ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 21, കൊല്ലവർഷം 1202 കന്നി 27, 2026 ഒക്ടോബർ 13 ചൊവ്വാഴ്ച. 102.3 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:45. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: പോയിടും. ചാടിച്ചാടി നടന്നീടും മർക്കടൻ വലയിലെന്ന പോൽ, അതു ഭേദിച്ചു നിർമ്മമന്മാർ ധീരന്മാർ നാടു ചുറ്റിടും. ശ്രീബുദ്ധൻ്റെ ധർമ്മപദത്തിലെ ഈ വരികൾ രാഗക്കുരുക്കിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. രാഗികളെന്നാൽ എന്തെങ്കിലുമൊന്നിൽ ശക്തമായ മോഹം അഥവാ തൃഷ്ണയുള്ളവർ എന്നാണ് അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ നാം പലതിനോടും രാഗമുള്ളവരാണ്. ഇതിൽ ചിലത് കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിനു തന്നെ അർത്ഥമില്ലെന്ന് സ്വയം കരുതി അത് നേടുന്നതിനു വേണ്ടി ഏതു മാർഗവും സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരുമുണ്ട്. നമ്മുടെ ബുദ്ധി, ധനം, സമയം, സൗഹൃദം എല്ലാം ഇതിനായി ചിലവഴിക്കുന്നു. ഇത്തരത്തിലുള്ള രാഗത്തെ അഗ്നിക്ക് സമാനമായാണ് ബുദ്ധൻ കാണുന്നത്. അത് നമ്മളുടെ ജീവിതത്തിൽ തന്നെ ചുട്ടുചാമ്പലാക്കും. ആഗ്രഹിച്ചത് നേടുവാൻ പലപ്പോഴും ഏതു വഴിയും സ്വീകരിക്കുന്നവരും അതിനായി നിർബന്ധിതമായിത്തീരുന്നവരുമുണ്ട്. ഇത് വാസ്തവത്തിൽ മനസ്സിന് ആന്ധ്യം സൃഷ്ടിക്കും. വരും വരായികൾ ആലോചിക്കാതെ ഏതു സാഹസിക പ്രവൃത്തികൾക്കും തയ്യാറായി ചപലപ്രവൃത്തികൾ വഴി വലയിൽ കുടുങ്ങുന്ന വാനരനെപ്പോലെ നമ്മളും കുടുങ്ങിപ്പോകും. രാഗം പലതിനോടാകാം. ധനം, സമ്പത്ത്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, ലൈംഗികത എന്നിവയോടൊക്കെ തന്നെ രാഗമുണ്ടാകാം. പ്രശസ്ത ബംഗാളി നോവലായ ആരോഗ്യനികേതനത്തിൽ ഭക്ഷണത്തിൻ്റെ ആർത്തിയുള്ള ധനികൻ, സമ്പത്തിൻ്റെ ആർത്തിയുള്ള കച്ചവടക്കാരൻ, ലൈംഗിക ആസക്തിയുള്ള തൻ്റെ കാമുകിയെ വിവാഹം ചെയ്ത പ്രഭുകുമാരൻ, അതുപോലെ സ്വന്തം പുത്രൻ, പൂർണതയ്ക്കും പ്രശസ്തിക്കുമായി അമിതമായി ജോലി ചെയ്യുന്ന വക്കീൽ എന്നിവരെല്ലാം തന്നെ രോഗബാധിതരായി ജീവൻ മശായിയുടെ അടുത്തെത്തുന്നതും അകാലമരണത്തിന് കീഴ്പ്പെടുന്നതും നമുക്ക് കാണാം. പ്രശസ്തനായ കവിയും ശ്രീകൃഷ്ണ ഭക്തനും ലീലാശുഗൻ എന്നുകൂടി അറിയപ്പെടുന്ന വില്ലുമംഗലത്ത് സ്വാമിയാർ തൻ്റെ പൂർവാശ്രമത്തിൽ നല്ല പഠിപ്പും സമ്പത്തുമുള്ള ഒരു ബ്രാഹ്മണ യുവാവായിരുന്നു. എന്നാൽ തനിക്ക് പ്രിയപ്പെട്ട ഒരു ഗണികയിൽ അതീവ അനുരക്തനായിരുന്നതിനാൽ അധിക സമയവും അവളോടൊത്ത് രമിച്ചാണ് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയിരുന്നത്. ഒരു ദിവസം പേമാരി പെയ്യുമ്പോൾ രാത്രിയിൽ ഇരുട്ടത്ത് നിറഞ്ഞൊഴുകുന്ന ഒരു നദി നീന്തിക്കടന്ന് തൻ്റെ പ്രിയപ്പെട്ടവളുടെ അടുത്തെത്തി അദ്ദേഹം. അപകടകരവും അതിസാഹസികവുമായ ആ പ്രവൃത്തിയെ ഗണിക തന്നെ അനുചിതമെന്ന് പറയുകയും തന്നോടുള്ള ഈ അത്യാസക്തി ഭഗവാനോടായിരുന്നുവെങ്കിൽ അങ്ങ് എത്രയോ മഹാനാകുമായിരുന്നുവെന്നും പറയുകയും ചെയ്തു. അന്ന് രാത്രി അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിനു ശേഷം നദിക്കരയിലെത്തിയപ്പോഴാണ് കാമാന്ധത ബാധിച്ച താൻ രാത്രിയിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കണ്ടെത്തിയത്. രാത്രിയിൽ നിറഞ്ഞ പുഴകടക്കുവാൻ ഉപയോഗിച്ചത് ഒഴുകിവന്ന മരത്തടിയെയല്ല, മറിച്ച് ഒഴുക്കിൽപ്പെട്ടുവന്ന മരവിച്ച മനുഷ്യ ശവശരീരമായിരുന്നുവെന്നും കരയിലെ മരത്തിലേക്ക് പിടിച്ചു കയറിയത് കയറിലോ വള്ളിയിലോ അല്ല, മറിച്ച് വലിയൊരു മലമ്പാമ്പിനെ പിടിച്ചുകൊണ്ടായിരുന്നുവെന്നും അദ്ദേഹം മനസ്സിലാക്കി. കേവലം ഒരു ഗണികയുടെ സാമീപ്യത്തിനു വേണ്ടി അന്ധമായി ചപലമായ സാഹസിക പ്രവൃത്തികളാണല്ലോ താൻ കാണിച്ചതെന്നോർത്ത് സ്വയം വിഷണ്ണനായി. ഒപ്പം തലേ ദിവസം രാത്രിയിലെ ഗണികയുടെ വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും അലയടിച്ചു. ഉടനെ ആ ഗണികയെ തന്നെ സ്വന്തം ഗുരുവായി സ്വീകരിച്ച് സ്വജീവിതം ഭഗവാനിൽ സമർപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ സന്യാസ ജീവിതത്തിൽ ഭഗവാന് പോലും ആദരണീയനായ ഒരു വ്യക്തിയായി മാറിയെന്നാണ് ഐതിഹ്യം. രാഗമെന്ന പശയാൽ ഒന്നിൽ ഒട്ടിപ്പോയാൽ വിട്ടുപോരാനാകാതെ നമ്മൾ കുടുങ്ങിപ്പോകും. ചെറുപ്രാണികൾ ചിലന്തി വലയിലെന്ന പോലെ താൻ കുടുങ്ങാവുന്ന വല ഒഴിഞ്ഞു നടക്കുന്നവൻ സ്വതന്ത്രനായി തന്നെ ജീവിക്കുമെന്ന് ബുദ്ധവചനങ്ങൾ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് സുരേഷ് നാരായണൻ.
3: ആകാശവാണി FM വാർത്തകൾ.
4: ആറ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു.

0: സിക്കിം ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഓം പ്രകാശ് മാഥൂർ കേരളത്തിലെ ഗവർണറാകും. ഇന്ത്യയുടെ പുരോഗതിക്ക് സാങ്കേതിക വിദ്യയും പാരമ്പര്യവും സമന്വയിപ്പിച്ച് നീങ്ങണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നിരാമയത, സൌത്ത് ഏഷ്യൻ ഗ്രന്ഥങ്ങളിലെയും ആചാരങ്ങളിലെയും രോഗശാന്തിയും ക്ഷേമവും എന്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള കായിക ദിനാഘോഷം കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. പോലീസിന്റെ വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ 164 പുതിയ വാഹനങ്ങൾ മന്ത്രി രമേശ് ചെന്നിത്തല വൈകിട്ട് തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. കാലഹരണപ്പെട്ട വാഹനങ്ങൾ ഘട്ടംഘട്ടമായി മാറ്റുന്നതിന്റെ ഭാഗമായാണിത്. തപാൽ വകുപ്പ് ഇന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദിനമായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ പോസ്റ്റിന്റെ വിവിധ സാമ്പത്തിക പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്ന അവബോധ പ്രവർത്തനങ്ങൾ നടത്തും. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി അകലാപ്പുഴയിൽ ബോട്ടിംഗിനെത്തിയ സംഘത്തോടൊപ്പമുണ്ടായിരുന്ന 5 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചു. ഓമശ്ശേരി നടമ്മൽ പൊയിൽ മുഹമ്മദ് ഐസാമാണ് മരിച്ചത്. സംസ്ഥാന കായിക ദിനമായ ഇന്ന് മലപ്പുറത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കോട്ടപ്പടി ഫുട്ബോൾ ഗ്രൌണ്ടിലാണ് പരിപാടി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ONV കുറിപ്പിന്റെ മഴത്തുള്ളികൾ എന്ന കവിത, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിത മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, പോയ വാർത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് A. പ്രദീപ്. 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം, തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, കാർപ്പൽ ടണൽ സിൻഡ്രോം, കാരണങ്ങളും ചികിത്സയും, ഓർത്തോപീഡിക് വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ വിഷ്ണു VM അഭിമുഖം. 8:30 സ്പോൺസർ പരിപാടി, ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസർ പരിപാടി, റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. 11:00 ആകാശവാണി FM വാർത്തകൾ, കോൽക്കളി, അബ്ദുൾ ഖാദറും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസർ പരിപാടി, ഉമംഗ്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോൺ, ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 5:00 ആകാശവാണി FM വാർത്തകൾ, ഗുഡ് ഈവനിംഗ് കൊച്ചി, ലൈവ് ഫോണിൻ പ്രോഗ്രാം, വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 5:45 സ്പോൺസർ പരിപാടി, ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കിസാൻ വാണി, കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും, ആർ ജോസ് പ്രകാശുമായി നടത്തിയ അഭിമുഖം. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം, പോയ വാർത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് A. പ്രദീപ്. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ.
4: This is Akashvani, the news read by Shagun Chopra. പ്രസിഡന്റ് ദ്രൗപതി മുർമു.

സമയം 6 മണി കഴിഞ്ഞ് 10:40. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. വിശാലാക്ഷി രാമചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് പ്രഭാതഗീതത്തിൽ ആദ്യം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഗീതാപ്രിയൻ രചിച്ച് എൽ കൃഷ്ണൻ സംഗീതം നൽകി ചിത്രപാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പി ലീല പാടിയ ഗാനം. പി എസ് നമ്പീശന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജി എസ് ശ്രീകൃഷ്ണൻ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ പ്രഭാതഗീതം സമാപിച്ചു.
1: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഇന്നും നാളെയും പോഷക സമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1000 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9400483754 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400483754. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മുസാണ്ട, പെൻഡാസ്, ചെത്തികൾ, ലെന്റാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9607585594. നമ്പർ ആവർത്തിക്കാം, 9607585594. കെ ആക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഈ മാസം 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രെയിൻ ഉൽപ്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ ആക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഷയങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9995624888 9995624888. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4 സംസ്ഥാനത്ത് ഈ മാസം 27 വരെ നടക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റേബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റേബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ ഈ മാസം 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829234323 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. വിളിക്കേണ്ട ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04829234323. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം.

0: എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ ഈ മാസം 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 70 25 88 88 62, 70 25 88 88 62. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് നടത്തുന്ന ബിരുദ കോഴ്സുകളിലെ NRI ക്വാട്ട സൂപ്പർ ന്യൂമററി സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 04872438 19 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04872438 19. കാർഷിക വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 രൂപ, കൊപ്ര 15,500, കുരുമുളക് ഗാർബിൾഡ് 72,900, അൺഗാർബിൾഡ് 70,900, റബ്ബർ RSS4 28,450, റബ്ബർ RSS5 27,850. നിങ്ങൾ കേട്ടത് വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 32:10. പ്രധാന പത്രവാർത്തകൾ. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതികൾ സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങൾക്കു നേരെ ഇന്നലെയും മിസൈൽ ആക്രമണം തുടർന്നു. ആക്രമണ പശ്ചാത്തലത്തിൽ സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിടും. സാമ്പത്തിക മേഖലയിലെ നയരൂപവൽക്കരണത്തിന് സഹായിക്കുന്ന മാക്രോ ഇക്കണോമിക് മാതൃകകൾ വികസിപ്പിച്ചതിന് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാളിനും മൈക്കൽ വുഡ്ഫോർഡിനും 2026 സാമ്പത്തിക നൊബേൽ ലഭിച്ചു. കേരളത്തിന്റെ പുതിയ ഗവർണറായി മുതിർന്ന BJP നേതാവും മുൻ രാജ്യസഭാംഗവുമായ ഓം പ്രകാശ് മാഥൂറിനെ രാഷ്ട്രപതി നിയമിച്ചു. നിലവിൽ സിക്കിം ഗവർണറാണ്. മുതിർന്ന പൌരരെ വീട്ടുകാർ ഉപേക്ഷിച്ചാൽ 3 വരെ തടവും 50,000 രൂപ പിഴയും ശുപാർശ ചെയ്ത് വയോജനക്ഷേമ ബിൽ. മുതിർന്ന പൌരരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കേരളം സമർപ്പിച്ച റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കഡസ്ട്രൽ ഭൂപടം സംസ്ഥാന പരിസ്ഥിതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിന്റെ സംസ്ഥാന കായിക ദിനമായ ഇന്ന് തലസ്ഥാനത്ത് വിപുലമായ പരിപാടികളോടെ ആചരിക്കും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ കൂറ്റൻ സ്കോർ ഉയർത്തി ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ ആദ്യ ഇന്നിംഗ്സ് 587 അവസാനിച്ചു. ISL ഫുട്ബോളിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഏകപക്ഷീയമായ 1 വിജയം.
1: ദിവസവും രാവിലെ 7 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞുപോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: കാവ്യധാര.
5: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
6: കാവ്യധാരയിൽ ഇന്ന് ONV കുറിപ്പിന്റെ മഴത്തുള്ളികൾ എന്ന കവിത കേൾക്കാം.
7: മഴ

0: കാൺകെ പതുക്കെ പറഞ്ഞു ഞാൻ, നിനക്കെന്തൊരു ഭംഗി.
1: കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ മഴത്തുള്ളികൾ എന്ന കവിത. ആലപിച്ചത് ശരത് ആർ നായർ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423 97 അല്ലെങ്കിൽ 04842423 87 അല്ലെങ്കിൽ 94464558888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാവിലെ 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. കാർപ്പൽ ടണൽ സിൻഡ്രോം, കാരണങ്ങളും ചികിത്സയും. ഓർത്തോപീഡിക് വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ വിഷ്ണു VM അഭിമുഖം. 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക് ഷോർ. 11:00 കോൽ കളി, അബ്ദുൾ ഖാദറും സംഘവും അവതരിപ്പിച്ചത്. 5:00 ഗുഡ് ഈവനിംഗ് കൊച്ചി, ലൈവ് ഫോണിൻ പ്രോഗ്രാം. വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. വൈകിട്ട് 6:50 കിസാൻ വാണി, കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും. ആർ ജോസ് പ്രകാശുമായി നടത്തിയ അഭിമുഖം.

7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് എ പ്രദീപ്. 7:55 ഒരിടത്തൊരിടത്ത്. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ. പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. രാത്രി 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന്

0: മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. വാർത്തകൾ വിശദമായി. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. സിക്കിം ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഓംപ്രകാശ് മാത്തൂർ കേരളത്തിലെ ഗവർണറാകും. തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ തമിഴ്നാട് ഗവർണറായി നിയമിച്ചു. സിക്കിമിന്റെ പുതിയ ഗവർണർ ദുഷ്യന്ത് ഗൌതം ആണ്. ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി ഡോക്ടർ സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ഡോക്ടർ ധാൽസിംഗ് ബിസിനെയും രാഷ്ട്രപതി നിയമിച്ചു. ഗവർണർമാരുടെ നിയമനം സംബന്ധിച്ച് ഇന്നലെയാണ് രാഷ്ട്രപതിയുടെ ഓഫീസ് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഭീകരവാദം, അതിർത്തി കടന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിമരുന്ന്, തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകൽ, മനുഷ്യക്കടത്ത്, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, സൈബർ ഭീഷണികൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. പൊതുവായ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ കൂട്ടായ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് യോഗമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും INDA നേതാക്കളും സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഹർജിയിൽ 14 പിഴവുകൾ കണ്ടെത്തിയതായി സുപ്രീംകോടതി രജിസ്ട്രി അറിയിച്ചു. പ്രതികളായി വ്യക്തികളെ ഉൾപ്പെടുത്തിയതിലും പകർപ്പ് കൂടെ ചേർക്കാത്തതിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് സമർപ്പിച്ചതിലും അടക്കമാണ് പിഴവുകൾ കണ്ടെത്തിയത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടയിൽ വലിയ തോതിൽ വോട്ടർമാരെ ഒഴിവാക്കിയെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചാണ് രാഹുൽ ഗാന്ധി അടക്കം ഹർജികൾ സമർപ്പിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, കമ്മീഷണർമാരായ സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് എതിർകക്ഷികൾ. ക്രമക്കേടുകൾ ആരോപിച്ച് INDA നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ സുപ്രീംകോടതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. സുപ്രീംകോടതിയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ജനക്കൂട്ടവുമായി രാഹുൽ ഗാന്ധി കോടതിക്കെതിരെ സമരം ചെയ്യുന്നതെന്ന് BJP നേതാവ് സുധാൻഷു ത്രിവേദി ആരോപിച്ചു. സംഭവം അപമാനകരവും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും എന്ന് ആരോപിച്ച അദ്ദേഹം രാഹുൽ ഗാന്ധി രാജ്യത്തെ കുഴപ്പങ്ങളിലേക്ക് നയിക്കുകയാണെന്നും ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി. അർബുദ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി ചില്ലറ വിൽപ്പന വിലയുടെ 30% പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിനു മുമ്പാകെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കയർ മേഖലയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വനിതാ സംരംഭകർക്ക് കയർ മേഖലയിൽ തൊഴിൽ കണ്ടെത്തലും വിപണനം ശക്തമാക്കലുമാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ചകിരി ഉൽപ്പാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങണമെന്നും രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. ഇതിന് ആക്ഷൻ പ്ലാൻ സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. തപാൽ വകുപ്പ് ഇന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദിനമായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ പോസ്റ്റിന്റെ വിവിധ സാമ്പത്തിക പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്ന അവബോധ പ്രവർത്തനങ്ങൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: സ്വാശ്രയ സംഘാംഗങ്ങൾക്കായി നിരവധി സാമ്പത്തിക സാക്ഷരതാ പദ്ധതികൾ സംഘടിപ്പിച്ചു വരുന്നതായി തപാൽ വകുപ്പ് അധികൃതർ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ കേരള സർക്കിളിൽ 3,95,000 പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലൂടെ ഗ്രാമങ്ങളിൽ 100% ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോസ്റ്റൽ സർക്കിൾ എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. SHG അംഗങ്ങളെ തപാൽ ഇൻഷുറൻസ് പദ്ധതികൾ വിതരണം ചെയ്യാനുള്ള ഡയറക്ട് ഏജന്റുമാരാക്കി മാറ്റിയിട്ടുമുണ്ട്.
0: ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകുകയും സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റുമായ GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം കായിക ദിനാഘോഷം കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. കായിക ദിനത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് ഇന്ന് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. വൈകിട്ട് കോട്ടപ്പടി ഫുട്ബോൾ ഗ്രൗണ്ടിൽ കേരള പോലീസ് ടീമും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ ടീമും തമ്മിലാണ് മത്സരം.

0: ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മുഖ്യാതിഥിയാകും. സംസ്ഥാന കായിക ദിനാചരണത്തോടനുബന്ധിച്ച് കാസർകോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വിളംബര ജാഥ ജില്ലാ കലക്ടർ ശ്രീധന്യാ സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കായിക സംസ്കാരവും മികച്ച കായിക താരങ്ങളെയും വളർത്തിയെടുക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗോഹട്ടിയിൽ ISL ഫുട്ബോളിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ജയം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ലഷ്കർ ഇ തൈബയുടെ ഉന്നത കമാൻഡർ മുഹമ്മദ് ഫൈസാൻ ഉൾപ്പെട്ട ഭീകര സംഘം കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. മാസപ്പടി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതിനെതിരെ പിണറായി വിജയൻ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. സുപ്രീംകോടതിയുടെ പരിഗണനാ വിഷയമായ SIR കാര്യത്തിൽ നിയമസഭയിൽ UDFും LDFും ചേർന്ന് പ്രമേയം പാസാക്കിയതിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ SIRന് നേതൃത്വം നൽകിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടന കാലത്ത് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 അമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് ജില്ലാ കലക്ടർ എ നിസാമുദ്ദീൻ ഉത്തരവിട്ടു. സുരക്ഷയ്ക്കും ഔദ്യോഗിക കാര്യങ്ങൾക്കും മുൻകൂർ അനുമതി വാങ്ങി നടത്തുന്ന ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും തടസ്സമുണ്ടാകില്ല. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വർണ്ണവെളിച്ചം വിതറി നഗരവീഥികൾ ദീപപ്രഭയിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് ഒരുക്കിയ പ്രത്യേക പവലിയൻ അടുത്ത 10 നാൾ കലയുടെ കേളീരംഗമായി മാറും. കണ്ണൂർ ദസറയുടെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര നിർവഹിച്ചു. അഡ്വക്കേറ്റ് TO മോഹനൻ MLA ഭദ്രദീപം തെളിയിച്ചു. വ്യാപാര ഉത്സവം, വൈദ്യുതി ദീപാലങ്കാരങ്ങൾ, ട്രേഡ് ഫെയറുകൾ എന്നിവയെല്ലാം കണ്ണൂർ ദസറയ്ക്ക് ചാരുത പകരുന്നു. മൈസൂർ ദസറയുടെ സാംസ്കാരിക പ്രൌഢിയും കണ്ണൂരിന്റെ തനത് കലാരൂപങ്ങളെയും സമന്വയിപ്പിച്ചാണ് കണ്ണൂർ ദസറ വിഭാവനം ചെയ്തത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്ന സന്ദേശവുമായാണ് ഇത്തവണ ദസറ ആഘോഷങ്ങൾ നടക്കുന്നത്. സമാപന ദിവസമായ 21 മെഗാ ഡ്രോൺ ഷോ ഉണ്ടാവും. സഞ്ചാരികൾക്ക് നഗരം ചുറ്റി സഞ്ചരിക്കാൻ ഇത്തവണ ഡബിൾ ഡെക്കർ ബസ്സും ഒരുക്കിയിട്ടുണ്ട്.
0: കോഴിക്കോട് കൊയിലാണ്ടി അകലാപ്പുഴയിൽ ബോട്ടിംഗിനെത്തിയ സംഘത്തോടൊപ്പമുണ്ടായിരുന്ന 5 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചു. ഓമശ്ശേരി നടമ്മൽപോയിൽ മുഹമ്മദ് ഐസാം ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ആരാധനാലയങ്ങൾ സമൂഹത്തിൽ ആത്മീയ പ്രകാശം പരത്തി ജനങ്ങളിൽ സാഹോദര്യത്തിന്റെ സന്ദേശം എത്തിക്കുമെന്ന് ഇസ്ലാം മത പണ്ഡിതൻ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് നിർമ്മിച്ച മുഹീദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: ഇന്നത്തെ പുലരിയെ കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് ചുറ്റുമുള്ള വിശേഷങ്ങളും കാഴ്ചകളും പുതിയ അറിവുകളുമായി ഇതാ FM ഡയറി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും FM ഡയറിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ FM ഡയറിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ബിനി. ചിന്താശകലം: ലോകം ചുറ്റിക്കാണുക. ഏതൊരു സ്വപ്നത്തെക്കാളും ഉജ്ജ്വലവും വർണ്ണാഭവുമാണത്. ലോകം ചുറ്റിക്കാണുക. ഏതൊരു സ്വപ്നത്തെക്കാളും ഉജ്ജ്വലവും വർണ്ണാഭവുമാണത്. അമേരിക്കൻ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ റേ ഡഗ്ലസ് ബ്രാഡ്ബറിയുടെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം: ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCIയുടെ ഉപാധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ചോദ്യം ആവർത്തിക്കാം. ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCIയുടെ ഉപാധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:28. നാട്ടുവിശേഷം: ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നാടകം വൈകിട്ട് 6:30. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്തകൾ: ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ അടുത്ത മാസം 4 ആരംഭിക്കുന്ന വിവിധ UG, FYUGP, PG, ഡിപ്ലോമ, PG ഡിപ്ലോമ പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണെന്ന് സർവകലാശാല അറിയിച്ചു. ഫൈനോടെ ഈ മാസം 22 വരെയും സൂപ്പർ ഫൈനോടെ 23 മുതലും അപേക്ഷകൾ സ്വീകരിക്കും. സംസ്ഥാന വയോജന കമ്മീഷൻ ഈ മാസം 15 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ കോട്ടയം കളക്ട്രേറ്റ് തൂലിക ഹാളിൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ കോട്ടയം ജില്ലയിലെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും കമ്മീഷൻ നേരിട്ട് സ്വീകരിക്കും. കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കളിൽ 2026-27 വർഷം ഒന്നാം വർഷ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രവേശനം നേടിയവർക്കുള്ള ലാപ്ടോപ്പ് വിതരണ പദ്ധതിയിലേക്ക് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോട്ടയം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 04-812-56-04-21. നമ്പർ ആവർത്തിക്കാം: 04-812-56-04-21. FY 2025 വയർമാൻ പ്രായോഗിക പരീക്ഷ വിജയിച്ചവർക്കുള്ള ഏകദിന പരിശീലന ക്ലാസ് ഈ മാസം 22 രാവിലെ 9:30 മുതൽ ആലപ്പുഴ കളക്ട്രേറ്റിലുള്ള ദേശീയ സമ്പാദ്യ ഭവൻ ഹാളിൽ സംഘടിപ്പിക്കും. വയർമാൻ പ്രായോഗിക പരീക്ഷ വിജയിച്ചവർ അസൽ ഹാൾ ടിക്കറ്റുകളുമായി കൃത്യസമയത്ത് എത്തുക. വിളിക്കേണ്ട നമ്പർ 04-772-96-22-29. 04-772-96-22-29. FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഹേമലത.
3: സോപാന സംഗീതം. കേരളത്തിന്റെ തനതായ സംഗീത സമ്പ്രദായമാണ് സോപാന സംഗീതം. കർണാടക സംഗീതത്തോട് സാമ്യമുള്ള പല അംശങ്ങളും ഇതിൽ കാണാം. കേരളത്തിൽ സ്വാതി തിരുനാളിന്റെ കാലത്താണ് കർണാടക സംഗീത സമ്പ്രദായം പ്രചരിച്ചതെന്നും

0: ഇതിനു മുൻപ് സോപാന സംഗീതമാണ് നിലനിന്നിരുന്നത് എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. കഥകളി സംഗീതം സോപാന സമ്പ്രദായത്തിലുള്ളതാണ്. ശ്രുതി, സ്വരം, രാഗം, താളം തുടങ്ങിയ അടിസ്ഥാനങ്ങളിൽ കർണാടക സംഗീതത്തിനും സോപാന സംഗീതത്തിനും ധാരാളം സാദൃശ്യങ്ങളുണ്ട്. എന്നാൽ ഗാനരീതിയിൽ ഇവ വ്യത്യസ്തത പുലർത്തുന്നുമുണ്ട്. സോപാന സംഗീതം പതിഞ്ഞ മട്ടിലാണ് ആലപിക്കുക. രാഗവിസ്താരമോ സ്വരസ്ഥാനമോ കൂടാതെ ലഘുവായ രീതിയിൽ സഞ്ചാരം ഒരു സ്ഥായിക്കുള്ളിൽ ഒതുക്കിയാണ് സോപാന സംഗീതത്തിന്റെ ആലാപനം നിർവഹിക്കുക. ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിനു മുൻപിലുള്ള സോപാനത്തിന്റെ അരികിൽ നിന്ന് ഇടക്കയുടെ അകമ്പടിയോടുകൂടി അഷ്ടപതിയും മറ്റും ആലപിച്ചിരുന്നതിൽ നിന്നാണ് സോപാന സംഗീതം എന്ന പേര് ഉത്ഭവിച്ചത് എന്ന അഭിപ്രായമുണ്ട്. സോപാനം എന്ന പദം ഒരു ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന്റെ പവിത്രമായ പടികളെയാണ് സൂചിപ്പിക്കുന്നത്. സോപാനത്തിൽ എന്ന പോലെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സംഗീതം എന്ന അർത്ഥം കൽപ്പിക്കുന്നവരുമുണ്ട്. സോപാനത്തിൽ പാട്ട് എന്ന പേരിൽ ആരംഭിച്ച് സോപാന സംഗീതമായി പ്രസിദ്ധി നേടിയ ഈ സമ്പ്രദായം കഥകളിയിൽ നടന്മാരുടെ അഭിനയത്തിനനുസരിച്ച് ആലപിക്കാൻ വേണ്ടി വ്യത്യസ്തമായ രീതി പിന്തുടർന്നു എന്നാണ് വിശ്വാസം. മലയാളത്തിലോ സംസ്കൃതത്തിലോ ഉള്ള ദേവീദേവ സ്തുതികളും ജയദേവരുടെ ഗീതാഗോവിന്ദത്തിലെ 24 ഗീതങ്ങളും സോപാന സംഗീതത്തിൽ അവതരിപ്പിച്ചു വരുന്നുണ്ട്. അഷ്ടപതി എന്ന പേരിലാണ് ഗീതാഗോവിന്ദത്തിലെ ഈ ഗീതങ്ങൾ അറിയപ്പെടുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വന്ന സോപാന സംഗീതത്തെ ജനകീയവൽക്കരിച്ചത് ഞരളത്ത് രാമപൊതുവാളാണ്. ജനഹിത സോപാനം എന്ന ജനകീയമായ രൂപം അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞരളത്ത് ഹരിഗോവിന്ദൻ, പുതുശ്ശേരി രാഘവക്കുറുപ്പ്, നാറാത്ത് കൃഷ്ണമണിമാരാർ, അമ്പലപ്പുഴ വിജയകുമാർ, ഏലൂർ ബിജു എന്നിവരും അറിയപ്പെടുന്ന സോപാന സംഗീതജ്ഞരാണ്. ഹൃദ്യമായ സംഗീതവും സാഹിത്യ ഭംഗിയും കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന കലാരൂപമാണിത്. കേരളത്തിന്റെ അനന്യമായ ഒരു സംസ്കാരത്തെ കൂടി സോപാന സംഗീതം പ്രതിഫലിപ്പിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: കെഎസ്ഇബി അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ മാത്തൂർ, കണിയാമ്പുഴ ടോൾ, മാമ്പിള്ളി ലെയ്ൻ, പുല്ലൻതുരുത്ത്, ഗസരി നഗർ എന്നിവിടങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ സൌത്ത് ജനതാ റോഡ് മുതൽ ഇന്ദിരാ റോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ ഭാഗികമായോ പൂർണമായോ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സേവന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള ഈ മാസം 14 ആലപ്പുഴയിൽ നടക്കും. സിവിൽ സ്റ്റേഷനിലെ സമ്പാദ്യ ഭവൻ കോൺഫറൻസ് ഹാളിൽ രാവിലെ 10 മണി മുതലാണ് മേള. താൽപര്യമുള്ളവർ രാവിലെ 9:30 യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ബയോഡേറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. എഞ്ചിനീയറിംഗ്, ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാം. ജില്ലയിലെ പ്രമുഖ സർക്കാർ, പൊതുമേഖല, വ്യാവസായിക സ്ഥാപനങ്ങൾ അപ്രന്റീസുകളെ നേരിട്ട് തിരഞ്ഞെടുക്കും. മറ്റ് വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അപ്രന്റീസുകളെ തിരഞ്ഞെടുക്കുന്നതിന് രജിസ്ട്രേഷൻ സൌകര്യം ലഭ്യമാണ്. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0777223014. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0477223014.
1: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പ്.

0: ഷോറൂമുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
1: കായംകുളം PK കുഞ്ഞുസാഹിബ് മെമ്മോറിയൽ താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ ടെക്നീഷ്യൻ, OT ടെക്നീഷ്യൻ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ലാബ് ടെക്നീഷ്യൻ, ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് സർട്ടിഫിക്കറ്റ് പരിശോധന ഇന്ന് നടത്തും. പ്രായപരിധി 55 വയസ്സ്. രാവിലെ 10:30 മുതൽ 12:30 വരെയാണ് പരിശോധന. സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം എത്തണം. സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0479-2-44-7274, 0479-2-44-72-74.
2: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
1: ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ജില്ലാ ഭരണകൂടം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് 2026 നോമിനേഷനുകൾ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 25. കൂടുതൽ വിവരങ്ങൾക്ക് സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0477-2-25-3870. നമ്പർ ആവർത്തിക്കാം. 0477-2-25-3870. എറണാകുളം ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. SSLC പ്രിന്റിംഗ് ടെക്നോളജിയിൽ 3 വർഷത്തെ ഡിപ്ലോമയുമാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധി 18-41 മധ്യേ. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25 മുൻപ് അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484242-4254-58, 0484242-4254-58. പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
4: ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗായകൻ കിഷോർ കുമാറിന്റെ ചരമ വാർഷിക ദിനമാണ് ഇന്ന്. ഹിന്ദി ചലച്ചിത്ര ഗാനരംഗത്തെത്തിയതിനു ശേഷം അഭിനേതാവായും നിർമ്മാതാവായും സിനിമയുടെ മറ്റ് മേഖലകളിലും തിളങ്ങിയ ഒരു വ്യക്തിയാണ് കിഷോർ കുമാർ. ഹിന്ദി ഭാഷയിൽ കൂടാതെ മാതൃഭാഷയായ ബംഗാളി, മറാത്തി, ആസാമീസ്, ഗുജറാത്തി, കന്നഡ, ഭോജ്പുരി, മലയാളം, ഒറിയ എന്നീ ഭാഷകളിലും പാടിയിട്ടുണ്ട്. കിഷോർ കുമാർ ആലപിച്ച കുദരത്ത് എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന മജ്റൂഹ് സുൽത്താൻപുരി, സംഗീതം RD ബർമൻ.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: സ്തനാർബുദം ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രായമായവരിൽ തന്നെയാണ്. സാധാരണ 60 വയസ്സ് കഴിഞ്ഞവരിലാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. പക്ഷേ പ്രായമായവരിൽ മാത്രമേ ഈ ക്യാൻസർ വരുള്ളൂ എന്നുള്ളതാണ് ഒരു തെറ്റിദ്ധാരണ. കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ആ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 50കളിലുള്ള സ്ത്രീകളിലും ഒക്കെ ഒരുപാട് ഈ ക്യാൻസർ കാണുന്നുണ്ട്. അതിനേക്കാൾ നമുക്ക് ആശങ്കാജനകമായിട്ടുള്ളത് ഈ ചെറുപ്പക്കാരികളിൽ 20-30 വയസ്സുള്ള സ്ത്രീകളിലും ഈ സ്തനാർബുദം ഇന്ന് കണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ മാറിയ ജീവിതശൈലി പിന്നെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങളും എല്ലാം അതിനൊരു കാരണമാകാം.

0: അപ്പോൾ ഇത് ചെറുപ്പക്കാരിലും ഈ ക്യാൻസർ ഉണ്ടാകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ മെസ്സേജ്. നമ്മൾ കോളേജുകളിലൊക്കെ ക്യാൻസർ ബോധവൽക്കരണത്തിന് പോകുമ്പോൾ സാധാരണ കുട്ടികളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇത് ഞങ്ങളെയൊന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ല, ഇത് പ്രായമുള്ളവരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പം അത് ശരിയല്ല, ശരിക്കും ഇത് ചെറുപ്പക്കാരിലും ഉണ്ടാകാം. എൻ്റെ കുടുംബത്തിൽ ആർക്കും ഈ ക്യാൻസർ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്കും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ചെക്കപ്പിനൊന്നും പോകാത്ത ആൾക്കാരുമുണ്ട്, ഇതേപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമില്ല, കാരണം ഞങ്ങളുടെ വീട്ടിലാർക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സ്തനാർബുദം പാരമ്പര്യമായിട്ടുണ്ടാകാം, പക്ഷേ അത് ഒരു 5 മുതൽ 10% ആൾക്കാരിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. ബാക്കി 90% ആൾക്കാരിലും സ്തനാർബുദം വരുന്നത് പാരമ്പര്യം കൊണ്ടല്ല. അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിൽ വരാം. അത് പല കാര്യങ്ങൾ കൊണ്ടാകാം, നമ്മുടെ ജീവിതശൈലിയും കൊണ്ടാകാം, മറ്റുള്ള നമ്മുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാകാം. അപ്പം ആരും അതിൽ നിന്ന് മുക്തരല്ല, ആർക്ക് വേണമെങ്കിലും ഇതുണ്ടാകാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത, ക്യാൻസർ ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലോട്ട് പകരുന്ന ഒരു അസുഖമല്ല. നമ്മുടെ ഇൻഫെക്ഷൻ അണുബാധ പോലെ നമുക്കിത് ഒരിക്കലും വേറൊരു രോഗിയിലോട്ട് പകരുന്ന ഒരു അസുഖമല്ല. മിക്കപ്പോഴും OP-യിലൊക്കെ നമ്മുടെ ക്യാൻസർ ചികിത്സയുടെ സമയത്ത് ഇപ്പോൾ രോഗിയുടെ കൂടെയുള്ള ആൾക്കാർ സ്വകാര്യമായിട്ട് നമ്മളടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഒരു റൂമിൽ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, ഞങ്ങൾക്ക് ക്യാൻസർ വരുമോ എന്നുള്ളത്. എല്ലാവരും അവരുടെ ആഗ്രഹത കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് ഒരിക്കലും ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് ഈ അസുഖം പകരുന്ന ഒരു അസുഖമല്ല. നിങ്ങൾക്ക് രോഗിയുടെ കൂടെ തന്നെ താമസിക്കാം, ഒരു കട്ടിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഒരേ പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിക്കാം. അതൊന്നും നമ്മൾ ഈ അസുഖവും ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആകുലതയെ ആകാൻ പാടില്ല. നമ്മൾ ശരിക്കും രോഗിയെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. നമുക്ക് ഒരിക്കലും അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, രോഗിയെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ഒരിക്കലും മറ്റൊരാളിലോട്ട് സ്പ്രെഡ് ആകുന്ന ഒരു അസുഖമല്ല ക്യാൻസർ.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സീനിയർ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വരുൺ രാജൻ.

കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ റെഗുലർ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 15 വരെയുള്ള ദിവസങ്ങളിൽ 12 മണിക്കുള്ളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484254750 0484250.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ പഠനമുറി പദ്ധതിക്ക് ഈ മാസം 19 വൈകിട്ട് 5 മണിവരെ അപേക്ഷിക്കാം. 1000 ചതുരശ്ര അടിവരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന, വാർഷിക കുടുംബ വരുമാനം 1,00,000 രൂപയിൽ താഴെയുള്ള, 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷയും അനുബന്ധ രേഖകളും പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 8304877179. നമ്പർ ആവർത്തിക്കാം, 8304877179. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@kusat.ac.in എന്ന വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9895025.

7873 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9895025773. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ 18-49 പ്രായമുള്ളവർക്ക് ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ, ഉദ്യമി, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം എന്നിവയിൽ സൌജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04-1-2-3-3-3-7. നമ്പർ ആവർത്തിക്കാം, 04-1-2-30-33-07.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: തങ്ങമ്മ കട്ടൻ
2: ആ വന്നോ?
1: കൈകൂപ്പുന്നത്
2: കണ്ടതിന്റെ സന്തോഷം.
1: അതിപ്പോ എന്നും കാണുന്നില്ലയോ?
2: എന്നാലും ഇന്ന് ഇച്ചിരി ബഹുമാനം എനിക്ക് കൂടുതലാ.
1: ആഹാ, കൊള്ളാലോ. കൂടട്ടെ കൂടട്ടെ കൂടട്ടെ, നല്ലോണം കൂടട്ടെ കേട്ടോ.
2: ദേ കട്ടൻ.
1: ഒരു മെനയില്ലല്ലോ, ഇതാണോ കട്ടൻ?
2: ഇതല്ലേ കട്ടൻ.
1: ഒരു ഗുമ്മൂല്, ഒരുമാതിരി കാടി വെള്ളം പോലെ.
2: എന്നാ പിന്നെ ഞാൻ നിങ്ങൾക്ക് കോക്രോച്ച് കോഫി ഉണ്ടാക്കി തരാം.
1: അയ്യേ, പാറ്റ കാപ്പിയോ? അയ്യേ,
2: എന്തോന്ന് അയ്യേ. 537 എത്രയാ? 537 രൂപയാണ് വില.
1: ക്രോക്രോച്ച് ക്രോഫിക്കോ?
2: കോക്രോച്ച് കോഫി തെറ്റരുത്.
1: എന്നായാലും ഇതെവിടെ കിട്ടും?
2: ചൈനയിലെ ബീജിംഗിലെ പ്രാണി മ്യൂസിയത്തില്.
1: എന്നാ പ്രാണിയെയും പിടിച്ചുവിടുന്നു?
2: പാറ്റകളെ കോഫിക്ക് മുകളിൽ വിതറിയിടും, ഒപ്പം പ്രത്യേക തരം പുഴുക്കളെ ഉണക്കി പൊടിച്ച് ചേർക്കുകയും ചെയ്യും.
1: എങ്ങനെ കുടിക്കും? അയ്യോ,
2: ചെറിയൊരു പുളിപ്പ് കാണും. ഈസിയാന്നേ.
1: പാറ്റയുടെ സ്മെല്ലും കാണുമ്പോ.
2: ഈ പാറ്റപ്പൊടിയെ രക്തത്തിന് നല്ലതാന്നേ.
1: ദേ വീണ്ടും എഴുന്നേറ്റ് കുമ്പിടുന്നു. എന്നതാ തങ്കമ്മേ കാര്യം?
2: ബഹുമാനം. അങ്ങ് ഇത്രയും മഹാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല.
1: കാര്യം പറ.
2: ഇന്നേ അതിരാവിലെ ഇവിടെ ഒരു ഭിക്ഷക്കാരൻ വന്നു, നമ്മുടെ നാട്ടിലെ ഏക ഭിക്ഷക്കാരൻ.
1: അറിയാം. അവിടെ എവിടെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്.
2: അങ്ങേര് പറയുക, ഇന്നാട്ടിലെ ഏറ്റവും കടപ്പാട് വർക്കിച്ചായനോടാണെന്ന്.
1: എന്റെ ഒരു മനുഷ്യത്വം
2: അതല്ല കാരണം.
1: പിന്നെ
2: ഇന്നാട്ടിലെ നിങ്ങൾ അങ്ങേരോട് മാത്രമേ കടം ചോദിക്കാൻ ബാക്കിയുള്ളൂ എന്നതാ കാരണം.
1: തങ്കമ്മേ.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

0: പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരും 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 24:45. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ്

0: ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സിക്കിം ഗവർണർ ഓംപ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽസിംഗ് ബിസിനെയും നിയമിച്ചു. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, സൈബർ ഭീഷണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗമാണിത്. ഭീകരവാദം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിലെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ് യോഗമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ യുകെ ജോയിന്റ് ഇക്കണോമിക് ആൻഡ് ട്രേഡ് കമ്മിറ്റിയുടെ 16-ാമത് സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ജെറ്റ്കോ ബിസിനസ് പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ യുകെ സാമ്പത്തിക സഹകരണം ശക്തമാകുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലെയും വ്യവസായ മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകാനാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പിഎം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കർഷകർ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
1: जब आजादी के 100 वर्ष पूरा करेगा 2047 में 2047 में तब भारत की स्थिति क्या होगी ये तय करने में हमारी खेती हमारे किसानों की बहुत बड़ी भूमिका है. ये समय भारत की कृषि को एक ऐसी दिशा देने का है नए अवसरों का भरपूर लाभ उठा सके.
0: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിൽ നിന്ന് 2026 കേരളം മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ അവതരിപ്പിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും സഭ പരിഗണിക്കും. കാര്യോപദേശക സമിതിയുടെ 3-ാമത്തെ റിപ്പോർട്ട് മുഖ്യമന്ത്രി സഭയിൽ സമർപ്പിക്കും. ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ ഇന്നലെ സഭ പാസാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകാൻ ഗവർണർ മുഖേന അഭ്യർത്ഥിക്കുന്ന പ്രമേയവുമാണ് പാസാക്കിയത്. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% സുപ്രീംകോടതി അറിയിച്ച് കേന്ദ്ര സർക്കാർ. മരുന്നുകളുടെ പട്ടിക ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ വില നിർണയത്തിൽ സമഗ്രമായ പുനഃപരിശോധന വേണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സമിതിക്ക് ലഭിച്ച അഭിപ്രായങ്ങൾ JPC വിശദമായി ചർച്ച ചെയ്യുമെന്ന് അധ്യക്ഷനായ BJP MP സഞ്ജയ് ജയ്സ്വാൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അപകട സാധ്യതകളെക്കുറിച്ചുള്ള അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ദുരന്ത പ്രതിരോധം വീടുകളിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവർ സ്ഥിരമായി ഉപയോഗിച്ചുവരുന്ന സത്വാൽ നാക്കി നങ്കി ടക്രി മേഖലയിലാണ് സ്ഫോടനം നടന്നത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ നക്സലേറ്റുകൾ ഒളിപ്പിച്ചു വച്ചിരുന്ന വൻ ആയുധശേഖരവും സ്ഫോടക വസ്തുക്കളും സുരക്ഷാസേന കണ്ടെടുത്തു. വനമേഖലയിൽ സംയുക്ത സേനാ വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. പോലീസ് സൂപ്രണ്ട്.

0: മയാങ്ക് ഗുർജർ, അഡീഷണൽ സൂപ്രണ്ട് രോഹിത് ഷാ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ട്രെയിനിൽ മറ്റ് യാത്രക്കാർക്ക് ശല്യമായ രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പരാതികൾ വന്നാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ അധികൃതർ. ബി എൻ എസിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ട്രെയിനിലെ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും സ്വകാര്യത ലംഘിക്കുന്ന രീതിയിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് എതിരെയുള്ള നീക്കങ്ങൾ തുടർന്നു വരികയാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. വീഡിയോ കാണുന്നതിനും പാട്ട് കേൾക്കുന്നതിനും ഹെഡ്ഫോൺ ഉപയോഗിക്കണം. ബുദ്ധിമുട്ടുണ്ടായാൽ യാത്രക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും പരാതിപ്പെടാമെന്നും ഉടൻ നടപടിയുണ്ടാകുമെന്നും റെയിൽവേ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ആദ്യ തവണ 1000 രൂപയായിരിക്കും പിഴ. ആവർത്തിച്ചാൽ 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കാം.
0: ഇന്ന് സംസ്ഥാന കായിക ദിനം. ജി വി രാജയുടെ ജന്മദിനമായ 13 ഒക്ടോബർ കായിക ദിനമായി ആചരിക്കുന്നത്. കേരള കായിക ദിനാഘോഷം കേരള സ്പോർട്സ് നെറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാന്റെ നറ്റ്സുഗി നിഡയറയെ നേരിടും. പുരുഷ വിഭാഗത്തിൽ ലക്ഷ്യ സെന്നും മുൻ ലോക 1-ാം നമ്പർ താരം കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. അഷ്മിത ചാലിഹ, ദേവിക സിഹാഗ്, ഉന്നതി ഹൂഡ എന്നിവർ നാളെ മത്സരത്തിനിറങ്ങും. കേരളത്തിൽ തുലാവർഷം ഉടനെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജമ്മുകശ്മീരിൽ അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന മലനിരകളിൽ ഹിമപാതത്തിനും സാധ്യതയുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലൂടെയും മലനിരകളിലൂടെയും യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ത്യയുടെയും ഇറാന്റെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇന്നലെ ചർച്ച നടത്തിയതായി ന്യൂഡൽഹിയിലെ ഇറാനിയൻ എംബസി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സെൻ റസായിയുമായാണ് ടെലിഫോൺ സംഭാഷണം നടത്തിയത്. വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി. മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും കരിമ്പ് കർഷകരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി 1 ആഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും കർഷക പ്രതിനിധി സംഘങ്ങളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. കരിമ്പ് കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഔദ്യോഗിക എക്സ് പേജിലൂടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ പോസ്റ്റിട്ട വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്ന് കെ പി സി സി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാളെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലയിലെ അപ്രന്റീസ്ഷിപ്പ് മേള രാവിലെ 9 കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐയിൽ വെച്ച് നടക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ അപ്രന്റീസ്ഷിപ്പ് ഇന്ത്യ .gov.in പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർബൺ വിപണികൾ, യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നിവയുമായി ബന്ധപ്പെട്ട സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും യൂറോപ്യൻ കമ്മീഷനും തമ്മിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ ഊർജ്ജ മന്ത്രാലയ സെക്രട്ടറി പങ്കജ് അഗർവാളും ടാക്സേഷൻ ആന്റ് കസ്റ്റംസ് യൂണിയൻ ഡയറക്ടർ ജനറൽ ജെറാസിമോസ് തോമസും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35:08. FM ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. FM ഡയറിയിൽ ഇപ്പോൾ സമകാലികം. കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എ പ്രദീപ് തയ്യാറാക്കിയ അവലോകനം. അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ വിരമിക്കലായിരുന്നു കഴിഞ്ഞ വാരത്തിലെ പ്രധാന സംഭവം. ബ്യൂണസ് അയേഴ്സ്

0: മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നത്. പൂർണ്ണസമയം കളിച്ച ശേഷം അതിവൈകാരികമായ പ്രസംഗവും നടത്തിയാണ് മടങ്ങിയത്. കുടുംബവും സഹകളിക്കാരും കാണികൾക്കൊപ്പം കണ്ണീരണിഞ്ഞു. അർജന്റീനൻ ജേഴ്സിയിൽ 21 വർഷം പൂർത്തിയാക്കിയാണ് മടക്കം. 208 കളികളിൽ നിന്ന് 126 ഗോളടിച്ചു, 70 ഗോളവസരങ്ങളും ഒരുക്കി, 6 ലോകകപ്പുകളിൽ കളിച്ചു. 2002 ലോകകപ്പ് വിജയമാണ് പ്രധാനം. കഴിഞ്ഞ ലോകകപ്പിൽ റണ്ണറപ്പായി. ലോകകപ്പിലാകെ 21 ഗോളുണ്ട്. 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ സ്വന്തമാക്കി. 1 ഫൈനലെ സീമയും നേടി. 2 തവണ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ ലഭിച്ചു. 8 തവണ മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരവും സ്വന്തമാക്കി. ക്ലബ് ഫുട്ബോൾ അടക്കം ആകെ ഗോൾ 900 കടന്നു. 2005 ഓഗസ്റ്റിൽ ഹംഗറിക്കെതിരായ മത്സരത്തിലായിരുന്നു അരങ്ങേറ്റം.
1: മെസ്സിയുടെ ലോകകപ്പ് അരങ്ങേറ്റം 18 വയസ്സിലാണ്. 2006 ജർമ്മനി ലോകകപ്പാണ് അത്. സെർബിയയുമായുള്ള കളിയിൽ ആദ്യ ലോകകപ്പ് ഗോൾ. 2010 ഒറ്റ ഗോളുമില്ലാതെ മടങ്ങി. 2014 4 ഗോൾ. ഫൈനലിൽ ജർമ്മനിയോട് തോറ്റെങ്കിലും ലോകകപ്പിലെ മികച്ച താരമായി. 2018 മെസ്സിയും അർജന്റീനയും മങ്ങി. അടിച്ചത് ഒറ്റ ഗോൾ മാത്രം. ഖത്തറിൽ 2022 നടന്ന ലോകകപ്പിൽ സൗദി അറേബ്യയോട് തോറ്റാണ് തുടക്കം. പിന്നീട് കണ്ടത് ടീമിനെ ഒറ്റയ്ക്ക് നയിക്കുന്ന മെസ്സിയെയാണ്. ഫൈനലിൽ ഫ്രാൻസിനെതിരെ 2 ഗോൾ അടിച്ചു. ഷൂട്ടൌട്ടിൽ കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചു. കാത്തിരുന്ന ലോക കിരീടവും സ്വന്തമാക്കി. ആകെ 7 ഗോൾ. 2026 7 കളിയിൽ 8 ഗോൾ അടിച്ചു. 4 അവസരമൊരുക്കി. സ്പെയിനോട് ഫൈനലിൽ തോറ്റെങ്കിലും മെസ്സിയുടെ മറ്റൊരു മികവ് കണ്ട ലോകകപ്പായിരുന്നു അത്.
0: ലയണൽ മെസ്സിക്ക് പിന്നാലെ പ്രതിരോധക്കാരൻ നിക്കോളാസ് ഓട്ടമെന്റിയും അർജന്റീനൻ കുപ്പായം അഴിച്ചു. 2009 മുതൽ ഈ 38-കാരൻ ടീമിലുണ്ട്. ലോകകപ്പ് ഉൾപ്പെടെ നേടി. 140 മത്സരത്തിൽ 9 ഗോളും നേടി. അർജന്റീനൻ ക്ലബ് റിവർ പ്ലേറ്റിനായി കളി തുടരും. മെസ്സി ഇന്റർ മിയാമിയിൽ ഗോളടി തുടർന്നു. അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ DC യുണൈറ്റഡിനെതിരെ മെസ്സി ഇരട്ട ഗോൾ നേടി. ലൂയിസ് സുവാരസും 2 ഗോളടിച്ചു. മിയാമിക്കായി സീസണിൽ 25 കളിയിൽ നിന്ന് 23 ഗോളായി. കായിക ജീവിതത്തിൽ ആകെ 934 ഗോളുകളും പൂർത്തിയാക്കി.
1: അതേസമയം പോർച്ചുഗൽ ടീമിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് മടങ്ങിവരുമെന്ന കാര്യത്തിൽ ആകാംക്ഷ. നാഷൻസ് ലീഗ് ഫുട്ബോളിനിടെ പരിശീലകൻ ജോർജെ ജെസ്യൂസുമായി കലഹിച്ച് റൊണാൾഡോ ടീം വിട്ടിരുന്നു. വിരമിക്കില്ലെന്ന് റൊണാൾഡോ വ്യക്തമാക്കി. പരിശീലകൻ വാക്കുപാലിച്ചില്ലെന്ന് ഈ 41-കാരൻ വ്യക്തമാക്കി. ടീം ക്യാമ്പിൽ നിന്നും ഇറങ്ങിപ്പോയതിന് റൊണാൾഡോയ്ക്ക് സസ്പെൻഷൻ ഉണ്ടെന്നാണ് വിവരം. ഇതിനിടെ ക്ലബ് ഫുട്ബോളിൽ അൽ നസറിനായി റൊണാൾഡോ ഗോളടിച്ചു. ആകെ 980 ഗോളായി. 1000 ഇനി 20 ഗോൾ കൂടി മതി.
0: ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ടോട്ടനം ഹോട്ട്സ്പർ 1-1 കുരുക്കി. പരിക്ക് സമയം ഡൊമിനിക് സോളങ്കിയാണ് സമനില ഗോൾ നേടിയത്. മാഞ്ചസ്റ്റർ സിറ്റി 3 ഗോളിന് ലിവർപൂളിനെ തകർത്തു. ചെൽസി 5-1 ബോണിമൗത്തിനെ കീഴടക്കി. സ്പാനിഷ് ഫുട്ബോൾ ലീഗിൽ ബാഴ്സലോണ തുടർച്ചയായ 8 ജയം സ്വന്തമാക്കി. ഗെറ്റഫേയെ 3 ഗോളിന് തകർത്ത നിലവിലെ ജേതാക്കൾക്ക് 1 സ്ഥാനത്ത് 5 ലീഡായി. വിയാറയലിനെ 1 ഗോളിന് തോൽപ്പിച്ച റിയൽ മാഡ്രിഡ് 3. അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് 2.
1: ആഴ്സണൽ പരിശീലക കുപ്പായത്തിൽ മിക്കേൽ അർട്ടേറ്റ 2030 വരെ തുടരും. സ്പാനിഷുകാരനുമായുള്ള കരാർ ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ് 4 വർഷത്തേക്ക് കൂടി നീട്ടി. 2019 മുൻ താരം കൂടിയായ അർട്ടേറ്റ ചുമതലയേറ്റത്. FA കപ്പിൽ ആഴ്സണലിനെ ജേതാക്കളാക്കി. കഴിഞ്ഞ സീസണിൽ 22 വർഷത്തിനു ശേഷം പ്രീമിയർ ലീഗ് കിരീടവും സമ്മാനിച്ചു. 6 ഫ്രഞ്ച് ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ ബോർഡ്യൂക്സ് ഇത്തവണ 6 ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. കഴിഞ്ഞ തവണ 4 ഡിവിഷനിലാണ് കളിച്ചത്. സാമ്പത്തിക ചട്ടം ലംഘിച്ചതിന് നൽകിയ ശിക്ഷയുടെ ഭാഗമായാണ് തരം താഴ്ത്തൽ. സാമ്പത്തികമായി തകർന്ന ടീമിനെ ഈ സീസണിൽ പുതിയ ഉടമസ്ഥർ ഏറ്റെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഇതിഹാസം സിനദിൻ സിദാൻ ഉൾപ്പെടെ കളിച്ച ക്ലബാണ് ബോർഡ്യൂക്സ്.
0: നോർവേ ഫുട്ബോൾ താരം എർലിംഗ് ഹാലൻഡിന് മത്സരത്തിനിടെ പരിക്കേറ്റു. നേഷൻസ് ലീഗ് ഫുട്ബോളിൽ പോർച്ചുഗലിനെതിരായ മത്സരത്തിനിടെയാണ് ഈ 26-കാരന്റെ വലത് കാൽമുട്ടിന് പരിക്കേറ്റത്. 67 മിനിറ്റിൽ കളം വിട്ടു. ബെൽജിയത്തെ നേഷൻസ് ഫുട്ബോളിൽ തകർത്ത് ഫ്രാൻസ്. 4-1 ജയം. ആദ്യ പകുതി ദോഡി ലുക്കേ ബാക്കിയയിലൂടെ ബെൽജിയം മുന്നിലെത്തി. എന്നാൽ അവസാന 13 മിനിറ്റിനിടെ 4 തിരിച്ചടിച്ച് ഫ്രഞ്ചുകാർ കരുത്ത് കാട്ടി. മിക്കേൽ ഒലീസ ഇരട്ട ഗോൾ നേടി. ദിസിരേ ദുബെയും റയാൻ ചെർക്കിയും വല കണ്ടു. ഇറ്റലി 3-1 തുർക്കിയെ തോൽപ്പിച്ചു.
1: ബ്രസീലുമായുള്ള സൌഹൃദ ഫുട്ബോൾ മത്സരത്തിലെ തോൽവിക്ക് പിന്നാലെ ഉറുഗ്വേ ടീമിനോടും ഇന്ത്യ തോറ്റു. 6-1 ഉറുഗ്വേ ജയിച്ചത്. 2 ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേക്കെതിരെ 1 ഗോൾ മടക്കാനായതാണ് മത്സരത്തിൽ പരിശീലകൻ കോച്ച് ഖാലിദ് ജമീലിനും സംഘത്തിനും ആശ്വസിക്കാനുണ്ടായത്. അനിരുദ്ധ് ഥാപ്പയാണ് ഇന്ത്യക്കായി ഗോൾ നേടിയത്. ഉറുഗ്വേക്കായി മാക്സി അറൌഹോ ഇരട്ട ഗോളടിച്ചു. ഡാർവിൻ ന്യൂസസ്, റോഡ്രിഗോ സലാസർ, യുവാൻ മാനുവൽ സനാബ്രിയ, റോഡ്രിഗോ അഗ്വേറ എന്നിവർ പട്ടിക പൂർത്തിയാക്കി. ഇടിമിന്നൽ കാരണം കൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ 45 മിനിറ്റ് കളി നിർത്തിയിരുന്നു.
0: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 13 സീസൺ ആരംഭിച്ചു. ക്ലബുകളാണ് ഇക്കുറി ലീഗ് നടത്തുന്നത്. ലീഗിൽ കളിക്കുന്ന 13 ടീമുകൾക്കാണ് നടത്തിപ്പിന്റെയും വാണിജ്യ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം. നിലവിലെ ജേതാക്കളായി ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്, കേരള ബ്ലാസ്റ്റേഴ്സ്, മുംബൈ സിറ്റി എഫ്

0: സി, ബാംഗ്ലൂരു എഫ് സി, പഞ്ചാബ് എഫ് സി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി, ഒഡീഷ എഫ് സി, ചെന്നൈയൻ എഫ് സി, എഫ് സി ഗോവ, സ്പോർട്ടിംഗ് ഡൽഹി, ഇന്റർ കാശി, ചർച്ചിൽ ബ്രദേഴ്സ് ടീമുകൾ ലീഗിൽ കളിക്കും. പ്രവർത്തനം അവസാനിപ്പിച്ച ജംഷഡ്പൂർ എഫ് സിയെ ഏറ്റെടുത്ത് ചർച്ചിൽ ആദ്യമായാണ് ഐ എസ് എൽ കളിക്കുന്നത്. ആകെ 163 മത്സരങ്ങളാണ് ഈ സീസണിൽ ഉള്ളത്. കഴിഞ്ഞ സീസൺ പ്ലേ ഓഫ് ഉണ്ടായിരുന്നില്ല. 14 ടീമുകളാണ് ഇറങ്ങിയത്. ആകെ 91 മത്സരങ്ങളും. പോയിന്റ് നിലയിൽ മുന്നിലെത്തി ഈസ്റ്റ് ബംഗാൾ ജേതാക്കളായി. ആദ്യ കളിയിൽ ബംഗളൂരു എഫ് സി 3-2 സ്പോർട്ടിംഗ് ഡൽഹിയെ കീഴടക്കി. കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഇന്റർ കാശിയെ തോൽപ്പിച്ചു.
1: മലയാളി വിങ്ങർ മുഹമ്മദ് സനാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കും. പുതിയ സീസണിലേക്കായി ടീം കൂടാരത്തിലെത്തിക്കുന്ന 4-ാമത്തെ താരമാണ് ഈ 22-ാരൻ. ജംഷഡ്പൂർ എഫ് സിയിൽ നിന്നാണ് മലപ്പുറത്തുകാരനെ 3 ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. റിലയൻസ് അക്കാദമിയിലൂടെ കളി പഠിച്ച താരം 2023 മുതൽ ജംഷഡ്പൂരിലാണ്. ഇന്ത്യക്കായി 6 കുപ്പായമിട്ടു. ബ്രസീലിനെതിരായ സൌഹൃദ ഫുട്ബോളിൽ കളിച്ചു. ഗോൾ കീപ്പർ അമരീന്ദർ സിംഗ്, മധ്യനിരക്കാരൻ മുഹമ്മദ് യാസിർ, മുന്നേറ്റക്കാരൻ റാംലുൻ ചുങ്ങ എന്നിവരുമായി ബ്ലാസ്റ്റേഴ്സ് കരാറിലെത്തിയിരുന്നു.
0: സൗഹൃദ ഫുട്ബോളിൽ ഇന്ത്യൻ പുരുഷ ടീമിന് പിന്നാലെ വനിതകൾക്കും തോൽവി. റഷ്യ 4 തോൽപ്പിച്ചു. ആദ്യ പകുതിയിൽ 40 വരെ ഇന്ത്യ പിടിച്ചു നിന്നു. ഗോളി മോണോലിസ ദേവിയുടെ ചെറുത്തുനിൽപ്പാണ് തുണയായത്. എന്നാൽ 2 പകുതിയിൽ കൈവിട്ടുപോയി. മലയാളി താരം കാസർഗോഡുകാരി പി മാളവിക കളത്തിലുണ്ടായിരുന്നു. കിര പൊതുക്കോവ ഇരട്ട ഗോൾ നേടി. ലാന ഷെയ്ന, ലാന സിസ്റ്റുനോവ എന്നിവർ പട്ടിക പൂർത്തിയാക്കി. ഫിഫ റാങ്കിങ്ങിൽ റഷ്യ 27 സ്ഥാനമാണ്. ഇന്ത്യ 69 സ്ഥാനത്തും. അണ്ടർ 17 പെൺകുട്ടികളുടെ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ 14 ഇറാഖിനെ തോൽപ്പിച്ചു. അനുഷ്ക കുമാരി 5 അടിച്ചു. ക്യാപ്റ്റൻ അബിസ്ത ബാസ്നസ്റ്റും സിൽക്കി ദേവിയും 2 വീതം നേടി. 2-ാമത്തെ മത്സരത്തിൽ സിറിയയെ 2 തോൽപ്പിച്ചു.
1: ഐ എഫ് എ ഷീൽഡ് ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ചാമ്പ്യന്മാർ. ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെ 1 തോൽപ്പിച്ചു. ബോസ്നിയൻ താരം സമീർ സെൽക്കോവിച്ച് ആണ് വിജയഗോൾ നേടിയത്. ബഗാന്റെ 22-ാം ഷീൽഡാണ് ഇത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തോൽവി അറിയാതെ കുതിച്ച ഫോഴ്സ കൊച്ചിയെ കണ്ണൂർ വാരിയേഴ്സ് 2-1 തോൽപ്പിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂർ പട്ടികയിൽ 1-ാമതുമെത്തി. 3 മത്സരത്തിൽ 2 ഒരു തോൽവിയും ഉൾപ്പെടെ 7 പോയിന്റാണ് ഉള്ളത്. സെർബിയക്കാരൻ ബോഗ്ദൻ സ്റ്റെമാൻകോവിച്ചും ഫസ്ലു റഹ്മാനുമാണ് ഗോളടിച്ചത്. കൊച്ചിക്കായി രാഹുൽ രാജുവും വല കണ്ടു. കഴിഞ്ഞ കളിയിൽ തിരുവനന്തപുരം കൊമ്പൻസിനോട് ഷൂട്ടൌട്ടിൽ കണ്ണൂർ തോറ്റിരുന്നു.
0: ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഹർമൻ പ്രീത് കൗർ രാജിവെച്ചു. സമൂഹ മാധ്യമത്തിലൂടെയാണ് 37-കാരിയെ ഹർമൻ പ്രീത് തന്റെ തീരുമാനം പ്രഖ്യാപിച്ചത്. 2016 മുതൽ 2020 ടീമിന്റെ ക്യാപ്റ്റനാണ്. 2022 മിതാലി രാജ് വിരമിച്ച ശേഷം ഏകദിന ടീമിന്റെയും തൊട്ടടുത്ത വർഷം ടെസ്റ്റ് ടീമിന്റെയും ക്യാപ്റ്റനായി. ഇന്ത്യക്ക് ആദ്യമായി ഏകദിന ലോകകപ്പ് സമ്മാനിച്ചു. 2025 ഈ നേട്ടം. 4 ഏഷ്യാകപ്പിലും ജേതാക്കളാക്കി. ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായി 2 സ്വർണം നേടി. സമീപകാലത്ത് സ്ഥിരത കണ്ടെത്താൻ വിഷമിക്കുന്നുണ്ട് ഈ വലങ്കൈ ബാറ്റർ. ഭാവി മുന്നിൽ കണ്ട് ഹർമൻപ്രീതിനെ മാറ്റാൻ BCCI ഒരുങ്ങുന്നുവെന്ന് വാർത്തകളുണ്ടായിരുന്നു. വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ധനയാണ് പുതിയ നായിക.
1: വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ജയം നേടി. 8 ജയിച്ചത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തകർപ്പൻ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് അനായസ ജയമൊരുക്കിയത്. ശ്രേയസ് 43 പന്തിൽ 102 റണ്ണുമായി പുറത്താകാതെ നിന്നു. 10 6 സിക്സറും അടിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസിനെ 171 റണ്ണിനാണ് പുറത്താക്കിയത്. മറുപടിക്കെത്തിയ ഇന്ത്യ 14.4 ഓവറിൽ 2 നഷ്ടത്തിൽ ജയം നേടി. ഇന്ത്യക്കായി സ്പിന്നർ നമൻ ധീർ 3 എടുത്തു. അക്സർ പട്ടേലിനും കുൽദീപ് യാദവിനും 2 വീതമുണ്ട്. 2 മത്സരത്തിൽ വിൻഡീസ് തിരിച്ചടിച്ചു. 6 ജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 250 റൺ ലക്ഷ്യം 18.3 ഓവറിൽ വിൻഡീസ് അടിച്ചെടുത്തു. 20 സിക്സറും 21 ഫോറുമായിരുന്നു വിൻഡീസ് ഇന്നിംഗ്സിൽ. 45 പന്തിൽ 102 റണ്ണുമായി പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ ഷായ് ഹോപ്പ് ആണ് വിജയശില്പി. 37 പന്തിൽ 84 റണ്ണുമായി ഷെർഫാനെ റുദർഫോർഡും 13 പന്തിൽ 34 റണ്ണോടെ റൊമാരിയോ ഷെപ്പേർഡും പിന്തുണ നൽകി. 2020 വിൻഡീസ് പിന്തുടർന്ന് നേടുന്ന ഏറ്റവും വലിയ വിജയമാണ് ഇത്. 38.3 ഓവറിൽ 501 റണ്ണാണ് മത്സരത്തിൽ ആകെ പിറന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 നഷ്ടത്തിൽ 249 റണ്ണാണ് എടുത്തത്. മലയാളി താരം സഞ്ജു സാംസൺ 41 പന്തിൽ 82 റണ്ണ് നേടി. വിൻഡീസിനെതിരായ 3 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് 14 റൺ ജയം നേടി. ഇതോടെ 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. അഭിഷേക് 30 പന്തിൽ 69 റണ്ണടിച്ച് ഇന്ത്യൻ റണ്ണടിയിൽ നിർണായകമായി. ഇന്ത്യ 223 പുറത്തായി. വിൻഡീസ് 7 209 റണ്ണിന് അവസാനിപ്പിച്ചു. ആകെ 5 മത്സരങ്ങളാണ് പരമ്പരയിൽ.
0: 4 ശേഷം പരിചയസമ്പന്നനായ പേസർ ഭുവനേശ്വർ കുമാർ ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തി. ന്യൂസിലാൻഡിനെതിരായ 5 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള സംഘത്തിലാണ് ഈ 36-കാരൻ ഉൾപ്പെട്ടത്. 2022

0: നവംബറിലാണ് അവസാനമായി ഇന്ത്യൻ കുപ്പായമിട്ടത്. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസണുമുണ്ട്. 22-ന് ക്രൈസ്റ്റ് ചർച്ചിലാണ് ആദ്യ 2020. ഇന്ത്യൻ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സൌരാഷ്ട്രക്കായി കളിക്കും. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് ശേഷമാണ് ആഭ്യന്തര ക്രിക്കറ്റിലെത്തുന്നത്. ന്യൂസിലാൻഡിനെതിരെ അടുത്ത മാസം നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ജഡേജയുടെ ലക്ഷ്യം. നവംബർ 19-ന് വെല്ലിംഗ്ടണിലാണ് ആദ്യ ടെസ്റ്റ്.
1: IPL ക്രിക്കറ്റ് ടീം ഡൽഹി ക്യാപിറ്റൽസിന്റെ മുഖ്യപരിശീലകനായി സൌരവ് ഗാംഗുലിയെ നിയമിച്ചു. ഹേമങ് ബദാനിക്ക് പകരമാണ് മുൻ ഇന്ത്യൻ നായകന്റെ നിയമനം. ഡൽഹിയുടെ ഉപദേശകനായിരുന്ന ഗാംഗുലി ഫ്രാഞ്ചൈസിയുടെ ദക്ഷിണാഫ്രിക്കൻ ക്ലബായ പ്രെട്ടോറിയ ക്യാപിറ്റൽസിന്റെ കോച്ചായിരുന്നു. യുവരാജ് സിംഗാണ് ഡൽഹിയുടെ ബാറ്റിംഗ് പരിശീലകൻ. പാകിസ്ഥാൻ 2020 ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി സാഹിബ് സദാ ഫർഹാനെ ചുമതല. സൽമാൻ ആഗയെ പുറത്താക്കിയാണ് ഏഷ്യൻ ഗെയിംസിൽ വെള്ളി സമ്മാനിച്ച ഫർഹാനെ പുതിയ നായകനായി പ്രഖ്യാപിച്ചത്. ശ്രീലങ്കയുമായുള്ള 3 മത്സര പരമ്പരയിൽ 30-ന് കീഴിലാകും പാകിസ്ഥാൻ ഇറങ്ങുക.
0: രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ക്യാപ്റ്റൻ. ജാർഖണ്ഡിനെതിരെ 11-ന് ജംഷഡ്പൂരിലാണ് കളി. ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി, സർവീസസ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പിലുള്ളത്. ഏഷ്യൻ ഗെയിംസിന് പിന്നാലെ ജാപ്പനീസ് നഗരമായ നഗോയ ഭിന്നശേഷി കായിക താരങ്ങൾക്കുള്ള പാരാ ഗെയിംസിന് ഒരുങ്ങുന്നു. 18 മുതൽ 24 വരെ 18 ഇനങ്ങളിലാണ് ഗെയിംസ്. ഇന്ത്യക്ക് 176 അംഗ ടീമാണ്. പാരാ ബാഡ്മിന്റൺ താരം പ്രമോദ് ഭഗത്തും ടേബിൾ ടെന്നീസ് താരം ഭവിന പട്ടേലും ടീമിനെ നയിക്കും. കഴിഞ്ഞ തവണ 27 സ്വർണമടക്കം 108 മെഡലുകളുമായി 6 സ്ഥാനത്തായിരുന്നു. ചൈനയായിരുന്നു ജേതാക്കൾ.
1: ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ മലയാളി താരങ്ങളായ വി കെ മുഹമ്മദ് ലസാനും വി എസ് സെബാസ്റ്റ്യനും സ്വർണം നേടി. 110 മീറ്റർ ഹർഡിൽസിൽ സർവീസസിനെതിരെ മത്സരിച്ച ലസാൻ 13.70 സെക്കൻഡിൽ ഒന്നാമതെത്തി. ട്രിപ്പിൾ ജമ്പിൽ സർവീസസിന്റെ തന്നെ സെബാസ്റ്റ്യൻ 16.54 മീറ്റർ ചാടിയാണ് സ്വർണം നേടിയത്. മറ്റൊരു സർവീസസ് താരം മിജോ കുര്യൻ 400 മീറ്ററിൽ 46.45 സെക്കൻഡിൽ മൂന്നാമതെത്തി. ഡെക്കാത്ലണിൽ കേരളത്തിന്റെ കെ ആർ ഗോകുൽ 6975 പോയിന്റിൽ വെങ്കലം സ്വന്തമാക്കി. വനിതകളുടെ 100 മീറ്റർ ഹർഡിൽസിൽ ഓൾ ഇന്ത്യ പോലീസിനായി മത്സരിക്കുന്ന സി അഞ്ജലി 13.50 സെക്കൻഡിൽ വെള്ളി നേടി. ഫാദർ ഫ്രാൻസിസ് സാലസ് ട്രോഫി ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മാന്നാനം സെന്റ് എഫ്രൈംസ് HSS പെൺകുട്ടികളിൽ കോഴിക്കോട് പ്രൊവിഡൻസ് HSS ജേതാക്കളായി. കോഴിക്കോട് സിൽവർ ഹിൽസ് HSS 72-63 പരാജയപ്പെടുത്തിയാണ് സെന്റ് എഫ്രൈംസിന്റെ നേട്ടം. എറണാകുളം സെന്തരാസസ് HSS 51-17 തകർത്താണ് പ്രൊവിഡൻസ് ചാമ്പ്യന്മാരായത്.
2: നിങ്ങൾ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. എ പ്രദീപ് തയ്യാറാക്കിയ അവലോകനം.
3: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ. സമകാലികം.

0: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: 102.3 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. ഇനി നോവൽ പാരായണം.
3: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

മേരിയുടെ മാറോട് ചേർന്ന് കുഞ്ഞു റൈനോൾസ് പൗരാണിക വിശുദ്ധി നിറയുന്ന അർത്തുങ്കൽ ദേവാലയം കണ്ടു. നിലമ്പൂർ തേക്കിൽ തീർത്ത കൂറ്റൻ തുലാമിനുമേൽ മച്ചിൽ വരച്ച സഭാചിത്രങ്ങളിൽ അവന്റെ കണ്ണുകൾ തിളങ്ങി. ദാരുശില്പ നിർമ്മിതിയുടെ കൊത്തുപണികൾ നിറഞ്ഞ അൾത്താരയിൽ നിന്ന് മാലാഖവൃന്ദം അവനെ നോക്കി പുഞ്ചിരിച്ചു. നെടിയ അങ്കിയും വെള്ള ഉത്തരീയവും ധരിച്ച് സങ്കീർത്തിയിൽ നിന്നും അൾത്താരയിലേക്ക് പ്രവേശിക്കുന്ന പാതിരിയെ കണ്ട് ജൽത്രൂത് താത്തി കുഞ്ഞിനെയും എടുത്ത് സ്നാന നീർത്തൊട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അൾത്താര ബാലന്മാർ വീശിക്കൊണ്ടിരുന്ന ധൂവക്കുറ്റിയിൽ നിന്നും കുന്തിരിക്ക ഗന്ധമുയർന്നു. പാതിരി സ്നാന പുസ്തകം തുറന്നു. ആളുകൾ നെറ്റിയിൽ കുരിശു വരച്ച് നീർത്തൊട്ടിയുടെ സമീപത്തേക്ക് നീങ്ങി.

0: വെള്ളം നെറുകയിൽ ഒഴിക്കുമ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ സ്വാന്തനിപ്പിക്കാൻ പതിരിഞ്ഞമ്മ പാടുപെട്ടു. മാമോദീസ കഴിഞ്ഞ് കുട്ടിയെ കൈകളിലെടുത്തു. കർത്താവിന്റെ ബലിപീഠത്തെ ഈ കുഞ്ഞു സ്വന്തമാക്കട്ടെ എന്ന് പാതിരി പ്രാർത്ഥിക്കുന്നത് കേട്ട് മേരിയുടെ കണ്ണു നിറഞ്ഞു. പള്ളിയിലെ കർമ്മങ്ങൾക്ക് ശേഷം വൈശനപ്പാപ്പന്റെ കുഴിമാടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പാളക്കോണാനും ചുറ്റി അപ്പാപ്പന്റെ കൈപിടിച്ചു നടന്ന ബാല്യം പുരയ്ക്കൽ കുഞ്ഞുവർക്കിയുടെ മനസ്സിൽ തെളിഞ്ഞു. കടൽ വെച്ചുപോയ കരയിലെ മണൽത്തിട്ടകൾ ചെറിയ കുന്നുകൾ പോലെ ഉയർന്നു നിൽക്കുന്നതിനു മീതെ പുതു തെങ്ങിന്റെ ഇളം നാമ്പ് കാറ്റിലാടി. മൂത്തേടത്തു കൈമൾമാർ നിരോധനകരം ചുമത്തുകയും പിന്നീട് കുത്തകപ്പാട്ടത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്ത അർത്തുങ്കൽ തീരത്തെക്കുറിച്ച് അപ്പാപ്പനൊരു ചൊല്ലുണ്ട്: കടൽ വെച്ച് തന്ന കരയാണ്, ആകാശത്തോളം തെര ഉയർത്തി തന്നതിലും കൂടുതൽ അതെടുത്തോണ്ട് പോവും. സർവനാശമുണ്ടാകാതിരിക്കാനാണ് തീരത്ത് കുരിശു നാട്ടിയത്. മൂത്തേടത്ത് കൈമൾമാരുടെ അനുവാദത്തോടെ മാനുവൽ ടേക്സിറ സായിപ്പ് പാതിരി സ്ഥാപിച്ച കുരിശിനെ വണങ്ങാൻ വിശ്വാസികൾ ഒത്തുകൂടിയ സ്ഥലമായതുകൊണ്ട് അത് അർത്തികുളങ്ങരയായി, കാലാന്തരത്തിൽ അർത്തികുളങ്കൽ എന്നും പിന്നീട് അർത്തുങ്കലായെന്നുമുള്ള ചരിത്രം നാൾവഴിയിൽ എഴുതി വെച്ചത് വൈശനപ്പാപ്പനായിരുന്നു. 4 നൂറ്റാണ്ട് മുൻപ് ശബരിയാരി പുണ്യാളൻ നടന്നുപോയ നിണവഴികളുടെ തിരുവെഴുത്തുകൾ. കുഴിമാടത്തിൽ വളർന്നു നിന്ന കാട്ടുപുല്ല് പിഴുതു കളയുമ്പോൾ ജോസഫും മേരിയും കുഞ്ഞിനെയും എടുത്ത് അരികിലെത്തി. അപ്പാ പോകാം. മൺകൂനയിൽ കുരിശു വരയ്ക്കുമ്പോൾ അയാളുടെ പെരുവിരലിൽ പഴമയുടെ മണ്ണു പടർന്നു. തേട്ടി വന്ന സങ്കടത്തിനു മീതെ വിറയാർന്ന വാക്കുകൾ: ഇത് ഞങ്ങളുടെ അപ്പാപ്പന്മാരുടെ മണ്ണായിരുന്നു. തീരത്തെ കുരിശടിയെ വണങ്ങി കുഞ്ഞുവർക്കി വ്യാളീമുഖമുള്ള ചെമ്പ് കെട്ടിയ ഊന്നുവടിയെടുത്തു. ചൊരിമണലിലൂടെ ബൗത്തീസിന് വന്നവർ ചെത്തിയിലേക്ക് മടങ്ങുമ്പോൾ പുറം കടലിൽ നിന്നൊരു 12 വള്ളം കരയിലേക്ക് വന്നുകൊണ്ടിരുന്നു. വള്ളത്തിന്റെ അമരത്ത് അർത്തുങ്കൽ മൽപ്പാൻ സെബാസ്റ്റ്യൻ പാതിരി വെഞ്ചരിച്ച പുണ്യാളച്ചന്റെ കൊടി പാറി. പാതി പോലും നിറയാത്ത വള്ളക്കള്ളിയിൽ നോക്കി സാലസ് പിറുപിറുത്തു: ഇത് പറ്റു തീർക്കാനേ ഉള്ളൂ. വഞ്ചിയുടെ വില്ലിപ്പടിയിലിരുന്ന ഗീവറീതരേന് ചൊറിഞ്ഞു: 12 വള്ളം ചെത്തുമ്പോഴേ കോയിക്കലാശാരി പറഞ്ഞതാ, 9 അല്ലേ 13 കണക്കെന്ന്. തമ്പുരാൻ കർത്താവിന്റെ ശിഷ്യന്മാരുടെ എണ്ണം 12 12 മതിയെന്ന് ഈ ഒരെണ്ണം കെട്ടവനാ ബലം പിടിച്ചത്. വള്ളം നീരണിയണേ അന്ന് 1 വശം കോടി വീണുപോയ ആശാൻ തെണ്ണപ്പെട്ട് പറഞ്ഞതാ. ഗീവറീതരയാ, അതൊരു കോനഷ്ട് കണക്കായിപ്പോയി. ഒരു നല്ല കോര് കിട്ടാൻ താൻ പെടാപ്പാട് വിടൂന്ന്. ഇതെപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാത്തിനാ? മീൻപൊലപ്പ് വലയെ കയറാം, മാലാഹമാരുടെ പള്ളിയും കൂടെ ഒരു പങ്ക് നേര്. നേർച്ചക്കാര്യം പറഞ്ഞിട്ട് സാലസ് തൊണ്ട കീറി: നിന്റെ അടിയാർ ഞാനതിനാൽ എന്റെ സന്ധികൾ കാപ്പാനായി, വെളിവിനൂടെ മാലാഹയെ എനിക്ക് നീ തരണം കർത്താവേ. പുറം കടലിൽ നിന്ന് കരയുടെ തുണ്ട് കണ്ടു തുടങ്ങുമ്പോൾ സാലസ് പാടുന്ന മാലാഖയുടെ പാട്ട് കര കണ്ടു തുടങ്ങിയതിന്റെ ആദ്യ സൂചന.
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ ബജറ്റ് സ്റ്റഡീസിൽ ഇക്കണോമിക്സ് വിഷയത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഇക്കണോമിക്സ്, ഇക്കണോമെട്രിക്സിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ് എന്നിവയാണ് യോഗ്യത. PhD യോഗ്യത അഭികാമ്യം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കുക. ആപ്ലിക്കേഷനും മറ്റ് വിശദവിവരങ്ങൾക്കും www.recruit.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 8 6 2

0: 7 3 5, 04 8 4 2 86 27 35.
1: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, എൽ ഇ ഡി ടിവി സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
0: കെൽട്രോൺ നാഗമ്പടം നോളജ് സെന്ററിൽ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, ആനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, മൾട്ടിമീഡിയ ആനിമേഷൻ വിത്ത് AI തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 95 67 78 88 90, 95 67 78 89.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ
3: സാർ, അത് ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. മോൾക്ക് വേണ്ടിയായിരുന്നു.
2: ചോദിച്ചോളൂ.
3: മോളിപ്പോ പ്ലസ് ടുവിനാ പഠിക്കുന്നത്. അപ്പൊ അവൾക്ക് ഫിസിക്സ് ഒക്കെ എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഷ്ടം. അപ്പൊ ഐസറിലൊക്കെ പഠിക്കാൻ വേണ്ടി അവൾ എൻട്രൻസ് കോച്ചിങ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊന്ന് പറയാമോ?
2: എത്രയുണ്ട് പത്തിൽ കണക്കിന്റെ മാർക്ക്?
3: എല്ലാം ഇപ്പൊ ഐ എസ് സി ആണ് എടുക്കുന്നത്. ടെൻത്തിലൊക്കെ 90 എബോ ഉണ്ടായിരുന്നു.
2: പ്ലസ് വണ്ണോ പ്ലസ് ടു?
3: ഇപ്പൊ പ്ലസ് ടു ആയി.
2: പ്ലസ് വൺ ഫിസിക്സ് എത്രയുണ്ട്?
3: പ്ലസ് വണ്ണില് ഇവർക്ക് ബോർഡ് എക്സാം അല്ല, ഐ എസ് സി ആയിരുന്നു. എന്നാലും ഫുൾ ഉണ്ടാവാറുണ്ട്.
2: ഒന്നും ആലോചിക്കണ്ട അമ്മ, ജി മെയിൻസിന്റെ കോച്ചിങ്ങിന് ഇപ്പൊ തന്നെ ചേർക്കുക.
3: അതുണ്ട് ഓൾറെഡി.
2: ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ?
3: ഓൺലൈൻ.
2: ഓൺലൈൻ ആണ്. അത് പോരാമെന്ന് വെച്ചാൽ സൗകര്യം ഉണ്ടെങ്കിൽ, അത് എവിടെ താമസമൊക്കെ നോക്കണം, കുട്ടികളാകുമ്പോൾ പോയി വരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓൺലൈൻ കൊണ്ട് നമുക്ക് വെച്ചാൽ ജി മെയിൻസിന്റെ എക്സാം വളരെ ടഫാണ്. പക്ഷേ കുട്ടിയുടെ മാർക്ക് നോക്കിയിട്ട് 90-95% മാർക്കുള്ള കുട്ടികൾക്ക് സകല ദൈവാനുഗ്രഹവും കഴിവുകളും ഉണ്ട് കിട്ടാൻ. പക്ഷെ ശ്രമത്തിന് ഒരു നമുക്ക് വേറെ റീപ്ലേസ്മെന്റ് ഇല്ല, ശ്രമിക്കാണ്ട് കിട്ടില്ല. അതൊരു പ്രത്യേക മെത്തേഡാണ് എന്റെ പ്രിപ്പറേഷൻ. അപ്പൊ കുറച്ച് ഒരു കോച്ചിങ് വേണം. അതല്ലെങ്കിൽ അമ്മയ്ക്ക് അത് അയക്കാൻ തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഫിസിക്സിന്റെ മാത്സിന്റെ ആപ്പ് ഉണ്ട്. അത് ആപ്പ് ഒന്ന് നോക്കിയിട്ട് ഇത്തിരി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് ആപ്പ് ഉണ്ട്. ആ ആപ്പും പിന്നെ ഓൺലൈൻ കോച്ചിങ്ങുമായിട്ട് സപ്പോർട്ട് ചെയ്താൽ മിക്കവാറും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ജി അഡ്വാൻസ്ഡ് കിട്ടിയില്ലെങ്കിൽ ജി മെയിൻസ് കിട്ടും. ബയോളജി പഠിക്കുന്നുണ്ടോ?
3: ബയോമാത്സിന്
2: മെഡിസിനും കൂടി ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നീറ്റിന് തയ്യാറാകുക, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വെറുതെ നീറ്റിന് പ്രിപ്പയർ ചെയ്ത്.
3: ഇയാൾക്ക് ഐസറിൽ പോകണമെന്നുള്ളതാണ് ആഗ്രഹം.
2: ഐസർ ആണെങ്കിൽ രണ്ട് പരീക്ഷയാണ്, ഒന്ന് ജി മെയിൻസ് വഴിയുണ്ട്, പിന്നെ പ്ലസ് ടുവിന്റെ മാർക്ക് എബോവ് 96 ഉണ്ടെങ്കിൽ എൻട്രി ഉണ്ട്. അയാട്ട് എന്ന് പറഞ്ഞ പരീക്ഷ ഉണ്ട്. അയാട്ടും ജെഇ ഒക്കെ ഒരേ പാറ്റേൺ ആണ്, എക്സാംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ലെവൽ വ്യത്യാസമാണ്.
3: ഒരു സംശയം കൂടെ ഉണ്ട്, ഒരു ഇൻസ്പയർ അങ്ങനെ എന്തോ സ്കോളർഷിപ്പ് ഉണ്ട് സാറേ? ഇത്
2: അതുണ്ട്.
3: അതെങ്ങനെയാ സാറ്?
2: അത് നമുക്ക് അപ്ലൈ ചെയ്യാം, ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇൻസ്പയർ
3: അവർക്ക് എങ്ങനെയാ?
2: ഐ സി എസ് ഒക്കെ വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇന്ത്യയില്. ആലോചിക്കേണ്ട, ഒരു നമുക്കൊരു അനുഗ്രഹമായ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ ഒരു കോച്ചിങ്ങിനൊക്കെ ചേർക്കുക.
0: സമയം 8 കഴിഞ്ഞ് 10 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
0: കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, UK ബിസിനസ് ഇന്നോവേഷൻ സയൻസ് ആൻഡ് ട്രേഡ് വകുപ്പ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ബഹിരാകാശം, സിവിലിയൻ ആണവോർജ്ജം, ശാസ്ത്രീയ ഗവേഷണം, സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ ഇന്ത്യയും UKയും തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്തുന്ന വഴികളാണ് ചർച്ച ചെയ്തത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വാണിജ്യവൽക്കരണ കാറ്റലോഗ് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പുറത്തിറക്കി. ഖനി മന്ത്രാലയം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് തുടങ്ങിയവ സ്പോൺസർ ചെയ്യുന്ന പരിപാടികളാണ് വാണിജ്യവൽക്കരിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും INDA നേതാക്കളും സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടയിൽ ക്രമക്കേടുകൾ നടത്തിയെന്നാരോപിച്ചാണ് രാഹുൽ ഗാന്ധി അടക്കം ഹർജികൾ സമർപ്പിച്ചത്. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകുകയും സ്പോർട്സ് കൌൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റുമായ GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. കോഴിക്കോട് കേസരി നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായ ജയരാജ് ചലച്ചിത്രോത്സവം

0: നോവലിസ്റ്റ് പി ആർ നാഥൻ ഉദ്ഘാടനം ചെയ്തു. എ ഐയുടെ കടന്നുവരവോടെ സിനിമയുടെ നിലനിൽപ്പ് പോലും ആശങ്കയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരാധനാലയങ്ങൾ സമൂഹത്തിൽ ആത്മീയ പ്രകാശം പരത്തി ജനങ്ങളിൽ സാഹോദര്യത്തിന്റെ സന്ദേശമെത്തിക്കുമെന്ന് ഇസ്ലാം മത പണ്ഡിതൻ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ. പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് നിർമ്മിച്ച മുഹിയുദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കായിക ദിനാചരണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വിളംബര ജാഥ ജില്ലാ കളക്ടർ ശ്രീധന്യ സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കായിക സംസ്കാരവും മികച്ച കായിക താരങ്ങളെയും വളർത്തിയെടുക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റണിൽ വനിതാ സിംഗിൾസ് മത്സരത്തിൽ ഇന്ന് ഇന്ത്യയുടെ പി വി സിന്ധു ദക്ഷിണ കൊറിയയുടെ ആൻ സേയങ്ങിനെ നേരിടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മത്സരിക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ആഗോളതാപനവും ഉഷ്ണതരംഗവും വർത്തമാനകാലത്തെ ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പരാമർശിക്കുമ്പോൾ പലതവണ വിശദീകരിച്ച് അല്പം ആവർത്തന വിരസത ഉളവാക്കുന്ന വിഷയമാണെങ്കിൽ കൂടി ആഗോളതാപനത്തെക്കുറിച്ചും യൂറോപ്യൻ വൻകരയിലെ രാജ്യങ്ങൾ സമീപകാലത്ത് അഭിമുഖീകരിക്കുന്ന ഉഷ്ണതരംഗത്തെക്കുറിച്ചും പറയാതെ വയ്യ. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഉഷ്ണതരംഗമാണ് അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉഷ്ണതരംഗം? ഒരു പ്രദേശത്ത് സാധാരണയായി അനുഭവപ്പെടുന്നതിനേക്കാൾ വളരെ ഉയർന്ന താപനില ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവസ്ഥാവിശേഷമാണ് ഉഷ്ണതരംഗം എന്ന് പറയാം. ഡീഹൈഡ്രേഷൻ അഥവാ ശരീര ജലാംശം കുറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കൂടാതെ ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. മുതിർന്ന പൗരർ, ശിശുക്കൾ, ഗർഭാവസ്ഥയിലുള്ളവർ തുടങ്ങിയവർക്കാണ് ഇതിൻ്റെ തിക്തഫലങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരിക. നാം നേരിടുന്ന ആഗോളതാപനത്തിൻ്റെ പ്രശ്നങ്ങളായി കുറേ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹിമാനികളുടെ ഉരുകലും തുടർ പ്രവർത്തനമായ സമുദ്രനിരപ്പിൻ്റെ നിയന്ത്രണമില്ലാത്ത ഉയർച്ചയും തീരപ്രദേശങ്ങൾക്കും താഴ്ന്ന പ്രദേശങ്ങൾക്കും ഉണ്ടാകുന്ന ഭീഷണിയും വരൾച്ച മൂലമുണ്ടാകുന്ന കുടിവെള്ളക്ഷാമവും കാർഷിക ഉൽപ്പാദനക്കുറവും ജീവികളുടെ ചത്തൊടുങ്ങലും വംശനാശ ഭീഷണിയുമെല്ലാം നിലനിൽക്കെയാണ് ഉഷ്ണതരംഗ ഭീഷണി എന്നോർക്കണം. ഇവ തമ്മിൽ ബന്ധമുണ്ടുതാനും ആഗോളതാപനം ഉയരുമ്പോഴാണ് ഉഷ്ണതരംഗങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത്. ജീവന്റെ നിലനിൽപ്പിന് ഹരിതഗൃഹ പ്രഭാവം എന്ന പ്രതിഭാസം ആവശ്യമാണെങ്കിലും ഹരിതഗൃഹവാതകങ്ങളുടെ അമിത സാന്നിധ്യം ആഗോളതാപനത്തിലേക്ക് നയിക്കും എന്ന് നമുക്കറിയാം. ഫോസിൽ ഇന്ധനങ്ങളായ കൽക്കരി, പെട്രോളിയം, ഡീസൽ തുടങ്ങിയവയുടെ ഉപയോഗം കുറച്ച് പാരമ്പര്യേതര ഊർജത്തിന് പ്രാധാന്യം നൽകണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ലോകരാഷ്ട്രങ്ങളിലെ ഭരണകൂടങ്ങളെയും ജനങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വർത്തമാനകാല ഉഷ്ണതരംഗ തീവ്രത അതിരൂക്ഷമായി അനുഭവപ്പെടുന്നത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. ഇവിടെയും പരിഹാരം കാർബൺ ബഹിർഗമിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടുക എന്നതുമാത്രമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അമേരിക്കയുടെ നേരെയാണ്. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് മതിയാക്കി ഉത്തരവാദിത്തപരമായി അന്തരീക്ഷ മലിനീകരണത്തിനെതിരായി രാഷ്ട്രങ്ങളെ ആഹ്വാനം ചെയ്യുവാൻ നേതൃത്വം നൽകണമെന്നാണ് അവർ അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ അവരാകട്ടെ ചൈന, ഇന്ത്യ മുതലായ രാഷ്ട്രങ്ങളെ പഴിപറഞ്ഞ് കൈ കഴുകുവാനാണ് ശ്രമിക്കുന്നത്. പാരിസ്ഥിതിക ദുരന്തങ്ങൾ രാജ്യാതിർത്തി അറിഞ്ഞുകൊണ്ടല്ല സംഭവിക്കുന്നതെന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ട് ഈ വൻശക്തികൾ മനസ്സിലാക്കുന്നില്ല എന്ന ചോദ്യം നിലനിൽക്കുന്നു. കേരളത്തിൽ ജൂലൈ മാസത്തിൽ മഴ കുറയുന്നു എന്ന വസ്തുത ഇതോടൊപ്പം ചേർത്ത് പറയാവുന്ന ഒന്നാണ്. നമ്മുടെ സംസ്ഥാനവും രാജ്യവും നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു ചെറിയ സാമ്പിൾ മാത്രമാണിത്. യൂറോപ്പ് ഉഷ്ണതരംഗത്തിന്റെ അഗ്നിയിലകപ്പെടുമ്പോൾ സംഗതികളുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ ഈ പ്രതിസന്ധി ലഘൂകരിക്കുവാനുള്ള മാർഗങ്ങളിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ലോകം തന്നെ ഒരു തീച്ചുളയായി മാറുവാൻ അധികകാലം വേണ്ടിവരില്ല.
2: ഈ വിവരങ്ങൾ നൽകിയത് S. സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.

0: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ.
1: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രി വാസം എന്നിവ ഉറപ്പു നൽകുന്നു. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്

0: സയൻസസ്, ചാലക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
1: ഈ പരിപാടിയുടെ പ്രായോജകർ
2: ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലക്ക, എറണാകുളം.
3: കാർപ്പൽ ടണൽ സിൻഡ്രോം, കാരണങ്ങളും ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ വിഷ്ണു വി എമ്മുമായി അഭിമുഖം.
4: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന അസുഖത്തെക്കുറിച്ചാണ്. സാധാരണ കൈവേദനയായി പലരും പരാതി പറയാറുണ്ട്. എന്നാൽ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ പറയും അത് CTS അഥവാ കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്ന്. ഈ കൈത്തണ്ടയിൽ വരുന്ന ഈ വേദനയ്ക്ക് എന്താണ് കാരണം? എന്താണ് ശരിക്കും കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത്?
5: നമ്മുടെ കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അവയവമാണ്. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഒരു ബട്ടൺസ് ഇടണമെങ്കിൽ, ഒരു പെൻസിൽ എടുത്ത് എഴുതണമെങ്കിൽ നമ്മുടെ കൈയുടെ ഉപയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ കയ്യിൽ മെയിനായിട്ടുള്ള 3 ഞരമ്പുകളുണ്ട്, മസിലുകളുടെ കാര്യങ്ങൾ. ഇവയെല്ലാം ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ കൈയുടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പം നമുക്ക് കൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അതായത് ചെറിയ കുട്ടി മുതൽ പ്രായമായവർക്ക് വരെ നമുക്ക് ഭയങ്കരമായിട്ട് ഒഴിച്ചു കൂടാനാത്തൊരു സാധനമാണ് നമ്മുടെ കൈകൾ. അപ്പം അത് നമുക്ക് മെയിനായിട്ടും കൈയുടെ ആരോഗ്യത്തെ പറ്റി നമ്മൾ വറിയിടാവേണ്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നൊരു അവയവമല്ല നമ്മുടെ കൈകൾ. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നാൽ പേര് പോലെ തന്നെ ഒരു ചെറിയ രീതിയിലൊരു ഭീകരനാണ്. ഈ രോഗം വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ്. നമ്മുടെ കൈത്തണ്ടയിൽ കാർപ്പൽ ടണൽ എന്നൊരു ഇടനാഴിയുണ്ട്. നമ്മുടെ എല്ലുകളും പേശികളും മറ്റും ചേർന്നുള്ളൊരു ചെറിയൊരു ഇടനാഴിയാണ്. ഇതിൽ കൂടാണ് നമ്മുടെ കൈകളെ, വിരലുകളെ നിവർത്തുന്ന വള്ളികളും അതുപോലെ തന്നെ സ്പർശനത്തിന് സഹായമായ മീഡിയൻ നെർവ് എന്ന് പറഞ്ഞ ഞരഞ്ചും പാസ് ചെയ്ത് പോകുന്നത്. ഈ ഒരു ടണലിൽ പ്രഷർ വരുമ്പോൾ നമ്മുടെ മീഡിയൻ നെർവ് എന്ന് പറഞ്ഞ ഞരമ്പിന് ക്ഷതം സംഭവിക്കുമ്പോഴാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന രോഗം വരുന്നത്.
4: ഈ രോഗം ഏറ്റവും കൂടുതൽ ശരിക്കും ആരെയാണ് ബാധിക്കുന്നത്? സ്ത്രീകളെയാണോ, അതല്ലെങ്കിൽ IT ജീവനക്കാരെയാണോ, വീട്ടമ്മമാരെയാണോ, ആർക്കാണ് ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതൽ?
5: ഈ രോഗം പ്രായഭേദമന്യെ എല്ലാവർക്കും വരാം. കൂടുതലായും മധ്യവയസ്കരായ സ്ത്രീകളാണ് നമ്മളിത് കൂടുതലായിട്ട് കാണപ്പെടുന്നു വരുന്നത്. ഒരു ഏകദേശം 30-45 ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളാണ് കൂടുതലായിട്ടും ഈ ഒരു അസുഖത്തിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്കാണ് ഈ ഒരു അസുഖം കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുപോലെ തന്നെ IT പ്രൊഫഷണൽസ് കൈയുമായിട്ട് കൂടുതൽ റിപ്പറ്റേറ്റീവ് വർക്ക്സ്, ലൈക്ക് നമ്മളിപ്പോൾ കുറെ ടൈപ്പ് ചെയ്യുക, ഓവറായിട്ടുള്ള ഫോൺ യൂസ്, അങ്ങനെയുള്ളവർക്ക് ഈ രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നു.
4: ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ 35-45 വരെ മധ്യവയസ് പ്രായത്തിലുള്ളവർക്കാണ് കൂടുതൽ കാണുന്നത്. ഇത് മധ്യവയസ് കഴിഞ്ഞ തനിയെ മാറുന്ന ഒരു അവസ്ഥയുണ്ടോ? കാരണം അവരുടെ ജോലികളിൽ മാറ്റം വരുന്നു, അങ്ങനെയാണെങ്കിൽ തനിയെ മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ?
5: ഇല്ല, ഇത് വയസ്സ് ഡിപ്പെൻഡന്റ് അല്ല. ഇത് ഇത്ര അസുഖം ഇത്ര വരാൻ പാടുള്ളതല്ല. നമ്മളിപ്പോ ഒരു 100 എടുത്താല് അതില്
4: കൂടുതലും കാണുന്നത് അങ്ങനെയാണെന്ന്
5: മാത്രം, ഫിക്സഡ് ആയിട്ടുള്ള ഇതല്ല.
4: ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിന് സ്ഥിരമായ ഒരു ക്ഷതം സമ്മാനിക്കുന്നുണ്ടോ, അതോ അതല്ലെങ്കിൽ അത് നമുക്ക് റിവേഴ്സിബിൾ ആണോ, മാറ്റിയെടുക്കാൻ കഴിയാവുന്ന ഒരു ക്ഷതമാണോ?
5: നമുക്കൊരു 100% റിലീഫ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ലിഗമെന്റ് സർജിക്കൽ ഓപ്ഷൻ തന്നെയാണ് 100% റിലീഫ്. ഇത് നമുക്ക് മരുന്നുകൊണ്ട് ചിലപ്പോൾ മാറിപ്പോയാൽ വീണ്ടും വരാനും സാധ്യതകളുണ്ട്. ആ ഒരു പാടാ, അല്ലെങ്കിൽ ആ ഒരു ടണൽ വീണ്ടും ടൈറ്റ് ആകുമ്പോൾ വീണ്ടും പഴയപോലെ മരവിപ്പ് തരിപ്പ് കാര്യങ്ങൾ വരും. കൂടുതലായിട്ട് ആൾക്കാർ കണ്ടുവരുന്നത് രാത്രി കാലങ്ങളിലുള്ള മരവിപ്പ് തരിപ്പ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുക, കൈ മരവിച്ചിരിക്കുക, കൈ എഴുന്നേക്കുക, അപ്പം ശക്തമായി കുടയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമെന്ന് പറയും. അപ്പം ഇതാണ് ആൾക്കാർ കോമൺ ആയിട്ടും പറഞ്ഞു വരുന്നൊരു ഇതാണ്.
4: ഇതിന്റെ കാരണമായിട്ട് ഇപ്പൊ ഡോക്ടർ പറയേണ്ട, ഇപ്പൊ ഈ മീഡിയൻ നെർവിൽ വരുന്ന ഒരു കംപ്രഷൻ അതല്ലെങ്കിൽ അതിന്റെ ഒരു ഞെരുക്കമാണെന്ന്, അങ്ങനെ ഒരു ഞെരുക്കം വരാൻ ശരിക്കും കാരണം എന്തായിരിക്കും? ഇത് നമ്മുടെ ജോലിയും ജീവിതശൈലിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അസുഖമാണ് അല്ലേ?
5: തീർച്ചയായും ഇത് നമുക്ക് ഒരു കാരണമല്ല, പല കാരണങ്ങളാണ് വരുന്നത്. എസ്പെഷ്യലി നമുക്ക് ഷുഗർ ഉള്ളവർക്ക് അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രഗ്നൻസി, പ്രഗ്നന്റ് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ എന്ന് പറയും, അതായത് നമ്മുടെ ബ്ലഡിന്റെ വോളിയം കൂടുന്ന സമയത്ത് ഇതുപോലുള്ള കാർപ്പൽ ടണൽ സിൻഡ്രോം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് വർക്ക്സ്, ലൈക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഓവർ യൂസ് ആയിട്ടുള്ള ഫോൺ, അങ്ങനെ കൈ വളച്ചു വെച്ച് ജോലി കൂടുതലായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ രോഗം വരാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്.
4: ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ഈ തരിപ്പ്, വേദന, മരവിപ്പ് ഇതൊക്കെ തന്നെയാണോ?
5: ഇതിന്റെ ലക്ഷണം കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, അതുപോലെ തന്നെ മോതിരവിരലിന്റെ ഒരു ഭാഗം, ഈ ഭാഗങ്ങളിലുള്ള മരവിപ്പ് തരിപ്പാണ് കൂടുതലായിട്ടും നമുക്ക് എന്താ പറയുക പ്രസന്റേഷനായിട്ട്, അതായത് ഒരു പേഷ്യന്റ് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. കൂടുതലായിട്ടും രാത്രി കാലങ്ങളായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് കൂടുതൽ. അപ്പൊ പേഷ്യന്റ് യൂഷ്വലി പറയുന്ന പറഞ്ഞാൽ രാത്രി എഴുന്നേറ്റു ശക്തമായ മരവിപ്പ്, വേദന, കൈ കുടഞ്ഞപ്പോൾ ആശ്വാസം കിട്ടി, ഇത് കൂടുതലും കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന രോഗത്തിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു ഫൈൻഡിങ് ആണ്.
4: പലപ്പോഴും ഉറക്കത്തിൽ കൈ വല്ലാതെ കഴയ്ക്കുന്ന, അത് ഒരു പക്ഷേ കാർപ്പൽ ടണൽ സിൻഡ്രോം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ?
5: എല്ലാ കൈ മരവിപ്പും തരിപ്പും കാർപ്പൽ ടണൽ ആവണമെന്നില്ല. കൂടുതലായും തള്ളവിരൽ, ചൂണ്ടുവിരൽ, അതുപോലെ തന്നെ നടുവിരൽ, ഉള്ള മരവിപ്പ് തരിപ്പങ്ങളാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. നമുക്ക് കഴുത്തിൻ്റെ ബാക്കിൽ നിന്നാണ് നമ്മുടെ കയ്യിലോട്ട് ഞരമ്പുകൾ ഇറങ്ങി വരുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ടും മീഡിയൻ നെർവ്, റേഡിയൽ നെർവ്, ആൾണാർ നെർവ്, മൂന്ന് ഞരമ്പുകളാണ് ഉള്ളത്. കൂടുതലായിട്ടും നമുക്ക് മീഡിയൻ നെർവിനെ ആണ് ഈ നമ്മുടെ കംപ്രസീവ് ന്യൂറോപ്പതി, അതായത് ഈ പ്രഷർ കാരണം, എഫക്ട് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്.
4: ഇതുവരെ സമയം രണ്ട് കൈകളിലും വരാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ്, ഏത് കൈയിലാണ് കൂടുതൽ വരും? അങ്ങനെയുണ്ടോ?
5: തീർച്ചയായിട്ടും രണ്ട് കൈകളിലും വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് റിപ്പറ്റേറ്റീവ് ഹാൻഡ് മൂവ്മെന്റ്സ് കൂടുതലായിട്ടുള്ളതായിരിക്കും. നമ്മൾ മെജോറിറ്റി ആൾക്കാരും വലതുകൈ ഉപയോഗിക്കുന്നുണ്ട്, വലതുകൈയാണ് കൂടുതലായിട്ട് കാണപ്പെട്ടു വരുന്നത്.

0: ഇത്തരം തരിപ്പ് അതല്ലെങ്കിൽ മരവിപ്പ് വേദനയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തനിയെ മാറുമോ, അതല്ലെങ്കിൽ ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും ഈ മരവിപ്പ്?
1: നമ്മുടെ രോഗത്തിന്റെ സിവിയറിറ്റി അനുസരിച്ചാണ് നമ്മളിത് ഗ്രേഡ് ചെയ്യുന്നത്. ചെറിയ രീതിയിലുള്ള ഞരമ്പിലും ഞെരുക്കമൊക്കെ ആണെങ്കിൽ തൽക്കാലം സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പതിയെ മാറിപ്പോകും. പക്ഷേ ലോങ് സ്റ്റാൻഡിങ് അതായത് കുറെ നാളായിട്ടുള്ള മരവിപ്പ് തരിപ്പാണെങ്കിൽ ഞരമ്പിന് ക്ഷതം സംഭവിച്ച് കൈകളിലെ മസിലുകൾക്ക് ബലക്കുറവ് കാര്യങ്ങൾ വരും. അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ വറീഡ് ആവേണ്ടത്.
0: ഇതിന്റെ രോഗനിർണയം അങ്ങനെയാണ് സാധാരണ നടത്തുന്നത്? കാരണം ഇപ്പൊ നമുക്ക് ഈ വേദന കൊണ്ട് മാത്രം നമുക്ക് ഇതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്ന് പറയാൻ കഴിയില്ലല്ലോ. രോഗനിർണയം എങ്ങനെയാണ് നടത്തുന്നത്, അതേക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ?
1: നമുക്ക് രോഗനിർണയം നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ഓർത്തോപെഡീഷ്യൻസ് അതായത് നമ്മൾ ക്ലിനിക്കലി എക്സാം ചെയ്യും. നമുക്ക് ഫലാൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈയുടെ കുഴ ഇങ്ങനെ ചേർത്ത് പിടിച്ച് 30 സെന്റിമീറ്റർ പിടിച്ച് വെക്കാൻ പറയും. അപ്പോൾ ഉണ്ടാകുന്ന മരവിപ്പ് തരിപ്പ് അതിനുശേഷം നമ്മൾ റേഡിയോളജിക്കൽ സ്റ്റഡീസിലോട്ട് അതായത് EMG അതുപോലെ തന്നെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ വ്യക്തമായ ഒരു ഏത് ലെവലിലാണ് ഞരമ്പിനെ ഞെരുക്കാൻ പറ്റിയെന്ന് നമുക്ക് ഡോക്യുമെന്റേഷൻ കിട്ടും. കൂടുതലായിട്ട് നമ്മൾ NCV എന്ന് പറയുന്ന നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഇതിലൂടെയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്.
0: ഇതുകൂടാതെ ടിനൽ സൈൻ എന്ന് പറയുന്നത് എന്താണ്?
1: ടിനൽ സൈൻ ഒക്കെ നമ്മളത് പേഷ്യന്റിനെ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സാധനമാണ്. കൈയുടെ വിരലറ്റുന്ന ഇങ്ങനെ തട്ടി തട്ടി പോകുന്ന സമയത്ത് ഒരു ഷോക്ക് അടിക്കുന്ന പോലെ തോന്നും. അത് നമ്മൾ OP ക്ലിനിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സൈനാണ്.
0: അതിലൂടെ നമുക്ക് ഈ രോഗനിർണയം സാധ്യമാണോ കാർപ്പൽ ടണൽ സിൻഡ്രോം?
1: കൂടുതലായിട്ടും പേഷ്യന്റിന്റെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഏറെക്കുറെ ഇത് നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്ന് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞാൽ 3 വരെയുള്ള മരവിപ്പ്, ഷുഗർ പേഷ്യൻസ്, തൈറോയിഡ് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ നമുക്കറിയാം ഇവർക്ക് ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് കൺഫേം ചെയ്യണ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്.
0: ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് നടത്തേണ്ടത്, ശരിക്കും എത്ര കാലത്തിൻ്റെ ഉള്ളിൽ നടത്തണം, അങ്ങനെയുണ്ടോ?
1: അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടൊരു ഇതില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഡയറക്ട്ലി വി ഗോ ഫോർ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. കാരണം ഞരമ്പിൻ്റെ ഞെരുക്കം എന്തുമാത്രമുണ്ട് എന്നറിയാനായിട്ട് ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നമ്മളെ ഹെൽപ്പ് ചെയ്യും.
0: നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്?
1: നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മളൊരു റൂമിൽ ചെന്നിട്ട് ഇലക്ട്രോഡ്സ് പറഞ്ഞൊരു സാധനമുണ്ട്. സോ ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് അലോങ് ദ നെർവ് ആൻഡ് മസിൽസ്. എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ ഒരു കറണ്ട് കടത്തിവിടുക. അപ്പോൾ ഒരു നോർമലി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ കറണ്ട് നമ്മൾ ടച്ച് ചെയ്തിട്ട് നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് എത്തണം, പോയിന്റ് ടു പോയിന്റ്, ഫ്രം A to B. ഇപ്പോൾ എവിടെയെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പതിയേ വരുള്ളൂ. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് ദെയർ ഇസ് എ ബ്ലോക്ക് ഇൻ ദെയർ. അങ്ങനെയാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യുന്നത്.
0: ഏകദേശം എത്ര സമയമെടുക്കുന്ന ഒരു പരിശോധനയാണ്? കാരണം ഇപ്പോൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഡോക്ടർ പറഞ്ഞു ഒരു വൈദ്യുതി തരംഗം അല്ലേ കടത്തിവിടുന്നു, അത് വരാൻ താമസം ഉണ്ടെങ്കിൽ നമുക്ക് തടസ്സം ഉണ്ടെന്ന് മനസ്സിലാക്കാം. തടസ്സം ഉണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ ഞരമ്പിന് എന്തെങ്കിലും മുറിവുണ്ട്, ചതവുണ്ട്, അങ്ങനെയാണോ? അതോ
1: ഞരമ്പിന് ഞെരുക്കമുണ്ടെങ്കിൽ ഇതുപോലെ തടസ്സങ്ങൾ വരാം. അതുപോലെ ഞരമ്പിന്റെ കണ്ടിന്യൂറ്റി അതായത് ഞരമ്പിന്റെ രണ്ടറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ ഒട്ടും വരില്ല. ഇപ്പൊ ലൈക്ക് ഒരു A to P, എയും പിയും പോയിന്റ് എടുക്കുക. അവിടെ നിന്ന് ഒരു എയിൽ നിന്ന് ഒരു കറണ്ട് ബിയിലോട്ട് കടത്തിടുക. ഓക്കെ, നമുക്ക് 3 സെക്കൻഡ്സ് എടുക്കുക. എയിൽ നിന്ന് ബിയിലോട്ട് കറണ്ട് നോർമലായിട്ട് കടന്നു വരുന്നുണ്ട്. സപ്പോസ് ഒരു 10 സെക്കൻഡ് കൊണ്ട് എത്തി. സോ വി കമ്പയർ വിത്ത് ദ നോർമൽ. നോർമൽ ധര കുറേ റെക്കോർഡിങ്സ് ഉണ്ട്. നോർമൽ ഒരു മനുഷ്യൻ്റെ ഒരു ഞരമ്പിൽ ഒരു സ്ഥലം തൊട്ട് മറ്റേ സ്ഥലം വരെ എത്ര ദൂരം എത്ര ടൈം കൊണ്ട് നെർവ് കണ്ടക്ഷൻ പോകുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറവ് വന്നാൽ നമുക്ക് മനസ്സിലാക്കാം എന്തോ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു A to B എത്തുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് വീണ്ടും സ്ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെന്ന്. നേരെ മറിച്ച് A to B കറണ്ട് വിട്ടു, കംപ്ലീറ്റ് ആയിട്ട് ഒരു കറണ്ടും ബിയിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഞരമ്പിന് കംപ്ലീറ്റ് ആയിട്ട് പ്രശ്നമുണ്ട്, അതായത് ആ കണ്ടിന്യൂറ്റി ഇല്ല ഞരമ്പിന്.
0: ഇത് ശരിക്കും പലപ്പോഴും ഈ സ്പോണ്ടിലോസിസിന്റെ ഭാഗമായിട്ടൊക്കെ തെറ്റിദ്ധരിക്കാനിടയില്ല? കാരണം അത്തരത്തിലും വിരലിലൊക്കെ തരിപ്പും മരവിപ്പൊക്കെ വരാറില്ലേ?
1: തീർച്ചയായിട്ടും. കാരണം ഈ ഞരമ്പുകളൊക്കെ വരുന്നത് കഴുത്തിൽ നിന്നാണ് കയ്യിലോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എവിടെ വേണേലും ഈ കംപ്രഷൻ വരാം. അപ്പൊ കൂടുതലായിട്ടും നമുക്ക് ഈ കൈത്തണ്ടയിലാണ് ഞരമ്പ് കംപ്രസ് ആവുന്നത്. അപ്പോൾ ഈ കൈത്തണ്ടയിലെ ഞരമ്പ് കംപ്രസ് ആവുമ്പോൾ കയ്യിൽ നിന്ന് താഴോട്ടായിരിക്കും മരവിപ്പ് കാര്യങ്ങൾ വരുന്നത്. കഴുത്തല്ലിൻ്റെ അവിടെയാണ് കംപ്രഷനെങ്കിൽ നമുക്ക് തോൾ ഭാഗം, കൈയുടെ മുട്ട അവിടെല്ലാം ഇതുപോലെ തന്നെ മരവിപ്പ് തരിപ്പം ഉണ്ടാകും.
0: ദീർഘനേരം കമ്പ്യൂട്ടർ അതല്ലെങ്കിൽ ഫോണ്, മൊബൈൽ ഫോൺ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതുണ്ടാവാനുള്ള സാധ്യത കൂടുതലെന്ന് ഡോക്ടർ പറഞ്ഞു.
1: തീർച്ചയായും ചെറുപ്പക്കാർ ഇതുപോലെ കുറെ പേര് പേഷ്യൻസ് ഇതുപോലെ വന്നിട്ടുണ്ട് കയ്യിലുള്ള മരവിപ്പ്. കൂടുതലായിട്ട് ഫോൺ യൂസ് ആണ്. ഓവറായിട്ട് ഫോൺ യൂസ്, കമ്പ്യൂട്ടർ യൂസ്, മൗസ്, കൈ ഒത്തിരി വളച്ച് മൗസ് ചെയ്യുന്നവർക്കൊക്കെ ഈ രോഗം കൂടുതലായിട്ട് കാണപ്പെട്ടു വരുന്നു.
0: അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഒന്നും ഒഴിവാക്കാനും കഴിയില്ല.
1: തീർച്ചയായിട്ടും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ മൊബൈലും കമ്പ്യൂട്ടർ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ദീർഘനേരമായിട്ട് ഒരേ പൊസിഷനിൽ കീപ്പ് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. മെയിനായിട്ടും കൈ മടക്കി വെക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഞരമ്പിന് ഞെരുക്കം പറ്റാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് കൈ ഇടയ്ക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ഇരിപ്പുകൾ ഒഴിവാക്കാം, അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും.
0: പ്രത്യേകിച്ച് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പ്രമേഹം പോലെയൊക്കെ ഉള്ളവർക്ക്, അതല്ലെങ്കിൽ തൈറോയിഡിന്റെ അസുഖം ഉള്ളവർക്ക്, റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക്, അവർക്കെല്ലാം ഈ അസുഖം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണോ? അതോ
1: തീർച്ചയായിട്ടും ഇവർക്കൊക്കെ ഈ രോഗം ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്.
0: അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? കാരണം
1: മെയിനായിട്ട് നമുക്ക് അണ്ടർലൈൻ കോസ് എന്ന് പറയും, നമുക്ക് ഇപ്പം ഷുഗേഴ്സ് ഉള്ള ഷുഗേഴ്സ് കൺട്രോളാക്കി നിർത്തുക, തൈറോയിഡ് ഇഷ്യൂസ്, അതിൻ്റെ മരുന്നുകൾ കഴിച്ച് കാര്യങ്ങൾ കുറയ്ക്കുക, അതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. ഈ ഒരു മറ്റൊരു രോഗം കാരണം വരുന്നൊരു രോഗമാണിത്.
0: ഒബേസിറ്റി എങ്ങനെയാണ് ഈ അസുഖത്തെ ബാധിക്കുന്നത്? വണ്ണം ഉള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണോ അതോ കുറവാണോ?
1: സ്റ്റഡീസ് പറയുന്ന വണ്ണം ഉള്ളവർക്ക് കൂടുതലായി കാണപ്പെട്ടു വരുന്നു എന്നാണ്. ബട്ട് അതിൻ്റെ ഫിക്സഡ് ആയിട്ടൊരു റീസൺ ഇതുവരെ നമ്മൾ സ്റ്റഡീസിലൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല.
0: അതുപോലെ ഫ്ലൂയിഡ് റിട്ടൻഷനും,
1: പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഫ്ലൂയിഡ് റിട്ടൻഷൻ ആണോ ഉണ്ടാവും, ആ സമയത്ത് കാർപ്പൽ ടണൽ സിൻഡ്രോം വരും.
0: ശരിക്കും ഇതിന്റെ ചികിത്സ എങ്ങനെയാണ്? ശരിക്കും ഇങ്ങനെ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം നമ്മൾ ഡയഗ്നോസ് ചെയ്തു, അതിൻ്റെ ചികിത്സ

0: എങ്ങനെയാണ് ആരംഭിക്കുന്നത്?
1: ചികിത്സ നമ്മളെപ്പോഴും രോഗത്തിന്റെ സിവിയറിറ്റി അനുസരിച്ചാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ചെറിയ രീതിയിലുള്ള മരവിപ്പ് തരിപ്പ്, എപ്പോഴും ഇല്ലാത്ത മരവിപ്പ് തരിപ്പ്, രാത്രികാലങ്ങളിൽ മാത്രമുള്ള തരിപ്പ്, കൈക്ക് ബലക്കുറവോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് വിത്ത് മെഡിക്കേഷൻസ്, മരുന്ന് കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ നമ്മുടെ വർക്ക് മോഡിഫിക്കേഷൻ, ഞാൻ പറഞ്ഞല്ല, കൈ ഒരേ കുറേ നേരം മടക്കി വെക്കാതിരിക്കുക, കൈ സ്ട്രെച്ചിങ് കാര്യങ്ങൾ ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനാലിസിക്സ്, അതായത് ന്യൂറോപ്പതിക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞ ഗുളികകളുണ്ട്, ഞരമ്പിനെ നീർക്കെട്ട് മാറാനുള്ള മരവിപ്പിനും തരിപ്പുള്ള അത് കൊടുക്കുക. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ വി ഗോ ഫോർ നെക്സ്റ്റ് സ്റ്റേജ്, വി ആർ സേ സംതിങ് കോൾഡ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ. അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യില്ല, ചിലർ കാപ്പടാനിലോട്ട് നമ്മൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കുത്തിവെക്കും. അപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് മരവിപ്പ് തരക്കൊക്കെ ആശ്വാസം കിട്ടാറുണ്ട്, ഞരമ്പിന് ചുറ്റുമുള്ള നീർക്കെട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. സിവിയർ ആയിട്ടുള്ള കാപ്പട്ടൽ സിൻഡ്രോം, അതായത് കൈയുടെ പേശികൾക്ക് ബലക്കുറവ്, കയ്യിൽ നിന്ന് സാധനങ്ങൾ താഴെ പോകുന്നു, ശക്തമായ മരവിപ്പ് തരിപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റീവ് രീതിയിലോട്ടാണ് പോകുന്നത്.
0: സാധാരണ ഇങ്ങനെ വേദനയുള്ളവർ പലരും കയ്യിൽ ചില ബാൻഡ്സ് ഒക്കെ സ്പ്ലിൻ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്.
1: നൈറ്റ് സ്പ്ലിൻ്റ്
0: ഇത് എത്രമാത്രം സഹായകമാണ്?
1: നൈറ്റ് സ്പ്ലിൻ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. അല്ല, കൈയുടെ ഒരു പൊസിഷൻ, അതായത് നമ്മൾ കൈ മടക്കി വെക്കുമ്പോൾ ഒരു പൊസിഷനിലാണ് കൂടുതലായിട്ട് സിംറ്റംസ് സ്വിയർ ആവുന്നത്. അപ്പോൾ കൈ നിവർത്തി വെക്കാനും നമ്മൾ ഈ റിസ്റ്റ് സ്പ്ലിൻ്റ് എന്ന് പറഞ്ഞ സാധനം പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. ഇറ്റ്സ് ഗുഡ്.
0: ഡോക്ടർ പറഞ്ഞു ഈ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനെ കുറിച്ച്, അതൊരു ശാശ്വത പരിഹാരമാവുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് വേദന കുറയും, അതല്ലെങ്കിൽ അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പോൾ ശരിക്ക് ഇത് പൂർണ്ണമായി മാറാൻ ഫിസിയോതെറാപ്പി അങ്ങനെ വല്ല വ്യായാമങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വല്ല പ്രയോജനം ഉണ്ടോ?
1: മെയിനായിട്ട് നമ്മളെ രോഗത്തിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത്. വി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഫിസിയോതെറാപ്പി ആൻഡ് ഓൾ, സ്റ്റേജ് വൈസ് ആണ് ട്രീറ്റ്മെൻറ് പോകുന്നത്. നമ്മളെപ്പോഴും ആദ്യം മരുന്നുകളായിട്ട് തുടങ്ങുക, ഫിസിയോതെറാപ്പി സ്ട്രെച്ചിങ് ചെയ്യുക, അതിനുശേഷമാണ് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്, അതായത് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ, അതുപോലെ സർജിക്കൽ റിലീസ് ഒക്കെ ഓരോ സ്റ്റെപ്പ് വൈസ് ആണ്.
0: സാധാരണ ഏതെല്ലാം തരത്തിലുള്ള വേദന സംഹാരികളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത്?
1: ഞരമ്പുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുള്ള വേദനകളാണ് പ്രഗ്യാബാലി എന്ന് പറഞ്ഞ ഗുളിക, രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ കഴിക്കാനായിട്ട് കൊടുക്കുക, അതാണ് യൂഷ്വലി നമ്മൾ കൊടുക്കാറുള്ളത്.
0: ഏറ്റവും അവസാനത്തെ ഒരു ചികിത്സാ രീതിയാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ശസ്ത്രക്രിയയിൽ എന്താണ് സംഭവിക്കുന്നത്?
1: നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്ന ഈ ഒരു പാടയുണ്ട്, ഈ കാപ്പട്ടണൽ എന്ന് പറഞ്ഞ ഇടനാഴിയിൽ എല്ലുകളും ഒരു പാടയും ചേർന്നാണ് കാർപ്പൽ ലിഗമെന്റ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ കൈയുടെ തണ്ടയിലൂടെ ചെറിയായിട്ടൊരു മുറിവിട്ടതിന് ശേഷം ആ ഒരു ടണൽ കട്ട് ചെയ്യണം, അതായത് പ്രഷർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലിഗമെന്റ് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മെയിനായിട്ട്.
0: അപ്പോൾ ഈ സർജറി കൊണ്ട് മറ്റെന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാവാൻ പിന്നെ സാധ്യതയുണ്ടോ?
1: ഇല്ല, അങ്ങനെ യൂഷ്വലി ഒന്നും ഉണ്ടാവാറില്ല. ലൈക്ക് നമ്മൾ ആ ഒരു ടണല് ഡീകംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കംപ്രഷൻ വരാനുള്ള സാധ്യത കുറവാണ്.
0: ഇതൊരു മൈനർ സർജറി ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? അങ്ങനെ
1: ഡെഫിനറ്റ്ലി മൈനർ സർജറി ആണ്. നമുക്ക് രാവിലെ വന്ന് ചെയ്ത് വൈകുന്നേരം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന രീതിയിലുള്ള സർജറി, ഡേ കെയർ പ്രൊസീജിയർ ആണ്.
0: ഇത് കീ ഹോൾ സർജറി ആയിട്ടാണ് ചെയ്യാറോ ഓപ്പൺ സർജറി ആയിട്ട്?
1: യൂഷ്വലി വി ഗോ ഫോർ ഓപ്പൺ സർജറി. ഇപ്പോൾ റീസെന്റ് അഡ്വാൻസ് ആയിട്ട് ആൾക്കാർ കീ ഹോൾ ചെയ്യുന്നുണ്ട്, ബട്ട് കീ ഹോളിന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയോ ഇല്ലയോ നമുക്ക് ഉറപ്പ് വരുത്താൻ കുറച്ച് പാടായിരിക്കും. ഓപ്പൺ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തു, നെർവ് ഡീകംപ്രസ് ആയി എന്നൊക്കെ.
0: ഇത്തരം ശസ്ത്രക്രിയ ചെയ്ത് തന്നെ നമ്മുടെ കൈ വീണ്ടും സാധാരണഗതിയിലാകാൻ എത്ര സമയമെടുക്കും?
1: അതും നമ്മുടെ രോഗത്തിന്റെ സിവിയറിറ്റി പോലാണ്. ഇപ്പം സിവിയർ ആയിട്ടുള്ള കാപ്പട്ടണൽ വന്നിട്ട് നമ്മുടെ കൈക്ക് പേശിക്ക് ബലക്കുറവ് കാര്യങ്ങൾ വന്നാൽ സമയം എടുക്കുക, മസിൽ റിക്കവറി കാര്യങ്ങൾക്കായിട്ടൊക്കെ ആയിട്ട്. ചെറിയ രീതിയിലുള്ള മരവിപ്പ് തരപ്പൊക്കെ ആണെങ്കിൽ വൈകാണ്ട് ഒരു 3 to 4 weeks എല്ലാം പഴയ രീതിയിലാവും.
0: ഈ കാർപ്പട്ടണൽ സിൻഡ്രോം വരാതെ ഇരിക്കാൻ വേണ്ടി ദിവസവും നമ്മൾ ചെയ്യേണ്ട ചില വ്യായാമങ്ങളെ കുറിച്ച് പറയാമോ?
1: നമുക്ക് ഗ്ലൈറ്റൻഡൻ ഗ്ലൈഡിങ് എക്സസൈസ് എന്ന് പറയാം. നമ്മുടെ കൈയുടെ കുഴ മേലോട്ടും താഴോട്ടും ആക്കുക, കുറേ നേരം കൈ ഒരു സൈഡിൽ തന്നെ കീപ്പ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും.
0: സാധാരണ വീഴ്ച കൊണ്ട് ഇങ്ങനെ കാർപ്പട്ടണൽ സിൻഡ്രോം പോലെയുള്ള അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: നമുക്ക് യൂഷ്വലി ആ ഒരു ടണലിനകത്ത് പ്രഷർ കൂടണം. അപ്പോൾ നമുക്ക് ഈ വീഴ്ചയിൽ എല്ലുകൾ തെന്നി മാറുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഞരമ്പിന് പരിക്ക് വരാനുള്ള സാധ്യതകളുണ്ട്.
0: ഒരേ ജോലി ആവർത്തിച്ച് ചെയ്യുന്നവർക്ക് ഇത് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തയ്യൽ തൊഴിലാളികൾ, ഡ്രൈവർമാർ, അതല്ലെങ്കിൽ വീട്ടില് വീട്ടമ്മമാർ, ഇവർക്ക് വീട്ടിൽ ധാരാളം ജോലികൾ ചെയ്യുന്നവരാണല്ലോ. അതും ഈ പറഞ്ഞ തുടക്കിയല് കഴുകല് ഇതൊക്കെ ആവർത്തിച്ച് വരുന്ന ജോലികളാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
1: തീർച്ചയായും ഒരേ ടൈപ്പ് ഓഫ് റൂമൻസ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് മെയിനായിട്ടും. ഷുഗർ ഉള്ളവർ, തൈറോയ്ഡ് ഉള്ളവർക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അവരൊക്കെ റിസ്ക് കൂടുതലാണ് ഈ രോഗം വരാനായിട്ട്. അതുപോലെ തന്നെ ചെറിയ സിംറ്റംസ് വരുമ്പോൾ തന്നെ നമ്മുടെ ചികിത്സ തേടുക, അതാണ് വേണ്ടത്. കൂടുതൽ പ്രോഗ്രസീവ് ആയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക, രോഗം നിർണ്ണയിക്കുക, ചികിത്സ തുടങ്ങുക, അതാണ് വേണ്ടത്.
0: ശരിക്കും നമ്മളിപ്പോ ചികിത്സ തേടിയില്ല, ചെറിയൊരു അറിവിപ്പല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും സ്ത്രീകൾ ഇതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ചികിത്സിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു അനന്തരഫലം?
1: അതൊരു പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഞരമ്പിന് ആദ്യം നീർക്കെട്ടായിട്ടായിരിക്കും തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ആ ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്ന പേശികൾക്ക് ബലക്കുറവ് വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും പിടിക്കാൻ പറ്റില്ല, കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ ആസൊക്കെ എടുത്ത് താഴെ പോവുക, അങ്ങനെ ആകുമ്പോഴേക്കും ഡിസീസ് അഡ്വാൻസ് ആയി തുടങ്ങി പ്രോഗ്രസ്. കൈക്ക് മരവിപ്പിൽ നിന്ന് കയ്യിലെ ബലക്കുറവിലേക്ക് എത്തുകയാണ്, അത് ഒരു ഗ്രേഡ് കൂടി വരികയാണ് ഡിസീസിന്. അപ്പം ഗ്രേഡ്, ചെറിയ ഗ്രേഡ് വന്നാൽ നമുക്ക് ചികിത്സിച്ച് ഭേദമൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ ഗ്രേഡ് പ്രോഗ്രസ് ചെയ്യുന്നതിൽ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കും.
0: ഈ ശരിക്കും നമ്മുടെ ഈ തള്ളവിരലിന്റെ ബലം കുറയുകയാണ് ചെയ്യുന്നത്.
1: അതെ, തള്ളവിരലിനെ സപ്ലൈ ചെയ്യുന്ന ഒരു ഞരമ്പാണ് മീഡിയൻ നെർവ്. അപ്പം മീഡിയൻ നെർവിന് ഞെരുക്കാൻ പറ്റുന്നതിനനുസരിച്ച് ആ തള്ളവിരലിനെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന പേശികൾക്കൊക്കെ ബലക്കുറവ് കാര്യങ്ങൾ വരും. അതാണ് പറഞ്ഞത്, മെയിനായിട്ടും ബട്ടൺസ് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കൈ ഗ്ലാസ് ഗ്രിപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ കൈ നിന്ന് താഴെ പോകും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള വരും.
0: ഈ ഗർഭകാലത്തൊക്കെ ഉണ്ടാവുന്ന ഇത്തരം കാർപ്പൻ ടണൽ സിൻഡ്രോം ഗർഭത്തിന് ശേഷം പ്രസവം കഴിഞ്ഞ് അവരുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ തനിയെ മാറുമോ?
1: കൂടുതലായിട്ടും ഗർഭത്തിന്റെ സമയത്തുണ്ടാവുന്ന നമ്മുടെ ഈ കാപ്പർട്ടൽ സിൻഡ്രോം, നമ്മൾ ഫിസിയോളജിക്കൽ കാപ്പർട്ടൽ

0: സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു താൽക്കാലികമായ ഫ്ലൂയിഡ് റിട്ടൻഷൻ കാരണം വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് പ്രസവശേഷം യൂഷ്വലി തടിയൊക്കെ ഒന്ന് കുറഞ്ഞ റിട്ടൻഷനൊക്കെ മാറുമ്പോൾ സാധാരണയായി മാറാറുണ്ട്.
1: തനിയെ മാറുന്നതാണ് അവർക്ക് ശരിക്കും പ്രത്യേകം ചികിത്സയുടെ പിന്നെ ആവശ്യം വരുന്നില്ല,
0: വരാറില്ല. പ്രഗ്നൻസി ഡെലിവറി കഴിയുമ്പോൾ യൂഷ്വലി ഇത് മാറാറുണ്ട്.
1: ഈ ടെന്നീസ് എൽബോ ഉള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം പ്രത്യേകിച്ച് ഈ സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരേ തരത്തിൽ ആവർത്തിച്ച് കൈകൾ ഉപയോഗിക്കുന്നവരാണ്, അവർക്കെല്ലാം ടെന്നീസ് എൽബോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം വരാനുള്ള സാധ്യത എങ്ങനെയാണ്?
0: സാധ്യതകളുണ്ട്. ടെന്നീസ് എൽബോ ഒരു വേറെ എൻഡൈറ്റി ആണ്. ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൈയുടെ കൊഴല് വൃത്താസായിക്കുന്ന വള്ളികൾ വരുന്ന ഒരു സ്ഥലമുണ്ട്, ആ ഒരു പോയിന്റ് നീർക്കെട്ട് വരുന്നതാണ് ടെന്നീസ് എൽബോ. കാപ്പട്ടൽ ഈസ് ഡിഫറെന്റ്. ടെന്നീസ് എൽബോ ഒരു മസിൽ റിലേറ്റഡ് ഇഷ്യൂ ആണ്, പക്ഷെ കാപ്പട്ടൽ എന്ന് പറഞ്ഞാൽ ഞരമ്പ് അല്ലെ നാടിയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള എൻഡൈറ്റി ആണ്.
1: അല്ല, ഇത് കാർപ്പൽ ടണൽ ഉള്ളവർക്ക് ടെന്നീസ് എൽബോ വരാനോ അല്ലെങ്കിൽ ടെന്നീസ് എൽബോ ഉള്ളവർക്ക് കാർപ്പൽ ടണൽ വരാനുള്ള സാധ്യത എങ്ങനെയാണെന്നായിരുന്നു?
0: നോട്ട് ഓൾവേസ് ഓവർലാപ്പ് ചെയ്യാം, എന്നാലും ഇതൊരു നിർബന്ധമായ ഒരിതല്ല.
1: സാധാരണ ഏത് പ്രായക്കാരാണ് ഈ ഇത്തരം അസുഖങ്ങളെ കുറിച്ച് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: എല്ലാ വയസ്സിലുള്ള ആൾക്കാരും മെയിനായിട്ട് ശ്രദ്ധിക്കുക. മെയിനായിട്ടും മധ്യവയസ്കരായ സ്ത്രീകൾ, ചെറുപ്പക്കാർ, ഫോൺ യൂസ് കോമൺ ആയിട്ട് ഒത്തിരി ഫോൺ യൂസ് ചെയ്യുന്ന ചെറുപ്പക്കാർ, ഐടി പ്രൊഫഷണൽസ്, തയ്യൽക്കാർ, അവരൊക്കെ കൈ ഉപയോഗങ്ങൾ വളരെ കൂടുതലായിട്ടുള്ളവർ, അതുപോലെ തന്നെ ഷുഗർ, തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ, അവർക്കൊക്കെയാണ് ഇത് വരാനുള്ള സാധ്യത കൂടുതൽ. ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർ
1: ഇത്തരം ഒരു കൈയിന് വേദനയോ തരിപ്പോ അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ? കാരണം ഈ രോഗം കൂടുതൽ വഷളാകാതിരിക്കാനും നേരത്തെ തന്നെ പ്രതിവിധി തേടാനും.
0: അതെ, തീർച്ചയായും.
1: എനിക്ക് ഡയഗ്നോസിനായിട്ട് എക്സ്റേ ഉപയോഗിക്കാൻ കഴിയാത്ത എന്താണ്? എക്സ്റേയിലൂടെ നമുക്ക് ഇത് കാണാൻ കഴിയില്ല.
0: എക്സ്റേയിൽ നമുക്ക് ഈ പാടകൾ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല, ബട്ട് നമുക്കൊരു എക്സ്റേ എടുക്കാം. കാരണം ഇപ്പോൾ ഒരാൾ ഒരു ഒരു മാസം മുന്നേ കൈകുത്തി വീണു, അതിനുശേഷം ഉണ്ടായ മരയിപ്പ് തരുപ്പാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ എല്ലിന്റെ പൊട്ടലോ അല്ലെങ്കിൽ എല്ലിന്റെ കുഴ തിന്നി മാറി നീങ്ങി നിൽക്കുകയോ അതുപോയി ഞരമ്പിനെ അമർന്ന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണോ എന്ന് അറിയാൻ മാത്രമേ നമ്മൾ എക്സ്റേ സഹായിക്കുന്നുള്ളൂ. എക്സ്റേയിൽ നമ്മൾ യൂഷ്വലി ഈ വള്ളികളും ഞരമ്പുകളും ഒന്നും കാണില്ല. അതിന് നമുക്ക് എം ആർ ഐ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ബട്ട് അത് കോസ്റ്റ്ലി ആണ്, എക്സ്പെൻസീവ് ആണ്. നമ്മൾ യൂഷ്വലി നെയർ കണ്ടക്ഷൻ സ്റ്റഡി ചെയ്താൽ തന്നെ നമുക്ക് ഈ ഞരമ്പിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും.
1: കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന അസുഖത്തെ കുറിച്ച് ഇത്രയും വിശദമായി എഫ്എംഎൽ3 പ്രതിപാദിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: കാർപ്പൽ ടണൽ സിൻഡ്രോം കാരണങ്ങളും ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ വിഷ്ണു വിയമ്മുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: ഹൃദയത്തിന്റെ താളം ഇനി തെറ്റാതിരിക്കട്ടെ. ശ്രംസ് കാർഡിയോളജി, പ്രശസ്തരായ ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ഇനി 24 മണിക്കൂറും ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, അത്യാധുനിക കൊറോണറി കെയർ യൂണിറ്റും മറ്റു സൗകര്യങ്ങളും. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. 0484-266-1500.
4: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ
5: ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലാക്ക, എറണാകുളം.
6: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
7: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം, 11 ആകാശവാണി FM വാർത്തകൾ, കോൽക്കളി അബ്ദുൾ ഖാദറും സംഘവും അവതരിപ്പിച്ചത്, 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. സ്തനപരിശോധന നടത്തേണ്ടത് എപ്പോൾ, എങ്ങനെ, പുരുഷന്മാർക്കും സ്തനാർബുദ സാധ്യത ഉണ്ടോ, ഡോക്ടർ പാർവതി രാജശേഖരൻ സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. രണ്ടുമണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസ്

പോൾ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണി പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഗുഡ് ഈവനിംഗ് കൊച്ചി, ലൈവ് ഫോണിൻ പ്രോഗ്രാം, വിവേകവാണി, ദീപസ്തംഭം മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും. ആർ ജോസ് പ്രകാശുമായി നടത്തിയ അഭിമുഖം. തിരുവനന്തപുരം റിലേ. 7:20 വിപണി. മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എ പ്രദീപ്. 7:55 ഒരിടത്തൊരിടത്ത്, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മൊട്ടുകൾ. പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യമിതായിരുന്നു, ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCIയുടെ ഉപാധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ഉത്തരം, കേണൽ GV രാജ എന്ന ഗോദവർമ്മ രാജ. 1961-65 കാലയളവിലാണ് അദ്ദേഹം BCCI വൈസ് പ്രസിഡന്റ് ആയിരുന്നത്. ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCIയുടെ ഉപാധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ മലയാളി കേണൽ GV രാജ എന്ന ഗോദവർമ്മ രാജ. ചിന്താശകലം. ലോകം ചുറ്റിക്കാണുക, ഏതൊരു സ്വപ്നത്തെക്കാളും ഉജ്ജ്വലവും വർണ്ണാഭവുമാണത്. ലോകം ചുറ്റിക്കാണുക, ഏതൊരു സ്വപ്നത്തെക്കാളും ഉജ്ജ്വലവും വർണ്ണാഭവുമാണത്. അമേരിക്കൻ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ റേ ഡഗ്ലസ് ബ്രാഡ്ബറിയുടെ വാക്കുകൾ. ഇതോടെ ഇന്നത്തെ FM ഡയറി പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. FM ഡയറിയിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ ബിനി.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 23 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ.

ഹലോ വിപിഎസ് ലേക് ഷോർ, ഗുഡ് മോർണിംഗ്. പ്രിയരെ, വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സംശയം ഒരു രോഗമായി ഉടലെടുക്കും, പിന്നെ അത് നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നും. അർബുദമായി പടരുന്ന ഈ സംശയം നാളിതുവരെയുള്ള

0: സംസ്കാരത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യും. ആരും ആരെയും വിശ്വസിക്കാതെയും അനുസരിക്കാതെയും സ്നേഹിക്കാതെയും ഇരിക്കുന്ന തികച്ചും ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറും ഓരോ മനുഷ്യനും. മനുഷ്യ ബന്ധങ്ങളിൽ മാത്രമല്ല, വിശ്വാസം നഷ്ടപ്പെട്ട രാജ്യങ്ങൾ തമ്മിലും വൻകരകൾ തമ്മിലും വരെ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. ഇത്തരം അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും നമുക്കറിയാം ഇതൊന്നും നമ്മുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നവയല്ല എന്ന്. ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ വിശ്വാസവഞ്ചന കാട്ടി എന്നറിയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നത് കാത്തുസൂക്ഷിക്കുന്ന മനസ്സിന്റെ സത്യമാണ്, അല്ലാതെ വികാരം വിവേകത്തെ മറികടക്കുന്നതല്ല. ഇവിടെയാണ് സത്യം തോൽക്കുന്നത്. ഇനി പറയൂ, നിങ്ങൾ ആരോടെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആരും പറയില്ലെന്നറിയാം, എന്നാലും ചുമ്മാ ചോദിച്ചെന്നേയുള്ളൂ. സമയബോധമുള്ളവൻ ജ്ഞാനിയാണ്, അതില്ലാത്തവൻ അജ്ഞനാണെന്ന് ഹെൻറി ഡേവിഡ് തോറ പറഞ്ഞത് ഞാൻ ഈ ഒരു സമയത്തിൽ ഓർക്കുകയാണ്. ആരംഭിക്കുന്നു ഇന്നും ഹലോ VPS ലേക്ഷ്വർ, സ്പോൺസർഡ് ബൈ VPS ലേക്ഷ്വർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും പ്രോഗ്രാം പ്രസന്റേഴ്സും ഡാനി ജെയിംസ്, ബാലകൃഷ്ണൻ പെരിയ ആൻഡ് ആശലത.
1: ഒരുപക്ഷെ ഒന്നും കാണില്ല, ഒരുപക്ഷെ ഒന്നും തോന്നുകയുമില്ല,
0: പക്ഷെ ഒരു ചെറിയ ചെക്കപ്പ് അത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും.
1: നമ്മുടെ കൊച്ചി VPS ലേക്ഷ്വർ ഹോസ്പിറ്റലിൽ വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിനോടനുബന്ധിച്ച് 55% വരെ ഇളവിൽ സ്തനാർബുദ സ്ക്രീനിംഗ് പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നു.
0: 890 രൂപ മുതൽ ആരംഭിക്കുന്ന പരിശോധനകളിലൂടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കയകറ്റാം.
1: ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ.
0: നമ്പർ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്വർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഹലോ ലിസിയാണോ? ലിസി, ഇത് ഹലോ VPS ലേക്ഷ്വറിൽ നിന്ന് മാശലതയാണ്. പറ. എന്താണ് വിശേഷം? എന്തോ
2: സുഖമായിട്ടിരിക്കണം.
0: പിന്നെന്താ, സൂപ്പർ ആയിട്ടിരിക്കുന്നു.
2: മോളാ, കൊച്ചുമോള്?
0: കൊച്ചുമോളും സൂപ്പർ ആയിട്ടിരിക്കുന്നു. പിന്നെന്താ, അവരോട് ഉണ്ട് ബർത്ത്ഡേക്ക് അല്ലായിരുന്നോ? അപ്പൊ മക്കളുണ്ട്, കൊച്ചുമോളുണ്ട്, എല്ലാരും ഉണ്ട്.
2: ആശിച്ചേച്ചിന് എനിക്കൊരു വിഷ് ചെയ്യാനുണ്ട്. ബ്രദറിന്റെ മോന്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടി, അതും കൂടെ വിഷ് ചെയ്യണം എനിക്ക്.
0: പിന്നെന്താ, പറഞ്ഞോളൂ. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആൾക്കാരുടെ പേരൊക്കെ പറയൂ.
2: അബ്ദുൽ, മിർദുല, അവരിവിടെ ഇല്ല, UK.
0: ഓക്കെ.
2: October 13.
0: October 13 കറക്റ്റ് ഡേറ്റ് ആണല്ലോ, ഇന്ന് തന്നെയാണ് അവരുടെ വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, ശരി.
2: അപ്പൊ ഒന്ന് വിഷ് ചെയ്തേക്കണം. നല്ലൊരു പാട്ടും വെച്ചു കൊടുത്തേക്ക് രണ്ടുപേർക്കും, ആശിച്ചേച്ചിക്കും അവർക്കും കൂടെ ഉള്ളത്. മൃദുല എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പൊ ആ ഓ മൃദുല എന്നുള്ളൊരു പാട്ട് വെച്ചു.
0: ഓഹോ, എനിക്ക് വയ്യ. പ്രദീപ്, ഡോക്ടറൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
2: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഡോക്ടർ അടുത്ത ആഴ്ച മോന്റെ അടുത്തേക്ക് പോണ്, 1 month കഴിഞ്ഞേ വരുള്ളൂ.
0: അപ്പൊ ഡോക്ടറോട് അന്വേഷണം ഒക്കെ പറയാ. ഇവർക്ക് വേണ്ടിട്ട് നമുക്ക് ലിസി പറഞ്ഞ പാട്ട് വെച്ചു കൊടുക്കാം. ലിസിയുടെ വീട്ടിലും എല്ലാരടുത്തും ഞങ്ങളുടെ അന്വേഷണം പറയും.
2: ഓക്കെ, താങ്ക് യു. എല്ലാരോടും അന്വേഷണം പറഞ്ഞേക്കാനി. എല്ലാരെയും
0: അന്വേഷണം അറിയിക്കാം. ഓക്കെ ലിസി, ബൈ.
2: ഓക്കെ.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഹായ് ബലിത, ഗുഡ് മോർണിംഗ്.
2: വെരി ഗുഡ് മോർണിംഗ് ടു ആശിച്ചി.
3: എന്താ വിശേഷം
2: പ്രിയപ്പെട്ട ആശിച്ചി?
3: എന്തോ
2: ഒരു വിശേഷമില്ല. കല്യാണ സദ്യക്കുണ്ടാകുന്ന പല അമ്മളികളും അതിനെ തുടർന്നുണ്ടാകുന്ന അടികളും കശപിശയും എല്ലാം സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഹലോ VPS ലേക്ക് ഷോർ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ചിലതൊക്കെ വാർത്തയാകാറുണ്ട്. വാർത്ത ആയില്ലെങ്കിലും എനിക്ക് പറ്റിയ അബദ്ധം കൊണ്ട് ഒരു കല്യാണ സദ്യ അലങ്കോലമായ സംഭവമാണ് ഞാൻ പറയുന്നത്. എന്റെ പേര് ഭാസ്കരൻ. തൃശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് എന്റെ തറവാടും വീടും. വീട്ടിൽ ഭാര്യ സരോജിനിയും മകൻ വിവേകും അവന്റെ ഭാര്യയും കുഞ്ഞുമുണ്ട്. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പ്യൂണായി വിരമിച്ച ശേഷം നാട്ടിലെ സകല പരിപാടികൾക്കും സജീവമായി ഓടി നടക്കുന്നതാണ് എന്റെ പ്രധാന പണി. പ്രത്യേകിച്ചും നാട്ടിൽ ആരുടെ കല്യാണം വന്നാലും സദ്യ റെഡിയാക്കുന്ന സ്ഥലത്തും വിളമ്പുന്നിടത്തുമൊക്കെ ഞാൻ കാണും. സദ്യ ക്രമമനുസരിച്ച് ഇലയിൽ വിളമ്പണമെന്നാണ് എന്റെ ഒരാഗ്രഹം. എല്ലാ സദ്യകളിലും ചോറ് എവിടെ ഇടണം, കറികൾ എങ്ങനെ വിളമ്പണം എന്നൊക്കെ എന്റെ നിർദ്ദേശമുണ്ടാവും. കല്യാണമോ സദ്യയോ ഉള്ള ദിവസങ്ങളിൽ സരോജിനി രാവിലെ തന്നെ പറയും, ദേ മനുഷ്യ 10-65 വയസ്സ് കഴിഞ്ഞു, ആ പന്തലിൽ പോയി വീമ്പ് പറഞ്ഞ് ചാടി നടക്കാതെ ഒതുങ്ങിയിരുന്ന് രണ്ട് വറ്റും കഴിച്ച് ഇങ്ങോട്ട് പോന്നോളണം. ഹാരി കേൾക്കാൻ അങ്ങനെ ഇരിക്കുകയാണ് നാട്ടിൽ എന്റെ ബാല്യകാല സുഹൃത്തിന്റെ മകന്റെ വിവാഹം വന്നത്. ഒറ്റച്ചങ്കായി നടക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ പിന്നെ കല്യാണത്തിന് ആദ്യാവസാനം ഞാനില്ലെങ്കിൽ എങ്ങനെ കല്യാണം ഗംഭീരാക്കണ്ടേ? വലിയ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം നടക്കുന്നത്. 7-8 കൂട്ടം പായസവും 28 കൂട്ടം കൂട്ടാനുമുള്ള അതിഗംഭീര സദ്യ. ആയിരക്കണക്കിന് ആളുകൾക്ക് ക്ഷണമുണ്ട്. കാറ്ററിംഗ് പയ്യന്മാരും മറ്റും ഉണ്ടെങ്കിലും പന്തി നിയന്ത്രിക്കാൻ ഞാൻ തന്നെ വേണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. വെള്ളമുണ്ടും മടക്കി കുത്തി തോളിൽ ഒരു തോർത്തുമുണ്ടിട്ട് ഞാൻ പന്തികൾക്കിടയിലൂടെ ഗമയിൽ നടന്നു. ഉറ്റ സുഹൃത്തിന്റെ മകന്റെ കല്യാണമാണ്, എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണം. പന്തി തുടങ്ങി പ്രധാനപ്പെട്ട VIPകളും വരന്റെ അടുത്ത ബന്ധുക്കളുമാണ് ആദ്യ പന്തിയിലിരിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ ഗമയിലിരിക്കുന്നത് വധുവിന്റെ സ്വന്തം അമ്മാവനാണ്. വെട്ടിത്തിളങ്ങുന്ന കഷണ്ടയും വട്ടക്കണ്ണടയും വെച്ച് കസവിന്റെ നേരിയതുമിട്ട് ഒരു കൊമ്പനാനയെ പോലെയാണ് പുള്ളിയുടെ ഇരിപ്പ്. അവിടെ കാര്യങ്ങളൊക്കെ ഭയങ്കര താറുമാറാണല്ലോ എന്ന മട്ടിൽ വിളമ്പുന്ന ചെക്കന്മാരോടൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുകയായിരുന്നു കക്ഷി. ഊണ് കഴിയുന്ന മുറയ്ക്കനുസരിച്ച് പായസം വിളമ്പുന്നുണ്ട്. വിളമ്പിന്റെ താമസം കൊണ്ട് പായസം ആരും കഴിക്കാതെ എഴുന്നേൽക്കണ്ട എന്ന് വിചാരിച്ച് ഞാനും പാൽപായസത്തിന്റെ ഒരു ബക്കറ്റ് കയ്യിലെടുത്തു. പായസം ഒഴിക്കട്ടെ, നല്ല ചൂട് പാൽപായസം. ആവശ്യപ്പെടുന്നവരുടെ ഇടയിലേക്ക് പായസം വിളമ്പി ഞാൻ നടക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ അമ്മാവൻ ഇരിക്കുന്നിടത്തേക്ക് ഞാൻ ചെന്നു. അമ്മാവന്റെ ഇലയിലേക്ക് പായസം ഒഴിക്കാൻ തുനിഞ്ഞ ആ നിമിഷത്തിലാണ് ആരോ തറയിൽ വലിച്ചെറിഞ്ഞ പഴത്തൊലിയിൽ ചവിട്ടി എന്റെ റബ്ബർ ചെരുപ്പ് തെന്നിയത്. ബാലൻസ് പോയി, കാലുമേപ്പോട്ട് പൊങ്ങിയതോടെ കയ്യിലിരുന്ന ചൂടുള്ള പാൽപായസവും ബക്കറ്റോടെ കയ്യിൽ നിന്ന് തെറിച്ച് മുഴുവൻ ചെന്ന് പതിച്ചത് എന്റെ ഇലല്ല, അമ്മാവന്റെ കഷണ്ടി തലയിലായിരുന്നു. അയ്യോ എന്നെ കൊന്നേ എന്ന് അലറി വിളിച്ച അമ്മാവൻ ചാടി എഴുന്നേറ്റു. തറയിൽ വീണുകിടന്ന ഞാൻ പരിഭ്രമത്തോടെ തലയുയർത്തി നോക്കി. പായസത്തിൽ കുളിച്ചു നിൽക്കുന്ന അമ്മാവൻ അലറുകയാണ്, ആരടാ ആ തെമ്മാടി എന്റെ തലയിൽ സാമ്പാർ ഒഴിച്ചത്? സാമ്പാറല്ല അമ്മാവാ, പായസം. പായസാണ് എന്ന് ആരോ തിരുത്തുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. നിമിഷങ്ങൾക്കകം അമ്മാവനെ ആരോ വന്ന് താങ്ങി. അതിനിടയിൽ സാമ്പാറാണോ പായസമാണോ എന്നുള്ള കലാപം വേറൊരു ഭാഗത്ത് അരങ്ങേറി. പുറത്തേക്ക് കൊണ്ടുപോയി. അതിനിടയിൽ വയസ്സായ ആളുടെ തലയിൽ പായസം ഒഴിച്ചത് മനഃപൂർവ്വമാണെന്ന് പറഞ്ഞ് ആരോ ബളഹം തുടങ്ങി. എന്റെ ഉള്ളിൽ അപകടത്തിന്റെ സൈറൻ മുഴങ്ങി. ഇനി അവിടെ നിന്നാൽ എന്റെ ദേഹത്തെ കൈവീഴുമെന്ന് ഉറപ്പായി. ചാടി എഴുന്നേറ്റ് ചെരുപ്പ് പോലും എടുക്കാതെ ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് ഒറ്റവട്ടമായിരുന്നു. വഴിയിലൂടെ പോയ ഒരു ഓട്ടയ്ക്ക് കൈകാണിച്ച് ചാടിക്കേറി നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തി കിതച്ചുകൊണ്ട് കഥകടച്ച എന്നെ കണ്ട് സരോജിനി ഞെട്ടിപ്പോയി. എന്താ മനുഷ്യ ഉണ്ടായത്? വെള്ളം കുടിച്ച് ശ്വാസം നേരെ വീണപ്പോൾ ഞാൻ നടന്ന സംഭവം അവളോട് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ നിലത്തിരുന്ന് ചിരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഫോണിൽ വിവേകിന്റെ വിളി വന്നു. അച്ഛാ, ഇവിടെ ആകെ കയ്യാങ്കാളിയാണ്. അമ്മാവൻ കല്യാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു.

0: അച്ഛൻ തൽക്കാലം പുറത്തേക്കിറങ്ങണ്ട കേട്ടോ എന്ന് മോന്റെ ഓള് വന്നു. ഞാൻ വരാതിരുന്നത് എന്റെ ദൈവാധീനം എന്ന് പറഞ്ഞ് ഭാര്യ ചിരിയോട് ചിരിയാണ്. എനിക്കാണേൽ അവളുടെ ചിരി കണ്ട് അരിച്ചം വന്നു. ഒറ്റ തൊഴി കൊടുക്കാൻ തോന്നിയെങ്കിലും തലവഴി പുതപ്പെടുത്ത് മൂടി ഒറ്റക്കിടപ്പ് കിടന്നു. ഇതാണ് സേഫ് എന്ന് തോന്നി. എങ്ങനെയൊക്കെയോ പ്രശ്നം സോൾവ് ആയി, കല്യാണം നടന്നു എന്ന് പിന്നീട് അറിഞ്ഞു. പായസക്കഥ നാട് മുഴുവൻ പാട്ടായി. ഞാനാണേൽ നാണക്കേട് സഹിക്കാനാവാതെ വീടിന് പുറത്തിറങ്ങിയില്ല. സുഹൃത്തിനെ ഫോൺ വിളിക്കാനോ അവനെ കാണാനോ ഉള്ള ധൈര്യം ഉണ്ടായില്ല. അവന്റെ ഏക മകന്റെ കല്യാണമല്ലേ കുളാക്കിയത് ഞാൻ. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സുഹൃത്ത് എന്നെ തേടി വീട്ടിലേക്ക് വന്നു. അവൻ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന് പേടിച്ച് ഞാൻ അവനെ നോക്കി. കുറേ നേരം ഞങ്ങൾ പരസ്പരം നോക്കി നിന്നു. അടുത്ത നിമിഷം അവൻ പൊട്ടിച്ചിരിച്ചു. രണ്ടാഴ്ചയായി ഞാൻ ചിരി കടിച്ചു പിടിച്ചിരിക്കുന്നു, വീട്ടിൽ നിന്ന് ചിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അവൻ ചിരിയോട് ചിരി. അവസാന ആശങ്ക മറന്ന് ഞാനും ചിരിച്ചു. അവനത് ഇത്ര ലാഘവത്തോടെ എടുത്തില്ലായിരുന്നെങ്കിൽ ചെറുപ്പകാലം മുതലുള്ള ഞങ്ങളുടെ കൂട്ട് അന്നത്തോടെ തീർന്നേനെ. സ്നേഹത്തോടെ ഭാസ്കരൻ നായർ.
1: ഭാസ്കരേട്ടാരും
0: ആവശ്യമില്ലല്ലോ.
1: ഭാസ്കരേട്ടൻ ഇപ്പൊ പായസം വിളമ്പാൻ
0: പോകുന്നുണ്ട്.
1: അതെ, നമുക്കൊരു മുൻകരുതൽ എടുക്കാലോ. ചിലരുണ്ട് എവിടെ പോയാലും അടങ്ങിയിരിക്കാൻ പറ്റൂല. അവരെന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്തോണ്ടിരിക്കും. അതിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും എല്ലാം അറിയാം. അവരത് ചെയ്യുന്നത് പോലെ ചെയ്തോട്ടെ. നമ്മള് അടങ്ങിയിരിക്കുന്ന സമയത്ത് അടങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രായോഗത്തി എല്ലാരും
0: ചെയ്യുന്നത്. ഒരു സ്ഥലത്തും പോവില്ല, അടങ്ങിയിരുന്നു. നമ്മള് വിചാരിക്കുന്നത് എന്തിനാ അടങ്ങിയിരിക്കുന്നത്, പ്രായായി, അടങ്ങിയിരിക്കാൻ ആവശ്യപ്പെട്ടു.
1: ഹലോ.
0: അപ്പൊ ഒന്നത്, രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ സദ്യ വിളമ്പുന്നതിന് ഒരു പ്രത്യേക രീതി ഉണ്ടെന്ന്. ഞാൻ കഴിഞ്ഞ മാസം ട്രിവാൻഡ്രത്ത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, പ്രവീൺ പ്രസര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവന്റെ വീട്ടിൽ പോയപ്പോ അവന്റെ ഭാര്യയാണ് ആയേ ചെട്ട ചെട്ട ചെട്ട അങ്ങനെയല്ല അങ്ങനെയല്ല. ഞാൻ നോക്കുമ്പോ അച്ചാർ വിളമ്പാൻ
1: ഓരോന്നും,
0: അതും കഴിഞ്ഞിട്ട് വേറൊരു രസം കണ്ടത് മൂന്ന് തവണ ചോറ്, അതിൽ ആദ്യം പരിപ്പ്, പിന്നെ സാമ്പാറ്, അത് കഴിഞ്ഞിട്ട് മോര്, അതിന്റെ ഇടയിൽ പായസം കുടിക്കണം. പായസം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചോറ്.
1: നമ്മൾ ഈ ഭാഷയെ കൊണ്ട് പറഞ്ഞതുപോലെ
0: ഞാൻ പറഞ്ഞ, അടുത്തവണ വരുമ്പോ വാടകയ്ക്ക് വയറെടുത്തിട്ട് വരാന്ന് പറഞ്ഞു. ഇത്രയും സദ്യ കഴിക്കാൻ ആർക്കെങ്കിലും പറ്റും?
1: കൂടുതൽ കഴിക്കണ്ട, ക്വാണ്ടിറ്റി കുറച്ചാ മതി, അപ്പൊ എല്ലാം ആസ്വദിക്കാൻ പറ്റും. പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ നാട്ടില് പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ചിലപ്പോ വേണമെന്നുണ്ടെങ്കിൽ പൊറോട്ടയും അയിലക്കറിയും കിട്ടും. പക്ഷെ എറണാകുളത്ത് കിട്ടൂലോ. ഓരോരോ നാട്ടിൽ ചെന്നാല് എറണാകുളത്ത് എവിടെയാ അയിലക്കറിയും പൊറോട്ടയും കിട്ടുന്ന സ്ഥലം?
0: വാഴക്കാല.
1: നിങ്ങളെ വീട്ടിലായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഹോട്ടലിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഓരോ നാട്ടിൽ ചെല്ലുമ്പം അവരുടേതായിട്ടുള്ള ചില സമ്പ്രദായങ്ങൾ ഉണ്ടാകും. നടുവേ ഓടുക.

0: ഒരുപക്ഷെ ഒന്നും കാണില്ല, ഒരുപക്ഷെ ഒന്നും തോന്നുകയുമില്ല.
1: പക്ഷേ ഒരു ചെറിയ ചെക്കപ്പ് അത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും.
0: നമ്മുടെ കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിൽ വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിനോടനുബന്ധിച്ച് 55% വരെ ഇളവിൽ സ്തനാർബുദ സ്ക്രീനിംഗ് പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നു.
1: 890 രൂപ മുതൽ ആരംഭിക്കുന്ന പരിശോധനകളിലൂടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കയകറ്റാം.
0: ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ.
1: നമ്പർ 9961640000.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ഓർമ്മകൾ തണുപ്പും ചൂടും തമ്മിലുള്ള യുദ്ധം, അതാണ് ഹെഡ്ലൈൻ കേട്ടോ. 5 ക്ലാസ് മുതൽ തുടങ്ങിയ ഒരു ശീലം, രാവിലെ 6 മണിക്ക് ട്യൂഷൻ, എനിക്കും എന്റെ കൊച്ചച്ഛന്റെ മകനുമൊപ്പം. മൂന്നാറിനോടടുത്തുള്ള ഇരുട്ടുകണം എന്ന സ്ഥലമാണ് എന്റെ ജന്മനാട്. മൂന്നാറിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് രാവിലെ പുറത്തിറങ്ങുമ്പോ തണുപ്പ് വെറും തണുപ്പല്ല, പല്ലുകൾ തമ്മിൽ മത്സരിച്ച് കൂട്ടിയിരിക്കുന്ന തണുപ്പ്. പുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ മാത്രം അല്പം ഹീറ്റർ എഫക്ട് കിട്ടുമായിരുന്നു. ചെമ്പരത്തി വേലി കെട്ടി ഇടവഴിയിലൂടെ നടക്കുമ്പോൾ പലപ്പോഴും ചിലന്തികൾ കെട്ടിയ കൂടുകൾ കൃത്യമായി മുഖത്ത് പതിക്കും. അന്നൊക്കെ ഞങ്ങൾ പഠിച്ചത് സ്പൈഡർ വെബ് അവോയ്ഡൻസ് എന്ന സബ്ജക്ട് ആയിരുന്നു. ഇടവഴി താണ്ടി എത്തുന്ന ട്യൂഷൻ ക്ലാസ്, ക്ലാസ് റൂമോ ബോർഡോ ബെഞ്ചോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏലിയാസ് ചേട്ടന്റെ വീടായിരുന്നു സ്കൂള്. 2 മുറിയും അടുക്കളയും മാത്രമുള്ള ആ വീട് അന്ന് ഞങ്ങൾക്കൊരു കൊട്ടാരത്തേക്കാൾ വലുതായിരുന്നു. ട്യൂഷൻ ടീച്ചർ ഏലിയാസ് ചേട്ടന്റെ മൂത്ത മകൾ ഏഞ്ചൽ ചേച്ചി, ഇന്ന് പോലീസുകാരിയാണ് കേട്ടോ. പട്ടണത്തിൽ നോ മേഴ്സി പോളിസി. രാവിലെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ റേഡിയോയിൽ പ്രഭാത ഭേരി ഓടിക്കൊണ്ടിരിക്കും. കയറുന്ന റൂമിലാണ് ഏലിയാസ് ചേട്ടൻ കിടന്നിരുന്നത്. എന്നും ഞങ്ങളുടെ വരവോടെയാണ് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാറുള്ളത്. തണുപ്പിൽ വിറച്ച് കയറുന്ന ഞങ്ങൾ ആദ്യം അദ്ദേഹം കിടക്കുന്ന കട്ടിലിരിക്കും, പിന്നെ പതിയെ ആ പുതപ്പിനുള്ളിൽ കൈയിടും. അപ്പോൾ കിട്ടുന്ന ഒരു ചൂട്, അത് സെൻട്രൽ ഹീലിംഗ് സിസ്റ്റത്തിനേക്കാൾ പവറുണ്ട്. ആൺമക്കളില്ലാത്ത ഏലിയാസ് ചേട്ടന് ഞങ്ങളോടുള്ള സ്നേഹം അളവില്ലാത്തതായിരുന്നു. പക്ഷെ ആ ചൂട് മുഴുവനായി ആസ്വദിക്കുന്നതിന് മുമ്പേ അകത്തുനിന്ന് ഏഞ്ചൽ ചേച്ചിയുടെ വിളി വരും, ഇനി മതി ക്ലാസ്സിലോട്ട് വാ, പിന്നെ അവിടെ യുദ്ധം. പഠനം തുടങ്ങുമ്പോൾ എജി ചേച്ചിക്കും എമി ചേച്ചിക്കും എൻട്രി ഇല്ല. ക്ലാസ് തുടങ്ങുമ്പോഴേക്കും അമ്മച്ചി കട്ടൻ ചായയുമായി എത്തും. ചുവപ്പ് മഞ്ഞയും നിറത്തിലുള്ള റോസാപ്പൂക്കളുള്ള ഗ്ലാസിൽ നല്ല മധുരം ചേർത്ത ആ ചൂട് ചായ. ഇന്ന് ആ ചായ കുടിച്ചാൽ ഡോക്ടർ ഷുഗർ പറഞ്ഞേനെ, പക്ഷെ അന്നത് പ്യുവർ ലവ് ആയിരുന്നു. 3 ചേച്ചിമാരുണ്ടായിരുന്നിട്ടും ഏഞ്ചൽ ചേച്ചിയും എമി ചേച്ചിയും എനിക്ക് രക്തബന്ധം പോലെ തന്നെ പ്രിയപ്പെട്ടവർ. അവരോടൊപ്പം കഴിഞ്ഞ കുട്ടിക്കാലം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ലൈഫ് ടൈം ട്രഷറാണ്. ഇന്ന് ഏലിയാസ് ചേട്ടനും അമ്മച്ചിയും ഇല്ല. അവർ നൽകിയ സ്നേഹത്തിന് പകരം ഒന്നും കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ആ തണുപ്പിൽ കിട്ടിയ

0: ചായയുടെ മധുരം, ആ സ്നേഹത്തിന്റെ ഓർമ്മകൾ എന്നും നെഞ്ചിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കും. സ്നേഹപൂർവം അനീഷ്, കൊളശ്ശേരി.
1: ഒരു ഗ്ലാസ് ചൂടുവെള്ളം തന്നാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചു വെക്കാൻ സാധിക്കും. ഒരു ഗ്ലാസ് കാപ്പി കിട്ടിയാൽ അത് ജീവിതകാലം ഓർമ്മിച്ചു വെക്കാൻ സാധിക്കും. തരുന്ന വസ്തു എന്താണെന്നോ തരുന്ന സാധനം എന്താണെന്നോ അല്ല അതിന്റെ അളവ് പോല്. ശരിക്കും അതിന്റെ അളവ് പോലെ എന്താ?
0: സ്നേഹം. ഞാനൊരു കഥ പറഞ്ഞു തരാം ബാലേട്ടന്. പ്രായമായ ആൾക്കാരുമായിട്ടുള്ള സഹവാസം നടത്തിയത് കൊണ്ടാവാം പലർക്കും ഒരു പ്രായെത്തുമ്പം അൾഷൈമേഴ്സ് പോലുള്ള മറവ് രോഗങ്ങളൊക്കെ വന്നിട്ട് അവരുടെ ഒരു ചെറുപ്പകാലത്തിലേക്ക് അങ്ങ് പോകും. അപ്പൊ അവർക്ക് പലപ്പോഴും അവർ പഠിച്ച കാലം, അവരുടെ കുടുംബം, അച്ഛനമ്മ, സഹോദരങ്ങൾ, ഇതൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ എന്റെ ഒരു കസിൻ സിസ്റ്റർ, അവള് പുറത്താണ്, അച്ഛനെ കാണാൻ വരും. പല സമയത്തും അവള് വരുമ്പം അച്ഛന് മകളെ തിരിച്ചറിയില്ല. അപ്പൊ അവള് സങ്കടം പറയും. ഞാൻ പറഞ്ഞു, സാരമില്ല, അച്ഛനല്ലേ ഓർമ്മയില്ലാത്തോളൂ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ അവളെ സമാധാനിപ്പിക്കാം. ഇപ്രാവശ്യം അവള് പറഞ്ഞു, വന്നതിന് ഏതായാലും കാര്യം ഉണ്ടായി ആശിച്ചി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ? അച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ നീ ചെയ്തത്? ഞാൻ കുറച്ച് നല്ല അയില മേടിച്ചു, നല്ല ആവോലി മേടിച്ചു, എന്നിട്ട് അമ്മ വെക്കുന്നത് പോലെ നല്ല മുളകുഷും വെച്ചു. ആവോലി എടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചു, എന്നിട്ട് അച്ഛന് കൊണ്ടുപോയി കൊടുത്തു. അച്ഛനാ മുളകുഷ്യം കൂട്ടി ചോറ് വായിലിട്ടപ്പം ഇവിളി ഒന്ന് നോക്കിയിന്ന്. അപ്പൊ അവള് പറഞ്ഞു, അച്ഛാ, അച്ഛന്റെ മോളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്രേ, അതിനെന്താ സംശയം? ആ രുചിയില് അച്ഛൻ പഴയ കാലത്തേക്ക് പോയി. അതാണ് പറയുന്നത്, നമുക്ക് ചില ഭക്ഷണങ്ങൾ അതിന്റെ ഒരു രുചി, മണം, അതൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും, ഓർമ്മയുടെ ലോകത്തേക്ക് കൊണ്ടുപോകും.

0: മരുന്നുകളുടെ മനം മടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, വി പി എസ്.

0: ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം.
1: ആ ശശി, അപ്പൊ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് പിരിയാൻ വേണ്ടി പോകുന്നത്. ആ ഒരു കഥ ആശിച്ച് പറഞ്ഞൊരു കഥ വല്ലാത്തൊരു കഥയാണ് അല്ലെ. നമ്മളെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം, അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. ഒരു ദിവസമെങ്കിലും എന്നെ തിരിച്ചറിയണേ എന്നുള്ള പ്രാർത്ഥന, പെട്ടെന്ന് അത് സാധിച്ചു.
2: അതെ,
1: അതിനൊക്കെയാണ് മഹാഭാഗ്യം.
2: മഹാഭാഗ്യം എന്ന് പറയാം, കാരണം അത്രയും ആ മകള് കഷ്ടപ്പെടുന്നുണ്ട്. 10-12 മണിക്കൂർ യാത്ര ചെയ്ത് ജെറ്റ്ലാഗ് ഒക്കെ അനുഭവിച്ച് അപ്പോഴേക്ക് പോവാനുള്ള സമയമാവും. ഇത്രയും പൈസ ചെലവാക്കി വന്നിട്ട് പോലും അച്ഛനും ആ മകളെ അറിയുന്നില്ല എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അത് സാധ്യമാകുന്നിടത്താണ് ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാകുന്നത്.
1: ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. നന്ദി,
2: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ഷോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ 2 ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
4: ഇനി ബാറ്ററി ഒന്നും വേണ്ടെന്നേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
3: വേവ്സ് ആപ്പോ?
4: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
3: ആണോ? എന്നാ ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
4: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
5: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഒരു പിടി നല്ല ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ പ്രിയങ്കരനായി മാറിയ ഗായകൻ കിഷോർ കുമാറിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. അഭാസ് കുമാർ ഗാംഗുലി എന്നാണ് യഥാർത്ഥ പേര്. ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, അഭിനേതാവ്, നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ലാത്ത അപൂർവം ചില പിന്നണി ഗായകരിൽ ഒരാളാണ് കിഷോർ കുമാർ. ഏറ്റവും കൂടുതൽ തവണ മികച്ച ഗായകനുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ച ബഹുമതിയും കിഷോർ കുമാറിന്റെ പേരിലാണ്. സംഗീതാസ്വാദകരുടെ മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്ന എവർഗ്രീൻ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച കിഷോർ കുമാറിനെ അനുസ്മരിച്ചുകൊണ്ട് അയോധ്യ എന്ന ചിത്രത്തിനുവേണ്ടി അദ്ദേഹം ആലപിച്ച ഗാനം കേൾക്കാം എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.
1: Hello, come on, I will teach you.

0: എവിടെയാണ് മോളുടെ പുതിയ അക്കൗണ്ട്? പിന്നെ എന്റെ KYC അപ്ഡേറ്റും?
1: ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
0: എങ്ങനെ?
1: KYCയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലോ, അഡ്രസ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിലോ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ, മൊബൈൽ, ഓൺലൈൻ അല്ലെങ്കിൽ ലെറ്റർ വഴി സെൽഫ് ഡിക്ലറേഷൻ നൽകുക.
0: അപ്പോ മറ്റു മാറ്റങ്ങൾ?
1: വീട്ടിലിരുന്ന് വീഡിയോ KYC അല്ലെങ്കിൽ ആധാർ OTP അധിഷ്ഠിത eKYC വഴി ബാങ്ക് അംഗീകൃത ചാനലുകളിലൂടെ മാത്രം.
0: ഇത് നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ.
1: RBI പറയുന്നു,
2: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
3: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം കൈതപ്രം രചിച്ച് ദീപക് ദേവ് സംഗീതം നൽകി യേശുദാസും രചനാ ജോണും പാടിയത്. ചിത്രം രാഷ്ട്രം.

റഫീഖ് അഹമ്മദ് എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം. ചിത്രം സ്വപ്ന സഞ്ചാരി. ഗായകർ വിജയ് യേശുദാസ്, ശ്രേയ ഘോഷാൽ.

സ്വപ്നം കൊണ്ട് തുലാഭാരം. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. അഫ്സലും ചിത്ര അയ്യരും ആലപിച്ച ഗാനം. ഗാനശില്പികൾ കൈതപ്രം, മോഹൻ സിതാര. ചിത്രം സ്വപ്നക്കൂട്.

മല്ലു സിംഗ് എന്ന ചിത്രത്തിൽ മുരുകൻ കാട്ടാക്കട വരികളെഴുതി എം ജയചന്ദ്രൻ സംഗീതം നൽകി യേശുദാസും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സമയം 9 കഴിഞ്ഞ് 29:45. ജി വേണുഗോപാലും സുജാതയും പാടിയ ഗാനം. വരികൾ എഴുതിയത് പഴവിള രമേശൻ. സംഗീതം ജോൺസൺ. ചിത്രം മാളൂട്ടി.

0: ഒ എൻ വി കുറുപ്പും ഔസേപ്പച്ചനും ചേർന്നൊരുക്കിയ ഗാനം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം നന്ദിനിയോപ്പോൾ.
1: ഇന്നല്ലോ പുത്തിരുനാൾ, മകം പിറന്നൊരു മകൻ.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി FM വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം
1: ആകാശവാണി FM വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. ഗ്രാമവികസന മന്ത്രാലയവും സൊസൈറ്റി ഫോർ എലിമിനേഷൻ ഓഫ് റൂറൽ പോവേർട്ടിയും ആന്ധ്രാപ്രദേശ് ഗവൺമെന്റും സംയുക്ത

0: ഘട്ടമായാണ് നഗരത്തിലെ ആദ്യ ദേശീയ സരസ് മേള ഒരുക്കുന്നത്. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. സിക്കിം ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഓം പ്രകാശ് മാഥൂർ കേരളത്തിലെ പുതിയ ഗവർണറാകും. അർബുദ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി ചില്ലറ വിൽപ്പന വിലയുടെ 30% പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിന് മുമ്പാകെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തൃശൂരിൽ സ്കൂൾ കായികമേള പന്തൽ തകർന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. തുലാമാസ പൂജകൾക്ക് ശബരിമല നട ശനിയാഴ്ച വൈകിട്ട് 5 തുറക്കും. മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ശ്രീലകത്ത് ദീപം തെളിയിക്കും. ഞായറാഴ്ചയാണ് മേൽശാന്തി തിരഞ്ഞെടുപ്പിന്റെ നറുക്കെടുപ്പ്. കോഴിക്കോട് ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് വെള്ളിയാഴ്ച മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ തുടക്കമാവും. 17 ഉപജില്ലകളിൽ നിന്ന് 90 ഇനങ്ങളിൽ 4000 കായിക താരങ്ങൾ പങ്കെടുക്കും. തൃശൂർ ജില്ലയിൽ കുന്നംകുളം പന്നിത്തടത്ത് കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. ഗുരുതരമായി പരിക്കേറ്റ 5 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗവർണേഴ്സ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ സെമിയിൽ ഗോകുലം കേരളം ഇന്ന് ആക്രാമൺ SC സിക്കിമിനെ നേരിടും. ഗാംഗ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 59:41. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ദന്തചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുത്തൻ സാങ്കേതിക വിദ്യകളുടെ കടന്നുവരവ് ഈ മേഖലയിൽ എത്രത്തോളം പരിവർത്തനങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന യാഥാർത്ഥ്യം നമുക്കും അറിയണ്ടേ? അതെ, ദന്തചികിത്സാ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ചാ വിഷയമാക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ ഡോക്ടർ ജി ആർ മണികണ്ഠൻ. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ദന്തചികിത്സാ രംഗത്ത് ഇപ്പോൾ ലഭ്യമായ നൂതന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്?
2: ഇപ്പോ ദന്തചികിത്സയിലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതി പറയാം നമുക്ക്. ഒന്ന്, നമ്മുടെ രോഗനിർണയത്തിന് ഉതകുന്ന തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് പർപ്പസിനായിട്ടുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. രണ്ട്, നമ്മുടെ ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് സഹായിക്കുന്ന സാങ്കേതിക വിദ്യകളും ഉണ്ട്. അപ്പൊ അതിൽ ഈ നമ്മുടെ ഡയഗ്നോസ്റ്റിക് പർപ്പസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കുറെ നാളുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സ്റേ തന്നെ നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള എക്സ്റേസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് പലപ്പോഴും ടു ഡയമെൻഷനായി ദ്വിമാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് ഒരു രോഗം നിർണ്ണയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇപ്പോഴും നോർമലി ടു ഡയമെൻഷണൽ ആയിട്ടുള്ള ഡിജിറ്റൽ എക്സ്റേസ് മതിയാവും. പക്ഷേ നമുക്കൊരു ഒരു പല്ലില് ക്ഷത സംഭവിച്ചിട്ട് അവിടെ ഒരു ഒരു എന്തെങ്കിലും ഒരു എക്സസ് ആയിട്ടൊരു ഗ്രോത്ത് വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു കാര്യം സസ്പെക്ട് ചെയ്യുന്നു, അവിടെ ഒരു സിസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ട്യൂമർ പോലെയുള്ള ഒരു വളർച്ച അവിടെ സസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പല്ലുകൾക്കും എല്ലുകൾക്കും തേയ്മാനം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ എല്ലുകൾക്കുള്ളിൽ കിടക്കുന്നത് അല്ലെ നടക്കുന്നത്, അത് നമുക്ക് കൃത്യമായിട്ട് റിയൽ ടൈമിൽ അറിയേണ്ടതുണ്ട്. അപ്പൊ അതിന് സഹായിക്കുന്നത് നമുക്കിപ്പോ സി ബി സി ടി എന്ന് പറയാം. അത് ത്രീ ഡയമെൻഷനലായിട്ട് ത്രിമാന രീതിയിലുള്ള, അതായത് കോൺ ബീം സി ടി എന്നാണ് പറയുക, സി ബി സി ടി എന്ന് പറയാം. അപ്പൊ സി ബി സി ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് നമുക്ക് അസസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വായിലെ ക്യാൻസറിന്റെ തോത് വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പൊ ക്യാൻസർ

0: ആകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് പൂർവാർബുദ അവസ്ഥകൾ അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അതിൻ്റെയും തുടക്കത്തില് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സ്ക്രേപ്പിംഗ് പോലെയുള്ള മെത്തേഡ് ഉണ്ട്. അവിടുത്തെ ആ ഒരു ശ്ലേഷ്മ സ്ഥലം അല്ലെങ്കിൽ ആ മ്യൂക്കസ് മെംബ്രെയിൻ ആ ഭാഗം നമ്മൾ ചെറുതായിട്ട് ഉരച്ചു നോക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനിഷ്യലിയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ബ്രഷ് ബയോപ്സി അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ തന്നെയും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബ്ലൂ ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ വേൽ സ്കോപ്പ് എന്നൊരു ടെക്നിക്കുണ്ട്. വേൽ സ്കോപ്പ് വിസി ലൈറ്റ് പോലുള്ള ടെക്നോളജീസ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ ഒറ ബ്ലൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ഒറ ബ്ലൂ എന്ന് പറഞ്ഞൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മുടെ കോശങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ട് കോശങ്ങൾ വിഭജിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സാധാരണയുള്ള കോശങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് വിഭജിക്കുന്ന കോശങ്ങൾ രണ്ടിലേക്കും ഈ ഒരു ലൈറ്റ് പാസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ചു കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് വിഭിന്നമായിരിക്കും. അപ്പൊ നമുക്ക് ചില കേസുകളിൽ തുടക്കത്തിൽ തന്നെ അതൊരു ഫ്രാങ്ക് ആയിട്ടൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാൻസർ ആയിട്ട് മാറുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് ഏർലി സ്റ്റേജില് ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈറ്റിൽ വരുന്ന അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വരുന്ന വ്യതിയാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കത് അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓറൽ ക്യാൻസറിന്റെ ഒക്കെ മുളയിൽ നുള്ളാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. മറ്റൊന്നും നമ്മുടെ ദന്തക്ഷയത്തിനെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഡയഗ്നോ ഡെന്റ് പോലെയുള്ള ഡിവൈസ് ഇത്തരത്തിൽ ഫ്ലൂറസൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലപ്പോഴും ഒരു കടുകുമണിയുടെ വലിപ്പത്തിലാണ് ആദ്യം ദന്തക്ഷയം അല്ലെങ്കിൽ പല്ലിലെ പോട് പ്രത്യക്ഷപ്പെടുക. അപ്പൊ ഇതിൽ എത്രയോ മുന്നോടിയായിട്ട് ചോക്കി വൈറ്റ് ലീഷൻസ് എന്ന് പറയും അല്ലെങ്കിൽ ഇൻസിപ്പിയൻ ലീഷൻ എന്ന് പറയും. അതായത് നമ്മൾ ചെറിയൊരു ചോക്ക് കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സാധാരണ നമ്മൾ പറയും പല്ലിൽ നഖത്തിലൊക്കെ ചെറിയ വെള്ള വരകൾ വീഴുന്നത് പോലെ അത്ര പെട്ടെന്ന് നമുക്ക് പല്ല് തന്നെ വെള്ളനിറമായതുകൊണ്ട് അതിൽ പെട്ടെന്നൊരു ചെറിയൊരു വെള്ള വര വീണ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഇൻസിപ്പിയൻ ലീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്നനേത്രങ്ങളിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി വിസിബിൾ ആവണമെന്നില്ല. അപ്പൊ ആ തുടക്കത്തിൽ തന്നെ ഈ ഡയഗ്നോ ഡെന്റ് പോലെയുള്ള ലേസർ ഫ്ലൂറസൻസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രകാശത്തിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് നമുക്ക് നോർമലായിട്ട് ആരോഗ്യമുള്ള ഒരവസ്ഥയിൽ വരുന്ന ഈ ലൈറ്റിന്റെ നിറം ഒരു നിറത്തിലായിരിക്കും. അവിടെ പ്രധാനമായിട്ടും പച്ചയും മഞ്ഞയും പോലുള്ള പല നിറത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റുകളാണ് അവിടെ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ലൈറ്റിന്റെ ഫ്രീക്വൻസി അനുസരിച്ചുകൊണ്ട് നമുക്ക് ദന്തക്ഷയം നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ചില ഉപാധികളിൽ തന്നെ ഇപ്പോൾ NIR ടെക്നോളജി അല്ലെങ്കിൽ നിയർ ടെക്നോളജി എന്ന് പറയും, നിയർ ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ്. അപ്പൊ ഇൻഫ്രാറെഡ് ലൈറ്റാണ് ഈ സെയിം പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും വിട്ടുപോകുന്ന ഒന്നാണ് പ്രോക്സിമൽ കേരീസ് എന്ന് പറയും. അതായത് രണ്ട് പല്ലുകളുടെ ഇടയിൽ ഒരു ചെറിയ ദന്തക്ഷയം അല്ലെങ്കിൽ ഒരു പോട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ അഴുക്കൊക്കെ മൂടിയിരുന്ന് കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് പല്ലൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ വിസിബിൾ ആവണമെന്നുള്ളൂ. അപ്പം തുടക്കത്തിൽ തന്നെ ഈ ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു പോളിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വളരെ തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിലോട്ടുള്ള ലെയറിലോട്ട് പോകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രോഗനിർണയത്തിനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ചികിത്സയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പുതിയ പ്രവണതകൾ വന്നിട്ടുണ്ട്. നമുക്ക് തീർത്തും ഈ പറഞ്ഞ പേടിയില്ലാതെ തന്നെ വളരെ ഹീലിംഗ് ഫാസ്റ്റ് ആക്കിക്കൊണ്ട് നമ്മുടെ അവസാനത്തെ അണപ്പല്ല് നീക്കം ചെയ്യണമെങ്കിൽ, വിസ്ഡം ടീത്ത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പീസോ സർജറി പോലെയുള്ള ടെക്നോളജികളുണ്ട്. പീസോ സർജറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് കട്ടിംഗ് ആണ്. പലർക്കും ഡെന്റിസ്റ്റിന്റെ അടുത്ത് വരാനുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഡെന്റിസ്റ്റും ആയുധം വെച്ചുള്ള കളിയാന്നൊക്കെ പറയാം. അതായത് നമ്മളൊരു രോഗി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ കവിളുണ്ട്, മറ്റേ സൈഡിൽ നാക്കുണ്ട്. അപ്പൊ ഇതിന്റെ ചുറ്റുമുള്ള ഒരു ക്ലോസ് സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വളരെ സ്പീഡിൽ ചലിക്കുന്ന ഡ്രില്ല് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നാക്കിനോ അല്ലെങ്കിൽ ചുണ്ടിനോ കവിളിനോ ഒരു മുറിവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ പീസോ സർജറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് കട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ഹാർട്ട് ടിഷ്യൂവിനെ മാത്രമേ സെൻസ് ചെയ്യുള്ളൂ. അതായത് നമ്മുടെ എല്ലിനെയും പല്ലിനെയും മാത്രമേ പീസോ ഇലക്ട്രിക് ഉപകരണം സെൻസ് ചെയ്യുകയുള്ളൂ. അത് മൃദുവായിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള കോശങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ, സോഫ്റ്റ് ടിഷ്യൂവിൽ തട്ടിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ അവിടെ ഇഞ്ചുറി ഉണ്ടാകുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് നമുക്ക് അതിൻ്റെ ഒരു പോസ്റ്റ് സർജിക്കലായിട്ടുള്ള ഹീലിംഗ്, അതായത് ഓപ്പറേഷന് ശേഷമുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആ ഒരു ഹീലിംഗും വളരെ നന്നായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ലേസറാണ്. ലേസർ നമുക്ക് അത്രത്തോളം നൂതനമെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് തന്നെ നമ്മൾ ലേസർ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് പല്ലുകൾ വെളുപ്പിക്കാനായിട്ട് ഡെന്റൽ ക്ലീനിങ് പറയുമ്പോഴത്തേക്കും ഒരു സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയിലെ ഒരു ഡ്രോബാക്ക് ആണ് പല്ലുകൾക്ക് വല്ലാതൊരു പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പം നമുക്കിപ്പോൾ 24-ക്യാരറ്റ് ഗോൾഡ് ബ്ലീച്ചിങ് അവൈലബിൾ ആണ്. അപ്പോൾ ഗോൾഡിന്റെ നമ്മുടെ സ്വർണത്തിന്റെ തന്നെ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് തീർത്തും പുളിപ്പില്ലാത്ത രീതിയിൽ ലേസർ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള 24-ക്യാരറ്റ് ഗോൾഡ് നാനോ ബ്ലീച്ചിങ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പല്ലുകൾക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള വെളുത്ത നിറം നൽകാനായിട്ട് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കഴിയുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ടെക്നോളജീസും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ചികിത്സയിലാണെന്നുണ്ടെങ്കിലും രോഗനിർണയത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പുത്തൻ സാങ്കേതിക വിദ്യ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, ദന്ത ചികിത്സയിൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് എത്രത്തോളം ഫലപ്രദമാണ്?
0: തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും, നമ്മുടെ ഏത് മേഖലയിൽ നോക്കിയാലും പലർക്കും ആശങ്ക ഉളവാക്കുന്നതും എന്നാൽ അതുപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നു വരവെന്ന് പറയുന്നത്. ഇപ്പൊ ഡെന്റൽ മേഖലയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ചില കേസുകളിൽ AI നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ രോഗികളുടെ രോഗനിർണയത്തിന് നമ്മളൊരു AI സ്ക്രീനിങ് റോബോട്ട് എന്നുള്ളൊരു ഒരു ഉപാധി ഞാനിപ്പോ ഒരു 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഇനിഷ്യൽ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു 3 ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആദ്യം പല്ലുകൾ മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും പല്ലുകൾ മുന്നോട്ട് വെച്ചിട്ട് ഒന്ന് കടുപ്പിച്ചുകൊണ്ട് 1 ചിത്രം, പിന്നെ നമ്മുടെ വായ തുറന്നിട്ട് നമ്മുടെ മേൽത്താടിയിൽ അല്ലെങ്കിൽ അണ്ണാക്കും മേൽത്താടിയിലെ പല്ലുകളും കിട്ടുന്ന രീതിയിലുള്ള 2ാമത്തെ ചിത്രം, പിന്നെ നാക്ക് അല്പം താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കീഴ്ത്താടിയിലെ പല്ലുകളും നമ്മുടെ ഫ്ലോർ ഓഫ് ദ മൗത്തും കിട്ടുന്ന രീതിയിലുള്ള 3ാമത്തെ ചിത്രം, ഈ 3 ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പല്ലിലെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് അവിടെ കേടുകളുള്ളത്, എവിടെയൊക്കെയാണ് അവിടെ നമ്മൾ പിറ്റ് ആൻഡ് ഫിഷർ കേരീസ് എന്ന് പറയും, ചെറിയ രീതിയിലുള്ള കുണ്ടും കുഴിയും കാണുന്നത്, അപ്പൊ നമുക്ക് ചെറിയ കേസുകളിൽ അത് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പൊ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, പല്ലിന് എവിടെയെങ്കിലും തേയ്മാനം ഉണ്ടോ, അട്രീഷൻ ഉണ്ടോ, അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരു വാട്സാപ്പ് സന്ദേശമായിട്ട് ഒരു PDF ആയിട്ട് രോഗിയുടെ തന്നെ നമ്പറിലേക്ക്, ആ പേഴ്സണൽ നമ്പറിലേക്ക് തന്നെ നമുക്ക് അയക്കാൻ പറ്റും. ഇതൊരു റെഡി റെക്കണർ ആയിട്ട് നമുക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാം. അപ്പൊ അതൊരു ഒരു സ്ക്രീനിങ് ടൂളാണ്, ഒരു എഡ്യൂക്കേറ്റീവ് ടൂളും ആണ്. അതിൽ തന്നെ നമുക്കൊരു പ്രോഗ്രഷനും കൂടി കാണിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ കൂടി അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത്. പ്രോഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ ഉള്ള ഒരു രോഗം നിങ്ങൾ ചികിത്സിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇതിന് എന്ത് സംഭവിക്കും, ഇത് എത്രത്തോളം മാരകമായി മാറാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് കൂടി അനിമേഷൻ സാങ്കേതിക വിദ്യ യൂസ് ചെയ്തിട്ട് ഈ AI ഉപയോഗിച്ചിട്ട് നമുക്കിത് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ പേഷ്യൻസിനെ നമ്മളെപ്പോഴും നമ്മുടെ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എഫക്റ്റീവാണ്. നമ്മൾ ഓഡിയോ വിഷ്വലായിട്ട് ഒരു കാര്യം കാഴ്ച അല്ലെങ്കിൽ കേൾവി കൂടി കുറച്ചുകൂടി ഒരു ഇമ്പ്രസീവായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് അവരുടെ മനസ്സിൽ കുറച്ചുകൂടി രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേഷ്യൻസിന്റെ ഡേറ്റ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ CBCT നേരത്തെ പറഞ്ഞ പോലെയുള്ള CT ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ OPG ആണെങ്കിൽ എക്സ്റേ ഇന്റർപ്രിറ്റേഷൻ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ AI കടന്നു വരവ് സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭാവിയിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ചെറിയ തോതിൽ ഡെന്റൽ ഏരിയയില് ഇപ്പൊ റോബോട്ടിക് സർജറി കടന്നു വരുന്നുണ്ട്. അപ്പൊ റോബോട്ടിക് സർജറിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കാനും ഒക്കെ നമുക്ക് AI ഒരു എന്താണ് പറയുക കടന്നു വരവ് അത്രത്തോളം സഹായമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു വിമുഖത കാണിക്കാതെ ഈ ടെക്നോളജി സ്വായത്തമാക്കാനും അതുവഴി നമുക്ക് അതിനെ എങ്ങനെ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള പ്രാക്ടീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിനെ നമ്മുടെ ഒരു അഡ്ജക്റ്റീവ് ടൂളായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്കൊരു ദോഷമായിട്ടുള്ള സംഗതിയല്ല. തീർച്ചയായിട്ടും നമ്മൾ AI അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെന്റൽ പ്രാക്ടീസ് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സർ, അതുപോലെ തന്നെ പല്ലിൽ കമ്പിയിടുന്നതിന് പകരം ക്ലിയർ അലൈനർ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്?
0: ക്ലിയർ അലൈനേഴ്സ് അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ട്രേകളെയാണ് നമ്മൾ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 അഡ്വാൻറ്റേജസ് ആണ് അതിനുള്ളത്. ഒന്ന്, നമ്മുടെ ചികിത്സാ സമയം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ നമ്മൾ സാധാരണ കമ്പിയിടുന്ന ഒരു പേഷ്യന്റിന് ചിലപ്പോൾ 18 മുതൽ 24 മാസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അതിന്റെ 3-1 സമയം മതിയാകും എന്നുള്ളത്. 2ാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ചിരിക്കുമ്പോഴൊക്കെ ഇത് ഒരു അഭംഗി ഉണ്ടാക്കുന്നില്ല. അപ്പൊ പല ആൾക്കാർക്കും ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഈ മുത്തുകളൊക്കെ ധരിക്കുന്നത് ഒരു അഭംഗി ഉണ്ടാക്കുന്നു. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ് ഈ അലൈനേഴ്സ് ഉപയോഗിച്ചുള്ള ചികിത്സ. 3ാമത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നില്ല. നമ്മൾ കമ്പ്യൂട്ടറിലുള്ള ആൾക്കാർക്കറിയാം, നമ്മളൊരു മെയിനായിട്ട് അവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കട്ടിയുള്ള വസ്തുക്കൾ, ഇപ്പോൾ എല്ല് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കപ്പലണ്ടി മിഠായി പോലെയുള്ള, അല്ലെങ്കിൽ എല്ലുണ്ട പോലെയുള്ള സാധനം, മുറുക്ക് പോലെ നമ്മുടെ സ്നാക്സ് ഐറ്റംസോ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അലൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അലൈനേഴ്സ് പേഷ്യന്റ് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ പേഷ്യന്റ് അത് മാറ്റി വെച്ചിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വായും അലൈനേഴ്സും കൃത്യമായിട്ട് കഴുകിയിട്ട് തിരിച്ചു വയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ മറ്റൊരു ഇത് ഡ്രോബാക്കൽ എന്ന് പറയാൻ പറ്റുന്നത്, ഒന്ന് ഡ്രോബാക്ക് എന്നല്ല, അതിൻ്റെ ഒരു കോൺസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോസ്റ്റിന്റെ ഫാക്ടർ കൂടുതലായിട്ട് വരുന്നു. അപ്പൊ സാധാരണയായിട്ട് നമ്മളിപ്പോ ബ്രേസസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ളൊരു ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20,000 മുതൽ ഒരു 40,000 നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അലൈനേഴ്സ് തുടങ്ങുമ്പോഴത്തേക്ക് അത് ഇന്ത്യൻ അലൈനേഴ്സ് ആണെങ്കിൽ 60,000 തുടങ്ങിയിട്ട് അത് നമ്മുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അലൈനേഴ്സ് ആണെങ്കിൽ 100,000 മേളിലുള്ള ഏറ്റവും അഡ്വാൻസ് കേസുകളിൽ 300,000 വരെയുള്ള കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു 10 ഇരട്ടിയോളം ബ്രേസസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ കാണപ്പെടാറുണ്ട്. അതായത് കമ്പിയുടെ കാലം കഴിഞ്ഞു, ഇനി അലൈനേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് 100% ശരിയല്ല. കാരണം ചില സങ്കീർണമായിട്ടുള്ള പേഷ്യൻസിലെ കേസുകളിൽ ഇപ്പോഴും ചില കേസുകളിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ബ്രേസസ് അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള കമ്പി ഇടുമ്പോൾ തന്നെ ആയിരിക്കും. അതിൽ തന്നെ ആ ബ്രേസസ് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ധരിക്കാനായിട്ട് കുറച്ചുകൂടി സുഗമമായിട്ടുള്ള, എന്നാൽ സാധാരണ ബ്രേസസിന്റെയും അലൈനേഴ്സിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ട്രീറ്റ്മെന്റ് ടൈമില് ബ്രേസസിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട്, ആ ബ്രേസസ് തന്നെയാണ് നോർമലി ഉള്ള കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രേസിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കഴിയും. എന്നാൽ അലൈനേഴ്സിനേക്കാൾ കുറച്ച് കൂടുതൽ സമയമെടുക്കും. ഏതാണ്ട് ഒരു വർഷം കൊണ്ടൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സെൽഫ് ലൈഗേറ്റിംഗ് ബ്രേസസും നിലവിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ക്ലിയർ അലൈനേഴ്സ് ഒരു നല്ലൊരു ഉപാധി തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു കേസ് സെലക്ഷൻ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കേസിന് ബ്രേസസ് തന്നെ ആവശ്യമുള്ളൊരു കേസിന് ചിലപ്പോൾ ക്ലിയർ അലൈനേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 100% റിസൾട്ട് തരണമെന്നില്ല. അപ്പൊ രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. കൃത്യമായിട്ടുള്ള കേസുകൾ ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടും നമുക്ക് വിചാരിച്ച റിസൾട്ട് തരുന്ന ടെക്നോളജി തന്നെയാണ്.
1: ദന്ത ചികിത്സാ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി ആർ മണികണ്ഠന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 കഴിഞ്ഞ് 15 മിനിറ്റ്. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ, ഈ ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ. FM മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി. കൈതപ്രം രചിച്ച് അൽഫോൻസ് ജോസഫ് സംഗീതം നൽകി സുജാതയും ഗംഗയും പാടിയത്. ചിത്രം മഞ്ഞുപോലൊരു പെൺകുട്ടി.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾ അംഗങ്ങളായിട്ടുള്ള സ്വയം സഹായ സംഘങ്ങൾക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം വായ്പാ തുകയുടെ 75% സബ്സിഡി അനുവദിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. പ്രായപരിധി 55 വയസ്സ്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, അനുബന്ധ രേഖകൾ എന്നിവ ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ ഈ മാസം 31 മുൻപായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842422256. നമ്പർ ആവർത്തിക്കാം: 04842422256. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടുകൂടി ആരംഭിക്കുന്ന സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 3751 1. 04842 3751 15. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആൻഡിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന OEC, ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇ ഗ്രാൻസ് മുഖേന ഡാറ്റ എൻട്രി ഈ മാസം 20 പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.egrants.kerala.gov.in. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 98 3130. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04842 98 3130.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നാളികേര വികസന ബോർഡ് 2026 ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര ശാസ്ത്രജ്ഞൻ, ഗവേഷകൻ, മികച്ച നാളികേര സംരംഭകൻ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് www.coconutboard.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. ഒഴിവ് 1. ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.hckrecruitment.keralacots.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.hckrecruitment.keralacots.in. അസാപ് കേരള ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് ഫിനാൻഷ്യൽ സർവീസസ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. 12-ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495999667. 94 95 99 66. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 13,685 രൂപ നിരക്കിലും പവന് 1,09,480 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: സമയം 10:31 മിനിറ്റും 35 സെക്കൻഡും.

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ജീവിതം നിറങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ്. വർണ്ണാഭമായ ഒരു നല്ല കാലത്തെ ഏവരും പ്രതീക്ഷിക്കുന്നു. മോഹങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന്റെ പിൻബലമില്ലെങ്കിലും കടുത്ത ചായക്കൂട്ടുകളിൽ ചാലിച്ചെടുക്കാനാണ് നമുക്ക് താൽപ്പര്യം. ഏഴു നിറങ്ങൾ ചേർന്ന വെള്ള വിശുദ്ധിയുടേതാണ് എന്ന് കരുതപ്പെടുന്നു. എല്ലാ നിറങ്ങളും സമഞ്ജസമായി സമ്മേളിക്കുന്നിടത്ത് വിശുദ്ധിയുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. ഇവയുടെ ക്രമം നഷ്ടപ്പെടുമ്പോൾ വിശുദ്ധി നഷ്ടമാകുന്നു. ജീവിതമാകുന്ന വെള്ള ക്യാൻവാസിൽ ഓരോ നിറമെടുത്ത് എഴുതുമ്പോഴും അറിയുക, നാം മറ്റു നിറങ്ങളെ ജീവിതത്തിൽ നിന്നും തമസ്കരിക്കുകയാണെന്ന്, മറ്റു നിറങ്ങളുടെ നന്മയെ നിരാകരിക്കുകയാണെന്ന്. കടുത്ത വർണ്ണങ്ങളിൽ ജീവിതം നാം വരച്ചെടുക്കുമ്പോൾ നേടിയതിലധികം നഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുക. വർണ്ണങ്ങൾ വന്നു നിറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് വിശുദ്ധിയുടെ, സമാധാനത്തിന്റെ വെള്ളനിറമാണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്.

ഇവിടെ വർണ്ണങ്ങൾ പ്രതീക്ഷകളുടേതാണ്, മോഹങ്ങളുടേതാണ്, ഒപ്പം മോഹഭംഗങ്ങളുടേതുമാണ്. ഇത്തരം നിറങ്ങളില്ലെങ്കിലും എന്തു ജീവിതം എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ഒരു ചിത്രം കാഴ്ചയ്ക്ക് സുന്ദരമാകുന്നത് വർണ്ണങ്ങളുടെ ശരിയായ മേളനത്തിലൂടെയാണ്. മോഹങ്ങളാകുന്ന കടുത്ത ചായക്കൂട്ടുകളാൽ മറയ്ക്കപ്പെടുന്നത് ജീവിതത്തിന്റെ നന്മയാണ് എന്ന് തിരിച്ചറിയുക.

നിറങ്ങൾ ചാലിച്ചെടുത്ത് സുന്ദര ചിത്രം എഴുതുക ശ്രമകരം തന്നെയാണ്. ചിത്രകാരൻ വളരെ ശ്രദ്ധിച്ച് നിറം തെരഞ്ഞെടുത്ത് എഴുതി ചേർക്കുന്നു. ഇതിലെ താളപ്പിഴകൾ ചിത്രത്തിന്റെ സൗന്ദര്യം ഇല്ലാതാക്കും. ഇവിടെ ചിത്രകാരന് ചിത്രം മാറ്റി വരയ്ക്കാം. എങ്കിൽ ജീവിതമാകുന്ന ക്യാൻവാസിൽ എടുത്തെഴുതുന്ന ഓരോ നിറവും ശാശ്വതമാണ് എന്നറിയുക. ഒരിക്കലും കഴുകിക്കളയാനോ മാറ്റി വരയ്ക്കാനോ കഴിയാത്ത ചിത്രമാണ് നമ്മുടെ ജീവിതം. നിറമേഴും തുന്നിച്ചേർത്ത് ഐശ്വര്യം വിളയുന്ന ഈ വീടിന്റെ ദൃശ്യം നമുക്ക് പാട്ടിലൂടെ ആസ്വദിക്കാം.

ഏഴു നിറങ്ങളുടെ ആനന്ദകരമായ മേളനമാണ് മഴവില്ല്. നിറങ്ങളുടെ മോഹക്കാഴ്ചയാണ് മഴവില്ല്. ഞൊടിയിടയിൽ വന്ന് നമ്മെ മോഹിപ്പിക്കുകയും അതുപോലെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മഴവില്ല് ജീവിതത്തിന്റെ അവസ്ഥാന്തരങ്ങളെ നമുക്ക് വെളിവാക്കിത്തരുന്നു. വളപ്പൊട്ടുകൾക്കിടയിലും വർണ്ണ ബലൂണുകൾക്കിടയിലും ജീവിതത്തിന്റെ നിറങ്ങൾ തിരയുന്നവർ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.

നിറങ്ങൾ നമ്മെ ഏറെ മോഹിപ്പിക്കുന്നു. മോഹങ്ങളുടെ ലോകത്ത് തളച്ചിടാൻ നിറങ്ങൾക്ക് സാധിക്കും. ത്രസിപ്പിക്കുന്ന താളത്തിൽ വരുന്ന സംഗീതവും മോഹിപ്പിക്കുന്ന ശരീരചലനങ്ങളും നമ്മെ ഏറെ ആകർഷിക്കുന്നു. ഇതാണ് ജീവിതം എന്നുപോലും നാം ചിന്തിച്ചു പോകുന്നു. എന്നാൽ ജീവിതം ഇതിൽ നിന്ന് എത്രയോ വിഭിന്നം. ജീവിതത്തെ വ്യത്യസ്ത കോണുകളിലൂടെ നോക്കിക്കാണുവാൻ ശ്രമിക്കുന്ന രണ്ടുപേരാണിത്. ഒരാൾ മോഹങ്ങളുടെ തടവറയിലും മറ്റൊരാൾ യാഥാർത്ഥ്യത്തിന്റെ അടിത്തറയിലും.

വാരി വിതറിയ വർണ്ണപ്പൊട്ടുകൾക്കിടയിൽ ഭ്രമിച്ചുപോയ മനുഷ്യന് ഒരു ദശാസന്ധിയിലുണ്ടാകുന്ന ഉൾക്കാഴ്ചകൾ അവനെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. ഈ മായാലോകത്തെ അല്പം മാറിക്കാണാൻ ഇത്തരം തിരിച്ചറിവുകൾ അവനെ പ്രേരിപ്പിക്കുന്നു.

ഈ നാടകശാലയിൽ നാം ഏറെ വേഷങ്ങൾ കെട്ടേണ്ടവർ, ഏറെ വർണ്ണങ്ങൾ അണിയേണ്ടവർ. നമുക്കു ചുറ്റും ചിത്രം എഴുതുന്നവർ ധാരാളം, തപ്പുകൊട്ടുന്നവരും. സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ഈർഷയോടെ, പകയോടെ നമ്മെ നോക്കിക്കാണുന്ന വേഷക്കാർ അനേകം. അതിനിടയിൽ ശരിയായ വഴി തേടി, നിറം തേടി, വേഷം തേടി അലയുകയാണ് നാം.

0: ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത നിറങ്ങളുമായി നമുക്ക് ജീവിതചിത്രം വരച്ചെടുക്കാം. ഒരു ചിത്രകാരന്റെ കരവിരുതോടെ, കരുതലോടെ. കാരണം മാറ്റിയെഴുതാൻ നമുക്ക് അവസരമില്ല. അതിനാൽ ശ്രദ്ധിച്ച് ഓരോ നിറവും നമുക്ക് എഴുതിച്ചേർക്കാം. ചില്ലുജാലകത്തിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ജീവിതമാകുന്ന ചിത്രത്തിന്റെ മികച്ച ചായക്കൂട്ടുകളുമായി അടുത്തയാഴ്ച വീണ്ടും വരാം. അതുവരെ വിട. ചില്ലുജാലകം സമാപിച്ചു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം മഞ്ജു പ്രസന്ന. സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6:30 നാടകം അൻപ്.
2: സുവർണാവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484243 അല്ലെങ്കിൽ 944-45-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. സേവനവാർത്ത. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ 18 മുതൽ 49 വയസ്സുവരെ പ്രായമുള്ളവർക്ക് ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ ഉദ്യമി, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം എന്നിവയിൽ സൌജന്യ പരിശീലനം നൽകുന്നു.

0: ആകാശവാണി FM വാർത്തകൾ.
1: നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. CPIMലെ KV സുമേഷാണ് ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ പറയത്തക്ക പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. മരുന്നുക്ഷാമമടക്കം പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിച്ചതായും മരുന്നുകളുടെ ഗുണനിലവാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കാൻ തമിഴ്നാട് അടക്കം അയൽ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇത് താൽക്കാലികമായ പരിഹാരം മാത്രമാണെന്നും ശാശ്വത പരിഹാരത്തിന് സ്ഥായിയായ ബദൽ മാർഗ്ഗങ്ങൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ പദ്ധതിയുമായി കയർ വകുപ്പ്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്നതിന് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഭീകരതയെയും ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടു. തീവ്രവാദികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ കൃത്യമായി പ്രതിഫലിക്കണമെന്ന് ഇന്ത്യയുടെ UN കൌൺസിലർ R മൈഥിലി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ്. വടകര സ്വദേശിനിയാണ് മരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മൂട്ടോളി കുരുവട്ടൂർ റോഡിൽ പടിഞ്ഞാറ്റും മുറിക്ക് സമീപം കലുങ്ക് നിർമ്മിക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. വാഹനങ്ങൾ തടമ്പാട്ട് താഴും, പറമ്പിൽ കടവ്, പറമ്പിൽ ബസാർ വഴി, ചാലിൽ താഴത്തേക്കും തിരിച്ചും സർവീസ് നടത്തണമെന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് 100 ഗ്രാം MDMA രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. കോട്ടയം തൃക്കുടിത്താനം സ്വദേശികളായ ഷോൺ ജോസഫ്, എബിൻ ബാബു എന്നിവരെയാണ് എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്.
0: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 11:03:36 ഇപ്പോൾ കോൽക്കളി അബ്ദുൽ ഖാദറും സംഘവും അവതരിപ്പിച്ചത്.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അബ്ദുൽ ഖാദറും സംഘവും അവതരിപ്പിക്കുന്ന കോൽക്കളി കേൾക്കാം.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും.
2: ജില്ലാ മൊഹല്ല മാൻപൂർ ഛത്തീസ്ഗഢ് സെ മഹേഷ് കുമാർ നിഷാദ്, രംഭാറാണി നിഷാദ്, നിഖിൽ കുമാർ നിഷാദ്, നൈതിക് കുമാർ നിഷാദ് ഓർ കുമാരി പുഷ്പാഞ്ജലി നിഷാദ് കെ സാത്ത് സാത്ത് സ്വപ്നിൽ കുമാർ നിഷാദ്, ഇതു ഗ്രാം ഇന്ദു പോസ്റ്റ് കാർക്കൽ താലൂക്ക ജില്ല ഉഡുപ്പി കർണാടക രാജ്യ സെ എച്ച് സിദ്ധാർത്ഥ് ജി നെ ലിഖാ ഹെ. ഉമംഗ് കെ ഹർ കാര്യക്രമ ശ്രോതാവോ കെ ജ്ഞാൻ കെ വിസ്താർ കോ ബഢാവാ ദേനെ മേ ബേഹദ് സഹായക് ഹെ. അഞ്ജാൻ നയേ നയേ വിചാരോ പർ റോഷനി ഫൈൽത്തി ഹെ. മേ ഏക് സുജാവ് ദേനാ ചാഹതാ ഹൂം കി ഐസെ ജ്ഞാൻ സെ ഭരെ കാര്യക്രമ അധിക് സെ അധിക് പ്രസാരിത് കരേ. സംബൽപൂർ കാകേർ സെ ഭാഗുറാം യാദവ്, ജ്യോതി യാദവ് ഓർ ഓജസ്വി യാദവ്. കച്ച് ഭുജ് സെ ജഗദേശ് ജോഹരി, പൂജ ഓർ പായൽ കുമാരി. ആപ് സഭി ശ്രോതാവോ കാ ഹം ആഭാർ പ്രകട് കർത്തേ ഹെ ജിനോനെ ഹമേ സന്ദേശ് ഭേജാ. ഓർ ആപ് സബ്സെ ഹമാരാ നിവേദൻ ഹെ, ഉമംഗ് കെ സാത്ത് ജുഡേ രഹിയെ ഉമംഗ് സെ, ഓർ നാ സിർഫ് സുനിയെ ലേക്കിൻ ദൂസരോ കോ ഭി സുനായിയെ ഹമാരാ ഉമംഗ് കാര്യക്രമ. ശ്രോതാവോ, ജൈസാ കി ആപ് ജാനതേ ഹെ, ഹം യേ ഭി ജാനിയെ ശൃംഖല മേ ആപ്കേ ലിയേ ലേക്കർ ആതേ ഹെ നയി നയി ജാൻകാരിയാ. തോ ഇസ് സപ്താഹ ഹം ചർച്ച കരേംഗേ കുച്ച് ആവിഷ്കാരോ കി, ഖാസ് കർ ഐസേ ഛോട്ടേ ഛോട്ടേ ആവിഷ്കാരോ കി ജിൻ പർ ഹമാരാ ധ്യാൻ ഭി നഹി ജാതാ. ആജ് ഹം ഏക് ഐസീ ചീസ് കി കഹാനി ലേക്കർ ആയേ ഹെ ജോ ഇത്നി ഛോട്ടി ഹെ കി ഉംഗ്ലിയോ കെ ബീച്ച് മേ ആസാനി സേ ഛിപ് ജായേ. ലേക്കിൻ ഉസ് ഛോട്ടി സീ ചീസ് നെ ഇൻസാൻ കെ ലിയേ ആഗ് ജലാനാ ബേഹദ് ആസാൻ ബനാ ദിയാ. ശ്രോതാവോ, ആപ് സമജ് ഗയേ ഹോംഗേ നാ, ഹം ബാത് കർ രഹേ ഹൈ മാചിസ് കി. ജി ഹാ, മാചിസ്. ഇസേ ഹം ലഗ്ഭഗ് റോസ് ദേഖ്തേ ഹെ. ഡിബ്ബി ഖോലി, തീലി നികാലി ഓർ ഘിസി, ബസ് ആഗ് ജൽ ഗയി. സബ് കുഛ് കിത്നാ സാമാന്യ ലഗ്താ ഹൈ നാ. ലേക്കിൻ ശ്രോതാവോ, ക്യാ കഭി ആപ്നെ സോചാ ഹൈ കി യേ ഛോട്ടി സീ ബാരൂദീ തീലി ബനീ കൈസേ? ഹമാരാ ഉത്തർ ഹോഗാ ഷായദ് നഹി. തോ പ്രസ്തുത് ഹൈ ആജ് കി കഹാനി ഇസീ ഛോട്ടി സീ തീലി കി ബഡീ യാത്രാ കി. തോ ശ്രോതാവോ, പഹലാ സവാല് യേ ഉഠതാ ഹൈ കി ജബ് മാചിസ് നഹി തീ തോ ലോഗ് ആഗ് കൈസേ ജലാതേ ഥേ? യേ ജാൻനാ തോ സച് മേ ബഹുത് രുചികർ ഹോഗാ നാ. ഹസാരോ ഹസാർ വർഷോ തക് ആഗ് ജലാനാ ഏക് മെഹനത് കാ കാം ഥാ. ആദികാല മേ ലോഗ് ചക്മക് പത്ഥരോ കോ ടക്രാ കർ, ലക്ഡി രഗഡ് കർ യാ ചിംഗാരി പൈദാ കർകെ ആഗ് ജലാനെ കി കോശിഷ് കർതേ ഥേ. യേ ജംഗലോ മേ യദി ആഗ് ലഗ് ജാതീ ഥീ തോ ഉസീ ദാവനല് സേ ലോഗ് ആഗ് കാ ലാഭ് പ്രാപ്ത് കർതേ ഥേ. ഓർ ഹാ, വേ യേ ഭി കോശിഷ് കർതേ ഥേ കി ആഗ് കോ ജലായ രഖേ. ശ്രോതാവോ, മുഝേ തോ ആജ് ഭി യാദ് ഹൈ കി പഹലെ ഗാവോ കെ കുഛ് ഘരോ മേ ലോഗ് ഘൂരെ പർ യാ ആംഗൻ മേ ആഗ് ജലായ രഖതേ ഥേ ഓർ പൂരാ ഗാവോ ഉൻകെ പാസ് ആഗ് മാംഗ്നേ കെ ലിയേ ആതാ ഥാ. ഹൈ നാ, യാദ് ഹൈ ആപ്കോ? യേ ആപ്സീ മേൽജോൽ ഓർ സഹയോഗ് കി ഭാവനാ കാ ഏക് അനൂഠാ ഉദാഹരണ ഹൈ. ജി ഹാ, ബിൽക്കുൽ ഐസേ ഹി ഥാ. ലേക്കിൻ സരാ സോചിയേ, അഗർ ബാരിഷ് കാ മൌസം ഹോ, ലക്ഡിയാ ഗീലീ ഹോ ഓർ തുരന്ത് ആഗ് ചാഹിയേ, തബ് കിത്നി പരേശാനി ഹോതി ഹോഗി? ഓർ തബ് ഇൻസാൻ ജരൂർ സോച്താ ഹോഗാ കി കാശ് കോയി ഐസീ വ്യവസ്ഥാ ഹോ ജായേ ജിസ്സേ ആഗ് ജൽ ജായേ. ഓർ യഹി ഇച്ഛാ ധീരെ ധീരെ അലഗ് അലഗ് പ്രയോഗോ കാ കാരണ ബനീ. തോ ആയേ ജാനതേ ഹൈ പഹലീ മാചിസ് കബ് ഓർ കൈസേ ബനീ. ശ്രോതാവോ, ഏക് ഖാസ് ബാത് ആപ്കോ ബതാ ദേ കി ആജ് കി തരഹ ആസാനി സേ അസുരക്ഷിത് ജൽനെ വാലി മാചിസ് അചാനക് കിസി ഏക് ഹി ദിൻ മേ നഹി ബനീ. കൈ വൈജ്ഞാനികോ ഓർ ആവിഷ്കാരകോ കെ പ്രയോഗ് കെ ബാദ് ഇസ്കാ വികാസ് ഹുവാ. തോ ആയേ ചൽതേ ഹൈ 19വീ ശതാബ്ദി കി ശുരുആത് മേ. യൂറോപ് മേ ഏക് ഐസീ രാസായനിക് മാചിസ് ബനാനെ കെ പ്രയോഗ് ഹോനെ ലഗേ ജിൻഹേ കിസി സതഹ പർ രഗഡ്നെ സേ ആഗ് പൈദാ ഹോ സക്തി ഥീ. ശുരുആതി രാസായനിക് മാചിസ് ആജ് കി മാചിസ് ജിത്നി സുരക്ഷിത് നഹി ഥീ, ക്യോകി ഉൻമേ കുഛ് ഐസേ രസായന ഇസ്തേമാൽ ഹോതേ ഥേ ജോ ഹവാ യാ താപ് കെ പ്രഭാവ മേ ആകർ തുരന്ത് ആഗ് പകഡ് ലേതേ ഥേ. ഇസ്കി വജഹ സേ ദുർഘട്നാവ് കാ ഖത്രാ ബനാ രഹതാ ഥാ. തോ ഫിർ ധീരെ ധീരെ വൈജ്ഞാനികോ നെ ഐസീ മാചിസ് ബനാനെ പർ കാം ശുരു കിയാ ജോ ഉപയോഗ് മേ ആസാൻ ഹോനെ കെ സാത്ത് സാത്ത് ജ്യാദാ സുരക്ഷിത് ഭി ഹോ. ഓർ ഫിർ ആതി ഹൈ ഹമാരി ആജ് കി മാചിസ്. ശ്രോതാവോ, 19വീ ശതാബ്ദി മേ ഫോസ്ഫോറസ് സേ ജുഡി തക്നീകോ ഓർ ഘർഷൺ സേ ജൽനെ വാലി മാചിസ് കെ വികാസ് നെ ഇസ് ദിശാ മേ ബഡാ ബദലാവ് കിയാ. വൈജ്ഞാനികോ നെ ഐസീ ലക്ഡി സേ തീലി ബനായി ജോ ഖുദ് ഭി ആസാനി സേ ആഗ് പകഡ് ലേതി ഥീ. ഓർ ഫിർ തീലി കെ സിരെ പർ ഐസേ രാസായനിക് പദാർത്ഥോ കെ മിശ്രണ കാ ഇസ്തേമാൽ കിയാ ഗയാ ജോ ഘർഷണ ഓർ ഗർമി സേ ആഗ് പൈദാ കർനെ മേ മദദ് കർതേ ഥേ. യഹാ തക് തോ ഠീക് ഹൈ. ലേക്കിൻ ശ്രോതാവോ, അബ് പ്രശ്ന ഹൈ കി ഡിബ്ബി കെ കിനാരെ വാലി ഖുർദരി പട്ടി കാ വികാസ് കൈസേ ഹുവാ ജിസ് പർ ഘിസ് കർ ഹം മാചിസ് ജലാതേ ഹൈ? തോ ആപ്കോ ബതാ ദേ കി ആധുനിക് മാചിസ് മേ തീലി ഓർ ഡിബ്ബി കെ ഘർഷണ വാലി സതഹ പർ അലഗ് അലഗ് രാസായനിക് പദാർത്ഥ രഖേ ജാതേ ഹൈ. തീലി കോ ഉസ് സതഹ പർ രഗഡ്നെ പർ ഘർഷണ സേ ഗർമി പൈദാ ഹോതി ഹൈ ഓർ രാസായനിക് പ്രതിക്രിയാ കെ കാരണ ലോ ജൽ ഉഠതി ഹൈ. ഹം സമജ്തേ ഹൈ കി ഹം സിർഫ് തീലി ഘിസ് രഹേ ഹൈ. ലേക്കിൻ ശ്രോതാവോ, ഉസ്കെ പീച്ഛേ

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 12 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് KV സുമേഷ് ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. യുദ്ധ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ 26 ഇനം മരുന്നുകൾക്ക് ക്ഷാമമുണ്ടായെന്നും എന്നാൽ അത് അടിയന്തരമായി പരിഹരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചെന്നും കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ മരുന്നുക്ഷാമം ഇല്ലെന്നും ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ വാങ്ങാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായും കെ മുരളീധരൻ. പവർകട്ട് കാരണം സംസ്ഥാനത്ത് ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ക്വാറി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് സംസ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് പോരാട്ടമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഡൽഹിയിലെ സമരത്തിൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ ബൊമ്മക്കുലു ചന്ദത്തിന്റെ നിറവിൽ. തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കുലു ഒരുക്കിയാണ് അഗ്രഹാര വീടുകളിൽ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. ശബരിമല ദർശനത്തിനിടെ കളവുപോയ ഫോണുകൾ വീണ്ടെടുത്ത് നൽകി പമ്പ പോലീസ്. മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് കണ്ടെടുത്ത് ഉടമകൾക്ക് തിരികെ നൽകിയത്. തെയ്യം കലാകാരന്മാരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരിജ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ മറ്റന്നാൾ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും. ചെയർമാൻ ബദരി നാരായണനാണ് ഇക്കാര്യം അറിയിച്ചത്.
2: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, സ്ഥന പരിശോധന നടത്തേണ്ടത് എപ്പോൾ എങ്ങനെ, പുരുഷന്മാർക്കും സ്ഥനാർബുദ സാധ്യത ഉണ്ടോ, ഡോക്ടർ പാർവതി രാജശേഖരൻ സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി

0: ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ 1:55 സേവന വാർത്തകൾ.
1: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: അറിയിപ്പുകൾ തുടരുന്നു. ഉച്ചയ്ക്ക് 2 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി FM വാർത്തകൾ, പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. 4 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിംഗ് പ്രോഗ്രാം, വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കിസാൻ വാണി. കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും ആർ ജോസ് പ്രകാശുമായി നടത്തിയ അഭിമുഖം തിരുവനന്തപുരം റിലേ. 7:20 വിപണി.
3: क्या आपको किसी सरकारी विभाग से जुड़ी कोई शिकायत दर्ज करनी है?
4: तो आपकी सहायता करेगी भारत सरकार के प्रशासनिक सुधार और लोक शिकायत विभाग के CP ग्राम्स पोर्टल पर समाधान दीदी.
3: समाधान दीदी 22 भारतीय भाषाओं में आपकी बात सुनती और समझती है. आपको बस अपनी शिकायत को बोलना है. समाधान दीदी की AI तकनीक आपकी शिकायत को सीधे सही मंत्रालय तक पहुँचाती है.
4: आज ही www.pgportal.gov.in पर जाएं और अपनी शिकायत दर्ज करें.
3: सारी शिकायतों का समाधान CP ग्राम्स.
0: അറിയിപ്പുകൾ തുടരുന്നു. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 FM ഈവനിംഗ് ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എ പ്രദീപ്. 7:55 ഒരിടത്തൊരിടത്ത്. 8 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. പാലച്ചുവട വ്യാസവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ 2. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി.
1: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
5: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: അറിയിപ്പുകൾ തുടരുന്നു. 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇപ്പോൾ ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഇനം വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നീട് ചില്ലറ വില എന്ന ക്രമത്തിൽ. ഏത്തയ്ക്ക നാടൻ 68 രൂപ 73 രൂപ, മറുനാടൻ 65 70. പയർ നാടൻ 45 50, മറുനാടൻ 36 42. ചേന നാടൻ 36 42, മറുനാടൻ 32 36. ഇഞ്ചി നാടൻ 186 192. മരച്ചീനി നാടൻ 30 34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച ചുവപ്പ് 43 47, കുമ്പളങ്ങ 25 30, ഞാലിപ്പൂവൻ 72 76 രൂപ, പാളയം തോടൻ 32 36, പൂവൻ 65 70, റോബസ്റ്റ 26 31, ബീട്രൂട്ട് 67 72,

വെണ്ടയ്ക്ക് 36 42, പാവയ്ക്ക് 75 80, ചുരയ്ക്ക 40 45, വഴുതന 37 42, കത്തിരി ഉരുണ്ടത് 32 37, ക്യാബേജ് 32 37, ക്യാരറ്റ് 40 47, കോളിഫ്ലവർ 53 60, കൊത്തമര 35 42, കൂർക്ക 75 82, ചേമ്പ് വലുത് 56 62, ചേമ്പ് ചെറുത് 40 45, വെള്ളരി 36 42, മുരിങ്ങയ്ക്കായ 65 70, ബീൻസ് 87 92, പച്ചമുളക് 56 62, കറിനാരങ്ങ 54 62, ചെറുനാരങ്ങ 1 5 രൂപ 6 രൂപ, കോവയ്ക്ക 50 55, പച്ചമാങ്ങ 95 100, സവാള 50 55, ചെറിയുള്ളി 36 40, ഉരുളക്കിഴങ്ങ് 36 40, മത്തൻ 22 25, പീച്ചിങ്ങ 56 62, പടവലം 52 57, തക്കാളി 32 38, അമരപ്പയർ 65 70. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ജി വേണുഗോപാൽ, അപർണ രാജീവ് എന്നിവർ പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം വി രാജീവ്.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റും 30 സെക്കൻഡും. സേവന വാർത്തകൾ. കോട്ടയം കെൽട്രോൺ നാഗമ്പടം നോളജ് സെന്ററിൽ വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, ആനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, മൾട്ടിമീഡിയ ആനിമേഷൻ വിത്ത് AI തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9567788890.
1: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആൻഡിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ tbi@kusat.ac.in വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9895025773. 9895025773.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
8: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റിന്റെ 17 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതായി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.hckrecruitment.kerala.kerala.codes.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി www.hckrecruitment.kerala.codes.in. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 04842562235. 04842562235.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജോലികൾക്കായി ഈ മാസം 22 രാവിലെ 11 ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിലെ കോൺഫറൻസ് ഹാളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. നഗരസഭാ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന വിമുക്ത ഭടന്മാർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0477-25-324. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ അനുപാതം 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വില വർധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യ, ഡാറ്റ, വിജ്ഞാനം, നവീകരണം എന്നിവ അധികാരത്തിന്റെ പ്രധാന ഉറവിടങ്ങളായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും 100+ ഭാഷകളും 80,000+ രജിസ്റ്റർ ചെയ്ത പത്രപ്രസിദ്ധീകരണങ്ങളും 1,000+ സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളും രാജ്യത്തുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ അനുമാനം 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. അനുകൂലമായ ജനസംഖ്യാ ഘടന, വികസിക്കുന്ന ആഭ്യന്തര വിപണി, ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിൻബലത്തിൽ ഇന്ത്യയിൽ ശക്തവും സ്ഥിരവുമായ വളർച്ചാ സാധ്യതകൾ പ്രകടമാകുന്നതായി IMF വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ജീവിതശൈലി രോഗമരുന്നുകൾ മുടങ്ങിയെന്നും ജീവൻ രക്ഷാ മരുന്നുകൾ പോലുമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുന്നതായും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ KV സുമേഷ് ആരോപിച്ചു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും ആരോഗ്യരംഗത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ സമീപനം വേണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റലും മറ്റ് സാമഗ്രികളും എത്തിക്കുന്നതിന് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം പിൻവലിക്കുന്നത് സംബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നതായും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഈ മാസത്തോടുകൂടി അവർ കുറച്ചുകൂടി ലിബറലാക്കി തരാം, കുറെ കൂടി മെറ്റീരിയൽ കേരളത്തിലേക്ക് തരാനുള്ള സംവിധാനം. പക്ഷെ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. ഈ പരിസ്ഥിതിയെ ബാധിക്കാത്ത തരത്തിൽ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തുറക്കപ്പെടാവുന്ന ഫോറികൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി കേരളത്തിലുണ്ടാകണം. അതിനുവേണ്ടിയിട്ടാണ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ യോഗം വിളിച്ചു ചേർത്ത്.
0: കാപ്പ കേസിൽ ജയിലിലായിരുന്ന തിരുവനന്തപുരം വാഴോട്ടുവണം കൌൺസിലർ സുഗതനും കുടുംബവും നഗരസഭാ കൌൺസിലർമാരും നിയമസഭയ്ക്ക് മുന്നിൽ ധർണ ആരംഭിച്ചു. കാപ്പ കേസ് ദുരുപയോഗം ചെയ്ത് നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ ഇടതുവലത് മുന്നണികൾ ശ്രമിച്ചതായി ആരോപിച്ചാണ് പ്രതിഷേധം. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ

0: സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ പദ്ധതിയുമായി കയർ വകുപ്പ്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സംസ്ഥാനത്തെ പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുകയും തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കുകയുമാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങുന്നതിന് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111,41,00,000+ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം ജൂൺ അവസാനം വരെയുള്ള കണക്കാണിത്. മാർച്ചിലെ വരിക്കാരുടെ എണ്ണത്തേക്കാൾ 96% വളർച്ചയാണ് ജൂണിൽ രേഖപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം നൽകി വരുന്ന 6,000 രൂപയുടെ സാമ്പത്തിക സഹായം നിരവധി കർഷകർക്കാണ് കൈത്താങ്ങാകുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അതിതീവ്ര പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ അതിജീവനശേഷിയുള്ള സമൂഹത്തെ വാർത്തെടുക്കുക മാത്രമാണ് മാർഗമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: വീടുകളിൽ നിന്നാണ് അതിജീവനം ആരംഭിക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രമേയമാണ് ഈ വർഷം ചർച്ച ചെയ്യപ്പെടുന്നത്. ദുരന്ത നിവാരണം പറയുമ്പോൾ അത് സർക്കാരിന്റെ സംവിധാനങ്ങളും ഒക്കെ നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ രക്ഷാസേനകളൊക്കെ നേതൃത്വം നൽകുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ ഇനിയും വലിയ രീതിയിൽ ആവർത്തിക്കപ്പെടുമെന്ന് തന്നെയാണ് ശാസ്ത്ര സമൂഹം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ റെസിലിയന്റ് ആക്കി മാറ്റുക, കൂടുതൽ അതിജീവനശേഷിയുള്ളതാക്കി മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സാണ്.
0: സംസ്ഥാനത്ത് ഈ മാസം 16 ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക സംസ്കാരത്തിന് ഉണർവും ദിശാബോധവും നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ കായിക താരങ്ങൾക്കുള്ള GV രാജ പുരസ്കാരം ഇന്ന് സമർപ്പിക്കും. പുരുഷ വിഭാഗം GV രാജ അവാർഡ് കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ എൽദോസ് പോളിനും വനിതാ വിഭാഗം പുരസ്കാരം ബാഡ്മിന്റൺ താരം ട്രീസ ജോളിക്കുമാണ്. മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് അനൂപ് ജോസഫിനും ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം PT ജോസഫിനും സമ്മാനിക്കും. ലക്ഷ്മി, ദുർഗ, സരസ്വതി ദേവിമാരെ ആരാധിക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുർഗാഷ്ടമി ഈ മാസം 19-20 മഹാനവമിയുമാണ്. 21 പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുക. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലുവിന്റെ മനോഹാരിതയുമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ. അഗ്രഹാര വീടുകളിൽ തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കൊലു ഒരുക്കിയുള്ള ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അരിമുത്ത്.
4: ഓരോ വീട്ടിലും 7, 9 പടവുകളിലായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. ദേവീദേവന്മാരുടെയും ദശാവതാരങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും നിത്യജീവിതത്തിന്റെയും രൂപങ്ങൾ പ്രതിഫലിക്കുന്ന 100 ചെറു ബൊമ്മകളാണ് ഓരോ കൊലുവിലും ഉണ്ടാവുക. തലമുറകളായി കൈമാറി വരുന്ന മരപ്പാച്ചി ബൊമ്മകളാണ് കൊലുവിലെ പ്രധാന ആകർഷണം. നവരാത്രി നാളുകളിൽ വീടുകൾ സന്ദർശിച്ച് കൊലു കാണുന്നതും താമ്പൂലവും ചുണ്ടൽ പ്രസാദവും വിതരണം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന ആചാരങ്ങളാണ്.
0: പത്തനംതിട്ട തിരുവല്ലയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോയ പോക്സോ കേസ് പ്രതി പിടിയിൽ. നിരണം സ്വദേശി സജിത്താണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സജിത്ത് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. വടകര സ്വദേശിനിയാണ് മരിച്ചത്. കേരള പോലീസിന്റെ സൈബർ

സേഫ് കേരളം പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുകയാണ് ലക്ഷ്യം. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ നസീം ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല തീർത്ഥാടന കാലയളവിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ നാലമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. മുൻകൂർ

0: മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ അനുമാനം 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: സ്ഥാനപരിശോധന നടത്തേണ്ടതെപ്പോൾ, എങ്ങനെ? പുരുഷന്മാർക്കും സ്ഥാനാർബുദ സാധ്യതയുണ്ടോ? കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ പാർവതി രാജശേഖരൻ സംസാരിക്കുന്നു.
2: സ്ഥാനാർബുദം ഇന്ന് ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ്. സ്ഥാനാർബുദം ഒരു സ്ഥാനത്തിനെയോ രണ്ട് സ്ഥാനങ്ങളിലോ ഉണ്ടാകാം. സ്ത്രീകളിൽ മാത്രമല്ല, 1-2% വരെ പുരുഷന്മാരെയും ബാധിക്കുന്നു. സമയബന്ധിതമായി കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ സ്ഥാനാർബുദ കോശങ്ങൾ അടുത്തുള്ള ലിംഫ് നോഡുകളിലേക്കും ശരീരത്തിന്റെ മറ്റു അവയവങ്ങളിലേക്കും വ്യാപിച്ചേക്കാം. എന്താണ് സ്ഥാനാർബുദം? സ്തനത്തിലെ കോശങ്ങൾ നിയന്ത്രണാതീതമായി വളരുന്ന രോഗാവസ്ഥയാണ് സ്ഥാനാർബുദം എന്ന് വിളിക്കുന്നത്. ആർക്കൊക്കെ സ്ഥാനാർബുദം വരാം? രോഗനിർണയത്തിന്റെ ശരാശരി പ്രായം 50 ചെറുപ്രായത്തിലുള്ള സ്ത്രീകളെയും പ്രായമായ സ്ത്രീകളെയും പുരുഷന്മാരെയും സ്ഥാനാർബുദം ബാധിച്ചേക്കാം. പ്രായം, നേരത്തെ തുടങ്ങുന്ന ആർത്തവം, വൈകി വരുന്ന ആർത്തവ വിരാമം, ജീവിതശൈലി, ചുരുങ്ങിയ മുലയൂട്ടൽ കാലാവധി, ഹോർമോൺ ചികിത്സ, ജനിതക ഘടന എന്നിവ ഒരു വ്യക്തിയുടെ സ്ഥാനാർബുദ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു. BRCA1, BRCA2 എന്ന ജീനുകളുടെ തകരാറു മൂലമാണ് പാരമ്പര്യമായി സ്ഥാനാർബുദം ഉണ്ടാവുന്നത്. കുടുംബത്തിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസർ എന്നിവ വന്നിട്ടുണ്ടെങ്കിൽ BRCA ജീൻ ടെസ്റ്റിംഗിലൂടെ സ്ഥാനാർബുദം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥാനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സ്തനത്തിലോ കക്ഷത്തിലോ ഉണ്ടാകുന്ന മുഴകൾ, മുലക്കണ്ണ് ഉള്ളിലോട്ട് വലിഞ്ഞു പോകുക, സ്തനത്തിന്റെ ചർമ്മത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, മുലക്കണ്ണിൽ നിന്ന് സ്രവമോ രക്തമോ വരിക, ഇവയെല്ലാം സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ ആയേക്കാം. എന്താണ് സ്തനാർബുദത്തിന്റെ സ്ക്രീനിംഗ്? സ്തനാർബുദം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് സ്ക്രീനിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. പൂർണമായി ചികിത്സിച്ചു ഭേദമാക്കുന്നതിന് ശരിയായ സ്ക്രീനിംഗ് ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. സ്തനം അഥവാ ബ്രസ്റ്റ് സ്ക്രീനിങ്ങിന് ധാരാളം മാർഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം സ്വയം സ്തന പരിശോധനയാണ്. സ്വയം സ്തന പരിശോധന എങ്ങനെ ചെയ്യാം? സ്തനങ്ങളുടെ കൃത്യമായ ഘടന കണ്ണാടിയുടെ സഹായത്തോടെ പരിശോധിക്കുക. സ്തനങ്ങളിൽ നിറവ്യത്യാസം, രൂപമാറ്റം, മുഴകൾ, പാടുകൾ, സ്തനത്തിലെയോ കക്ഷത്തിലെയോ വീക്കം എന്നിവ പരിശോധിക്കണം. മുലക്കണ്ണുകൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നത് ഒരു അപകട സൂചനയാണ്. ശേഷം കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുക. എന്തെങ്കിലും വ്യത്യാസങ്ങൾ സ്തനങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. മുലക്കണ്ണുകളിൽ നിന്ന് വെള്ളം പോലെയോ മഞ്ഞ നിറത്തിലോ രക്തം പോലെയോ ദ്രാവകങ്ങൾ കണ്ടാൽ തീർച്ചയായും ഒരു ഡോക്ടറിനെ സമീപിക്കണം. അതിനുശേഷം ഒരു കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിയ ശേഷം മറ്റേ കൈ ഉപയോഗിച്ച് സ്തനങ്ങളിൽ തടവി പരിശോധിക്കുക. അസ്വാഭാവികമായ മുഴകളോ കട്ടിയായി നിൽക്കുന്നതോ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ശേഷം അടുത്ത കൈ ഉയർത്തി മറുഭാഗവും പരിശോധിക്കണം. നിന്നുള്ള പരിശോധനയ്ക്ക് ശേഷം മലർന്നു കിടന്നുള്ള പരിശോധനയാണ്. വലതു കൈ ഉയർത്തി ഇടതു കൈകൊണ്ട് വലതുവശത്തെ സ്തനത്തിന് മുകളിൽ തടവി നോക്കുക. ഇതുപോലെ മറുവശവും പരിശോധിക്കുക. കട്ടിയുള്ളതോ ഉൾവശത്ത് മുഴകൾ പോലുള്ള ഭാഗങ്ങളോ തോന്നിയാൽ ശ്രദ്ധിക്കണം. ആർത്തവമുള്ള സ്ത്രീകൾ ആർത്തവം തുടങ്ങി ആദ്യ ദിവസം തുടങ്ങി 7-10 സ്വയം സ്തന പരിശോധന നടത്തേണ്ടത്. ഇനി ആർത്തവവിരാമം എത്തിയ സ്ത്രീകളാണെങ്കിൽ മാസത്തിലെ ഒരു ദിവസം നിശ്ചയിച്ച ശേഷം എല്ലാ മാസവും അതേ ദിവസം സ്വയം പരിശോധന ചെയ്യാവുന്നതാണ്. ബ്രസ്റ്റ് സ്ക്രീനിങ്ങിന് ധാരാളം ഇമേജിംഗ് രീതികളും ഉണ്ട്. മാമോഗ്രാം, അൾട്രാസോണോഗ്രാം, MR മാമോഗ്രാം, ഡിജിറ്റൽ ബ്രസ്റ്റ് ടോമോസിന്തസിസ് എന്നിവയാണവ. ഇവയിൽ എക്സ്റേ ഇമേജിംഗ് രീതിയായ മാമോഗ്രാമാണ് സ്തനാർബുദം കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. ഒരു ഡയഗ്നോസ്റ്റിക്കും സ്ക്രീനിംഗ് ടൂളും എന്ന നിലയിൽ മാമോഗ്രാം വളരെ കുറവളവ് റേഡിയേഷൻ മാത്രമേ സ്ത്രീകളെ വിധേയരാക്കൂ. 20 വയസ്സ് മുതൽ സ്തനം സ്വയം പരിശോധന മാസത്തിൽ ഒരു

തവണയെങ്കിലും ചെയ്യേണ്ടതാണ്. 30 വയസ്സ് മുതൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് സ്തന പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ അൾട്രാസോണോഗ്രാം കൂടെ ചെയ്യാവുന്നതുമാണ്. മാമോഗ്രാം ചെയ്തു തുടങ്ങുന്നത് 40 വയസ്സ് മുതലാണ്. കുടുംബത്തിൽ സ്തനാർബുദത്തിന്റെ ചരിത്രമുണ്ടെങ്കിൽ 40 വയസ്സിന് മുൻപേ തന്നെ മാമോഗ്രാം അല്ലെങ്കിൽ MR മാമോഗ്രാം ചെയ്തു തുടങ്ങാവുന്നതാണ്. സ്തനാർബുദം കണ്ടെത്തുന്നതിനുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിൽ ഏറ്റവും പ്രധാനം കോർ ബയോപ്സിയാണ്. തുടർന്നു ചെയ്യേണ്ട ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി ടെസ്റ്റിലൂടെ സ്തനാർബുദം ഏത് തരമാണെന്നുള്ളതും കണ്ടെത്താൻ സാധിക്കുന്നു. ചികിത്സാ രീതിയിൽ സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഹോർമോൺ തെറാപ്പി എന്നിവ ഉൾപ്പെടുന്നു. സ്തനാർബുദത്തിന്റെ സ്റ്റേജ്, ട്യൂമറിന്റെ സൈസ് എന്നിവ അനുസരിച്ചാണ് സ്തനം പൂർണ്ണമായി നീക്കം ചെയ്യുന്ന സർജറി അഥവാ മാസ്റ്റെക്ടമി ചെയ്യണോ അതോ സ്തനം സംരക്ഷണ സർജറി അഥവാ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, അതായത് ട്യൂമറിനെ മാത്രം നീക്കം ചെയ്യുന്ന സർജറി ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. രണ്ടു സർജറിയുടെയും കൂടെ തന്നെ കക്ഷത്തിലെ കഴലകളും നീക്കം ചെയ്യുന്നതാണ്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സ്ഥിരകളിലൂടെയോ ഗുളികകളിലൂടെയോ നൽകുന്ന മരുന്നാണ് കീമോതെറാപ്പി. ട്യൂമറിന്റെ സ്റ്റേജ്, തരം എന്നിവ അനുസരിച്ചാണ് സർജറിക്ക് മുൻപെയാണോ അതോ സർജറിക്ക് ശേഷമാണോ കീമോതെറാപ്പി കൊടുക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത്. കീമോതെറാപ്പിയുടെ കാലാവധിയും ഇതിനെ ആശ്രയിച്ചാണ് നിശ്ചയിക്കുന്നത്. നിരവധി മാസങ്ങൾ മുതൽ ഒരു വർഷം വരെയാകാം കീമോതെറാപ്പിയുടെ കാലാവധി. ക്യാൻസർ ചികിത്സയിൽ കീമോതെറാപ്പി ഫലപ്രദമാണെങ്കിലും ഇതിന് പാർശ്വഫലങ്ങളുണ്ട്. മരുന്ന് അതിവേഗം വിഭജിക്കുന്ന കോശങ്ങളെ ലക്ഷ്യമിടുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യമുള്ള കോശങ്ങളെ, പ്രത്യേകിച്ച് മജ്ജ പോലുള്ള കോശങ്ങളെ താൽക്കാലികമായി ബാധിക്കുന്നു. ക്ഷീണം, മുടികൊഴിച്ചിൽ, ഓക്കാനം, ഛർദി, അണുബാധ, വായിലെ വ്രണങ്ങൾ, വിശപ്പിലെ മാറ്റങ്ങൾ, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയാണ് സാധാരണ സ്തനാർബുദ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ. ഓക്കാനം, ഛർദി എന്നിവ തടയാനുള്ള മരുന്നുകൾ, വിശപ്പ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഭക്ഷണ ക്രമീകരണം, ക്ഷീണം നേരിടാനായിട്ടുള്ള ക്രമീകരണങ്ങൾ എന്നിവ പാർശ്വഫലങ്ങളെ ഫലപ്രദമായി മാനേജ് ചെയ്യാനും ചികിത്സാ സമയത്തുള്ള ജീവിത നിലവാരം നിലനിർത്താനും നിർണായകമാണ്. ഹെർ2 പോസിറ്റീവ് കോശങ്ങളെ ആക്രമിക്കുന്നതിനായിട്ടുള്ള ആന്റി ഹെർ2 ടാർഗറ്റഡ് തെറാപ്പിയും ക്യാൻസർ കോശങ്ങളെ ആക്രമിക്കുന്നതിനായി രോഗിയുടെ സ്വന്തം രോഗപ്രതിരോധ സംവിധാനത്തെ സജ്ജമാക്കുന്ന ഇമ്മ്യൂണോതെറാപ്പിയും ഇന്ന് സ്തനാർബുദ ചികിത്സയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ഉയർന്ന ഊർജ്ജശേഷിയുള്ള എക്സ്റേ രശ്മികൾ ഉപയോഗിച്ച് ട്യൂമറിന് എതിരെ നടത്തുന്ന ചികിത്സാ രീതിയെയാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്യാൻസറിന്റെ ഘട്ടം, ഏതുതരം സർജറിയാണ് നടത്തിയത്, അതായത് ബ്രസ്റ്റ് സംരക്ഷിക്കുന്ന സർജറിയാണോ അതോ മാസ്റ്റെക്ടമിയാണോ ചെയ്തത്, രോഗിയുടെ പ്രായം എന്നതിനെയൊക്കെ കണക്കിലെടുത്താണ് റേഡിയേഷൻ തെറാപ്പി ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എപ്പോഴാണ് സ്തനാർബുദത്തിന്റെ ചികിത്സയിൽ റേഡിയേഷൻ തെറാപ്പി ഉപയോഗിക്കുന്നത്? സർജറിയിൽ സ്തനങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാതിരിക്കുക. സ്തനങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്താലും മുഴയുടെ വലിപ്പം 5 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കുക. ഒന്നിലധികം ലിംഫ് നോഡുകൾ കാണുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസ്ക് ഫാക്ടറുകൾ സർജറിക്ക് ശേഷം കാണുക എന്നിങ്ങനെയുള്ള കാരണങ്ങൾ വരുമ്പോഴാണ് റേഡിയേഷൻ തെറാപ്പി പൊതുവെ സ്തനാർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. സർജറിക്ക് ശേഷം കീമോതെറാപ്പി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായി 3 മുതൽ 6 വരെ ആഴ്ചകളായാണ് റേഡിയേഷൻ ചികിത്സ നൽകുന്നത്. ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസമാണ് ചികിത്സ. ശനി ഞായർ ദിവസങ്ങളിൽ ചികിത്സ ഒഴിവാക്കും. ഓരോ ദിവസത്തെ ചികിത്സയും 5 മുതൽ 10 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം. CT സ്കാൻ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്നത് പോലെ തീർത്തും വേദനാരഹിതമായ ഒരു ചികിത്സാ രീതിയാണ് റേഡിയേഷൻ തെറാപ്പി. രോഗിക്ക് ചികിത്സ മൂലം റേഡിയോ ആക്റ്റീവത കൈവരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളുമായും കുട്ടികളുമായും ഇടപഴകുന്നതിൽ നിയന്ത്രണമൊന്നുമില്ല. ചെറുതായുള്ള വീക്കം, തൊലിപ്പുറത്തുള്ള ചെറിയ നിറവ്യത്യാസം, ക്ഷീണം എന്നിവയാണ് ഹ്രസ്വകാല പാർശ്വഫലങ്ങൾ. ഇത് 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ മെച്ചപ്പെടും. സ്തനാർബുദ ചികിത്സയുടെ വിജയസാധ്യത എങ്ങനെയാണ്? രോഗാവസ്ഥ സ്റ്റേജ് 1 തന്നെ കണ്ടെത്തുകയാണെങ്കിൽ 90 മുതൽ 95% വരെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണിത്. എന്നാൽ വൈകിയാണ് കണ്ടെത്തുന്നതെങ്കിൽ പലപ്പോഴും ചികിത്സ അതികഠിനമായിരിക്കും. കൂടെ ചികിത്സയുടെ സക്സസ് റേറ്റും കുറവായിരിക്കും. ചികിത്സയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, വ്യായാമം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക, കുറഞ്ഞത് 45 മിനിറ്റെങ്കിലും ദിവസവും നടക്കുക,
ശരീരഭാരം നിയന്ത്രിക്കുക, BMI കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. ചികിത്സയ്ക്ക് ശേഷം ശരീരഭാരം അമിതമായി വർദ്ധിക്കുന്നത് ക്യാൻസർ തിരിച്ചു വരുന്നതിന്റെ റിസ്കിനെയും കൂട്ടുന്നു. സ്ഥിരമായി ഡോക്ടറുമായുള്ള ഫോളോ അപ്പും

0: നിർബന്ധമാണ്. സ്തനാർബുദം ഭയപ്പെടേണ്ട രോഗമല്ല. പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ വിജയകരമായി ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുന്നു.
1: സ്തന പരിശോധന നടത്തേണ്ടതെപ്പോൾ, എങ്ങനെ? പുരുഷന്മാർക്കും സ്തനാർബുദ സാധ്യതയുണ്ടോ? കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ പാർവതി രാജശേഖരൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതികവിദ്യ, ഡേറ്റ, അറിവ്, നവീകരണം എന്നിവ 21-ാം നൂറ്റാണ്ടിന്റെ ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
4: പവർ ടു കൺട്രോൾ സേ ആഗെ പവർ ടു എനേബിൾ പവർ ടു കോംപീറ്റ് സേ ആഗെ പവർ ടു കൊളബറേറ്റ് പവർ ടു സക്സീഡ് സേ ആഗെ പവർ ടു ഹെൽപ് അതർസ് സക്സീഡ് ഇസ്ലിയെ ആജ് മേ യഹാ ജിസ് വിജൻ കേ സാത്ത് ആയാ ഹൂ വോ ഹേ പവർ ടു എംപവർ.
3: ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, വിവരസാങ്കേതിക ഭീഷണികൾ, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ എന്നിവയ്ക്കെതിരെ ഒന്നിച്ചു പോരാടാനുള്ള അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് ഈ ചരിത്രപ്രധാനമായ യോഗം പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പരസ്പര സഹകരണത്തിലൂടെ കൂടുതൽ സുരക്ഷിതവും ശക്തവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കാൻ അംഗരാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ട് 1997 രൂപീകരിച്ച ബിംസ്റ്റെക് കൂട്ടായ്മയിൽ ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലന്റ് എന്നീ രാജ്യങ്ങൾ അംഗമാണ്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാപ്പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തുനിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം ജനങ്ങളുടെ ജീവൻ പോകുന്ന സാഹചര്യമാണെന്നും 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വരുന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും നിലവിൽ സംസ്ഥാനത്ത് മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
5: മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ HMC നിന്നും HDS മുഖേന ലോക്കൽ പർച്ചേസ് നടത്തിയും സ്റ്റോക്ക് കൂടുതലുള്ള ആശുപത്രികളിൽ നിന്ന് സ്റ്റോക്ക് കുറഞ്ഞ ആശുപത്രികളിലേക്ക് റീ അറേഞ്ച് ചെയ്തും മരുന്ന് ക്ഷാമം പരിഹരിച്ചു സാർ. ഇപ്പൊ മരുന്ന് ക്ഷാമമായിട്ടൊന്നുമില്ല.
3: ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും അവിടെ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുൾപ്പെടെ ആരോഗ്യ സേവനം നിഷേധിക്കപ്പെടുന്നതായും അദ്ദേഹം വിമർശിച്ചു.
6: സർ, നമ്മുടെ ആശുപത്രിയിൽ കാണുന്ന കാഴ്ച, മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ് ആളുകൾ, മരുന്ന് ലഭിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വരുന്നു അവര്.

0: അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് അട്ടപ്പാടി മേഖല. അവിടെ രണ്ട് നവജാത ശിശുക്കൾ അടക്കമാണ് നാല് കുഞ്ഞുങ്ങൾ അടുത്ത നാളുകളിൽ മരണപ്പെട്ടത്. സർ, ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം?
1: വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം ജൂൺ മാസത്തോടെ 111 കോടി 41 ലക്ഷത്തിന് മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം മാർച്ചിൽ ഇത് 109 കോടി 28 ലക്ഷമായിരുന്നു. ഇന്റർനെറ്റ് വരിക്കാരിൽ 4 കോടി 77 ലക്ഷത്തിലധികം പേർ വയേർഡ് ഇന്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. 106 കോടി 64 ലക്ഷം പേർ വയർലെസ് ഇന്റർനെറ്റ് വരിക്കാരാണ്. രാജ്യത്തെ ടെലിഫോൺ വരിക്കാരുടെ എണ്ണത്തിലും മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ജൂൺ അവസാനത്തോടെ 1 കോടിയുടെ വർധനയുണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ സാധ്യത 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. പ്രതീക്ഷിച്ചതിലും മികച്ച സാമ്പത്തിക മുന്നേറ്റമാണ് ഇതിന് കാരണമെന്ന് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിൽ IMF വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ ജി ഡി പി വളർച്ച അനുമാനം 7.1% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തിയതിന് പിന്നാലെയാണ് IMF നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓം പ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽസിംഗ് ബിസിനെയും നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുരാതന ഭാരതത്തിലെ അറിവിന്റെ പ്രതീകമായ നളന്ദ സർവകലാശാലയുടെ പുനരുജ്ജീവനത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നളന്ദ കേവലമൊരു സർവകലാശാല എന്നതിലുപരി നിരന്തര വിജ്ഞാന പ്രവാഹത്തിന്റെ പ്രതീകം കൂടിയാണ്. 1600 വർഷങ്ങൾക്കിപ്പുറം പുതിയ നളന്ദ സർവകലാശാല വിദ്യാഭ്യാസം, സേവനം, വികസനം എന്നിവ ഒത്തുചേരുന്ന ആധുനിക ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ മുന്നോട്ട് നയിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും സേവനത്തിന്റെയും വികസനത്തിന്റെയും കേന്ദ്രമായാണ് നളന്ദ സർവകലാശാല ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്നത്. CJP നേതാക്കളായ സൌരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടി. പ്രതിഷേധങ്ങൾക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും ജന്തർ മന്ദറിനെ ഇന്നലെ ഡൽഹി പോലീസ് ഒഴിവാക്കിയിരുന്നു. രാംലീല മൈതാനം, ബുരാരി മൈതാനം, കിഴക്കൻ ഡൽഹിയിലെ CBD മൈതാനം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള 3 സ്ഥലങ്ങൾ. ശബരിമല ദർശനത്തിനിടെ നഷ്ടപ്പെടുന്ന ഫോണുകൾ വീണ്ടെടുത്ത് നൽകാൻ സംവിധാനമൊരുക്കി പമ്പ പോലീസ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് ഉടമകൾക്ക് തിരികെ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: 2025 നവംബർ മുതൽ 2 ഘട്ടങ്ങളിലായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 230 ഫോണുകൾ കണ്ടെടുത്ത് ഉടമകൾക്ക് നേരിട്ടും പാഴ്സൽ മുഖേനയും നൽകാൻ പമ്പ പോലീസിനായി. 11 ലക്ഷത്തിലധികം മൂല്യമുള്ള ഫോണുകളാണ് ഇതുവരെ കണ്ടെടുത്തത്. ഇതിൽ ഐഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളുമുണ്ട്. കളഞ്ഞുപോകുന്ന ഫോണുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യയൊട്ടാകെ 2021 നിലവിൽ വന്ന CEIR പോർട്ടൽ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത ഫോണുകളും പമ്പ സ്റ്റേഷൻ പരിധിയിൽ കളവുപോയ ഫോണുകളും ഇതിൽ ഉൾപ്പെടും.
1: അർഹരായ എല്ലാ പൌരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ക്യാമ്പുകളും വോട്ടർ സഹായ പരിപാടികളും സംഘടിപ്പിക്കുന്നു. വോട്ടർമാർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനും വ്യക്തിഗത വിവരങ്ങൾ തിരുത്താനും സജീവമായ നടപടികളാണ് ഇതിലൂടെ സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കാലവർഷം പിൻവാങ്ങുമെന്നും തെക്കേ ഇന്ത്യയിൽ അതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി

സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111 കോടി 41 ലക്ഷത്തിന് മുകളിൽ എത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾ കത്തുകൾ വഴി തിരഞ്ഞെടുത്ത ഗാനങ്ങൾ ആസ്വദിക്കാം ഇന്നത്തെ ഗാനോത്സവത്തിലൂടെ. ആദ്യ ഗാനം സുകൃതം എന്ന ചിത്രത്തിൽ നിന്ന്. ഓൻ വി കുറുപ്പിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് ബോംബെ രവി, പാടിയത് യേശുദാസ് ചിത്ര എന്നിവർ. ഈ ഗാനത്തിനായി കത്തയച്ചത് രമണീ ധർമ്മജൻ, പറവൂർ.

ചിത്രം നേത്ര ധന്യ. ഗായകൻ യേശുദാസ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് ബേബി പാപ്പാളി മുഹമ്മദ്.

0: നിനച്ചുപോയി.
1: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ഗാനോത്സവത്തിലിനി കരുമാലൂരിൽ നിന്നും റിഷാദ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. യേശുദാസ് പാടിയ ഗാനത്തിന്റെ രചയിതാവ് പാപ്പനംകോട് ലക്ഷ്മണൻ. ഈണം കെ ജെ ജോയ്. ചിത്രം മനുഷ്യമൃഗം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഗാനോത്സവം തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം, ഉദിത് നാരായണൻ, സുജാത എന്നിവർ പാടിയത്. സ്പീഡ് ട്രാക്ക് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് വടുതലയിൽ നിന്നും സുമ, ദീപക് എന്നിവർ.

ചിത്രം ഗന്ധർവ ക്ഷേത്രം. വയലാർ രാമവർമ്മയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം. ആലാപനം യേശുദാസ്. ഗാനത്തിനായി കത്തയച്ചത് ഇടപ്പള്ളിയിൽ നിന്നും അരുൺ അംബേദ്കർ, ഭാരതി എന്നിവർ.

പി ടി ജയൻ കടത്തുരുത്തിയിൽ നിന്ന് ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. കൈതപ്രം വരികളെഴുതി ജോൺസൺ സംഗീതം പകർന്നത്. ഗായകൻ യേശുദാസ്. ചിത്രം സമൂഹം.

സമയം 1:30. പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐസക് പോൾ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484423 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനോത്സവം തുടരുന്നു. വർത്തമാനകാലം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ജോൺസൺ ഈണം നൽകിയ ഗാനം, പാടിയത് ജി വേണുഗോപാൽ. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ട് കത്തയച്ചത് സൽമ ജമാലുദ്ദീൻ, ഇടയക്കുന്നം.

ചിത്രം കാലാപാനി. ഷാലി ലാലി എന്നിവർ വടുതലയിൽ നിന്നും കത്തയച്ച് ആവശ്യപ്പെട്ട ഗാനമാണ്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഇളയരാജ. ഗായകർ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ.

കെ ജയകുമാറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്ന ഗാനമാണ് ഇനി. പാവക്കുത്ത് എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് ഉണ്ണിമേനോൻ, രഞ്ജിനി മേനോൻ എന്നിവർ. ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് മധു പുത്തൻചിറയിൽ നിന്നാണ്.

ചിത്രം നന്ദനം. ഗാനശില്പികൾ ഗിരീഷ് പുതുഞ്ചേരി, രവീന്ദ്രൻ. പാടിയത് ചിത്ര. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് മിനി പ്രസന്നൻ, കൈതാരം.

തളിക്കുളത്ത് നിന്നും സുബ്രഹ്മണ്യൻ ബി ജി ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. അജഗജാന്തരം എന്ന ചിത്രത്തിൽ ജസ്റ്റിൻ വർഗീസ്, പ്രസീത ചാലക്കുടി എന്നിവർ പാടിയത്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. ചെറിയ കലവൂർ അസാബ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പരിശീലനം സൌജന്യമാണ്. യോഗ്യത +2. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9495999682. നമ്പർ ആവർത്തിക്കാം 94 95 99 86 82.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
0: ചെങ്ങന്നൂർ സർക്കാർ ITIയിൽ വിവിധ ട്രേഡുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. SSLC, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും അപേക്ഷാ ഫീസുമായി ITIയിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 94 96 46 33 90, 9496463390.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0486827262. നമ്പർ ആവർത്തിക്കാം 0486827262.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ചെങ്ങന്നൂർ സർക്കാർ വനിതാ ITIയിലെ NCVT അംഗീകൃത ട്രേഡുകളിലെ ഒഴിവിലേക്ക് ഈ മാസം 15 ഉച്ചയ്ക്ക് 2 സ്പോട്ട് അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0479245749 0479245749 ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
4: ആകാശവാണി FM വാർത്തകൾ.
1: ഡിജിറ്റൽ രംഗത്തെ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ

0: അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് നിയമസഭയിൽ അവതരിപ്പിച്ച വയോജന ബില്ലിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വയോജനങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുമെന്നും അവർക്കായി അയൽക്കൂട്ടം പോലൊരു സംവിധാനമൊരുക്കുമെന്നും വയോജന ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാധാരണക്കാരുടെ ആശ്രയമാണ് ഗവൺമെന്റ് ആശുപത്രികളെന്നും അവിടെ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശബരിമല തീർത്ഥാടന കാലയളവിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ നാലമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും പത്തനംതിട്ട ജില്ലാ കളക്ടർ നിരോധിച്ചു. മുൻകൂർ അനുമതി നേടിയാൽ ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും അനുമതി ലഭിക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജമാക്കുന്ന കേരള പോലീസിന്റെ സൈബർ സേഫ് കേരളം പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാതല പരിശീലനം സംഘടിപ്പിച്ചു. പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലാ ഇൻക്ലൂസീവ് സ്പോർട്സ് 16-17 ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കും. 890-ലധികം ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 1000 പേരടങ്ങുന്ന കായിക മാമാങ്കമാണിത്. ഗവർണേഴ്സ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ സെമിയിൽ ഗോകുലം കേരളം ഇന്ന് ആക്രാമൺ എസ് സി സിക്കിമിനെ നേരിടും. ഗാങ്ഹോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയുന്നു: 9446545588. നമ്പർ ഒരിക്കൽ കൂടി: 9446455888. മറ്റ് നമ്പറുകൾ: 0484-24-26-397, 0484-24-26-387. ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങിക്കോളൂ. ഇന്നത്തെ ഈ പരിപാടിയിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ മായ.
1: ഹലോ.
2: ആ, ഞാൻ മായ ആണ്.
1: പേര് പറയൂ, കേൾക്കുന്നില്ലല്ലോ.
2: മായ. മായ.
1: മായ. മായ എവിടുന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ ഏനാദി.
1: തീരെ കിട്ടുന്നില്ലല്ലോ ശബ്ദം, എന്തുപറ്റി?
2: ഏനാദിലാണ് വീട്.
1: ഇയർഫോണിലാണോ സംസാരിക്കുന്നത്? ഹലോ.
2: ഹലോ.
1: ഹലോ, ഇയർഫോണിലാണോ സംസാരിക്കുന്നത്?
2: അല്ലല്ല.
1: എവിടെയാ സ്ഥലം? എവിടെയാ പറഞ്ഞത്?
2: ഏനാദി.
1: എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ, പറയൂ.
2: നല്ല വിശേഷം.
1: എന്താ ചെയ്യുന്നത് മായ?
2: ഞാൻ തയ്ക്കുകയാണ്.
1: ടൈലറാണ് അല്ലേ? ഷോപ്പിലാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിലാണോ?
2: ഇല്ല, ഞങ്ങളൊരു കടയിൽ വർക്ക് ചെയ്യുക.
1: കടയിൽ വർക്ക് ചെയ്യുകയാണ് അല്ലേ? ആ, എത്ര പേരുണ്ട് അവിടെ?
2: 10-15 പേരുണ്ട് ഞങ്ങൾ.
1: അയ്യോ, വലിയ യൂണിറ്റ് ആണല്ലേ.
2: സിന്ധിലും രസിനെയാണ് നടത്തുന്നത്.
1: എങ്ങനെ?
2: എന്തൊക്കെയാണ്
1: അവിടെ തയ്ക്കുന്നത്?
2: തയ്ക്കുന്നത് നേസ്കോട്ട്, ഷർട്ട്, പിന്നെ ഹോസ്പിറ്റലിലെ എല്ലാ സാധനങ്ങളും തയ്ക്കും.
1: അതൊക്കെ നേരത്തെ കോൺട്രാക്ട്?

0: ഫേസിൽ എടുത്തിട്ട് ചെയ്യുന്നതാണ് അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ അത്രയും പേരൊക്കെ വേണ്ടി വരും അല്ലേ?
1: ആളുണ്ട്, ഇപ്പൊ 10-20 പേരുണ്ട്. പിന്നെ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അവരുടെ പേര് പറയാം.
0: പാട്ട് പറഞ്ഞില്ല,
1: പാട്ട് പറഞ്ഞു. പിന്നെ അയ്യോ, ഭാര്യമാരെ സൂക്ഷിക്കുക.
0: അതിലേത് പാട്ടാണ്? വൈക്കത്തഷ്ടമി നാളിൽ അല്ലേ? ആ പാട്ട് നമുക്ക് കേൾക്കാം. പേര് പറഞ്ഞോളൂ, ആർക്കൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ.
1: പ്രസന്ന, സിനി, പ്രസന്ന, സിനി, രജനി, സിന്ധു, കല, സിന്ധു,
0: ബാക്കി അവിടെയുള്ള എല്ലാവർക്കും ആയിട്ട് അല്ലേ?
1: ബാക്കി എല്ലാവർക്കും
0: ആരും വിട്ടുപോണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ പേര് പറഞ്ഞു പോയി, വിട്ടുപോയി. അതുകൊണ്ട് അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടി.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: വത്സല സുധാകരൻ,
0: വത്സല സുധാകരൻ എവിടെ നിന്നാണ്?
1: മൂവാറ്റുപുഴ.
0: മൂവാറ്റുപുഴ അല്ലേ?
1: അതെ.
0: വിളിക്കാറുണ്ടോ ഇവിടെ?
1: വിളിച്ചിട്ടുണ്ട്, നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഒരു രണ്ട് വർഷം കഴിഞ്ഞു.
0: രണ്ട് വർഷമായി അല്ലേ?
1: രണ്ട് വർഷമായി.
0: എന്താ ചെയ്യുന്നത്?
1: ഇപ്പൊ ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ് അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട് പിന്നെ?
1: വീട്ടില് രണ്ട് മക്കള്, അവരുടെ ഭാര്യമാര്.
0: അവരൊക്കെ അവിടെ തന്നെയാണോ?
1: ഇവിടെ തന്നെ ഉണ്ട്.
0: അതെയോ?

0: ഉണ്ട്.
1: ആ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
0: മക്കള് ഒരാൾ ആർട്ടിസ്റ്റ് ആണ്,
1: ആ അതെ, ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ഈ പടങ്ങളൊക്കെ വരയ്ക്കും.
0: പടങ്ങൾ വരയ്ക്കുമ്പോൾ സ്റ്റേജ് ആർട്ടിസ്റ്റാ.
1: സ്റ്റേജ് ആർട്ടിസ്റ്റ് അല്ലേ? ഓ ആർട്ടിസ്റ്റ്, സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതെങ്കിലും കലാസമിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വെക്കുകയാണോ?
0: അതെ അതെ
1: അതെ. മറ്റേയാളോ?
0: മറ്റേയാൾ ഇപ്പൊ പോലീസിലാണ്.
1: പോലീസിലാണ് അല്ലേ?
0: അതെ.
1: അപ്പൊ പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളാണല്ലേ?
0: പാട്ട് ഇഷ്ടമാണ് എല്ലാവർക്കും. പാട്ട്
1: എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണ് അല്ലേ?
0: അതെ അതെ.
1: ഇന്നിപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
0: മക്കൾ രണ്ടുപേരും പാടുകയൊക്കെ ചെയ്യും.
1: അതെയോ?
0: വയസ്സിലെ
1: പാടുവോ?
0: പാട്ട് കേൾക്കണത് ഇഷ്ട.
1: പാടൂല, പാടി ബുദ്ധിമുട്ടിക്കില്ല അല്ലേ ആൾക്കാരെ? അത് നല്ല കാര്യം. അപ്പോ ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞില്ല?
0: വെള്ളാരപ്പൂമര മേലെ എന്നുള്ള
1: പാട്ടാണ്. വരവേൽപ്പിലെ പാട്ട് അല്ലേ?
0: കൊച്ചു കൊച്ചുമക്കളുണ്ട് രണ്ട് മൂന്ന് പേര്.
1: അതെയോ? അവരൊക്കെ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പോയോ?
0: ഇല്ല, മൂത്ത മോന്റെ പിള്ളേർ സ്കൂളിൽ പോയി. ഇളയാളുടെ മോൻ അംഗൻവാടി പോവാ.
1: അംഗൻവാടി പോവാ. അവരൊക്കെ തിരിച്ചെത്തി കാണുമല്ലോ അല്ലേ? അംഗൻവാടിയിലെ കുട്ടി തിരിച്ചെത്തിയിട്ടുണ്ടാവല്ലോ.
0: ഇല്ല ഇല്ല, അവരിപ്പോ അവര് വൈഫ് ഹൗസിലാണ്.
1: ഓഹോ, പെരുമ്പാവൂര്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
0: ആ ശരി എന്നാ പാട്ട്. ഒത്തിരി പിന്നെ ഒരു കാര്യം പറയാൻ, എന്റെ മൂത്ത മോന്റെ മൂത്ത കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഈ ഒക്ടോബർ 17-ാം തീയതി.
1: അപ്പൊ അഡ്വാൻസ് ജന്മദിനാശംസകൾ കൊച്ചി എഫ്എമ്മിന്റെ. ഓക്കെ, എന്താ പേരെന്താ മോന്റെ പേരെന്താ?
0: മോന്റെ പേര് കാശിനാഥ്.
1: കാശിനാഥ്. ആ ഓക്കെ ഓക്കെ. കാശിനാഥിന് എല്ലാ ആശംസകളും നേരുന്നു. പാട്ടിതാ വരുന്നു, കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഹലോ, ആരാണ്?
1: ഗോപി കോതമംഗലം ഇഞ്ചത്തൊട്ടിന്ന്.
0: റോബിൻ ഫ്രം കോതമംഗലം.
1: ആ, ഇഞ്ചത്തൊട്ടി എന്നും പറയും.
0: എന്താ സ്ഥലത്തിൻ്റെ പേരെന്താ?
1: ഇഞ്ചത്തൊട്ടി, ഇഞ്ചത്തൊട്ടി.
0: ഓ, ഓക്കെ ഓക്കെ. അപ്പോൾ എന്താ ജോലി സ്ഥലത്തുനിന്നാണോ വിളിക്കുന്നത്?
1: അല്ല അല്ല, ജോലിയെ കഴിഞ്ഞു വന്നിട്ട് ഈ കിടന്നുറങ്ങിയതാ, അന്നേരം വിളിച്ചതാ.
0: എന്തായിരുന്നു ജോലി?
1: ജോലി റബ്ബർ വെട്ടായിരുന്നു.
0: ആ, അത് രാവിലെ പോകണ്ടേ അല്ലേ? അതിരാവിലെ.
1: ആ, അത് മൂന്ന് മൂന്നരയാകുമ്പോ എനിച്ച് പോവും.
0: ആ ഹാ ഹാ അതൊക്കെ കഴിഞ്ഞ്
1: വെയിലല്ലേ ഇപ്പൊ.
0: പാലൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് ഉച്ചയാവും,
1: ആ,
0: അപ്പോൾ കിടന്നുറങ്ങാം അല്ലേ?
1: ആ പാലെടുത്ത് വീട്ടിൽ വരുമ്പോ 12:30 ആവും. അത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ചോറൂൺ കഴിഞ്ഞിട്ട് കിടന്നപ്പ വിളിച്ചപ്പോ കിട്ടിയതാ. സാറിനെ കിട്ടി മാത്രം കിട്ടിയിട്ടില്ല, അത് കാരണം വിളിച്ചതാ.
0: ആ, അത് എപ്പോഴാ ഷീറ്റൊക്കെ ആക്കുക? എപ്പോഴാണ്
1: ഷീറ്റടിക്കണേ? ഇനി എന്നാ ഒരു 4 മണിയാകുമ്പോ പോവും.
0: ആ, പുറത്ത് കൊണ്ടുപോയി ഷീറ്റ് അടിച്ചിട്ട് വരികയാണ് അല്ലേ?
1: അത് അവിടെ തന്നെ, അവിടെ തന്നെ മെഷീനുണ്ട്.
0: അവിടെ മെഷീനുണ്ട്. ഓക്കെ ഓക്കെ.
1: ഇവിടെ
0: വീട്ടിലാരൊക്കെയുണ്ട് പിന്നെ?
1: വീട്ടിലെ ഭാര്യ, 2 മക്കള്, ഒരാണ് ഒരു പെണ്ണ്. മോള് കല്യാണം കഴിഞ്ഞ്, മോൻ വലിയ കല്യാണം കഴിഞ്ഞിട്ടില്ല.
0: സ്വന്തം റബ്ബർ മരാണോ അല്ലെങ്കിൽ?
1: ഇല്ല അല്ല, ഇത് വേറെ
0: വേറെ
1: പോണതാ.
0: ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
1: ഇന്ന് വയലാറിന്റെ ചരമദിനം ആവാറായില്ല, അപ്പൊ അവളൊരു തുടർക്കഥയിലെ കളപ്പച്ചി മരുപ്പച്ചി നടന്നുള്ള പാട്ടില്ലേ,
0: അതിൽ കുറെ മിമിക്രി സൗണ്ട് ഒക്കെ വരുന്നത് അല്ലേ?
1: ആ, പട്ടസദൻ
0: മൃഗങ്ങളും ഒക്കെ വരുന്ന അല്ലേ? നല്ലൊരു പാട്ടാണത്.
1: പട്ടസദൻ വേറെ ഉണ്ട്, ചന്ദനച്ചോലയിലുണ്ട്.
0: ജയചന്ദ്രനും പട്ടൻസാധൻ. ആ, പട്ടൻസാധൻ അങ്ങനെയുള്ള കുറെ പാട്ടുകളുണ്ട് അല്ലേ? ചെട്ടമ്പി കല്യാണിയിലെ പാട്ടൊക്കെ ഉണ്ട് അതിലൊക്കെ.
1: പിന്നെ പരിപ്പോട സ്നേഹയമനയിലെ പാട്ടുണ്ട്, പരിപ്പോട പക്കോട, അങ്ങനെ പുള്ളി.
0: ചെട്ടമ്പി കല്യാണിയിലെ ഒരു പാട്ടുണ്ട്, അതിലൊക്കെ പട്ടൻസാധനാണ് അധികവും. ഈ കോമഡി കോമിക് സൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ?
1: അമ്മ അങ്ങനെയുള്ള ആള് പട്ടസോധനേ ഉള്ളൂ.
0: അതെ അതെ അതെ
1: അതെ, ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള, വളരെ ചെറുപ്പത്തിൽ. അമ്മ കുറെ പാട്ടുകളല്ലേ ഉള്ളൂ.
0: അതെ അതെ,
1: അത് കഴിഞ്ഞപ്പോ ഒത്തിരി പാട്ടുകൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഒത്തിരി പാട്ടുകൾ വന്നു.
0: പഴയ കാലം ഒന്ന് ഓർമ്മിക്കാൻ, കുട്ടിക്കാലൊക്കെ ഓർമ്മിക്കാൻ ഈ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ സഹായിക്കുന്നുണ്ടാവും അല്ലേ?
1: ആ അതെ, അന്നത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ രാസലീലയിലെ മനക്കിളത്തത്തെ അങ്ങനെയുള്ള പാട്ടൊക്കെയാണ് എന്റെ.
0: രാസലീല രാഗം അതൊക്കെ സമയത്ത് വന്ന.
1: ആ രാഗം സിനിമയിലെ ആ കയ്യിലെ, ആ കയ്യിലെ ഈ കയ്യിലെന്നുള്ള പാട്ടൊക്കെ ഉണ്ട്.
0: ഓമന തിങ്കൾ പക്ഷി അല്ലേ?
1: ആ നെല്ല് നെല്ലിലെ പാട്ടുണ്ട്, അതുപോലെ തന്നെ ചെത്തകാരിയിലെ ഉത്സാഹതപ്പ് പറഞ്ഞൊരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട്.
0: അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ട് കളയാം.
1: ശരി
0: ശരി, പാട്ട് വരുന്നു കേട്ടു.

അതിൽ ഉയർന്നൊരു ആലുമരം. ആലുമരത്തിൽ ആ അത്ഭുതവനത്തിൽ ആൺകിളി രണ്ടുണ്ട്, പെൺകിളി രണ്ടുണ്ട്, അവർക്കുള്ളിൽ

0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബറോൺ മോൾ കൊച്ചി.
1: ഹലോ, വിളിത്തിരിയിലേക്ക് സ്വാഗതം. ആരാണ്? പേര് പറയൂ. ഗീത. ഗീത എവിടുന്നാണ്? ക്ലിയർ ആവുന്നില്ല, അതാണ്.
2: എനിക്ക് രണ്ട് പേര കുട്ടികളുണ്ട്.
1: അതെയോ? എന്തൊക്കെയാ പേരുകള്?
2: അവർക്ക് വേണ്ടി ഒരു താരാട്ടുപാട്ട് വേണം.
1: താരാട്ടുപാട്ട്?
2: കാന്തപുരത്തമ്മ സിനിമയ്ക്ക് വേണ്ടി ഗാനഗീമാ പാടിയ പാട്ടുണ്ടല്ലോ,
1: ആഴക്കടലിൽ. പിന്നെ എന്തൊക്കെയാ വിശേഷം അവിടെ, പറയൂ. ഇന്നാണോ? നവംബറിലാണ്. അപ്പൊ അഡ്വാൻസ് ജന്മദിനാശംസകൾ കൊച്ചി എഫ് എം എല്ലിൽ നിന്നും. ഓക്കെ. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? അപ്പോ പറഞ്ഞാലൊക്കെ മനസ്സിലാവും അല്ലേ, ജന്മദിനാശംസകളൊക്കെ കൊടുത്താൽ മനസ്സിലാവും. പൊടിക്കുട്ടിയല്ല, സ്കൂളിൽ പോകുന്നുണ്ടോ കുട്ടി? അതെയോ? നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ നമുക്ക് ആ താരാട്ട് പാട്ട് ആയിക്കോട്ടെ അല്ലേ. ശരി, പാട്ട് കേട്ടോളൂ.
2: ശരി ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക്
1: ഹലോ.
0: സ്വാഗതം.
1: ആ എൻ്റെ പേര് സച്ചിൻ എന്നാണ്.
0: പേരെന്താണ്?
1: സത്യൻ. സത്യൻ
0: ക്ലിയർ ആയിട്ടില്ല.
1: സത്യൻ
0: സത്യൻ സത്യൻ. ആ
1: ആലങ്ങാട് കോട്ടപ്പുറം.
0: ആനങ്ങാട് നിന്നാണല്ലേ.
1: അതെ.
0: സത്യൻ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു ഫുട്ബോളർ ഓർമ്മയുണ്ടോ?
1: അതൊന്നും എനിക്ക് ഓർമ്മയില്ല സാർ.
0: ഫുട്ബോൾ കളികളിലൊന്നും താല്പര്യമില്ല?
1: കളികളിലൊന്നും താല്പര്യമില്ല.
0: അദ്ദേഹം ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആയിരുന്നു.
1: അറിയാൻ പാടില്ല.
0: ബാക്ക്
1: ചെറിയ ചെറിയ ലോട്ടറി കട ഇട്ടാണ് ജീവിക്കണം.
0: അതെയോ? അവിടെ തന്നെ വീടിനടുത്ത് തന്നെ?
1: വീടിനടുത്ത് തന്നെ.
0: ഷോപ്പാണോ അല്ലെങ്കിൽ ഈ
1: ചെറിയ കട്ടിക്കട?
0: തട്ടുകട. തട്ടുകട അല്ലേ. ഓക്കെ ഓക്കെ.
1: തട്ടുകട അത് അമ്പലത്തിനോട് ചേർന്ന് തന്നെ.
0: അപ്പോ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്?
1: വച്ചു കെട്ടിയിട്ടുണ്ട്.
0: ഏ, വലിച്ചു കെട്ടിയിട്ടുണ്ട് അല്ലേ? ഓ ഓ, ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടാണ് അല്ലേ. എങ്ങനെ, നല്ല കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? അമ്പലത്തിന്റെ അടുത്താവുമ്പോ എല്ലാരും ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള നിലയിൽ വരും അല്ലേ. അമ്പലത്തിൽ തൊഴുത് പിന്നെ അനുഗ്രഹമൊക്കെ വാങ്ങിയതിന് ശേഷം വന്നിട്ട് ടിക്കറ്റ് എടുത്ത്
1: നോക്കും.
0: അതെ അതെ അതെ. കിട്ടാറുണ്ടോ? എല്ലാവർക്കും
1: കിട്ടാറുണ്ട്. ഇടക്കിടക്ക് 5000 ഒക്കെ അടിക്കും.
0: ആ പിന്നെ എന്താ വേണ്ട, വിറ്റുപോകാത്ത ടിക്കറ്റിനൊക്കെ കിട്ടാറുണ്ടോ? എല്ലാം വിറ്റുപോ. നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ ഏകദേശം എത്ര എത്ര എത്ര ടിക്കറ്റൊക്കെ വിൽക്കും?
1: എന്റെ ചായ കുടിക്കാനുള്ളത് ഞാൻ വിൽക്കും.
0: ചായ കുടിച്ചാൽ മാത്രം പോരല്ലോ അല്ലേ. അതെയോ, അവരൊക്കെ ഉണ്ടല്ലോ അല്ലേ. നമുക്കൊരു ചായ കുടിക്കാനുള്ള പൈസ ഒപ്പിക്കാം.

0: അല്ലേ?
1: മക്കളെ ആശ്രയിക്കാതെ ജീവിക്കാം.
0: വീട്ടില് രണ്ട് ആൺമക്കളല്ലാതെ പിന്നെ വേറെ ആരൊക്കെയാ ഉള്ളത്?
1: രണ്ട് ആൺമക്കൾ, അവർ രണ്ടും വിവാഹിതരായവരാ.
0: അവര് കൂടെ ഉണ്ടോ അല്ലെങ്കിൽ വേറെ ആണോ?
1: ഒരാൾ മാറി താമസിക്കുന്നു, മൂത്താള് സുരേഷ് മാറി താമസിക്കാണ്. ഇളയാൾ എന്റെ കൂടെ ഉണ്ട്. അവരുടെ സംരക്ഷണത്തിൽ അങ്ങനെ കഴിച്ചു കൂടണം.
0: അതൊരു സന്തോഷമുള്ള കാര്യല്ലേ? അത്യാവശ്യം നമ്മള് വർക്ക് ചെയ്യുന്നുണ്ട്.
1: ഈ കാലഘട്ടത്തിൽ മക്കള് നോക്കാത്ത കാലഘട്ടമല്ലേ?
0: അതെ അതെ അതെ അതെ, നല്ല കാര്യം.
1: എന്റെ മക്കള് നോക്കണ്ട്
0: നോക്കണ്ട്, അത് വലിയ കാര്യം.
1: 100% നോക്കണ്ട്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി എന്നുള്ള പാട്ടുണ്ട്.
0: ഓ, സംഭവാമി യുഗേ യുഗേ അല്ലേ?
1: അതെ അതെ, ഇന്ന് നവരാത്രിയൊക്കെയാണല്ലോ സാർ.
0: അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താ പാടിയ നോക്കാം.
1: ഭഗവത്ഗീതയാണല്ലോ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ഗ്രന്ഥം.
0: അതെ, ഏറ്റവും
1: അതിനകത്തില്ലാത്ത ഒന്നുമില്ല,
0: അനുഗ്രഹമായിട്ടുള്ള സംഗതിയല്ലേ, ഭഗവാന്റെ നാമത്തിലുള്ള സംഗതിയാണല്ലോ അല്ലേ. നമുക്കൊന്ന് കേട്ട് കളയാം പാട്ടിൽ എന്താ പറയുന്നതെന്ന്. ശരി, ഓക്കേ.

0: ഹലോ,
1: ഹലോ,
0: വിളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? സദാനന്ദൻ. എന്തൊക്കെയുണ്ട് വിശേഷം സദാനന്ദൻ?
1: അങ്ങനെ പോണു.
0: എന്താ ചെയ്യുന്നത്?
1: വണ്ടിക്കറി ഉണ്ടായിരുന്നു പറഞ്ഞു. അതിപ്പോ കുറച്ച് ദിവസം നിർത്തിയിട്ടൊക്കെ കൂടിയല്ലേ.
0: എന്ത് കട?
1: വണ്ടിക്കട. വണ്ടിക്കട ചായയില്ലേ, ചായ ചായ പത്തിരി കരിപ്പൂട.
0: ഓ ഓ, ഇങ്ങനെ വണ്ടി ഉന്തിക്കൊണ്ട് പോകുന്നല്ലേ?
1: ഇല്ലില്ല, ഓരോട് ഇട്ടേക്കാണ്.
0: ചായ സ്നാക്സ് ഒക്കെ ഉണ്ടാവും അല്ലേ?
1: ആ പിന്നെ ഇപ്പൊ
0: എണ്ണക്കടികൾ, എണ്ണക്കടികൾ ഉണ്ടാവും.
1: എണ്ണക്കടികൾ മാത്രം.
0: അതെ. പിന്നെ ഇപ്പോഴും ഉണ്ടോ അത്?
1: ഇത്രേ കുറച്ച് ദിവസം അദ്ദേഹം നിർത്തിയിരിക്കുന്നു. ശരീരത്തിന് സുഖമില്ല, കൈകാലൊക്കെ ഭയങ്കര വേദന. വയസ്സ് 70-72 ആയി.
0: അതെയോ?
1: പിന്നെ മോൻ മണിക്കൊണ്ട് മോന്റെ പേര് തമിഴ്കുമാറിന്നാണ്.
0: അതെയോ? ആ, വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? മോൻ
1: വീട്ടില് മോനുണ്ട്, മോളും ഉണ്ട്. മോള് സന്ധ്യ മനോജി. രണ്ടു പേരക്കണങ്ങളുണ്ട്, ഗൗരിയാന്ത ശ്രീനന്ദ.
0: അവരൊക്കെ കൂടെ ഉണ്ടോ? അവരൊക്കെ കൂടെ തന്നെയാണോ താമസം?
1: ആ കൂടെ തന്നെയാണ്. കൂടുതലും മോളുടെ വീട് പാറപ്പുറമാണ്, മാള പാറപ്പുറമാണ്. അത് ആഴ്ചയിൽ രണ്ടു ദിവസം പോകുള്ളു, വെള്ളിയാഴ്ച പോകും.
0: അതെയോ? അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
1: കുടജാദ്രിയിൽ കുടികൊള്ളും
0: മഹേശ്വരി എന്നുള്ള പാട്ടില്ലേ, നീലക്കടമ്പില്. ആ പാട്ട് വെച്ച് തരാം. അപ്പൊ പാട്ട് കേൾക്കാം.
1: നവരാത്രി ആഘോഷമൊക്കെയാണല്ലോ.
0: അതെ, നവരാത്രി ആഘോഷമാണ്. അപ്പൊ കൂടുതൽ പേരും ഭക്തിഗാനങ്ങളാണ് ആവശ്യപ്പെടുന്നത്.
1: അതെ.
0: അപ്പൊ അത് ഈ പാട്ട് കേൾക്കാം നമുക്ക്.
1: ശരി.

0: ഹലോ വെള്ളിത്തിര.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: പി.വി. മുഹമ്മദ്, വടക്കേ വാവനൂർ, പാലക്കാട് ജില്ല.
0: പി.വി. മുഹമ്മദ്. എന്തൊക്കെ ഉണ്ട് വിശേഷം പാലക്കാട് ജില്ലയിൽ?
1: പാലക്കാട് ഇപ്പൊ നല്ല ചൂടാണ്. അതിന്റെ ഇടയിലോ രണ്ട് മാസം കിട്ടി. ഇതൊക്കെ തന്നെ
0: പാലക്കാട് ചൂടിന്റെ വിശേഷങ്ങളേ ഉള്ളൂ അല്ലേ?
1: അതെ അതെ, ചൂട് ഏറ്റവും കൂടുതലുള്ള.
0: അതെ അതെ, മഴ കിട്ടുന്നില്ലേ?
1: മഴ രണ്ടു മഴ നല്ല കിട്ടിയിട്ട് അതാം ദിവസം തന്നെ നല്ല രണ്ടു മണിക്കൂർ നിന്ന് വെളുത്തുന്നു.
0: അതെയോ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ചൂടിന് കുറച്ച് ആക്കൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ?
1: ഇല്ല, മഴ പോയാൽ പിന്നെ ഇവിടെ ചൂടാ,
0: അത്ര ചൂടാണല്ലേ. എന്താ ചെയ്യുന്നത്? കൃഷി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാലക്കാടായതുകൊണ്ട് ചോദിക്കുക.
1: ഞാൻ തയ്യലാണ് ജോലി.
0: എന്ത്
1: തയ്യല്? തയ്യല്,
0: തയ്യലാണ് അല്ലേ.
1: ഇതിനോട് ചേർന്നിട്ട് തന്നെ തയ്യല്.
0: ആ ആ ആ, വീടിനോട് ചേർന്ന് തന്നെയാണ് അല്ലേ. അപ്പൊ ഇപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാട്ട് കേൾക്കുകയാണ്?
1: ആ, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം രണ്ടു മണിക്കാണ് കഴിച്ചത്. എന്നിട്ട് ഫോൺ എടുത്തു, എന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു.
0: അപ്പൊ ഇനി ഇപ്പഴാ വർക്ക് ചെയ്യാ? എത്ര മണിക്കാ?
1: ഇപ്പൊ തിരക്ക് വരും കൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ. എന്താച്ചാല് ചൂട് കൂടുതലായത് കൊണ്ടേ.
0: ഓഹോ,
1: എന്റെ കടയിൽ സീറ്റ് പോലുള്ളതാണ്. അപ്പൊ നല്ല ചൂടാ, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ.
0: കുറച്ചൊന്ന് വെയിലൊക്കെ ഒന്ന് താണതിന് ശേഷം.
1: പിന്നെ അത് പറയാൻ തോന്നിയൊക്കെ ഇരിക്കും. പിന്നെ
0: രാത്രി കുറേ നേരം ഇരിക്കും. അവിടെ എങ്ങനെയാ, എന്തൊക്കെയാണ് തയ്ക്കുക?
1: പാന്റ്, ഷർട്ട്, പിന്നെ ചുരിദാർ, ജാക്കറ്റ്, എല്ലാം തയ്ക്കാറുണ്ട്.
0: ഇപ്പോഴത്തെ കുട്ടികളുടെ ഷർട്ടൊക്കെ തയ്ക്കോ?
1: ഉണ്ടല്ലോ, അത് തയ്ക്കും.
0: ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ അപ്ഡേഷൻ ഒക്കെ ഉണ്ടാവും അല്ലേ.
1: പിന്നെ ഇപ്പൊ കൂടുതലും റെഡിമേഡ് അല്ലേ, അപ്പൊ അത് പിന്നെ നമ്മുടെ
0: റെഡിമേഡ് ആണ് ഇപ്പൊ.
1: അപ്പൊ അത് നമ്മൾ അളവിലൊന്ന് ശരിയായി കൊടുക്കേണ്ടി വരും.
0: ആ, അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പൊന്നും ഭൂമി എന്ന സിനിമയില് കല്ലു വെട്ടാങ്കുഴി കത്തേറെ നിന്നൊരു വെള്ളി വേല കിളുക്കം എന്ന പാട്ടുണ്ട്.
0: ആ, വെള്ളി വേല കിളുക്കം അല്ലേ. ഓക്കെ ഓക്കെ, പൊന്നും പൂവും അല്ലേ. ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
1: കൊല്ലമ്പടി, ഷാഫി പിളാമന്തോട്, അൻസാർ കരുനാഗപ്പള്ളി, വാസുദേവ് നമ്പൂരി, മുളഞ്ഞൂര്, മനോഹർ നിളവേടത്ത്, ദർബാര അളങ്ങാട്, അബ്ദുൽസലാം മൈക്കോട്, പിന്നെ ഞങ്ങളുടെ സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മ ഉണ്ട്. അവരെല്ലാം എല്ലാവർക്കും, പിന്നെ സൗഹൃദവാണി റേഡിയോ കൂട്ടായ്മ ഉണ്ട്. അവർക്കും എല്ലാവർക്കും കൂട്ടാം.
0: എല്ലാവർക്കും ആയിട്ട് ഇതാ പാട്ട് വരുന്നു, കേട്ടോളൂ.
1: ഓക്കെ, താങ്ക് യു.

കൂടെ കല്ലുവെട്ടാങ്കുഴിക്കക്കരെ നിന്നുടെ വെള്ളിവളക്കിലുക്കം നിന്റെ വെള്ളിവളക്കിലുക്കം പിന്നെ പുള്ളിക്കുയിലിന്റെ കൊഞ്ചല് പോലൊരു പെണ്ണിന്റെ മുളക്കം ഒരു പഞ്ചാര മുളക്കം.

മലർ മെത്തയാക്കി കഴിച്ചു. പട്ടാമ്പിപ്പുഴത്തിട്ടുകൾ

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഇത് സുഖമാണ്. നീർക്കോടുള്ള
0: ആ ഹാ ഹാ എന്തൊക്കെയുണ്ട് സുഖവിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ മുൻപ്?
1: ഇല്ല ഇല്ല ഇല്ല
0: ഇല്ല അല്ലേ.
1: അടുത്തൊന്നും കിട്ടിയിട്ടില്ല.
0: ഇല്ല അല്ലേ. ആ എന്താ ചെയ്യുന്നത്?
1: വീട്ടിലാണ്, ജോലിയൊന്നും ചെയ്യുന്നില്ല.
0: ആ ഹാ ഹാ ഹാ വീട്ടില് പിന്നെ വേറെ ആരൊക്കെയുണ്ട്?
1: രണ്ട് പിള്ളേരെ.
0: ആ ഹാ പിള്ളേരൊക്കെ എന്താ ചെയ്യുന്നത്?
1: പിള്ളേര് മോളെ കല്യാണം കഴിച്ച് കാസേറ്റില് ജോലിയുണ്ട്.
0: അതെയോ? ഓക്കെ.
1: മോനെ പെയിന്റിന്റെ ഒക്കെ പണി.
0: ആ ആ ആ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഇന്ന് ലാസ്റ്റ് കോളറാണ്, ടൈം അധികം ഉണ്ടാവില്ല പാട്ട് മുഴുവൻ കേൾക്കാൻ.
1: സുജാതയെന്നുള്ള വാതുക്കല വെള്ളരിപ്രാവ്.
0: ഓക്കെ, ആ പാട്ട് നമുക്ക് കേൾക്കാം. ഓ, അവർക്ക് ഡെഡിക്കേഷനോട് കൂടി പാട്ട് കേൾക്കാം. സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ്.
1: ഓക്കെ ഓക്കെ
0: ശരി.

ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം രാജേഷ്, ശ്യാംലാൽ. സ്റ്റുഡിയോ സഹായം ജിസ്മി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം പരിഹരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. 60 വയസ്സ് കഴിഞ്ഞവരുടെ അറിവും മികവും സിൽവർ ഇക്കോണമിക്കായി ഉപയോഗപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യയോഗം ചേർന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തര മന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ DGP വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയവിധി. കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരസ്പരം തത്സമയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ, ഇതാണ് ഇന്നത്തെ വിഷയം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് ഡോക്ടർ ഐസക് പോളാണ്. ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇനി പറയാം: 9446455888. ഇതുകൂടാതെ 0484 എന്ന കോഡ് ചേർത്ത് 2426387 അതല്ലെങ്കിൽ 2426397 എന്നീ നമ്പറുകളിലും ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ ഐസക് പോൾ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ സ്വാഗതം ഡോക്ടർ.
1: നന്ദി സർ.
0: ശ്രോതാക്കളുടെ ചോദ്യങ്ങളിലേക്ക് പോകും മുമ്പ് നമുക്ക് ആയുർവേദ ചികിത്സയിൽ എങ്ങനെയാണ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കാണുന്നത്? മനസ്സ് എന്ന് ഉള്ളത് ശരീരം പോലെ, അതല്ലെങ്കിൽ മനസ്സും ശരീരവും ആയുള്ള ബന്ധം എങ്ങനെയാണ് ആയുർവേദത്തിൽ കാണുന്നത്? അതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു.
1: മനോരോഗ ചികിത്സയ്ക്ക് ആയുർവേദ ചികിത്സാശാസ്ത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അഷ്ടാംഗ ആയുർവേദത്തിൽ തന്നെ കായ ചികിത്സ, ഗൃഹചികിത്സ എന്നീ രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ആയുർവേദ മനോരോഗ ചികിത്സകളും അതിൻ്റെ വിവരണങ്ങളും ഉള്ളത്. നമുക്കറിയാവുന്ന പോലെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മനസ്സിൻ്റെ ആരോഗ്യം. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഒരു പൂർണ്ണ ആരോഗ്യവാനായ വ്യക്തിയാണ് എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിക്ക് രോഗമില്ലാത്ത അവസ്ഥ മാത്രം ഉണ്ടായാൽ പോരാ, നേരെ മറിച്ച് ആ വ്യക്തി ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യമായിട്ടും പൂർണ്ണ ആരോഗ്യവാനായിരിക്കണമെന്നാണ്. മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തി തൻ്റെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയുകയും ജീവിതത്തിലുണ്ടാകാൻ സാധ്യതയുള്ള സ്വാഭാവികമായ സ്ട്രെസ് അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഉൽപാദനക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയും സമൂഹത്തിന് സംഭാവനകൾ നൽകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണെങ്കിലാണ് അദ്ദേഹത്തെ പൂർണ്ണ മാനസിക ആരോഗ്യമുള്ള വ്യക്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ കൂടുതലായിട്ട് ആളുകൾ അനുഭവിച്ചു വരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ മാനസിക രോഗാവസ്ഥയും പലതരത്തിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനൊരു കാര്യമെന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കിടയിൽ മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, പൊതുബോധം കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മാനസിക പ്രശ്നങ്ങൾക്ക് വേണ്ടി ചികിത്സ തേടുന്നവരുടെ എണ്ണവും പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്.
0: നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ എറണാകുളത്തുനിന്ന് ഗോപാലകൃഷ്ണ റാവു ആണ്.
0: ഇന്ന് അറിയാമല്ലോ, ഇന്ന് വിഷയം എന്താണെന്ന് അറിയാമല്ലോ താങ്കൾക്ക്. വളരെ സന്തോഷം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ ചികിത്സ, അതാണ് വിഷയം. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോ. ഡോക്ടർ ഐസക് പോൾ സ്റ്റുഡിയോയിലുണ്ട്.
1: സാർ പറഞ്ഞോളൂ.
2: എന്താ സംഭവം പറഞ്ഞാലേ, നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര ഈ കൊട്ടൻ തൊടാത്തതിനൊക്കെ ഭയങ്കര

0: അച്ഛൻ കയ്യിൽ കിട്ടിയൊക്കെ വലിച്ചെറിയുന്നു. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഇതുപോലെ ഇടയ്ക്ക് നിസ്സാര കാര്യത്തിന് വഴക്കിടുമായിരുന്നു. അപ്പൊ അന്ന് നിലവില്ല എന്ന ഡോക്ടർ അങ്ങനെ മരിച്ചുപോയി. ആയുർവേദ ഡോക്ടർ മാനസ മിത്ര എന്ന് പറഞ്ഞൊരു ഗുളിക തരും. അപ്പൊ പിത്ത കോപം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ആ ഗുളിക കഴിച്ചാൽ ശാന്തമാണ്. അപ്പൊ ഈ മാനസ മിത്രം ഗുളികയെ കുറിച്ച് അത് എഫക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്.
1: ഓക്കെ, എന്ത് പ്രായമുള്ള കുട്ടികളാണ് ഇങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതായിട്ട് താങ്കൾ പറഞ്ഞത്?
0: 40 വയസ്സ്.
1: ആ 40 വയസ്സ്. ഓക്കെ, അപ്പോ മാനസമിത്ര വടകം എന്ന് പറയുന്ന ഗുളിക ആയുർവേദ ചികിത്സയിൽ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ഗുളികയാണ്. വളരെ എഫക്റ്റുള്ള, വളരെ പ്രയോജനം കണ്ടുവരുന്ന ഒരു ഗുളികയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ആ ഗുളിക കഴിക്കാൻ പാടുള്ളൂ.
0: അത്
1: എത്ര നാളത്തേക്കാണ് കഴിക്കാൻ പറ്റുക എന്നുള്ളത് രോഗിയെ കണ്ട് രോഗിയുടെ അവസ്ഥ, രോഗത്തിൻ്റെ അവസ്ഥ, ചില കണ്ടീഷനിൽ ചില ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഡോക്ടർമാരെടുത്തതിന് ശേഷമാണ് എത്ര കാലത്തേക്ക് ആ ഗുളികകൾ കഴിക്കാം, ആ ഗുളിക കഴിക്കാം എന്ന് തീരുമാനിക്കുക. അതല്ലാതെ വൈദ്യനിർദ്ദേശപ്രകാരമല്ലാതെ ഒരിക്കലും ആ മരുന്ന് എടുക്കാൻ പാടില്ല. അപ്പൊ അതിന് പല പല കാര്യങ്ങൾ കാണാം. പല രോഗങ്ങളുടെ ലക്ഷണമായിട്ട് അമിതമായിട്ടുള്ള ദേഷ്യം വാശിയൊക്കെ കാണാൻ സാധ്യതയുണ്ട്.
0: അതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്.
1: അതെ അതെ, മാനസിക സമ്മർദ്ദങ്ങൾ കൂടുതലായിട്ട് വരുമ്പോൾ ചിലർ അത് ദേഷ്യമായിട്ടൊക്കെ അത് പ്രകടിപ്പിക്കാറുണ്ട്.
0: ലാവിഷായിട്ട് ജീവിക്കാനുള്ള വരുമാനമില്ല.
1: അപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഒരു ലക്ഷണം ഫാമിലിയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട്, മാനസിക ആരോഗ്യ വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടിട്ട് ചികിത്സ നിശ്ചയിക്കുകയായിരിക്കും കൂടുതൽ ഫലവത്തായി വരിക.
0: മദറിന് അതിന് കാരണം എന്താ വെച്ചാല്, ഞാൻ കല്യാണം കഴിച്ചപ്പോ മദറിന് കെയർ കിട്ടുന്നില്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. വൈഫിനോടാണ് കൂടുതലും. ഞാനങ്ങനെയല്ല, ഞാൻ രണ്ടുപേരും തുല്യ.
2: നമുക്ക് ആ കോൾ കട്ടായി പോയി. അദ്ദേഹം ആ കാലത്തുണ്ടായിരുന്ന അമ്മയുടെ പ്രയാസമാണ് പറഞ്ഞു വന്നിരുന്നത്. നമുക്കപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാനസിക രോഗങ്ങൾക്ക് അതല്ലെങ്കിൽ മനോരോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സാ സൗകര്യം ഈ ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കീഴിൽ ഏതൊക്കെ സേവനങ്ങളാണ് ആയുർവേദ മനോരോഗ ചികിത്സയിൽ ഇന്ന് ലഭ്യമായിട്ടുള്ളത്?
1: ഇന്ന് കേരളത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെയും നാഷണൽ ആയുഷ് മിഷൻ്റെയും കീഴിൽ മാനസികം പദ്ധതി, ഹർഷം പദ്ധതി എന്ന രണ്ട് പദ്ധതികളായിട്ടാണ് മാനസികാരോഗ്യ ചികിത്സ ആയുർവേദ മേഖലയിൽ ലഭ്യമായിട്ടുള്ളത്. 14 ജില്ലകളിലും ഈ മാനസികം പദ്ധതി നടക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിലാണെങ്കിൽ വടക്കം പറവൂർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ആഴ്ചയിൽ 4 ദിവസം ഈ മാനസിക പദ്ധതിയിൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറുടെ സേവനം ലഭ്യമാണ്, സൗജന്യമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് പിറവം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലും കൂത്താട്ടുകുളം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലും ഈ സേവനം ലഭ്യമാക്കി വരുന്നുണ്ട്. അത് 1-ാമത്തെയും 3-ാമത്തെയും തിങ്കളാഴ്ചകളിൽ പിറവം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലും, 2-ാമത്തെയും 4-ാമത്തെയും തിങ്കളാഴ്ചകളിൽ കൂത്താട്ടുകുളം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലുമാണ് ഈ സേവനം ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹർഷം എന്നൊരു പദ്ധതി, അതൊരു മൊബൈൽ ക്ലിനിക്കാണ്. മെഡിസിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടറുടെയും സേവനം ഈ ഹർഷം പദ്ധതിയിൽ ലഭ്യമാക്കുന്നുണ്ട്. അത് ഏകദേശം 10 സ്ഥലങ്ങളിൽ മാസത്തിൽ 2 പ്രാവശ്യം വെച്ച് ആ സേവനം ലഭ്യമാണ്. ആ സേവനം ലഭ്യമാകുന്ന സ്ഥാപനങ്ങളിൽ ഞാനിവിടെ സൂചിപ്പിക്കാം: ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി മലയാറ്റൂർ, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ശ്രീമൂലനഗരം, ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റൽ എറണാകുളം കച്ചേരിപ്പടിയിലുള്ള എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രി, ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ പള്ളിപ്പുറം, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി വരാപ്പുഴ, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ചേരാനല്ലൂർ, ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ പെരുമ്പാവൂർ, ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ നായരമ്പലം, ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ മട്ടാഞ്ചേരി, ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ ആലുവ. ഈ ഇത്രയും സ്ഥലങ്ങളിൽ ഹർഷം പദ്ധതിയുടെ ഭാഗമായിട്ട് മാനസിക ആരോഗ്യ വിദഗ്ധയായ ഒരു ഡോക്ടറുടെ സേവനവും കൂടാതെ മരുന്നുകളും സൗജന്യമായിട്ട് നൽകുന്നുണ്ട്.
2: സാധാരണ ഈ മാനസികാരോഗ്യ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നു. ഈ ആയുർവേദത്തിൽ ഈ സ്പെഷ്യലൈസേഷൻ എങ്ങനെയാണ്? ഡോക്ടർ പറവൂരാണ് ജോലി ചെയ്യുന്നത്?
1: പറവൂർ
2: ആയുർവേദ ആശുപത്രിയിൽ.
1: അതെ, എങ്ങനെ മെയിൻ സ്റ്റേഷൻ, അതോടൊപ്പം പിറവത്തും കൂത്താട്ടുകുളത്തും മാസത്തിൽ 2 ദിവസം വെച്ചിട്ടുണ്ട്.
2: അങ്ങനെ അവിടെ പോയി ഈ ഹർഷം പരിപാടിയിൽ,
1: അല്ല ഹർഷം മാനസികം പദ്ധതി തന്നെ

0: മൂന്ന് സ്ഥലത്തായിട്ട് ഇപ്പം നടത്തുന്നുണ്ട് എറണാകുളത്ത്. ഹർഷം പദ്ധതിയും ബാക്കി 10 സ്ഥലത്ത്, നേരത്തെ പറഞ്ഞ 10 സ്ഥലത്താണ്.
1: എങ്ങനെയാണ് ശരിക്കും ഇതിലെ സ്പെഷ്യലൈസേഷൻ എങ്ങനെയാണ് ആയുർവേദത്തിൽ വരുന്നത്? ഈ മാനസിക രോഗങ്ങൾക്ക്, മനോരോഗങ്ങൾക്കുള്ള സ്പെഷ്യലൈസേഷൻ.
0: ആയുർവേദത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സും ശരീരവും പൂർണ്ണമായിട്ട് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ പൂർണ്ണ ആരോഗ്യവാനെന്ന് പറയുള്ളൂ. മനസ്സിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ശരീരത്തെയും ബാധിക്കും, ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിനെയും ബാധിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത്. ഒരു ഉദാഹരണം പറയുന്നത്, മനഃശരീര സന്താപം പരസ്പരം അനുവ്രജയെത്തുന്നത് ആധാര ആധേയ ഭാവേന തപ്താജേർ ഘടയോരിവ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂടുള്ള നെയ്യ്, ഇപ്പം നമ്മൾ ഒരു തണുത്ത സാധാ ഒരു മൺകുടത്തിൽ വെച്ച് എന്താ സംഭവിക്കുക? ആ നെയ്യുടെ ചൂടുകൊണ്ട് ആ കുടവും ചൂടാവും. അപ്പം നെയ്യ് ഇവിടെ മനസ്സ് പോലെയാണ്, കുടമെന്ന് പറയുന്നത് ശരീരമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിന് പ്രയാസങ്ങളുണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ അത് ആ കുടത്തെയും ചൂടാക്കുന്ന പോലെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരീരത്തെയും ബാധിക്കും. നേരെ തിരിച്ച് ചൂടുള്ള കുടത്തിൽ തണുത്ത നെയ്യ് വെച്ചാൽ എന്താ സംഭവിക്കുക? ആ കുടത്തിൻ്റെ ചൂടുകൊണ്ട് ആ നെയ്യും ചൂടാവുന്ന ഒരവസ്ഥയിൽ വരും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയിൽ പൊതുവെ തന്നെ മനസ്സിൻ്റെ ഒരു ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേക PG കോഴ്സുകൾ, BAMS എന്ന് പറഞ്ഞ അടിസ്ഥാന ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തെ സ്പെഷ്യലൈസേഷൻ MD ആയുർവേദ സൈക്യാട്രിയിൽ, മനോരോഗ ചികിത്സയിൽ ഇന്ന് ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. അത് കഴിഞ്ഞ് ഇറങ്ങുന്ന ഡോക്ടർമാരെയാണ് ആയുർവേദ മാനസികാരോഗ്യ വിദഗ്ധർ എന്ന് ആയുർവേദ മേഖലയിൽ പറയുന്നത്. അപ്പോൾ അവരുടെ സേവനമാണ് നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിൽ ലഭ്യമായിട്ടുള്ളത്. ഇതുപോലെ തന്നെ 14 ജില്ലകളിലും ഹർഷം പദ്ധതിയായിട്ടും മാനസിക പദ്ധതിയായിട്ടും ഇതുപോലെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്.
1: സാധാരണ ഈ ആയുർവേദത്തിൽ മനോരോഗങ്ങൾക്ക് ഉന്മാദം, അതല്ലെങ്കിൽ അപസ്മാരത്തെ പോലും അങ്ങനെ പറയാറുണ്ട്. നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, ഹലോ, പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം.
0: ആ സാർ പറഞ്ഞോളൂ. അതെ സാറിന് ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടാണോ ഉള്ളത്? എത്ര നാളായിട്ടുണ്ട് ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട്? എത്ര നാളായിട്ട് ഈ ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്? എത്ര മാസങ്ങളായിട്ട് ഈ ബുദ്ധിമുട്ടുകളുണ്ട്? 5-6 വർഷമായിട്ടുണ്ടല്ലോ ഉണ്ടായി അല്ലേ. അപ്പൊ സാറിന്റെ വയസ്സ് എത്രയാണെന്ന് പറയാവോ? 62 വയസ്സുണ്ട്. സാർ എന്തെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തിയാണോ? എന്തോ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പ്രഷർ ഷുഗർ പോലുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ താങ്കൾക്ക്? ഹലോ, അർജുനാരിഷ്ടം കഴിക്കുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടാണോ താങ്കൾ ഇത് കഴിക്കുന്നേ? പാർത്ഥാരിഷ്ടം കഴിക്കുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടാണോ കഴിക്കുന്നേ? എന്തോ ഡോക്ടർ എഴുതിയതിനു ശേഷമാണോ ഇത് മരുന്ന് കഴിക്കുന്നത്? ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞതിന് ശേഷമാണ് ഈ മരുന്ന് കഴിക്കുന്നത്? ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള മരുന്നുകളാണ് താങ്കൾ ഈ കഴിക്കുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അല്ല ഉറക്കത്തിന് വേണ്ടി വേറെ ഏതെങ്കിലും ഡോക്ടർമാരെ കാണുകയോ മരുന്ന് കഴിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു രോഗങ്ങളുടെ പല മാനസിക ബുദ്ധിമുട്ടുകളുടെ ഒരു ലക്ഷണമായിട്ട് പൊതുവെ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെയും ലക്ഷണങ്ങളായിട്ട് ഉറക്കക്കുറവ് വരാറുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് അമിതമായിട്ട് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക, കൂടുതൽ സ്ക്രീൻ ടൈം, TV കുറേ കാണുക എന്നുള്ളതൊക്കെ പലപ്പോഴും അത് ഉറക്കത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രായം കൂടുന്നതനുസരിച്ച്, ഇപ്പോൾ ആയുർവേദത്തിൽ പറയുക വാതദോഷം കൂടുന്ന സമയമാണ് വാർദ്ധക്യാവസ്ഥ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വതവേ കുറച്ച് ഉറക്കം കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതല്ലാതെ എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉറക്കക്കുറവിന് ഒരു കാരണമാണ്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു ഡോക്ടറെ നേരിട്ട് കണ്ടിട്ട് ശരിയായിട്ടുള്ള കാരണം കണ്ടുപിടിച്ച ശേഷം ചികിത്സ എടുക്കുകയാണെങ്കിൽ അകത്തേക്ക് കഴിക്കുന്ന മരുന്നുകളായിട്ടുണ്ട്, അല്ലെങ്കിൽ പുറമേ തലയിൽ തേക്കാനുള്ള എണ്ണകൾ, അല്ലെങ്കിൽ തളം വയ്ക്കാനുള്ള മരുന്നുകൾ, ആ രീതിയിലൊക്കെ പല തരത്തിൽ ഉറക്കക്കുറവിന് ചികിത്സകൾ ഇന്ന് ആയുർവേദ മേഖലയിൽ ലഭ്യമാണ്. താങ്കൾക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്.
2: പിന്നെ
0: അതെ ഡോക്ടർ കണ്ടിട്ടല്ലേ കഴിക്കുന്നേ?
2: ഇല്ല ഞാൻ അങ്ങനെ കഴിക്കുന്നുണ്ട്.

0: ഏത് രോഗത്തിനാണേലും വൈദ്യ നിർദ്ദേശാനുസരണം മരുന്ന് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്. കാര്യം ഡോക്ടർ കണ്ട് ശരിയായ രീതിയിൽ രോഗനിർണയം നടത്തിയതിനു ശേഷം മരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും യുക്തമായത്. ഇപ്പൊ വടക്കംപറവൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സേവനം ലഭ്യമാണ്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് ചികിത്സ എടുക്കാവുന്നതാണ്. അതെ, അപ്പൊ ചൊവ്വ ബുധൻ വ്യാഴം ശനി ദിവസങ്ങളിൽ അവിടെ സേവനം ലഭ്യമാണ്.
1: ആ വളരെ സന്തോഷം, കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടർ സംസാരിക്കല്ലേ, നമുക്ക് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: ഓക്കെ,
1: ഓക്കെ, വളരെ സന്തോഷം വിളിച്ചാലും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ആയുർവേദത്തിലെ ഈ മനോരോഗങ്ങളെ ഉന്മാദം അതല്ലെങ്കിൽ അപസ്മാരവും ഇത്തരത്തിലായിട്ട് കാണുമെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ അത്?
0: അപസ്മാരം കൂടുതലായിട്ട് എപ്പിലിപ്സി എന്ന് പറയുന്ന സീഷർ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ അതെ, അത് വേറൊരു രോഗമാണ്. മാനസിക രോഗങ്ങളെ ഉന്മാദം എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് പറയുന്നത്. അത് പ്രധാനമായിട്ടും വാതജോന്മാദം, പിത്തജോന്മാദം, കഫജോന്മാദം, സന്നിപാതജം, ആഗന്തുജം, അങ്ങനെ പല സബ് ഡിവിഷനായിട്ട് ഈ രോഗങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻസാണ് നൽകുന്നത്. പലപ്പോഴും അകത്തേക്കുള്ള മരുന്ന് സേവിക്കുക, അതുപോലെ തന്നെ പുറമേ ചെയ്യുന്ന ശിരോധാര പോലുള്ള ചികിത്സകൾ, ശിരോവസ്തി പോലുള്ള ചികിത്സകൾ, തളം വയ്ക്കുക, തലപുതിച്ചിൽ, അതുപോലുള്ള പല രീതിയിലുള്ള ചികിത്സാ രീതികൾ ആയുർവേദത്തിൽ നിന്ന് ലഭ്യമാണ്.
1: പൊതുവെ ഒരു വിശ്വാസം ഉണ്ട്, ആയുർവേദത്തിൽ നമ്മൾ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സമയമെടുത്തിട്ടേ അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവും, പെട്ടെന്നൊരു റിലീഫ് ആശ്വാസം കിട്ടില്ലെന്ന്. അപ്പോൾ ഇത്തരത്തിൽ മനോരോഗങ്ങൾക്ക് അത് എങ്ങനെയാണ്?
0: മനോരോഗങ്ങൾക്ക് പൊതുവെ ഇച്ചിരി സമയമെടുക്കുന്നതാണ് കണ്ടുവരുന്നത്. അടിസ്ഥാനപരമായുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം മാത്രമായിരിക്കില്ല. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ബ്രെയിനിലെ കെമിക്കൽസിൻ്റെ ഒരു ഇംബാലൻസ് ആണ് പല മനോരോഗങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, തൊഴിലിടത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, വ്യക്തിബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ലഹരിയുടെ ഉപയോഗം പോലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഇതിനൊക്കെ നല്ല രീതിയിൽ പരിഹാരം നിർദ്ദേശിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പരിഹാരം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഒരാൾക്ക് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കും.
1: ഈ സാധാരണ നമ്മൾ പറയാറുണ്ട് വിഷാദം, ഉത്കണ്ഠ, സമ്മർദ്ദം, ഇതെല്ലാം മനോരോഗങ്ങളായിട്ട് വേണമല്ലോ കണക്കാക്കാൻ. എങ്ങനെയാണ് ആയുർവേദം ഇതിനെല്ലാം കാണുന്നത്? ഇപ്പോൾ ഡിപ്രഷൻ, വിഷാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻസൈറ്റി, ഉത്കണ്ഠ, ഇതിനെല്ലാം എങ്ങനെ കാണുന്നു?
0: വിഷാദം അഥവാ ഡിപ്രഷൻ എന്നുള്ള രോഗത്തെ വിഷാദം എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെയാണ്. വിഷാദം അല്ലെങ്കിൽ കഫജോന്മാദം എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലാണ്.
1: നമുക്കൊരു കോളേജിലേക്ക് പോയി വന്നല്ലോ ഡോക്ടർ സാർ, പ്ലീസ്. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
3: മാനസിക രോഗ പരിപാടിയല്ലേ?
1: അതെ അതെ, പരസ്പരം മാനസികാരോഗ്യ പരിപാടിയാണ് ഇന്ന്.
0: പറഞ്ഞോളൂ, ഡോക്ടറാണ്, പറഞ്ഞോളൂ.
3: ഹലോ ഡോക്ടർ, മകന് വേണ്ടിട്ടാണേ.
0: പറഞ്ഞോളൂ.
3: 2016 തൊട്ട് മെഡിസിൻ കഴിക്കുന്ന ആളാ. അലോപ്പതി.
0: മകന് എത്ര വയസ്സുണ്ട്?
3: മകന് ഇപ്പോ ഒരു 40 വയസ്സുണ്ട്. ആൾക്ക് എന്താണ് പ്രശ്നം വെച്ചാല് കുളിക്കാൻ മാത്രം മതിയ, അതിന് എന്തെങ്കിലും ഒരു മരുന്നുണ്ടല്ലോ.
0: 2016 മുതൽ
3: ആളുടെ രോഗാവസ്ഥ ഡോക്ടർ പറഞ്ഞത് സ്കിസോഫ്രീനിയ എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ. ആളുടെ അവസ്ഥ അതാത്ര. അപ്പൊ മെഡിസിൻ അലോപ്പതി മരുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ രോഗം നിയന്ത്രണത്തിലായിരുന്നു, നിയന്ത്രണാവസ്ഥയിലുണ്ട്. പക്ഷെ ആൾക്ക് കുളിക്കാൻ മതിയ, നമ്മള് ഭയങ്കര നിർബന്ധമായിട്ട് നാളെ സ്ട്രെസ് ചെയ്താലേ ആഴ്ചയിലെങ്കിലും 2 വർഷം കുളിക്കുള്ളൂ.
0: എന്ത് വിദ്യാഭ്യാസമുള്ള ആളാണ്? എന്ത് വിദ്യാഭ്യാസമുള്ള ആളാണ്?
3: ആള് PG ഒക്കെ
0: പഠിച്ചാണല്ലേ. എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ?
3: പക്ഷെ ജോലിക്കൊന്നും
0: പോകുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോ ആള് തന്നെ ഇരുന്ന് സംസാരിക്കുകയോ അതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നേരത്തെ?
3: അതൊന്നും അങ്ങനെയൊന്നുമില്ല. ആൾക്ക് ഇഷ്ടമില്ലാത്ത ചിന്തകൾ വരുമ്പോ തല ഇങ്ങനെ സൈഡിലേക്ക്
0: ചെവിയിൽ എന്തെങ്കിലും ഒച്ച കേൾക്കുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ നേരത്തെ? ആരോ എന്തെങ്കിലും സംസാരിക്കുന്ന പോലെയോ ചെവിയിൽ ഒച്ച കേൾക്കുന്ന പോലെയോ ഹലൂസിനേഷൻ പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ നേരത്തെ?

0: മറുപടി പറയില്ല നമ്മളോട്. അതിനെ പറ്റി ചോദിക്കേണ്ട, അവർക്ക് ഇഷ്ടമല്ല. ചോദിച്ചു കഴിഞ്ഞാൽ ആള് പറയാ എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കേണ്ടെന്ന് പറയും, അങ്ങനെ പറയുള്ളൂ. അപ്പൊ ആൾക്ക് മെഡിസിൻ കഴിച്ചപ്പോ നീ എന്തെങ്കിലുമൊക്കെയാണ് ഈ കാലം ഇങ്ങനെ ഇഷ്ടമില്ലാത്ത, ഇപ്പൊ കുറഞ്ഞു, അതൊക്കെ വളരെ കുറഞ്ഞു. ആ തുടക്കകാലത്തായിരുന്നു ആൾക്ക് ഇഷ്ടമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യണെന്നാണ് പറയണേ. ആ അതുപോലെ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് സാറ് എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായി കഴിഞ്ഞാ ആള് പറയും ഞാൻ നല്ല കുട്ടിയാന്ന് പറയാ എന്നോട്. എന്നോട് ഞാൻ എന്താണ് കൂടുതലായിട്ട് ഇടപഴകണേ അമ്മയാലോ. ബാക്കി അവരോട് വിരോധമൊന്നുമില്ല, ആളെ കഞ്ചത്തിൽ ഇങ്ങനെ കൊണ്ടുപോകണം, അതാണ് അവസ്ഥ.
1: അപ്പൊ ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു മാനസിക പ്രശ്നത്തിന്റെ വിഭാഗത്തിൽ പെടുന്ന ഒരു രോഗാവസ്ഥയാണ്.
0: അപ്പൊ
1: അതിന് ഇച്ചിരി ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടതും ആവശ്യമാണ്. നമുക്ക് ഡോക്ടർ പറയാതെ ഒരിക്കലും മരുന്നുകൾ നിർത്താൻ പാടില്ല.
0: മരുന്നുകൾ
1: കറക്റ്റ് ആയിട്ട് വാങ്ങിച്ച് കഴിക്കണം.
0: ഓക്കെ, കഴിക്കുന്നത്
1: ഈ പ്രശ്നമുള്ളവർക്ക് ചിലപ്പോ സെൽഫ് ഹൈജീൻ
0: വേറെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ വഴക്കോ അല്ലെങ്കിൽ ആൾക്കാരോട് അക്രമ സ്വഭാവം അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ ഒന്നുമില്ല.
1: അമ്മ കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അല്ലേ?
0: അതൊന്നും ഇല്ല ഡോക്ടറെ. പിന്നെന്താച്ചാ അവന് ഇങ്ങനെ ഇറിറ്റേഷൻ ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ അവന് ഭയങ്കര മനസ്സിന് വിഷമയപ്പോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം അവനോട് ഇറിറ്റേഷൻ ആയിട്ട് ഒന്നും സംസാരിക്കില്ല. ഞാനല്ല വീട്ടിലുള്ള ആരും
1: ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മള് വീട്ടുകാരെ
0: ഇത്തിരി ഒന്ന് വിരോധം പറയാ. ഇന്നത്തെ കുളിക്കാണ്ടിരുന്നാ ശരിയാവും, ഇപ്പൊ ഇനി വേനൽക്കാലം പറഞ്ഞേ. ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെയാണ് ഒന്ന് കുളിക്കുക, അതും നമ്മൾ അത്ര നിർബന്ധിക്കണം. ഞാൻ ബാക്കി കാര്യങ്ങളിലൊക്കെ നല്ല വിവരമുണ്ട്, പത്രം വായിക്കും, ടി വിയിൽ വാർത്തകൾ കാണും. ഞാൻ കാണാത്ത വാർത്തകൾ എന്നെ അവനാണ് കാണിച്ചു
1: തരിക. സ്വന്തം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഈ കുളിക്കുക എന്നുള്ള കാര്യം ഒഴികെ ആഹാരം കഴിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല കറക്റ്റ് ആയിട്ട്?
0: അതിനൊന്നും കുഴപ്പമില്ല, അവനെ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കും ചെയ്യും, കഴിക്കുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല.
1: അപ്പൊ നമ്മള്
0: പിന്നെന്താ ജോലികളൊന്നും വേറെ ഒന്നും ചെയ്യാത്തന്നെ ശരീരത്തിൽ തടിച്ചു ഇപ്പൊ ആളെ തടി വെച്ചു. ഞാൻ പറയും വ്യായാമം ചെയ്യാം, അത് ചെയ്യും ചെയ്യാന്നൊക്കെ പറയും.
1: അപ്പൊ നമ്മൾ അവർക്ക് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടത് ആവശ്യമാണ്.
0: കുളിക്കാനൊരു മടി, ഭയങ്കര മടിയാ, നിർബന്ധമായിട്ട്.
1: രോഗത്തിന്റെ ഭാഗമായിട്ട് ചിലര് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് മാക്സിമം നമ്മള് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് ആ കാര്യം ചെയ്യിക്കാന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യുന്നത്.
0: അലോപ്പതി മരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയുർവേദ മരുന്നുണ്ടോ ഡോക്ടർ?
1: അല്ലെ, നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന അലോപ്പതി മരുന്ന് അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പാടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ കൂട്ടത്തില് ചെയ്യാവുന്ന മരുന്നുകളുണ്ട്. പക്ഷെ ഒരു ഡോക്ടറെ നേരിട്ട് കാണിച്ചതിന് ശേഷം, രോഗിയെ ഡോക്ടർ നേരിട്ട് കണ്ട് അസസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാൻ
0: പറ്റുക.
1: ഡോർത്ത് പറവൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സേവനം ലഭ്യമാണ്. തൃശ്ശൂര് ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലും പിന്നെ തൃശ്ശൂരുള്ള
0: ജില്ലാ
1: ഒരു പ്രാവശ്യമെങ്കിലും രോഗിയെ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. ആദ്യ പ്രാവശ്യം പോകുമ്പോഴേ
0: ആള് സ്വന്തമായിട്ട് പോയി മരുന്ന് വാങ്ങിയൊക്കെ കഴിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇനിയിപ്പോ വേറെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണമെന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോ സമ്മതിച്ചത് വരില്ല. ഞങ്ങള് പോയി വിവരം പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് ഇതിന്റെ കൂട്ടത്തിൽ കൂടെ കൊടുക്കാൻ പറ്റുമോ എന്നാണ് എനിക്ക് ഡോക്ടറോട് ചോദിക്കാം.
1: ഡോക്ടറെ നേരിട്ടൊന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും ചെയ്യാൻ പറ്റുക കേട്ടോ.
0: അപ്പൊ ആയുർവേദ മെഡിസിൻ കഴിക്കുമ്പോ ഈ ഇറച്ചി മത്സ്യൊന്നും കഴിക്കാൻ പാടില്ല എന്നല്ലേ?
1: ചില മരുന്നുകൾക്കും ചില രോഗങ്ങൾക്കും അതിൻ്റെതായ പഥ്യങ്ങളോ കാര്യങ്ങളുണ്ട്. അത് ഏത് മരുന്നാണ് നൽകുന്നത്, ഏത് രോഗത്തിനാണ് നൽകുന്നതെന്ന് ഉള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പൊ ആയുർവേദ മരുന്നുകളാകുമ്പോ അതിൻ്റെതായ പഥ്യങ്ങള് മരുന്നുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകും. ഓക്കെ അമ്മ, ഈ സേവനങ്ങൾ ലഭ്യമാക്കൂ. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഇരിങ്ങാലക്കുടയും തൃശ്ശൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലും ഈ സേവനം ലഭ്യമാണ്.
0: ഇവിടെ അടുത്ത് പേരാമ്പ്രയുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, പക്ഷെ അവിടെ ഉണ്ടോന്ന് അറിയില്ല. ശരി, താങ്ക്യൂ ഡോക്ടർ.
2: ഓക്കെ, വിളിച്ചത് നന്ദി. ഈ സേവനങ്ങളെല്ലാം സൗജന്യമാണല്ലോ?
1: അതെ, മരുന്നും സൗജന്യമാണ്.
2: കാരണം

0: പലർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തായാലും സൗജന്യമായി മരുന്ന് ലഭിക്കുന്നതാണല്ലേ. നമുക്ക് ഈ ഒരു മാനസിക രോഗം തുടക്കത്തിൽ എങ്ങനെ അറിയാൻ പറ്റും, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? കുടുംബങ്ങൾ എന്തെങ്കിലും, നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ടായിരിക്ക് വരാം, അതിന് മുമ്പ് ഒരു കോളിലേക്ക് പോകാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: നമസ്കാരം. ഡോക്ടർ ഐസക് പോൾ ആണ്.
1: മാനസിക ആരോഗ്യത്തിനെ പറ്റിയാണല്ലോ.
0: അതെ അതെ.
1: ഇത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ഉണ്ണി പറഞ്ഞിട്ടുണ്ടോ?
2: പറഞ്ഞോളൂ സാർ.
1: ഹലോ ഡോക്ടർ, ഈ മറവി, ഈ മാനസികാരോഗ്യം കുറയുന്നതിന്റെ ലക്ഷണം കൊണ്ടല്ല, ഈ പ്രായം 10-60 വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് മറവി ഉണ്ടാവും, ഇത് കൂടുതൽ വരുന്നതിന്റെ ലക്ഷണം? നമ്മളൊരു സാധനം എവിടെങ്കിലും എടുത്തു വെച്ചപ്പോ കണ്ണടയൊക്കെ വെച്ചിട്ട് കുളിക്കാൻ പോയി, വന്ന് നോക്കുമ്പോ കണ്ണട എവിടെ അറിയാണ്ട് തെരഞ്ഞെടുക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ മാനസിക ആരോഗ്യം കുറയേണ്ട ഒരു ലക്ഷണമല്ലേ
2: അത്? പല മാനസിക ബുദ്ധിമുട്ടുകൾക്കും മറവി ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരു മറവി ചെറിയ ശ്രദ്ധക്കുറവ് വന്നു എന്ന് വെച്ചാൽ അതൊരു മാനസിക രോഗമാവണമെന്നില്ല. പിന്നെ പ്രായം കൂടുന്നതനുസരിച്ച് ചെറിയ രീതിയിലുള്ള കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റുകൾ, ചെറിയ മറവിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ മറവി രോഗം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്, ഡിമെൻഷ്യ എന്നൊക്കെ പറയുന്ന മറവി രോഗം, അൽഷിമേഴ്സ് ഡിമെൻഷ്യ എന്നൊക്കെ പറയുന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് നമുക്കൊരു ഡോക്ടറെ കണ്ട് അവിടെ അസസ്മെൻറ്റ് സ്കെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അത് എത്രമാത്രം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു സ്കോർ ചെയ്യും, മാർക്കിടും. അപ്പോൾ കുറച്ച് മാർക്കിൽ കുറവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ മറവി രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് ചിലപ്പോൾ അതിനെ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തുടർ പരിശോധനകളും ആവശ്യമെങ്കിൽ അതിൻ്റെയുള്ള ചികിത്സകളൊക്കെ തേടേണ്ടതായിട്ട് വരും. നമ്മൾ ചിലപ്പോൾ ഈ മറവിയായിട്ട് നമുക്ക് തോന്നുന്നത് ശ്രദ്ധക്കുറവായിരിക്കും, ഒരേ സമയത്ത് പല പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു കോൺസെൻട്രേഷൻ്റെ പ്രശ്നം വരാം, അത് മറവിയായിട്ട് പ്രതിഫലിക്കാം. അതുപോലെ തന്നെ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ B12 മുതലായിട്ടുള്ള വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസീസ് ഈ ലക്ഷണങ്ങളായിട്ട് കാണപ്പെടാം. പിന്നെ ചില അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, തൈറോയിഡ് പോലുള്ള ചില അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ആയിട്ട് വരാം. അങ്ങനെ പല രീതിയിലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ടും ഈ ഡെഫിഷ്യൻസി ആയിട്ടും ഒക്കെ ഈ മറവി വരാവുന്നതാണ്. അപ്പൊ നമുക്ക് ഉണ്ടോണ്ട്.
0: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമ്മളിപ്പോൾ ഈ ഡിമെൻഷ്യയെ കുറിച്ച് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഓർമ്മ ഇല്ലാതാവുന്ന സ്മൃതിനാശം എങ്ങനെയാണ് ആയുർവേദം അതിനെ കാണുന്നത്?
2: സ്മൃതി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടാണ്. നമ്മൾ ഓർമ്മകളിലൂടെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഭൂതകാലത്തിലെ അനുഭവങ്ങൾ നമ്മൾ വർത്തമാനകാലത്ത് അതിൽ നിന്ന് അറിവുകൾ നേടിയാണ് നമ്മൾ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നത്. ഭാവി ജീവിതത്തെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും ഈ ഭൂതകാലത്തിലെയും വർത്തമാനകാലത്തിലെയും ജ്ഞാനത്തിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്മൃതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മേധ, നമ്മുടെ
0: ബുദ്ധി,
2: അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മ ശരിയാണോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം വെച്ച് നമ്മൾ അസസ് ചെയ്യും. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുയോജ്യമായിട്ടുള്ള മെഡിസിൻസ്, ഔഷധങ്ങൾ ഇന്ന് ലഭ്യമാണ് ആയുർവേദ ചികിത്സാശാഖയിൽ.
0: നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ.
3: ഹലോ,
0: നമസ്കാരം. പരസ്പരമാണ്, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി എന്ന് സംശയം ചോദിക്കൂ. ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ഡോക്ടർ ഐസക് പോളാണ്. മനോരോഗങ്ങൾക്ക് ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സയാണ് ഡോക്ടർ പറയുന്നത്. ഓക്കെ,
3: ഹലോ,
2: ചോദിച്ചോളൂ. ഡോക്ടറാണ് സംസാരിക്കുന്നത്, ചോദിച്ചോളൂ.
3: ഹലോ,
2: ഹലോ,
0: കേൾക്കാം. ഡോക്ടർ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
3: ഹലോ,
0: എനിക്ക് അവർ സംസാരിക്കുന്ന എന്തോ ഒരു വിഷമമുണ്ടാവുന്നു. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് തുടരാം. ഈ മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഞാൻ കുറച്ച് ചോദിക്കണ്ടേ, തുടക്കത്തിൽ എങ്ങനെ നമുക്ക് അറിയാൻ കഴിയും?
2: അതെ, അമിതമായിട്ടുള്ള ദേഷ്യം, നമ്മുടെ ഇമോഷൻസ്, മൂഡ് സ്വിങ്സ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത്രയും നാൾ നോർമലായിട്ടിരുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ കൂടുതലായിട്ടുള്ള വ്യത്യാസം, സങ്കടമാണെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് അമിതമായിട്ട് സങ്കടപ്പെടുക, ഉറക്കത്തെ ബാധിക്കുന്ന അവസ്ഥ വരിക, പണ്ട് താല്പര്യത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ താല്പര്യം ഇല്ലാതെ അവസ്ഥ വരിക, അമിതമായിട്ടുള്ള പശ്ചാത്താപബോധം, ഞാൻ വലിയ തെറ്റുകൾ ചെയ്തു പോയി എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ വരിക, ഭാവിയെക്കുറിച്ച് അമിതമായിട്ടുള്ള ഉത്കണ്ഠ പ്രകടിപ്പിക്കുക, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഈ സോഷ്യൽ മീഡിയ സജീവമായതിന്

0: ശേഷം പലർക്കും രോഗങ്ങളെ കുറിച്ചുള്ള ആദ്യം വളരെ കൂടിയിട്ടുണ്ട്. അല്ലെ, ചെറിയൊരു ലക്ഷണങ്ങൾ കാണുമ്പോഴേ എനിക്ക് ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും രോഗമാണെന്നുള്ള ചിന്ത. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് അമിതമായിട്ടുള്ള ഉത്കണ്ഠ പ്രകടിപ്പിക്കുക, അനാവശ്യമായിട്ടുള്ള ഭയം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുക, ഇതൊക്കെ പലപ്പോഴും ചില മാനസിക ബുദ്ധിമുട്ടുകളുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
1: നമ്മൾ സാധാരണ ഈ ആയുർവേദത്തിൽ അസുഖങ്ങളെല്ലാം ത്രിദോഷം കൊണ്ടാണ്, വാദപിത്ത കോപം അതിൻ്റെ ഏറ്റക്കുറച്ചിലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ മാനസിക രോഗത്തെ എങ്ങനെയാണ് കാണുന്നത്?
0: അതെ, മനസ്സ് എന്ന് പറയുന്നത് അതീന്ദ്രിയം അല്ലെങ്കിൽ ഉപേന്ദ്രിയം എന്നൊക്കെയാണ് നമ്മൾ പറയുക. വളരെ 11-ാമത്തെ ഒരു ഇന്ദ്രിയമൊക്കെ ആയിട്ടാണ് മനസ്സിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാദപിത്ത കഫ ദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാനസിക രോഗങ്ങളെ നമ്മൾ വേർതിരിച്ചതുപോലെ തന്നെ മനസ്സിൻ്റെ 3 അവസ്ഥകൾ നമ്മൾ ആയുർവേദത്തിൽ തിരിച്ചിട്ടുണ്ട്. സത്വം, രജസ്, തമസ്. ആരും ഇപ്പം സത്വം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഗുണമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. രജസ്സും തമസും മനസ്സിൻ്റെ ദോഷങ്ങളായിട്ട്
1: പ്രകൃതി എന്ന് പറയുന്നത്.
0: ആ അതെ അതെ.
1: അപ്പോൾ അത് കോളിലേക്ക് പോയിട്ട് വരാം ഡോക്ടർ, പ്ലീസ്. ഇല്ല, കോൾ കണക്ട് ആയില്ല, പറഞ്ഞോളൂ പ്ലീസ്.
0: അപ്പോൾ മാനവ രോഗങ്ങൾക്ക് പ്രത്യേക കാരണമായിട്ട് പറയുന്നത് ഈ രജസ്സിൻ്റെ തമസ് ദോഷങ്ങളാണ്. അതിൻ്റെ ഒരു ഇംബാലൻസ് ആണ്, ഇക്വിലിബ്രിയം പോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും
1: മനോരോഗമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, നമസ്കാരം, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: എന്റെ ഹസ്ബൻഡിന്റെ ചങ്ങൾക്ക് വേണ്ടിയാണ്, ഒരു 70 വയസ്സിന്റെ ആലുവയിൽ ഞാൻ വിളിക്കണേ. മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു മോനുണ്ടായാലും അത് ലെൻസ് ക്യാൻസർ വന്നിട്ട് 34 വയസ്സിൽ മരിച്ചു, ഭർത്താവ് മരിച്ചു, അങ്ങനെയൊക്കെ ഒത്തിരി മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ കണ്ണും അറിയില്ല. കാഴ്ചക്ക് ഉണ്ടായതായിരുന്നു, ഒരു ഇടക്കാലം കൊണ്ട് കാഴ്ച പോയി. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കാര്യത്തിന് കംപ്ലൈൻറ്റ് ആകുന്ന ഒരിക്കലും കാഴ്ച കിട്ടില്ല. ഒരുപാട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയായിരുന്നു. ഇപ്പൊ ആൾക്ക് നമ്മള് കുളിക്കുമ്പോ പറയുന്നത് ടാങ്കില് പെയിന്റ് കളിക്കുകയാണ്, പിന്നെ ഭക്ഷണം കൊടുക്കണേലി കല്ലും എന്തൊക്കെ വാരിയിട്ടേക്കണേന്, പിന്നെ എന്റെ മേത്തൊക്കെ ആകെ
1: പെയിന്റാണ്.
2: എപ്പോഴും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ഏത് നേരം ഭയങ്കര ആൾക്ക് ഭയങ്കര ഒരു പ്രയാസം എന്തെങ്കിലും ഒക്കെ പറഞ്ഞു.
0: എത്ര നാളായി ബുദ്ധിമുട്ട് കണ്ടു തുടങ്ങിയിട്ട്? അഞ്ചാറ് മാസം മുമ്പ് കുഴപ്പമില്ലായിരുന്നു അല്ലേ?
2: അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, കണ്ടറിയാൻ വളരെ വേറെ കുഴപ്പമൊന്നും ഇല്ല. ഇപ്പൊ 5-6 മാസം ഇങ്ങനെ ഉള്ള കംപ്ലൈന്റ് ആണ്. ഈ തൊലി പെയിന്റ് ആണെന്ന് പറഞ്ഞ് ഉള്ളിന്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് ചോര വരും. ശരീരത്തിന് തൊലിയൊക്കെ ഇങ്ങനെ പെയിന്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞു. വെള്ളത്തിന് ടാങ്കിൽ ഇങ്ങനെ പെയിന്റ് അടിക്കുന്നൊക്കെ പറയുന്നത് ആയുർവേദത്തിൽ ചികിത്സയാണ് ഡോക്ടർ.
0: ഇത് വാർദ്ധക്യ സഹജമായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഈ ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾ ചിലപ്പോൾ കാണാറുണ്ട്. ചിലപ്പോൾ ഇതുപോലുള്ള ചിന്തകൾ ഇല്ലാത്ത കാര്യങ്ങളുള്ളതായിട്ട് തോന്നുന്ന ഒരവസ്ഥ ഒക്കെ ചില സാഹചര്യങ്ങളിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡെലൂഷൻ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയുന്ന രോഗാവസ്ഥകൾ പലപ്പോഴും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കാണിച്ച ശേഷം, ആയുർവേദ ഡോക്ടർ കാണിച്ച ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മരുന്നുകൾ എടുക്കുക അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു ആലുവയിലുണ്ട്. ആലുവയിൽ 2-ാമത്തെയും 4-ാമത്തെയും വെള്ളി ശനി ദിവസങ്ങളിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ആലുവ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ. അവിടെ നേരിട്ട് ചെന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ ഫോൺ വിളിച്ച് അന്വേഷിച്ച ശേഷം നമുക്ക് സേവനം ലഭ്യമാക്കാവുന്നതാണ്. 2-ാമത്തെയും 4-ാമത്തെയും വെള്ളി ശനി, ഒരു മാസത്തിലെ 2-ാമത്തെയും 4-ാമത്തെയും വെള്ളി ശനി ദിവസങ്ങൾ.
1: നന്ദി, നമുക്കൊരു ഇടവേളയിലേക്ക് പോയിട്ട് വരാം.

0: പരസ്പരം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ശരിക്കും ഈ ആയുർവേദത്തിൽ മാനസികാരോഗ്യത്തിനായി പറയുന്ന പ്രധാന ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് വിശദമാക്കാമോ?
1: ആയുർവേദ ചികിത്സാ ശാഖയിൽ മൂന്ന് തരത്തിലുള്ള ചികിത്സകളാണ് മാനസിക രോഗ ചികിത്സയിൽ പറയുന്നത്. ഒന്ന് യുക്തിവിഭാശ്രയ ചികിത്സ, സത്വാവജയ ചികിത്സ, ദൈവവിഭാശ്രയ ചികിത്സ, അങ്ങനെ മൂന്ന് രീതിയിലുള്ള ചികിത്സാ രീതികളാണ്. എന്നിട്ട് യുക്തിവിഭാശ്രയ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ അകത്തേക്ക് മരുന്നുകൾ കൊടുത്ത് അതുപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സകൾ, ശോധന ചികിത്സകൾ, അതുപോലെ തന്നെ ശിരോധാര പോലുള്ള.
0: നമുക്കൊരു കോൾ വരുന്നുണ്ട് ഡോക്ടർ. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി എന്ന് ശ്രദ്ധിക്കൂ, ഡോക്ടർ മറുപടി പറയും. ഡോക്ടർ ഐസക് പോളാണ് ഇന്നത്തെ ഗസ്റ്റ്.
2: ഹലോ,
0: ആ ചോദിച്ചോളൂ. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ.
2: റേഡിയോ
0: ഓ ശരി, ഓക്കെ, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ മറുപടി പറയും.
2: മോനെ അലോപ്പതി ഗുളികയൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്.
1: മോൻ എത്ര വയസ്സുണ്ട്?
2: 21 വയസ്സായ കുട്ടിയാണ്. ഡിസബിലിറ്റി എന്നാണ്.
1: എന്തോ
2: ഡിസബിലിറ്റി കുട്ടി എന്നറിയാം? ബുദ്ധിവൈകല്യം.
1: ആ, ബുദ്ധിവൈകല്യം ഉള്ള കുട്ടിയാണ്. ഓക്കെ.
2: പക്ഷെ അപ്പൊ ആൾക്ക് എന്ന് പറഞ്ഞാല് ഈ ചൂട് കാലം വരുമ്പോ ആള് ലക്ഷം വയലുണ്ടാവും. അതിപ്പോ കൊടുക്കണത് അർക്കാമിൻ 6 എന്ന് പറഞ്ഞ ഗുളിക കൊടുക്കണം. അർക്കാമിനും അത് സ്ഥിരം കൊടുക്കൊന്നുമില്ല, അങ്ങനെ പ്രശ്നം വരുമ്പോള്ളൂ. ആള് സ്കൂളിൽ പോണ ആളാണ്.
1: ഭിന്നശേഷിക്കാരുടെ സ്കൂളിൽ
2: ഭയങ്കര പ്രയാസമാണ്. എപ്പോഴല്ല, എന്തെങ്കിലും ഏത് പറഞ്ഞ ആളാണ്
1: വയലുണ്ടാവും. ചൂടുകാലത്ത് മാത്രമാണോ ഈ സ്വഭാവത്തിലുള്ള വ്യത്യാസം കണ്ടുവരുന്നത്?
2: അല്ല, അതുണ്ട്. അതിപ്പോ നമ്മളിങ്ങനെ കെയർ ചെയ്ത് പോകും.
1: അതല്ല, ചൂടുകാലം വരുമ്പോൾ മാത്രമാണോ ഈ ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്?
2: ചൂടുകാലം ആളാകുമ്പോ, അല്ലെങ്കിൽ നമുക്കൊക്കെ ലക്ഷം ഒതുങ്ങി കിട്ടണതാണ്. ചൂടുകാലം വന്നാൽ ആളെ എപ്പോഴും ഉണ്ടാവില്ല. എന്തെങ്കിലും പറഞ്ഞ ആൾക്ക് ഏതും മതി, ചെറിയ പ്രശ്നം മതി, ആളെ പിടിച്ചു കയറും. സംസാരത്തിനൊക്കെ കുറച്ച് കുറവുള്ള ആളാണ്. സംസാരത്തിന് ശേഷം ഇതിലെ കുറവുള്ള ആളാണ്.

0: ഓക്കെ, താങ്കളെ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ചാവക്കാട് ഭാഗത്തു നിന്നാണ് ഡോക്ടർ.
0: ചാവക്കാട് ഭാഗത്തു നിന്നാണ് അല്ലേ. അപ്പോ ഈ മോനെ ഒരു ഡോക്ടറെ, ആയുർവേദ ഡോക്ടറെ നേരിട്ട് കാണിച്ച ശേഷം ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് വരിക. പെരിങ്ങാലക്കുട ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഇരിങ്ങാലക്കുട അടുത്തല്ലേ അവിടെ? തൃശ്ശൂർ, തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂര് രാമവർമ്മ ഗവൺമെന്റ് ജില്ലാ ആയുർവേദ ആശുപത്രി ഉണ്ട് തൃശ്ശൂർ ടൗണിൽ തന്നെ. അതെ അതെ. അപ്പൊ അവിടെ ജില്ലാ ആയുർവേദ ആശുപത്രി ഉണ്ട്. അതെ അതെ, ഡോക്ടറുടെ സേവനമുണ്ട് അവിടെ. അത് ഏതൊക്കെ ആഴ്ചയിലെ ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് ഒന്ന് അന്വേഷിക്കേണ്ടി വരും. തൃശ്ശൂര് ജില്ലയില് ഈ രണ്ട്, ഇരിങ്ങാലക്കുടയും തൃശ്ശൂര് ജില്ലാ ആയുർവേദ ആശുപത്രിയിലാണ് സേവനം ലഭ്യമാക്കുന്നത്. അത് ചിലപ്പോൾ ചൂട് കൂടുന്നതിന്റെ ഒരു അസ്വസ്ഥതയായിരിക്കാം ആൾക്കങ്ങനെ പറയാനും, അത് എന്താണ് അസ്വസ്ഥ എന്ന് വാക്കുകളിലൂടെ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് അസ്വസ്ഥതയായിട്ട് പ്രകടിപ്പിക്കുന്നതായിരിക്കാം.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമ്മൾ പറഞ്ഞു വന്നത് മൂന്ന് തരത്തിലുള്ള ചികിത്സയുണ്ട് മനോരോഗങ്ങൾക്ക് ആയുർവേദത്തിൽ എന്ന് പറഞ്ഞു.
0: യുക്തിപാശ്രയ ചികിത്സ, മരുന്ന് കഴിക്കുക, പഞ്ചാർമ ചികിത്സകള്, ശിരോധാര പോലുള്ള ചികിത്സകളും, പിന്നെ സത്വാവജയ ചികിത്സയാണ് എന്ന് വെച്ചാൽ പുനരഹിതേഭ്യോ അർത്ഥേഭ്യോ മനോനിഗ്രഹ എന്ന് പറയും. എന്ന് വെച്ചാൽ അഹിതമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് മൊത്തം നഷ്ടപ്പെട്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, എനിക്ക് നല്ലൊരു ഭാവിയില്ല എന്ന് ഒരു സെൽഫ് എസ്റ്റീം കുറയുന്ന ഒരു അവസ്ഥ, സ്വയം മതിപ്പ് കുറയുന്ന അവസ്ഥ, ആത്മവിശ്വാസം കുറയുന്ന ഒക്കെ അവസ്ഥയൊക്കെ വരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നമ്മളൊരു കൗൺസിലിംഗ് പോലെ ഒരു സപ്പോർട്ടീവ് തെറാപ്പി. അപ്പോൾ നമുക്ക് കൗൺസിലിംഗായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റില്ലെങ്കിലും ഒരു സാന്ത്വന ചികിത്സ പോലെ നമ്മൾ സമാധാനിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഉള്ള ചികിത്സാ രീതികളെയാണ് നമ്മൾ സത്വാവജയ ചികിത്സ, അഹിതമായ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തുക എന്നുള്ള രീതിയിൽ. പിന്നെയുള്ളത് ദൈവോപാശ്രയ ചികിത്സ എന്ന് പറയുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആ രീതിയിലുള്ള ചികിത്സകളും ആയുർവേദത്തിൽ പറയുന്നു.
2: നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
3: ഞാൻ ഇടപ്പള്ളിന്ന് വിളിക്കുന്നത്.
0: ആ പറഞ്ഞോളൂ.
3: അതെ സാറേ, അതെ, എനിക്ക് വേണ്ടി എന്റെ വൈഫിന്
0: വേണ്ടിട്ടാണ്.
3: 41 വയസ്സുണ്ട് ആൾക്കെ. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ രണ്ടു കുട്ടികളുണ്ട്. മോൻ മറ്റേ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു, മോള് 10th class പഠിക്കുന്നു. അപ്പൊ ഇയാൾക്ക് ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 12 വർഷം കഴിഞ്ഞ് മോന് 12 വയസ്സായപ്പോ ഇയാൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു മന്മത പോലെ വന്നായിരുന്നു.
0: ഹലോ,
2: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ.
3: അപ്പൊ ഇങ്ങനെ കിടപ്പ് മാത്രം, ഭക്ഷണം കഴിക്കലൊന്നുമില്ല. അപ്പൊ എനിക്ക് ഇതിന്റെ കാര്യം അറിയില്ലായിരുന്നു. ഞാൻ ഈ ഡോക്ടറെ നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലില് സാറേ ഒരു സൈക്കാട്രിസ്റ്റ് കൊണ്ട് കാണിച്ചായിരുന്നു. പുള്ളിക്കരം ഗുളികകം മരുന്ന് വന്ന് ഗുളികന്ന് ഗുളിക കഴിച്ചു കഴിയുമ്പോ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോ കുറവ് വരും, കുറവ് തീയുമ്പോ വരും. ഒരു 2 മാസമായി. അപ്പം ഞാനിപ്പൊ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് കഴിച്ചപ്പോ അവള് ഭയങ്കര ദേഷ്യമൊക്കെയാണ് പുള്ളിക്കാരത്തേക്ക്. ദേഷ്യമാണ്, ഭക്ഷണം കഴിക്കൂല, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് ഇവിടെ ഇരിപ്പിരിക്കും, കിടക്കോടെ വെറുതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ. അപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ 2 ആഴ്ചക്ക് മുമ്പ് എന്റെ അടുത്ത് എനിക്ക് വീട്ടിൽ പോകണം. അപ്പൊ അവളുടെ വീട് ആലപ്പുഴയിലാണ്. അപ്പൊ വീട്ടിൽ പോകണം, എനിക്ക് അമ്മേനെ അച്ഛനെ കാണാം. ഞാൻ പറഞ്ഞ പോയിക്കോന്ന് പറഞ്ഞ ഞാൻ കൊണ്ടാക്കി. ഇപ്പൊ അവിടെ നിൽക്കാണ്, വന്നിട്ടില്ല. അപ്പൊ ഇന്ന് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വിളിച്ചപ്പോഴും അവളുടെ അമ്മയായിട്ട് സംസാരിച്ചപ്പോഴും ഇവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചങ്ങനാശ്ശേരിയില് ഒരു ഡോക്ടർ ഉണ്ടായി. അപ്പൊ ഈ ചീട്ടൊക്കെ ആയിട്ട് ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ആ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞപ്പോ ഗുളിക കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗുളിക ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് ഇപ്പൊ ഉച്ചക്ക് എന്നെ വിളിച്ച് ഇന്നാണെന്ന് സംസാരിക്കുന്നത് പുള്ളിക്കാരായിട്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല, കാരണം എനിക്ക് എന്റെ ചെവിയിൽ എന്തൊക്കെ ആൾക്കാർ വന്ന്
0: പറയുന്നു,
3: കുട്ടികളെയൊക്കെ ഓഫീസിൽ വന്നേക്കാണ്. പുള്ളിക്കാർക്ക് ഭയങ്കര പേടിയാണ് ആൾക്കാരൊക്കെ അവളെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരുമോ വീട്ടിലൊക്കെയാണ് നിൽക്കുന്നത്.

0: ഇതുപോലുള്ള തോന്നലുകൾ ആൾക്ക് വരുന്നുണ്ട് അല്ലേ?
1: അതെ സാർ, ഭയങ്കര പേടിയാണെന്ന്, ഭയങ്കര പേടി, ഭക്ഷണം കഴിക്കില്ല, ഇടപ്പോ നമ്മളെന്തെങ്കിലും പറയാൻ ഭയങ്കര ദേഷ്യമൊക്കെയാണ് പുള്ളിക്കാരത്തേക്ക്. അപ്പൊ അതാണ്, ഞാനപ്പോ അത് ഇപ്പൊ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. ആ ഗുളിക ഭയങ്കര എഫക്റ്റീവ് ആണ് സാറേ, ഭയങ്കര ക്ഷീണോ തളർച്ചയൊക്കെ
0: ആയിരിക്കും.
1: ഇപ്പൊ ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്,
0: കഴിക്കുന്നുണ്ട്,
1: കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ മറ്റേ ഇംഗ്ലീഷ് മരുന്നിനെക്കാട്ടും നല്ലതായിരിക്കില്ല സാറേ ആയുർവേദം എന്ന് പറഞ്ഞു? ഞാനതാണ് ഞാൻ സാറേ വിളിച്ചത്.
0: കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് മരുന്ന് തന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും നമ്മൾ ഒറ്റയടിക്ക് നിർത്തരുത്. അപ്പൊ നമുക്ക് ആയുർവേദ ചികിത്സ കൂടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ബാക്കി വ്യക്തിയെയും കൂട്ടി ഡോക്ടറെ കാണാം. ഇപ്പൊ നിങ്ങൾ ഇടപ്പള്ളി അല്ലേ പറഞ്ഞേ? ഇടപ്പള്ളി. അപ്പൊ കച്ചേരിപ്പടിയിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രി ഉണ്ട്. അവിടെ ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ 2 മണി വരെയുള്ള സമയത്ത് ഒരു ലേഡി ഡോക്ടറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറയണമെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് സംസാരിക്കാനും സാധിക്കും. അപ്പോൾ താങ്കൾ വൈഫുമായിട്ട് ഈ ബുധൻ ശനി ദിവസങ്ങളിൽ, ഒന്നാമത്തെ മൂന്നാമത്തെ ബുധൻ ശനി ദിവസങ്ങളിൽ അവിടെ ചെല്ലുകയാണെങ്കിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നതാണ്. ഒന്നാമത്തെ മൂന്നാമത്തെ ബുധൻ ശനി ദിവസങ്ങൾ,
2: നമ്മളിപ്പോ സാധാരണ കേൾക്കാറുണ്ട് ഈ ബ്രഹ്മി ഓർമ്മയ്ക്ക് നല്ലതാണ്, അശ്വഗന്ധ പൊതുവെ ഒരു ജനറൽ ബൂസ്റ്റർ ആയിട്ടൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ മാനസിക ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിരുന്ന എങ്ങനെയാണ് ഈ ബ്രഹ്മി, അശ്വഗന്ധ ഇത്യാദി മരുന്നുകൾ?
0: ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഓർമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ ബ്രഹ്മി കഴിക്കുക, ടെൻഷൻ ഉറക്കം പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ അശ്വഗന്ധം കഴിക്കുക, അതിൻ്റെ ക്യാപ്സ്യൂൾ കഴിക്കുക, ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടുള്ള കഴിക്കുക എന്നൊക്കെ ഉള്ളത്, അത് തികച്ചും ഒരു തെറ്റായ പ്രവണതയാണ്. അത് മരുന്നുകളാണ്. അപ്പോൾ മരുന്ന്, ഒരു മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് വന്നെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും വൈദ്യനിർദ്ദേശപ്രകാരം വേണം. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് കഴിക്കുന്ന സമയം, നമ്മളൊരു മാനസിക മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടിനാണ് കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കഴിക്കുന്ന സമയത്തിന് പ്രാധാന്യമുണ്ട്. ആഹാരത്തിന് മുമ്പാണോ ആഹാരത്തിന് ശേഷമാണോ കഴിക്കുന്നത് എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അഡ്ജുവൻ്റ് അല്ലെങ്കിൽ അനുപാനം എന്ന് പറയും, അനുസഹ പശ്ചാത്പീയതീ അനുപാനം എന്ന് പറയും. നമ്മൾ എന്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്? വെള്ളത്തിൽ ചേർത്താണോ, പാലിൽ ചേർത്താണോ, നെയ്യ് ചേർത്താണോ കഴിക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഓരോ രോഗാവസ്ഥയ്ക്കനുസരിച്ചും എന്ത് കാര്യത്തിനാണ് നമ്മൾ നൽകുന്നതെന്നനുസരിച്ച് ഈ മരുന്നുകളൊക്കെ, ഈ ബ്രഹ്മിയും അശ്വഗന്ധവും മാത്രമല്ല ഏത് ആയുർവേദ മരുന്നുകളാണേലും ഈ മേൽപ്പറഞ്ഞ അനുപാനവും കഴിക്കുന്ന സമയവും അതിന് ഡോസും എത്ര നാൾ കഴിക്കണം എന്നുള്ളതും എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്നുള്ളതൊക്കെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈദ്യനിർദ്ദേശ പ്രകാരം കഴിക്കുന്നതായിരിക്കും
2: നല്ലത്.
0: നല്ലത്.
2: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
3: താങ്ക് യു, നന്ദി. എനിക്ക്, ഞാൻ ഇപ്പോ നേരത്തെ ഡോക്ടർ കുറച്ചു ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്ന മൂന്ന് രീതിയിലുള്ള ചികിത്സയിൽ അവസാനമായി ആത്മീയപരമായ ചികിത്സ ഒരു കാര്യം പറഞ്ഞു, അതിനെ കുറിച്ചൊന്ന് എനിക്ക് കൂടുതലൊന്ന് അറിഞ്ഞേ കൊള്ളാറുണ്ട്.
0: അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസിക രോഗ ചികിത്സയിൽ ഇത്യോപാസനയും ദൈവോപാസനയും സത്വാവജയ ചികിത്സകളാണ്. അപ്പോൾ അത് പാരമ്പര്യമായിട്ട് പുരാതന കാലം മുതലേ അനുവർത്തിച്ചു വരുന്ന രീതികളാണ്. അത് രോഗിയുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലം, ആത്മീയ പശ്ചാത്തലം ഒക്കെ മനസ്സിലാക്കിയിട്ട് ഈ അതൊരു സപ്പോർട്ടീവായിട്ടുള്ള, അത് പൂർണ്ണമായിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ ഈ മൂന്ന് ചികിത്സാ രീതികളും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്, യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ചികിത്സ നടത്തുക. അപ്പോൾ ഓരോ രോഗിക്കനുസരിച്ചും അവരുടെ സാമൂഹ്യ കുടുംബപരമായിട്ടുള്ള സാഹചര്യങ്ങളനുസരിച്ചൊക്കെ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് ഓരോ വ്യക്തിക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവുന്ന സാരം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദൈവാശ്രയ ചികിത്സ എന്നൊക്കെ പറയുന്നത് അത് പൂർണ്ണമായിട്ട്, അത് മാത്രം കൊണ്ട് ഒരിക്കലും പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് കിട്ടില്ല.
3: അതെ,
0: അത് ഇപ്പോൾ നമ്മളൊരു പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്കിപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് അഫർമേഷൻ നമുക്ക് ചില കണ്ടീഷൻസിൽ ആവശ്യമായിട്ട് വരും. പലപ്പോഴും പല രോഗികൾക്കും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ എന്ത് കാര്യം ചെയ്താലും ശരിയാവില്ല, എനിക്ക് നല്ല ആരോഗ്യമില്ല, സൗന്ദര്യമില്ല.

0: കാര്യങ്ങളില്ല, എനിക്ക് നല്ല ജോലിയില്ല, സാഹചര്യങ്ങളില്ല എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ കൂടുതലായിട്ട് പലപ്പോഴും പല വ്യക്തികളും പ്രകടിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പം പക്ഷേ അപ്പം നമ്മൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ കാണും, വിശ്വാസമില്ലാത്ത ആൾക്കാർ കാണും, പല ടൈപ്പ് ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പലപ്പോഴും പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ പ്രാർത്ഥിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ? പോസിറ്റീവായിട്ടുള്ള, എനിക്ക് നല്ലത് തന്നെ, വീട്ടുകാർക്ക് നല്ലത് തന്നെ, എനിക്ക് നല്ല ഭാവി ഉണ്ടാവണേ, ആ രീതിയിലുള്ള നല്ല ആരോഗ്യം കിട്ടണമെന്ന് ഉള്ള രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ സാധ്യത കൂടുതൽ അല്ലേ. അപ്പം സ്ഥിരമായിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് ചിന്തകൾ കുറയാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സംഭവിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവാനൊക്കെ സഹായിക്കും. ആ രീതിയിൽ നമ്മൾ ഇതിനെ കാണണം.
1: ഡെയിലി പ്രാക്ടീസ് ആയിരിക്കും കൊണ്ടുനടക്കാവുന്ന ഒരു കേസാണ്.
2: ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. ഇതോടൊപ്പം ചോദിക്കട്ടെ ഡോക്ടർ, ഇപ്പൊ കുട്ടികളിൽ കൂടി വരുന്ന ഹൈപ്പർ ആക്ടിവിറ്റി, ADHD പോലെയുള്ള കണ്ടീഷൻ, അതല്ലെങ്കിൽ ഓട്ടിസം, ഇതിനൊക്കെ ആയുർവേദത്തിൽ എന്തെങ്കിലും പരിഹാരം?
0: ആയുർവേദ ചികിത്സ ഉണ്ട്. ഇത് കൂടുതലായിട്ട് ആയുർവേദത്തിൽ കൗമാരബുദ്ധിം എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട്, പീഡിയാട്രിക്സ് ആയുർവേദത്തിൽ. അപ്പോൾ അതിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസിക രോഗ ചികിത്സയിൽ 3 വർഷം സ്പെഷ്യലൈസേഷൻ ഉള്ള പോലെ കൗമാരബുദ്ധി പീഡിയാട്രിക്സിലും ഈ 3 വർഷത്തെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ സംബന്ധിക്കുകയാണെങ്കിൽ നായരമ്പലം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലും കച്ചേരിപ്പടി ജില്ലാ ആയുർവേദ ആശുപത്രിയിലും ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്.
2: ഇപ്പോൾ ADHD അങ്ങനത്തെ കണ്ടീഷനുള്ള കുട്ടികളെ വേണമെങ്കിൽ, ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉള്ളവർ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട്
0: വ്യത്യാസം, അവരുടെ ജീവിത നിലവാരത്തിൽ വ്യത്യാസം വരുത്താൻ സാധിക്കും.
2: നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്. കോളേജ് ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്തേ സർ.
0: നമസ്തേ.
3: ഹം ശിവ ഗോപോൾ ഡോക്ടർ സർ, ഝാർഖണ്ഡ് സെ ശ്രോത.
2: അയ്യോ, മലയാളത്തിൽ പറയണല്ലോ അത്, അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുന്നു, മലയാളം പരിപാടിയല്ലേ.
3: ബതായിയേ, ഹാ യേ ആപ്കാ അക്കാസ്മോൻ കൊച്ചി മേ വാട്ടർ ഫാർമസ് കബ് കാ ഹോതാ ഹൈ സർ.
2: ओके,
3: उसका जानकारी चाहिए सर, जानकारी देंगे तो बेहद खुशी होगी, पार्टिसिपेट करूंगा.
2: ओके, धन्यवाद. അവർ ഇതിൻ്റെ വിവരം കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കൂടുതൽ ഹിന്ദി പറയാൻ നമുക്കറിയാത്തതുകൊണ്ട് നിർത്തുന്നു. ഈ നമ്മളിപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി, ഓട്ടിസം, ഇതിനെല്ലാം പരിഹാരം കുട്ടികൾക്ക് വേണമെങ്കിൽ
0: അവർ ആയുർവേദത്തിലൂടെ ലഭിക്കും. ജീവിത നിലവാരത്തിൽ പൂർണ്ണമായിട്ടുള്ള പരിഹാരം എന്നല്ല പറയാം, അവരുടെ ജീവിത നിലവാരം
2: മെച്ചപ്പെടുത്താൻ കഴിയും,
0: മെച്ചപ്പെടുത്താവുന്ന രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാണ്.
2: അതുപോലെ പലർക്കും ഇപ്പോൾ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് അവർ അതിൻ്റെ സ്ട്രെസ്സുണ്ട്, അതില്ലെങ്കിൽ ബേൺ ഔട്ടായി എന്ന്, വൈകുന്നേരം ആകുമ്പോഴേക്കും വളരെ ക്ഷീണം, അതൊരു മാനസികാവസ്ഥയോടൊപ്പം തന്നെ ശാരീരികാവസ്ഥ കൂടിയാണ്. ഇതിന് നമുക്ക് ആയുർവേദത്തിൽ എന്തെങ്കിലും പരിഹാരം ഈ മനോരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയും?
0: അതുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് റിലാക്സേഷൻ ടെക്നിക്കുകൾ, ഈ യോഗയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ തരത്തിലുള്ള ശ്വസന ക്രിയകൾ, അതുപോലുള്ള കാര്യങ്ങൾ മൈൻഡൊന്ന് റിലാക്സ് ചെയ്യാനും ബോഡി റിലാക്സ് ചെയ്യാനും നമുക്ക്
2: ചെയ്യാവുന്നതാണ്.
0: അതോടൊപ്പം ആവശ്യമെങ്കിൽ ആയുർവേദ മരുന്നുകളുടെ സേവനം ലഭ്യം.
2: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
4: അതെ, ഞാൻ വിളിച്ചത്, എനിക്ക് ഞാൻ ആടിമാരി എന്ന് വിളിക്കുകയാണേ.
0: പറഞ്ഞോളൂ.
4: എനിക്ക് 68 വയസ്സുണ്ട്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റണില്ല, ഈ കാലിന് ഭയങ്കര കത്ത് കഴിച്ചവരൊക്കെയാണ്. അപ്പൊ ഈ മരുന്ന് ഇപ്പൊ നേരത്തെ ഓപ്പറേഷൻ ചെയ്തിട്ട് 5 മാസമായി, അന്നേരം മരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പ്രഷറിന്റെയും ഷുഗറിന്റെയും എനിക്ക് ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ബ്ലോക്കിന്റെ ഒരു ഗുളിയും കഴിക്കണ്ടേ, 3 കൂട്ടം ഗുളിയും കഴിക്കണ്ട. ആയുർവേദം വാക്ക് കടിച്ചു കഴിയുമ്പോ എനിക്ക് വയറിന് ഭയങ്കര വിഷയ അൾസറാണെന്നാണ് പറയണത്. അപ്പൊ ഇനിയിപ്പോ ആയുർവേദം കഴിച്ച അൾസറിന് എന്തെങ്കിലും ആയുർവേദത്തില്
0: ഞാൻ മനസ്സിലാക്കിയത് താങ്കളുടെ ശാരീരിക ബുദ്ധിമുട്ടുകളുമായിട്ട് അനുബന്ധപ്പെട്ട ഉറക്കക്കുറവായിട്ടാണ് മനസ്സിലാക്കുന്നത്, കാരണം പുകച്ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ?
4: ഈ കാലിന്റെ കൂട്ട ഈ പുകച്ചിട്ട് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റാത്തന്നെ.
0: അപ്പൊ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ എടുക്കേണ്ടി വരും. പല കാര്യങ്ങളും കൊണ്ട് വരാം, ഷുഗർ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി പോലുള്ള പല കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ വരാവേ. അപ്പൊ തീർച്ചയായിട്ടും താങ്കൾ അടിമാലിയിലാണെങ്കിൽ അവിടെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയോ ഹോസ്പിറ്റലോ ഉണ്ടായിരിക്കും, ഗവൺമെന്റ് സർക്കാർ മേഖലയിൽ. അവിടെ ഒരു ഡോക്ടർ മെഡിക്കൽ ഓഫീസറുടെ സേവനം ലഭ്യമാണ്.

0: ആണ്, മരുന്നുകളുടെ സേവനം ലഭ്യമാണ്. അപ്പോൾ അവിടെ ഡോക്ടറെ കണ്ട ശേഷം ആ മരുന്നുകൾ എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഉറക്കക്കുറവിനും ഉള്ള മരുന്നുകൾ ലഭ്യമാകേണ്ടതാണ്.
1: അപ്പൊ അവിടെ ഞാൻ പോയിപ്പോ ആ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു കഴിച്ചോണ്ടിരിക്കുന്ന ഗുളിയുടെ ചീട്ടൊക്കെ കൊണ്ടുവന്നാലേ തരാൻ പറ്റുമെന്നും പറഞ്ഞൊരു കുഴമ്പ് തന്നോട്ട്. ആ കുഴമ്പ് തരത്തിട്ട് എനിക്ക് ഭയങ്കര ഒന്നാമത് വാഹത്തിന്റെ അസുഖമുള്ള കാരണം ഭയങ്കര നടുവേദനയും കഴുത്തുവേദനയൊക്കെ ആയി. പിന്നെ ആ കുഴമ്പ് തേച്ചില്ല. പിന്നീട് എന്നെ ചെയ്യണ്ടേ?
0: അല്ല, ഡോക്ടർ റിപ്പോർട്ടുമായിട്ട് ചെല്ലാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അത് റിപ്പോർട്ടുമായിട്ടൊന്ന് ചെല്ലു.
2: ഡോക്ടർ, ഈ മനോരോഗ ചികിത്സയ്ക്ക് പലപ്പോഴും കിടത്തി ചികിത്സ ആവശ്യമായി വരും. ഡോക്ടർ ഇപ്പോൾ ഇതെല്ലാം ഇൻപേഷ്യൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇൻപേഷ്യൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഔട്ട് പേഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കിടത്തി ചികിത്സ ഈ മനോരോഗ ചികിത്സയ്ക്ക് ആയുർവേദ പ്രകാരം എവിടെയെല്ലാം ലഭ്യമാണ്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചകർമ്മ ചികിത്സകൾ, പുറമേ ചെയ്യുന്ന ക്രിയാക്രമങ്ങളൊക്കെ ആയുർവേദ മനോരോഗ ചികിത്സയിൽ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ ആയുർവേദ മേഖലയിൽ മനോരോഗ ആശുപത്രി, മാനസിക രോഗാശുപത്രിയുള്ള ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിലെ ഗവൺമെൻറ് ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അത് 50 ബെഡുള്ള ഒരു ഹോസ്പിറ്റലാണ്. 5 ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം അവിടെ ലഭ്യമാണ്. കിടത്തി ചികിത്സാ സൗകര്യമുണ്ട്. സൗജന്യമായിട്ടുള്ള ചികിത്സകൾ, മരുന്നുകളൊക്കെ അവിടെ ലഭ്യമാണ്. അപ്പോൾ പൊതുവേ കിടത്തി ചികിത്സ ആവശ്യമുള്ള രോഗികളെ ജില്ലകളിൽ നിന്നാണേലും ആ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും അവിടെ ചികിത്സാ സൗകര്യം ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്.
2: നമുക്ക് ഒരു കോൾ കൂടി എടുക്കാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. നമുക്ക് സമയക്കുറവുണ്ട്, പെട്ടെന്ന് ചോദിച്ചോളൂ.
0: നമസ്തേ, പറഞ്ഞോളൂ.
3: ക്യാൻ
0: യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്?
2: ഡോക്ടർ കോ ഹിന്ദി മേ ബാത് കർനാ മുഷ്കിൽ ഹൈ, ഇസ്ലിയെ ഫിർ കഭി ആപ് ടെലിഫോൺ പർ ബാത് കരേംഗെ. ഓക്കെ, താങ്ക് യു. അദ്ദേഹം തന്നെയാണ് വീണ്ടും വിളിച്ചത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇത് കേട്ട് പകുതി മനസ്സിലാവുന്നുണ്ട്. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്ക് ഒരു ചികിത്സാ വിധിയുണ്ട്, ചികിത്സാ സൗകര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം വിളിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ നമ്മുടെ പരസ്പരത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ആയുർവേദത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സകളെക്കുറിച്ചും അതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചും സർക്കാർ മേഖലയിൽ ലഭ്യമായ ഇന്നത്തെ സൗകര്യങ്ങളെക്കുറിച്ചും ഇത്രയും വിശദമാക്കിയാണ് ഡോക്ടർ ഐസക് പോളിനോട്. അദ്ദേഹം പറവൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ ആയുർവേദ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. ഇത്രയും വിശദമാക്കിയാണ് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
0: നന്ദി സർ.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: ഇത് ആകാശവാണി കൊച്ചി എഫ്എം 102.3 സമയം 4 മണി കഴിഞ്ഞ് 36 സെക്കൻഡ്.
1: ആകാശവാണി എഫ്എം വാർത്തകൾ.
0: ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം പരിഹരിച്ചതായി മന്ത്രി കെ. മുരളീധരൻ.

ഗ്രാമജന ക്ഷേമാ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. 60 വയസ്സ് കഴിഞ്ഞവരുടെ അറിവും മികവും സിൽവർ ഇക്കോണമിക്കായി ഉപയോഗപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യയോഗം ചേർന്നു. കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട്സ് നൈറ്റ് കേരളം ഇന്ന് വൈകിട്ട് 6:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി പുതുക്കണമെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം നൽകിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്നത്തെ നാലുമണിപ്പൂക്കളിലേക്ക്. നാലുമണിപ്പൂക്കളിൽ ഇന്ന് നിങ്ങളോടൊപ്പം കൂടെയുള്ളത് നിബി സെഞ്ചൽ. അപ്പോൾ നാലുമണിപ്പൂക്കളിലേക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജസ് അയക്കാവുന്നതാണ്. ഇനി പറയുന്ന നമ്പറിൽ 9446455888 9446455888 മെസ്സേജസ് അയക്കുന്നവര് പ്രത്യേകം ഒന്ന് ഓർക്കുക, പേരും സ്ഥലവും വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോ നാലുമണിപ്പൂക്കളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ആദ്യം തന്നെ മനോഹരമായ ഒരു ഗാനം കേൾക്കാം.

അങ്ങനെ ദാ നാലുമണിപ്പൂക്കളിലേക്ക് തിരിച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് വായിക്കാം. ഹലോ നാലുമണിപ്പൂവി, സുഖമല്ലേ? ഞാൻ അർത്തുങ്കലിൽ നിന്ന് സുജ. എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ 14th. അതിനായി എനിക്കൊരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചുണ്ടത്ത് ചെത്തിപ്പൂ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്രോണിക് ബാച്ചിലർ എന്ന മൂവിയിലെ പാട്ടാണല്ലേ. സുവർണയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സോങ് തന്നെ കേൾക്കാം. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നാളെയാണ് അഡ്വാൻസ്ഡ് ആയിട്ട് ബർത്ത്ഡേ വിഷസും അറിയിക്കുകയാണ് കേട്ടോ നാലുമണിപ്പൂക്കളിലൂടെ.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: വെൽക്കം ബാക്ക് ടു നാലുമണിപ്പൂവ്. അപ്പോൾ നാലുമണിപ്പൂക്കളിലേക്ക് വന്ന അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? എൻ്റെ പേര് സീതാലക്ഷ്മി, ഞാൻ കുമ്പളത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആഹാ, ബർത്ത്ഡേ കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെനി മെനി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അപ്പം നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ലൈഫിൽ ഇനിയുള്ള ഒരുപാട് വർഷങ്ങൾ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ ദാ ചിരിക്കാനുള്ളൊരു പാട്ട് വരുന്നുണ്ട്.

മനോഹരമായ ഒരു പാട്ടിന് ശേഷം ദാ തിരിച്ച് തിരികെയാണ് നാലുമണിപ്പൂക്കളിലേക്ക്. അടുത്ത മെസ്സേജ്, നമസ്കാരം നാലുമണിപ്പൂവേ, ഞങ്ങൾ നന്ത്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത സ്കൂളിലെ 2018-20 കൊമേഴ്സ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അക്ഷയ്, അർജുൻ, ഗോകുൽകൃഷ്ണ എന്നിവരാണ്. ഞങ്ങളെ പാട്ടുകളിലൂടെയും മറ്റും ഇക്കണോമിക്സ് വിഷയം വളരെ സിമ്പിളായി പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ഇഷ്ട അധ്യാപകനായ പ്രമോദ് മാലിംഗരയ്ക്ക് ദേശീയതലത്തിൽ 2026 ഗുരു രത്ന അധ്യാപക അവാർഡ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഒരുപാട് സന്തോഷമല്ലേ കേൾക്കുമ്പോൾ. ചെന്നൈയിൽ പോയി അവാർഡ് വാങ്ങി വന്ന ഞങ്ങളുടെ അഭിമാനമായ അധ്യാപകൻ ആശംസകൾ നേർന്നുകൊണ്ട് ജയിലർ 2 തമിഴ് സിനിമ, ആ ഒരു സിനിമയിലെ രജനീ ഗാനം വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല പോലെയല്ലോ അല്ലേ? ഓക്കെ, എന്തായാലും ആ ഒരു പാട്ട് തന്നെ സാറിന് വേണ്ടിയിട്ട് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള അക്ഷയ്, അർജുൻ, ഗോകുൽ, കൃഷ്ണ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് കേൾക്കാം.

നാലുമണിപ്പൂവേ, പ്രിയ കൂട്ടുകാരിയായ നാലുമണിപ്പൂവേ, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് അടുത്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷീലയാണ് എറിയാട് നിന്നും. നാളെ ഞങ്ങളുടെ 31-ാം വിവാഹ വാർഷികമാണ്. ഹസ്ബൻഡിൻ്റെ പേര് ലാലു. ഒരു നല്ല പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നമേ, രണ്ടുപേരുടെയും വിവാഹ വാർഷികമാണ്, 31-ാം വിവാഹ വാർഷികമാണ് നാളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രണ്ടു പേർക്കും ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം അടിച്ചു പൊളിക്കുക. ഈ ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ടേക്കും ഉള്ള ഒരുപാട് വർഷങ്ങൾ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഹസ്ബൻഡ് ലാലുവിന് വേണ്ടിയിട്ട് നമുക്ക് ഷീല എറിയാടിൽ നിന്നും അയച്ച മെസ്സേജാണ്. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ആശംസ അറിയിക്കുന്ന പാട്ട് തന്നെ കേൾക്കാം നാലുമണിപ്പൂക്കളിലൂടെ.

ഇന്ന് ബർത്ത്ഡേസും അതുപോലെ വിവാഹ വാർഷികം ഒക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ പാട്ട്, രാഷ്ട്രം എന്ന സിനിമയിലെ ഒരു കോടി മംഗളം എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ എന്തായാലും നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് വായിക്കാം. ഞാൻ അശ്വതി സൗബിൻ. പ്രോഗ്രാമൊക്കെ അടിപൊളിയാണേ, എഫ് എമ്മിലെ എല്ലാ പ്രോഗ്രാംസും അടിപൊളിയാണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എൻ്റെ ഹസ്ബൻഡ് സൗബിൻ, മകൾ കല്യാണി, മദർ ഇൻ ലോ രമണി, എൻ്റെ അമ്മ രാധ, അച്ഛൻ വാസു, ബ്രദർ സുധീഷ് ആൻഡ് ഹോൾ ഫാമിലി, എല്ലാവർക്കും വേണ്ടിയിട്ട് തെങ്കാശി പട്ടണം മൂവിയിലെ പച്ചപ്പവിഴ വർണ്ണക്കുട എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ തെങ്കാശി തമിഴ് പൈങ്കിളി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടല്ലേ ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം നാലുമണിപ്പൂക്കളിലൂടെ.

നാല് മണിപ്പൂക്കളിലേക്ക് ദാ വീണ്ടും സ്വാഗതം. അപ്പോൾ അടുത്ത് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്മു ആണ്. അമ്മു പറഞ്ഞിരിക്കുന്നത് നാലുമണിപ്പൂക്കൾ കേൾക്കാറുണ്ട്. ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല, പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുക, എനിക്ക് നല്ലൊരു സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെഡിക്കേഷൻ എൻ്റെ ഹന്ന മോൾക്കും നോവ കുട്ടിക്കും ആണ്. ഇതെന്റെ കുട്ടീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഒരു സമയം കടന്നു പോട്ടെ. അതുപോലെ തന്നെ ഈ നോവ കുട്ടിയും ഹന്ന മോൾക്കും ഒക്കെ ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ സിറ്റുവേഷന് പറ്റുന്ന ഒരു പാട്ട് തന്നെ കേൾക്കാം നാലുമണിപ്പൂക്കളിലൂടെ.

കളിമന്ന് എന്ന മൂവിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ നാലുമണിപ്പൂക്കളിൽ അടുത്ത മെസ്സേജ് വായിക്കാം. ആലുവ ചൊവ്വരയിൽ നിന്ന് അസ്മ നസീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ മകൻ അൽത്താഫിൻ്റെ പിറന്നാളാണ് ഒക്ടോബർ 14, അതായത് നാളെ അല്ലേ. അപ്പോൾ അവന് പിറന്നാൾ ആശംസകൾ കൊടുക്കണം. ഖലീഫയിലെ പാട്ട് വെച്ച് കൊടുക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അസലായവളെ, ഈ ഒരു പാട്ട് കുറേ ആയിട്ട് ഇങ്ങനെ ട്രെൻഡിങ്ങിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് അല്ലേ. അപ്പോൾ എന്തായാലും അൽത്താഫിൻ്റെ പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നാളെയാണ്. അപ്പോൾ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അഡ്വാൻസ് ആയിട്ട് ആശംസിക്കുകയാണ് കേട്ടോ. ദാ ഒപ്പം പാട്ടും.

അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ശാരദ. ഞാൻ മെസ്സേജ് ചെയ്യുന്നത് ചാവക്കാട് നിന്നാണ്. എനിക്ക് നല്ലൊരു പാട്ട് വേണം. പാട്ട് ഞാൻ പറയാം, എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയാണ്. കാക്കുത്തിക്കാവിലെ കായൽ വരമ്പത്തെ എന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പാട്ട് എന്ന് പറയുന്നത് ചതിക്കാത്ത ചന്തു എന്ന സിനിമയിലെ പാട്ടാണ്. ഉറപ്പായിട്ടും ഈ ഗാനം കൂടി കേൾക്കാം നാലുമണിപ്പൂക്കളിൽ.

ഈ ഗാനത്തോടെ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാലുമണിപ്പൂക്കളിലേക്ക് ഇന്ന് മെസ്സേജസ് അയച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. അതുപോലെ ഇന്ന് നിങ്ങളോടൊപ്പം നാലുമണിപ്പൂക്കളിൽ ഉണ്ടായിരുന്നത് നിബി സെഞ്ചലാണ്. നാലുമണിപ്പൂക്കൾ ഇനി നാളെ വൈകിട്ട് 4 മണിക്ക്.

0: ഇത് ആകാശവാണി കുച്ചേഫം 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തിൽ ഒഴിവു വരുന്ന സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ രജിസ്ട്രേഷന്റെ സമയപരിധി ഈ മാസം 15 വരെ നീട്ടി. വിശദവിവരങ്ങൾക്ക് വിളിക്കാം 6282-0594-1 6282-0594-1.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
3: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
0: ആലപ്പുഴ

0: ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് കേരള പ്രൊജക്റ്റിലേക്ക് ട്രെയിനി സ്റ്റാഫ് തസ്തികയിലേക്ക് 6 മാസത്തെ താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാം. ഈ മാസം 19 വൈകിട്ട് 5 മണിക്കുള്ളിൽ അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9495981793. നമ്പർ ആവർത്തിക്കാം 9495981793.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിലെ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിനു കീഴിൽ പുതുതായി ആരംഭിക്കുന്ന മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9446917 1. PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകളുടെ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പാലക്കാട് മുട്ടട സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിലാണ് പരിശീലനം. പ്രവേശനത്തിന് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം 94 95 0 6 9 3 0 7 94 95 0 6 9 3 0 7. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാർക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ പോയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0491297133. നമ്പർ ആവർത്തിക്കാം 0491297133. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം പരിഹരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വയോജന ബില്ല് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട്സ് നൈറ്റ് കേരളം ഇന്ന് വൈകിട്ട് 6:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ID നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി പുതുക്കണമെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം നൽകിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു. ഉച്ചഭക്ഷണ വിതരണത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന് പരാതി വന്ന തിരുവനന്തപുരം പോത്തൻകോട് സ്കൂളിൽ സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ പരിശോധന നടത്തി.
4: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5:02:40.
1: ഗുഡ് ഈവനിങ് കൊച്ചി.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഗുഡ് ഈവനിംഗ് കൊച്ചിയിലേക്ക്. ഗുഡ് ഈവനിംഗ് കൊച്ചിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഡെയ്സി ബിജു. പ്രിയരെ, ഇന്ന് ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, അന്താരാഷ്ട്ര ദുരന്ത സാധ്യത ലഘൂകരണ ദിനം. പ്രതിസന്ധികളെക്കാൾ വലുതാണ് മനുഷ്യന്റെ അതിജീവനശേഷി. കൃത്യമായ മുന്നറിയിപ്പുകളും ശരിയായ മുൻകരുതലുകളും ഒത്തൊരുമയുള്ള പ്രവർത്തനങ്ങളുമുണ്ടെങ്കിൽ വലിയ അപകടങ്ങളുടെ ആഘാതം പോലും കുറയ്ക്കാൻ നമുക്ക് കഴിയും അല്ലേ? ഈ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ഗുഡ് ഈവനിംഗ് കൊച്ചി.

നമ്മുടെ വീട്ടിൽ സുരക്ഷ ഉറപ്പാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഈ നമ്മളുടെ മഴയൊക്കെ ശക്തമായിട്ട് പെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിന്ന് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചാലോ? ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 9446455888. മറ്റു രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്: 0484242639 0484242639

അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നമ്പറുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ വീട്ടിൽ സുരക്ഷ ഉറപ്പാക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്കിന്ന് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ആദ്യമായൊരു ഗാനത്തിലേക്ക് പോയാലോ?

0: പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിൽ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം കേട്ടോ. ഹലോ,
1: ഹലോ,
0: ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നേ?
1: ഹായ്, എന്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്.
0: സിദ്ധാർത്ഥ്, ഹലോ, ഇത് എവിടുന്നാ വിളിക്കുന്നേ?
1: ഞങ്ങൾ എറണാകുളത്ത് വിളിക്കുന്നത്.
0: എറണാകുളം. എറണാകുളത്ത് നിന്ന് എവിടുന്നാന്നൊന്ന് പറയാവോ? നമ്മുടെ അടുത്ത് നിന്ന് എങ്ങാനും ആണോ? കാക്കനാട് സൈഡ് വല്ലതും ആണോ? എന്തോ ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ സിദ്ധാർത്ഥ്, പറഞ്ഞോ പറഞ്ഞോ. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ സിദ്ധാർത്ഥ്, വർക്ക് ചെയ്യുന്ന ആളാണോ? അതെ അതെ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വിഷയത്തെ പറ്റി എന്തെങ്കിലും കേട്ടായിരുന്നോ? ഞാൻ ആദ്യം കുറച്ച് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തായിരുന്നു. ആ അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും കൂട്ടണ്ട കേട്ടോ, നമ്മള് ചുമ്മാ ചർച്ച ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ മഴയൊക്കെ പെയ്യുമ്പോ, നല്ല മഴയൊക്കെ പെയ്യുമ്പോ നമ്മുടെ വീട്ടില് പറയാറില്ലേ, മോനെ വേഗന്നോ ടി വി ഓഫ് ചെയ്യ്, ഇടിമിന്നലുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ സിദ്ധാർത്ഥിന്റെ വീട്ടില് എന്തൊക്കെ സുരക്ഷയാണ് ചെയ്യാറുള്ളതെന്നൊക്കെ ഒന്ന് നമ്മുടെ ശ്രോതാക്കളായിട്ട് പങ്കുവെക്കാമോ?
1: വിദ്യയൊക്കെ വെട്ടുകയാണെങ്കില് നമ്മളെല്ലാം ഈ വയർഡ് കണക്ഷൻസ് ഒക്കെ
0: അയച്ചിടാന്നുള്ളതെല്ലാരും തന്നെ ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണല്ലേ. അതെ അതെ. അപ്പൊ സിദ്ധാർത്ഥും വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് സിദ്ധാർത്ഥാണോ മുൻകൈ എടുക്കുന്നേ, അല്ലെങ്കിൽ അമ്മയാണോ വീട്ടില്?
1: അല്ല, അത് എനിക്ക് ഈ കറണ്ടിലൊക്കെ വലിയ പേടിയായതുകൊണ്ട് ഞാൻ.
0: അത്രേ ഉള്ളൂ അല്ലെ? ശരി ശരി ശരി. പണ്ടേ തുടങ്ങി കറണ്ടിനോട് ഒരു പ്രത്യേക തരം പേടിയാണെന്നല്ലേ, നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത്. അതെ, സൂക്ഷിക്കേണ്ട സംഭവങ്ങൾ സൂക്ഷിക്കണമല്ലോ. ഹലോ, ആ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പറയുന്നൊക്കെ? ആ സിദ്ധാർത്ഥ്, ട്രാവലിംഗ് ആയതുകൊണ്ട് അല്ലെ, അതുകൊണ്ടാണ് കുറച്ച് ഇടക്കിടക്ക് ഡിസ്റ്റർബൻസ് വരുന്നത് നമുക്ക്. കുഴപ്പമില്ല, കുഴപ്പമില്ല. ആ ആ, അപ്പൊ സിദ്ധാർത്ഥ് നമ്മളുടെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടെന്ന് വിചാരിക്കുന്നു. ഗുഡ് ഈവനിങ് കൊച്ചിനെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ വീട്ടിലെല്ലാവരോടും നമ്മളുടെ അന്വേഷണമൊക്കെ പറയണം, മഴയൊക്കെ പെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളും എല്ലാം. എന്തോ? ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ, ആർക്കാ ഡെഡിക്കേഷൻ?
1: ദീപക് ഉണ്ട്, അഖിലേഷ് ഉണ്ട്, നമ്മളെ
0: ദീപക്കും അഖിലേഷും, പിന്നെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്ത പാട്ട് വരുന്നത്. അപ്പൊ പാട്ട് കേട്ടാലോ? വിളിച്ചതിൽ ഒത്തിരി സന്തോഷം സിദ്ധാർത്ഥ്, വീണ്ടും കേൾക്കാം. ഓക്കെ, ബൈ. ആ ശരി.

0: പ്രിയ ശ്രോതാക്കളെ, ഗുഡ് ഈവനിംഗ്. കൊച്ചിയിൽ ഇനി വിവേകവാണി.
1: വിവേകവാണി
2: ഒരു ദിവസം ഒരു അധ്യാപകൻ ഒരു ഗ്ലാസ് വെള്ളം ഉയർത്തിപ്പിടിച്ചിട്ട് തന്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഈ ഗ്ലാസിന് എത്ര ഭാരമുണ്ടാകും? വിദ്യാർത്ഥികൾ പല ഉത്തരങ്ങളും പറഞ്ഞു. 50 ഗ്രാം, 100 ഗ്രാം, 125 ഗ്രാം. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, കൃത്യമായ ഭാരം എത്രയാണെന്നത് ഇവിടെ പ്രധാനമല്ല, ഞാനിത് എത്ര നേരം പിടിച്ചു നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. കുറച്ച് മിനിറ്റ് ഞാനിത് പിടിച്ചു നിന്നാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല, പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങും. ഒരു ദിവസം മുഴുവൻ പിടിച്ചു നിന്നാൽ എൻ്റെ കൈ മരവിച്ചേക്കാം, ഒടുവിൽ ഞാൻ തളർന്നു വീണേക്കാം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇവിടെ ഗ്ലാസിൻ്റെ ഭാരം മാറിയോ? ഇല്ല, മാറിയതൊന്നു മാത്രം, അത് പിടിച്ചു നിന്ന സമയമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഇതുപോലെയാണ്. ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എനിക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത്? പക്ഷേ അതേ പ്രശ്നം വീണ്ടും വീണ്ടും മനസ്സിൽ കൊണ്ടുവരിക, സംഭവിച്ച സംഭാഷണം വീണ്ടും ഓർക്കുക, എന്നിട്ട് മണിക്കൂറുകളോളം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പ്രശ്നത്തിൻ്റെ ഭാരം കൂടുന്നില്ല, പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മളെ തളർത്തുന്നത് പ്രശ്നമല്ല, പ്രശ്നത്തെ താഴെ വെക്കാൻ കഴിയാത്ത നമ്മുടെ മനസ്സാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രയാസകരമായ ദിവസമായിരുന്നിരിക്കാം. ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നിരിക്കാം. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഒരു തീരുമാനം നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. അത് അവഗണിക്കേണ്ടതില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കൂ, പഠിക്കൂ, പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കൂ. പക്ഷേ അതിനുശേഷം ആ പ്രശ്നം താഴെ വെക്കണം, പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. കാരണം ഉറക്കം പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകാനുള്ള സമയമല്ല, നാളെ അവയെ നേരിടാനുള്ള ശക്തി ശേഖരിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കൂ. ഇന്ന് ഞാൻ ഏത് ഗ്ലാസ്സാണ് പിടിച്ചു നിൽക്കുന്നത്? അതെന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ തന്നെ താഴെ വയ്ക്കൂ. നല്ലൊരു നാളെയെ സ്വപ്നം കണ്ട് സുഖമായി ഉറങ്ങൂ.
1: ഈ ചിന്തകൾ പങ്കുവച്ചത് മാനേജ്മെന്റ് വിദഗ്ധൻ ഡോക്ടർ മനു മെൽവിൻ ജോയ്. വിവേകവാണി.

0: ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ഭയത്തെക്കുറിച്ചല്ല, സുരക്ഷയെക്കുറിച്ചും പ്രതീക്ഷയെക്കുറിച്ചും സംസാരിക്കാം. നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, ആരാ നോക്കാം
1: കേട്ടോ.
0: ഹലോ, ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് സരിത സുന്ദരേഷ് എന്നാണ്.
0: സരിത, എവിടുന്നാ വിളിക്കുന്നത്? സരിത
1: എടവനക്കാട്
0: അല്ലേ? അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? എടവനക്കാട് എല്ലാവരും
1: രണ്ട് മക്കളുണ്ട്.
0: കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വന്നല്ലോ അല്ലേ? ട്യൂഷന് പോയിട്ടുണ്ടാവുമായിരിക്കും. ആ ശരി, സരിതയുടെ ശബ്ദം കേട്ട അങ്ങനെയൊന്നും പറയില്ലല്ലോ, ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എടവനക്കാട് എന്ന് പറയുമ്പോ ഓ സന്തോഷം,
1: അഭിപ്രായങ്ങൾ പറയാൻ ഒരുപാട് ആഗ്രഹമുള്ളത് കൊണ്ട് എല്ലാ ദിവസവും വിളിയാണ്.
0: ഓ, ഇന്നപ്പോ കിട്ടിയതില് എനിക്ക് ഒത്തിരി സന്തോഷം. സരിതയോട് സംസാരിക്കാൻ പറ്റിയല്ലോ. സരിത, അപ്പൊ നമ്മളുടെ എടവനക്കാട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കടല് കയറുന്ന അങ്ങനത്തെ പ്രദേശം അങ്ങനെ എന്തോ ആണെന്ന് തോന്നണം അല്ലേ? ആ, കടല് കയറാറുണ്ടോ? കയറാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാറുള്ളത് അതിന് പ്രതിരോധിക്കാൻ വേണ്ടിട്ട്?
1: ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞ നാല് വശം കെട്ടുകളായി ചുറ്റപ്പെട്ട് കിടക്കണം. അതായത് ചെമ്മീൻ കെട്ടുകൾ.
0: ശരി,
1: അപ്പൊ നമുക്ക് ഇതിന്റെ പരിഹാരമൊന്നുമില്ല, കാരണം അത് കെട്ടിന്റെ ഉടമസ്ഥകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്.
0: പിന്നെ
1: നമ്മള് നമ്മളുടെ പറമ്പിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി പരമാവധി നമ്മള് മണ്ണൊക്കെ നികത്തി പൊക്കൊക്കെ വെക്കും.
0: അതെ അതെ അതെ, ഉള്ളത് കൊണ്ടൊക്കെ ഓണം പോലെ അല്ലേ? അതെ അതെ. അപ്പൊ വീട്ടിലത്തെ സുരക്ഷയെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാമോ? അതായത് കുഞ്ഞുമക്കളും, മോള് പ്ലസ് ടു പഠിക്കുന്ന, പോളിടെക്നിക് പഠിക്കുന്നു അല്ലേ?
1: മോന്റെ പേര് ആദവ് എന്നാണ്.
0: ആ ശരി.
1: മോള് സുമേജാണ്.
0: ആ ശരി. ഇടിമിന്നൽ ഉണ്ടാവുമ്പോ ഒക്കെ പ്രത്യേക ശ്രദ്ധയൊക്കെ വീട്ടില് അമ്മയായിട്ട് ഉണ്ടല്ലേ?
1: ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും സ്വിച്ച്, അതായത് ടി വി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഇതിന്റെ ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയും, ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയും.
0: ശരി ശരി, എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ കുട്ടികൾക്ക്?
1: വിളിച്ച് പറയും ഞാൻ.
0: അതെ അതെ അതെ,
1: എല്ലാ ദിവസവും പല പല വാർത്തകളാണല്ലോ കേൾക്കുന്നത്.
0: അതെ അതെ അതെ അതെ, ഒരു മുൻകരുതൽ എപ്പോഴും നല്ലതാണല്ലോ അല്ലേ?
1: അതെ അതെ. പിന്നെ കാറ്റുള്ള ദിവസങ്ങളിൽ പ്രത്യേക കാറ്റും കൂടെ കിട്ടാറുണ്ട്. വാതില് തുറക്കിടാൻ പറയും.
0: ഓ ശരി. അത് കാറ്റിറങ്ങി കേറി ഇറങ്ങി പോവാനോ എന്താ? അതുകൊണ്ട്
1: എന്തെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും മരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിഞ്ഞു വീഴുന്നെങ്കിൽ ഇറങ്ങി ഓടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്.
0: ശരി ശരി,
1: വാതിൽ അടച്ചിട്ട് കഴിഞ്ഞാല് നമുക്ക് വാതിൽ തുറന്ന് ഓടാൻ അത്രയും.
0: അതെ അതെ, നേരെ. ശരി ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പൊ സരിത കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നല്ല ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സരിതയോട് സംസാരിക്കാൻ പറ്റിയില്ലേ, നമ്മൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിലും നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പൊ ഞാനൊരു പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് കേട്ടാലോ എന്നാ? എന്റെ പേര്? ഓ ശരി ശരി. ആണല്ലേ, ഒത്തിരി സന്തോഷം. അപ്പൊ റേഡിയോ സ്ഥിരം കേൾക്കാറുണ്ട്, നമ്മുടെ കൊച്ചി എഫ് എമ്മിന്റെ സ്ഥിരം ശ്രോതാവാണ് എന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ സരിത, ബൈ. ശരി, താങ്ക് യു.
1: ഓക്കെ.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: പ്രിയരെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. വീട്ടിലെല്ലാവരെയേക്കാൾ ആദ്യം കാലാവസ്ഥാ മുന്നറിയിപ്പൊക്കെ ശ്രദ്ധിക്കുന്നത് ആരാണ്? കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടയെടുത്തോ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പോകുമ്പം ഹെൽമെറ്റ് എടുത്തോ മോളെ എന്നൊക്കെ ചോദിക്കുന്ന ഒരാളുണ്ടാവില്ലേ? നിങ്ങളുടെ വീട്ടിൽ അത് ആരാണ്? അപ്പം നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
3: എന്റെ പേര് ഉഷ നടരാജൻ.
2: മേരി ഉഷയോ?
3: ഉഷ, ഉഷ.
2: ഉഷ നടരാജൻ. ശരി ശരി ശരി. ഇത് എവിടുന്ന വിളിക്കുന്ന ചേച്ചി?
3: സ്ഥലം കൊടുവഴങ്ങ, ആലങ്ങാടിയിൽ പെട്ടതാ.
2: ആലങ്ങാട്? ഓ, നമുക്കറിയാം, നമ്മള് പള്ളിയിലൊക്കെ വരാറുള്ളതാണ്.
3: അതെ അതെ.
2: എന്റെ വീട് ചേരാനല്ലൂരാണ്. ഓക്കെ ഓക്കെ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഉഷ?
3: നല്ല വിശേഷം.
2: ഓക്കെ.
3: മഴയൊന്നുമില്ല, വെയിലാണ്.
2: അപ്പൊ അതുകൊണ്ട് മഴയെ പറ്റി മഴയിൽ എന്ത് ചെയ്യുന്നു ഒന്നും ചോദിക്കരുത് എന്നാണോ എന്റെ അടുത്ത് പറയണേ?
3: ഇല്ല, അങ്ങനെയൊന്നും.

0: അങ്ങനെയൊന്നുമില്ല. ആ
1: സ്ഥലമൊക്കെ ഉള്ളതാണ്, വെള്ളം മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാവും
0: ഓ ശരി.
1: പുറകിലൊക്കെ, അല്ലാതില്ല.
0: അല്ലാതെ ഒരു കുഴപ്പമില്ല അല്ലേ?
1: അല്ലാതെ കുഴപ്പമൊന്നും ഇല്ല.
0: അപ്പോ മഴവെള്ളം,
1: വെയിലൊക്കെ ആയിട്ടൊക്കെ ചെയ്യും.
0: ശരി ശരി, മഴവെള്ളം വഴി തിരിച്ചുവിടാൻ അങ്ങനെ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ടോ?
1: ഇല്ല, അത്
0: അങ്ങനെയൊന്നുമില്ല.
1: നമ്മുടെ മുറ്റത്തുള്ളത് അങ്ങനെ തന്നെ താഴ്ന്നു പോകും, അങ്ങനെ പുറത്തേക്ക് കളയണതില്ല.
0: അങ്ങനെയൊന്നുമില്ല, മഴവെള്ളം അങ്ങോട്ട് താഴ്ന്നു പൊക്കോളൂ. അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നവും നമുക്കില്ല അല്ലേ? ഇല്ല. കുട്ടികളുണ്ടോ ഉഷ ചേച്ചിക്ക്?
1: ഒരു ഒരു മോളാണുള്ളത്, അതിന് കല്യാണം കഴിച്ച്, അതിനൊരു മോളുണ്ട്, അതിപ്പോ എന്റെ അടുത്ത് ഇരിക്കുകയാണ്.
0: എന്റെ ദൈവമേ, ഒരു മുത്തശ്ശിയാണോ ഈ സംസാരിക്കുന്നത് അപ്പോ നമ്മളുടെ അടുത്ത്? ശരി ശരി. ഞാൻ വിചാരിച്ച വർക്ക് ചെയ്യാൻ പോണ നേരത്തെ നമ്മളുടെ സരിതയോട് ഞാൻ ഇത് തന്നെ പറഞ്ഞായിരുന്നു, ഇന്ന് വിളിക്കുന്നവരുടെ ഒക്കെ ചെറിയ ശബ്ദങ്ങള് അതിന്. ആ ആ, അപ്പൊ മുത്തശ്ശി, നമ്മുടെ കൊച്ചുമോക്കടെ പേരെന്താണ്?
1: കൊച്ചുമോളുടെ പേര് അൻവിക.
0: ആ ആ, അമ്മമ്മയുടെ അടുത്താണോ നിക്കാറ് മോള്? അമ്മമ്മയുടെ
1: വെച്ചാലേ, മോള ഇവിടെ ആലങ്ങാടോട്ടാണ് കല്യാണം കഴിച്ചേക്കണത്.
0: ഓ ശരി.
1: അപ്പൊ അവര് എല്ലാവരും ജോലിക്ക് പോവും, അമ്മ അമ്മ അച്ഛ അമ്മ തൊഴിലുറപ്പിന് പോവും, മോൻ ജോലിക്ക് പോവും, മോള് ജോലിക്ക് പോവും.
0: ശരി ശരി.
1: അപ്പൊ രാവിലെ സ്കൂളിലേക്ക് വിടും.
0: ഓ, അതിനുശേഷം ഉഷിച്ചേച്ചിയുടെ അടുത്ത് വന്ന് നിക്കോ അല്ലെ കുഞ്ഞുമോള്?
1: വൈകുന്നേരം ഞാൻ പോയി വണ്ടി വരുമ്പോ വിളിച്ചോണ്ട് വന്ന് ഭക്ഷണം കൊടുക്കണം, കുളിപ്പിക്കണം, ഡ്രസ്സൊക്കെ കഴുകി സന്ധ്യയോട് അടുത്ത് അതിന്റെ അച്ഛൻ വന്ന് കൊണ്ടുപോകും.
0: ശരി, ഇതാണ് അമ്മമ്മയുടെ ഒരു ദിവസത്തെ ജോലി അല്ലേ വൈകിട്ട്? അപ്പോ സ്കൂളിലേക്ക് കൊണ്ട്, സ്കൂളിലേക്ക് ആക്കുന്ന ആരാണ്?
1: അതിന്റെ അച്ഛൻ.
0: അച്ഛൻ
1: രാവിലെ വണ്ടിയിൽ കയറ്റി വിടും.
0: ശരി ശരി.
1: ഭിത്തിയിലെ.
0: ആ, ഞാൻ എന്താ അത് ചോദിച്ചെന്ന് വെച്ചാലേ, നമ്മള് നമ്മുടെ കുഞ്ഞു സ്കൂളിലേക്ക് പോകുമ്പോ മോളെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെ കുറച്ച് സുരക്ഷാ കാര്യങ്ങളൊക്കെ അമ്മമ്മ പറഞ്ഞു കൊടുക്കാറുണ്ടോ?
1: പറഞ്ഞു കൊടുക്കാറുണ്ട്.
0: കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് അമ്മമ്മ പറഞ്ഞു കൊടുക്കാറുള്ളത്? അതുകൂടി നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ?
1: ആ, നമ്മളുടെ ഇപ്പൊ പലതും ഇങ്ങനെ കേക്കണതാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, വഴിയിലേക്ക് പോകരുത്, അതിങ്ങനെ പോകൂല. നമ്മളിപ്പൊ പുറകിലോട്ട് പോയാല് നമ്മളുടെ മുറിയുടെ കാളിലേ ഇരിക്കുള്ളൂ. നമ്മള് അഞ്ചാറ് കോഴിയുണ്ട്, താറാവുണ്ട്, പട്ടിയുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ പോയി ഇതെന്നെ വിളിച്ചോണ്ടേ ഇരിക്കും.
0: ആ ശരി ശരി. അപ്പൊ അമ്മമ്മ എപ്പോഴും വിളിക്കുന്നോണ്ട് കുഴപ്പമില്ല, കുഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചാൽ അപ്പൊ തന്നെ അമ്മമ്മയെ വിളിക്കുമല്ലോ.
1: അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ചെറിയതായിട്ട് ഇങ്ങനെ നമ്മുടെ ആ ചെണ്ടുമല്ലിയൊക്കെ നട്ടിട്ടുണ്ട്, ഇത്തവണ അതുപോലെ നട്ടിട്ട് ഒന്നും ചെലവായൊന്നുമില്ലല്ലോ, നിൽക്കാനല്ല കാണാൻ വേണ്ടിയിട്ടാണ്.
0: അതൊരു സന്തോഷാണല്ലോ, കാണുന്നത് ഒരു സന്തോഷല്ലേ.
1: അത് തന്നെ, നിറയെ പൂവുണ്ട്. അപ്പൊ ആരെങ്കിലും ചോദിച്ചു വന്നാൽ അവർക്ക് കൊടുക്കും. പിന്നെ പയറ് അതും ഇതൊക്കെ ഇങ്ങനെ നട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നനക്കാനോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകും.
0: ശരി ശരി ശരി. അപ്പൊ കുഞ്ഞുമോക്കടെ പേര് പറഞ്ഞായിരുന്നോ ഉഷ്ചേച്ചി?
1: ആ, കുഞ്ഞുമോളുടെ പേര് അൻവിക, എന്റെ മോളുടെ പേര് കൃഷ്ണ.
0: ഓക്കെ ഓക്കെ. അപ്പൊ കുഞ്ഞുമോളോടും കൃഷ്ണ വരുമ്പോഴും ഒക്കെ നമ്മളുടെ അന്വേഷണം പറയണം. അപ്പൊ ഉഷ്ചേച്ചിക്കും കുഞ്ഞാവയ്ക്കൊക്കെ വേണ്ടിട്ട്, എല്ലാവർക്കും വേണ്ടിട്ട് ഞാനൊരു പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് കേട്ടാലോ? അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചതിൽ കേട്ടോ. ഓക്കെ ഓക്കെ.
1: ഉച്ചക്കുള്ള ഇതിൽ വിളിച്ചാല് എപ്പോഴും കിട്ടാറില്ല, ഒരുപാട് കാലങ്ങളായിട്ട് ഇത് കേൾക്കണതാണ് ഞാൻ.
0: ശരി ശരി. അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ, വീണ്ടും നമുക്ക് സംസാരിക്കാം. ഓക്കെ എന്നാ, ബൈ കേട്ടോ.
1: ശരി
0: ശരി.

0: ഗുഡ് ഈവനിംഗ് കൊച്ചിയിൽ. ഇനി ദീപസ്തംഭം മഹാശ്ചര്യം.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: തങ്ങമ്മ കട്ടൻ
3: ആ വന്നോ?
2: കൈകൂപ്പുന്നത്
3: കണ്ടതിന്റെ സന്തോഷം.
2: അതിപ്പോ എന്നും കാണുന്നില്ലയോ?
3: എന്നാലും ഇന്ന് ഇച്ചിരി ബഹുമാനം എനിക്ക് കൂടുതലാ.
2: ആഹാ, കൊള്ളാലോ. കൂടട്ടെ കൂടട്ടെ കൂടട്ടെ, നല്ലോണം കൂടട്ടെ കേട്ടോ.
3: ദേ കട്ടൻ.
2: ഒരു മെനയില്ലല്ലോ, ഇതാണോ കട്ടൻ?
3: ഇതല്ലേ കട്ടൻ?
2: ഒരു ഗുമ്മൂലോ, ഒരുമാതിരി കാടി വെള്ളം പോലെ.
3: എന്നാ പിന്നെ ഞാൻ നിങ്ങൾക്ക് കോക്രോച്ച് കോഫി ഉണ്ടാക്കി തരാം.
2: അയ്യയ്യേ, പാറ്റ കാപ്പിയോ? അയ്യേ,
3: എന്തോന്ന് അയ്യേ. 537 എത്രയാ? 537 രൂപയാണ് വില.
2: ക്രോക്രോച്ച് ക്രോഫിക്കോ?
3: കോക്രോച്ച് കോ കോ കോഫി, തെറ്റരുത്.
2: എന്നായാലും ഇതെവിടെ കിട്ടും?
3: ചൈനയിലെ ബീജിംഗിലെ പ്രാണി മ്യൂസിയത്തില്.
2: എന്നാ പ്രാണിയെയും പിടിച്ചുവിടുന്നു?
3: പാറ്റകളെ കോഫിക്ക് മുകളിൽ വിതറിയിടും, ഒപ്പം പ്രത്യേക തരം പുഴുക്കളെ ഉണക്കി പൊടിച്ച് ചേർക്കുകയും ചെയ്യും.
2: എങ്ങനെ കുടിക്കും? അയ്യോ,
3: ചെറിയൊരു പുളിപ്പ് കാണും. ഈസിയാന്നേ.
2: പാറ്റയുടെ സ്മെല്ലും കാണുമ്പോ.
3: ഈ പാറ്റപ്പൊടിയെ രക്തത്തിന് നല്ലതാന്നേ.
2: ദേ വീണ്ടും എഴുന്നേറ്റ് കുമ്പിടുന്നു. എന്നതാ തങ്കമ്മ കാര്യം?
3: ബഹുമാനം. അങ്ങ് ഇത്രയും മഹാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല.
2: കാര്യം പറ.
3: ഇന്നേ അതിരാവിലെ ഇവിടെ ഒരു ഭിക്ഷക്കാരൻ വന്നു. നമ്മുടെ നാട്ടിലെ ഏക ഭിക്ഷക്കാരൻ.
2: അറിയാം. അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്.
3: അങ്ങേരു പറയുക, ഇന്നാട്ടിലെ ഏറ്റവും കടപ്പാട് വർക്കിച്ചായനോടാണെന്ന്.
2: ആയിരിക്കും അതല്ലേ എന്റെ ഒരു മനുഷ്യത്വം.
3: അതല്ല കാരണം.
2: പിന്നെ
3: ഇന്നാട്ടിലെ നിങ്ങൾ അങ്ങേരോട് മാത്രമേ കടം ചോദിക്കാൻ ബാക്കിയുള്ളൂ എന്നതാ കാരണം.
2: തങ്കമ്മേ.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
4: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ASIAM BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
5: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
4: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
0: പ്രിയ ശ്രോതാക്കളെ, മഴ പെയ്യുമ്പോൾ നമ്മളിൽ പലർക്കും ചായയും പഴംപൊരിയും നല്ലൊരു പാട്ടും ഒക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ? പക്ഷെ മഴയ്ക്കൊപ്പം ചില അപകട സാധ്യതകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റിയൊക്കെ അറിയാം. അപ്പോൾ ചായ കുടിക്കുന്നതിനൊപ്പം കുറച്ച് സുരക്ഷാ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചേക്കണേ. നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
6: ഹലോ,
0: ഗുഡ് ഈവനിംഗ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
6: തൃശൂർ ജില്ലയിൽ നിന്ന് ദിവാകരൻ.
0: ദിവാകരൻ, ഓക്കെ. ദിവാകരൻ ചേട്ടൻ നമ്മളുടെ സ്ഥിരം ശ്രോതാവാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആണല്ലേ. നമ്മളുടെ ഗുഡ് ഈവനിംഗ് കൊച്ചി കേൾക്കാറുണ്ടോ? ഇല്ല ഇല്ല, കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ടല്ലേ? അതെ. അപ്പോ

0: വീട്ടിലെ കുഞ്ഞുമക്കളോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മളുടെ ടു വീലറോ കാറോ ഒക്കെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. അപ്പൊ അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോ മോനെ ഹെൽമെറ്റ് എടുത്തോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ ദിവാരൻ ചേട്ടാ?
1: ചോദിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് പോകണം. ഒരു സ്പീഡിൽ പോകരുത്.
0: ഒത്തിരി നല്ല ഒക്കെ പറയാറുണ്ട് അല്ലേ. കുഞ്ഞുങ്ങൾ അതൊക്കെ അനുസരിക്കാറുണ്ടോ? പിള്ളേർ അതൊക്കെ അനുസരിക്കുന്നുണ്ടോ? ഉണ്ടുണ്ട്. അപ്പൊ വളരെ സന്തോഷം. ചില പിള്ളേര് പറയോ നമ്മുടെ ഈ തൊട്ടടുത്ത കടയിൽ വരെ പോവാനല്ലേ അച്ഛാ, എന്തിനാണ് ഈ ഹെൽമെറ്റ് വെച്ചോണ്ട് പോകുന്നതെന്നൊക്കെ. അധികാര ചേട്ടൻ അത് സമ്മതിക്കത്തില്ല അല്ലേ? അതെ അതെ അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും വീട്ടിലെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? അതായത് നമ്മളുടെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചില്ലകളൊക്കെ വെട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ?
1: വെട്ടും.
0: ഓക്കെ ഓക്കെ. അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ കേട്ടോ? അതായത് ഒരു ഡെറ്റോള്, ഒരു കോട്ടൺ, അതൊന്നുമില്ല. ഒരു ഡെറ്റോള്, ഒരു നമ്മളുടെ കോട്ടൺ, അതൊക്കെ സൂക്ഷിക്കുന്ന ഒരു പതിവ് എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട്. ഒരു ചെറിയ പനി വരുമ്പോ ഒരു ഗുളികയൊക്കെ സ്ഥിരം കഴിക്കുന്നവരുണ്ടല്ലോ, അത് മതി. അതാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. അതെ അതെ അതെ. അപ്പോ സുരക്ഷകളൊക്കെ പാലിച്ച് ജീവിക്കുന്ന വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ കേൾക്കുന്നതിൽ. അപ്പൊ ഗുഡ് ഈവനിങ് കൊച്ചിയും നമ്മുടെ കൊച്ചി എഫ്എമ്മിന്റെ സ്ഥിരം പരിപാടികളൊക്കെ കേൾക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പൊ ഞങ്ങളുടെ കൂടെ സംസാരിക്കാൻ, ചേട്ടന്റെ കൂടെ സംസാരിക്കാൻ കഴിഞ്ഞില്ലേ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളുടെ പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് കേട്ടാലോ? അപ്പോ
1: എനിക്കും വിളിച്ചിട്ട് കിട്ടിയാൽ വളരെ വളരെ വളരെ സന്തോഷം.
0: ഓക്കെ ഏട്ടാ, ശരി കേട്ടോ. അപ്പൊ വീണ്ടും സംസാരിക്കാം. ബൈ. ശരി.

പ്രിയരെ, ജീവിതം മനോഹരമാണ്. നമ്മുടെ പ്രകൃതിയും നമ്മുടെ നാടും അതുപോലെ തന്നെ മനോഹരം. ചെറിയ ചെറിയ കരുതലുകളിലൂടെ ഈ മനോഹാരിത കാത്തു സൂക്ഷിക്കാനും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നമുക്ക് കഴിയും. അറിവിലൂടെ ജാഗ്രത നേടാം, ജാഗ്രതയിലൂടെ സുരക്ഷ ഉറപ്പാക്കാം. ഓരോ നിമിഷവും സന്തോഷം നിറഞ്ഞതാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് ഈവനിംഗ് കൊച്ചിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ഡെയ്സി ബിജു. കോളുകൾ എടുക്കാൻ എന്നെ സഹായിച്ചത് ആരതി എസ് പണിക്കർ. സാങ്കേതിക സഹായം ജിജി ചെറിയാൻ, വിജി വർഗീസ്. മറ്റൊരു വിഷയവുമായി ഗുഡ് ഈവനിംഗ് കൊച്ചി വീണ്ടും നാളെ വൈകിട്ട് 5 മണിക്ക്.

0: ഗുഡ് ഈവനിങ് കൊച്ചി.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല,
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
4: വല്ലാത്ത ബ്ലോക്ക് തന്നെ. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയപ്പോ എന്തൊരു സമാധാനം അല്ലേ.
5: അതെ അതെ, നീ ആ FM ഒന്ന് ഓണാക്ക്.
6: ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഗായകമാർ ചിത്രയും ഗായത്രിയും, ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, രചന കൈതപ്രം, സംഗീതം ഇളയരാജ.
5: നീ വഴിയിൽ എവിടെയെങ്കിലും ഇളനീർ കിട്ടുകയാണെങ്കിൽ നിർത്തണേ, നല്ല ക്ഷീണം.
4: ഞാനത് അങ്ങോട്ട് പറയായിരിക്കായിരുന്നു, നല്ല ക്ഷീണം. നോക്കാം.

0: പക്ഷെ എന്ത് ചൂടല്ലേ, ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും ചൂടിനൊരു കുറവില്ല.
1: ആ അതെ അതെ, ഭയങ്കര ചൂട് തന്നെ. ചേട്ടാ രണ്ടളനീര് നല്ല മധുരമുള്ളത് നോക്കി എടുക്കണേ.
2: ആ ശരി സാറേ. ദേ സാറേ കരിക്ക് സ്ട്രോ അതിലുണ്ട് സാറേ.
1: ആ ഓക്കെ ഞാൻ എടുത്തോളാം.
2: ആ ചേച്ചി ഇതാ ചേച്ചിയുടെ കരിക്ക്.
1: നല്ല മധുരമുള്ള കരിക്കും വെള്ളം ചേച്ചി.
0: ആ അതെ അതെ. ഇതാ നീ അവിടെ നോക്കിയേ, എന്തോരം കരിക്കും തൊണ്ടുകൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു.
2: എന്ത് ചെയ്യാനാ, ഈ കരിക്ക് വെട്ടിക്കഴിഞ്ഞാ പിന്നെ ഇത് ഇവിടെ തന്നെ കിടക്കും. ഇത് വിടന്നെടുത്ത് മാറ്റാൻ പെടുന്ന പാട് ഒന്നും പറയണ്ട. 4 സെന്റ് പുരയിടം മാത്രമുള്ള ഞാനിത് എവിടെ കൊണ്ടിടാനാ.
1: ചേട്ടാ അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ കരിക്കും തൊണ്ടിനെ നല്ല ജൈവവളമാക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഇന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ചൊരു ക്ലാസ്സിൽ

0: പങ്കെടുക്കാനാ പോകുന്നേ. ചേട്ടൻ വരുന്നോ?
1: വരണമെന്ന് ആഗ്രഹമുണ്ട്. 2 മിനിറ്റ് ഒന്ന് നിൽക്കാവോ? ദേ ആ കാണുന്നതാ എന്റെ വീട്. മോനെ ഒന്ന് വിളിച്ചേൽപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാൻ ഇപ്പൊ എത്താം.
0: ആ എന്നാ ചേട്ടൻ റെഡി ആയിക്കോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം.
2: ദാ ചേട്ടനെത്തി, നമുക്ക് പോവാം.

0: ആ നമ്മൾ എത്തിയട്ടോ, ഇറങ്ങിക്കോ.
1: ആ ദാ ഇറങ്ങി. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ കാര്യം, ഇനി ഈ കരിക്കും കൊണ്ട് കുന്നുകൂടി കിടന്നുള്ള ബുദ്ധിമുട്ട് അങ്ങ് മാറി കിട്ടുമല്ലോ.
2: ക്ലാസ് തുടങ്ങാറായെന്നാ തോന്നുന്നേ, നമുക്ക് പെട്ടെന്ന് പോവാം.
3: ശ്രദ്ധിക്കുക, ഉടനെ തന്നെ വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുധാബിയുടെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് അറിയിക്കുകയാണ്.
4: എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം, കരിക്കിൻ തൊണ്ടിനെ എങ്ങനെ നല്ല ഒരു ജൈവവളമാക്കാം, അതുപോലെ നടീൽ മിശ്രിതമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ്. നമുക്കറിയാം, നഗരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രധാന ജൈവ മാലിന്യമാണ് കരിക്കിൻ തൊണ്ട്. പ്രധാനമായും നഗരങ്ങളിലെ കരിക്ക് വിപണന കേന്ദ്രങ്ങളിൽ കരിക്കിൻ വെള്ളത്തിന്റെ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന തൊണ്ടുകളാണ് ജൈവ മാലിന്യമായി തീരുന്നത്. കരിക്കിൻ വെള്ളം ഏറെ ഗുണങ്ങളുള്ള ഒരു പ്രകൃതിദത്ത പാനീയമാണ്. കരിക്കിൻ കാമ്പിനും കരിക്കിൻ വെള്ളത്തിനും നഗരങ്ങളിൽ നല്ല വിപണിയുണ്ട്. പ്രത്യേകിച്ച് വേനൽ മാസങ്ങളിൽ കരിക്ക് വിപണി കൂടുതൽ സജീവമാകുന്നുണ്ട്. കരിക്കിന്റെ മൊത്തം ഭാരത്തിന്റെ 65% തൊണ്ടിന്റെ ഭാരം. അതിനാൽ കരിക്കിന്റെ ഉപയോഗം കൂടുന്നതോടെ ജൈവ മാലിന്യമായി കൂടുതൽ അളവിൽ തൊണ്ടും നിക്ഷേപിക്കപ്പെടുന്നു. ജൈവ വസ്തുക്കളുടെ വിഘടനത്തിന് കാലതാമസം വരുത്തുന്ന ഒരു ഘടകമാണ് ലിഗ്നിൻ. കരിക്കിൻ തൊണ്ടിൽ ലിഗ്നിൻ കൂടുതലായി ഉണ്ട്. അതിനാൽ കരിക്കിൻ തൊണ്ട് വിഘടിച്ച് മണ്ണിൽ ചേരാൻ കൂടുതൽ സമയം ആവശ്യമാണ്. ഇത് മറ്റ് പലവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകും. പ്രത്യേകിച്ച് പറഞ്ഞാൽ മഴക്കാലങ്ങളിൽ കരിക്കിൻ തൊണ്ടുകളിൽ വെള്ളം കെട്ടി നിൽക്കും. ഈ വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. തന്മൂലം പകർച്ചവ്യാധികൾ കൂടുതലാകും. ഇത് പൊതുജനാരോഗ്യത്തിന് തന്നെ ദോഷം ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ, നഗരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കരിക്കിൻ തൊണ്ടുകളെ കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ വിപത്തുകൾ പലതാണ്. അതിനാൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് നഗരപ്രദേശങ്ങളിൽ കരിക്കിൻ തൊണ്ടുകളുടെ ശാസ്ത്രീയമായ സംസ്കരണം. എന്നാൽ മാലിന്യമെന്ന് നമ്മൾ കരുതുന്ന കരിക്കിൻ തൊണ്ട് കൃത്യമായി സംസ്കരിക്കാനായാൽ അവയിൽ നിന്ന് മികച്ച ജൈവവളവും നടീൽ മിശ്രിതവുമൊക്കെ ഉൽപ്പാദിപ്പിക്കാനാകും. ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് കരിക്കിൻ തൊണ്ട് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും തൊണ്ടിൽ നിന്ന് ഗുണമേന്മയുള്ള ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതിനും, കൂടാതെ സസ്യങ്ങൾക്കുള്ള വളർച്ചാ മാധ്യമമായ നടീൽ മിശ്രിതം അഥവാ പോട്ടിംഗ് മീഡിയയുടെ ഘടകമായി കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗപ്പെടുത്തുന്നതിലുമുള്ള ഗവേഷണ പഠനങ്ങൾ കേരള കാർഷിക സർവകലാശാലയിൽ നടത്തുകയുണ്ടായി. സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം വെള്ളായണിയിൽ പ്രവർത്തിക്കുന്ന കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗത്തിലാണ് ഈ രണ്ട് പഠനങ്ങളും നടന്നത്. 2023-25 കാലഘട്ടത്തിൽ നടന്ന ആദ്യ പരീക്ഷണത്തിൽ കരിക്കിൻ തൊണ്ട് ഉപയോഗിച്ച് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിലുള്ള സാങ്കേതിക വിദ്യ ചിട്ടപ്പെടുത്തി. ഇതിനായി പലതരം കമ്പോസ്റ്റിംഗ് രീതികൾ പരീക്ഷിച്ചു. മെഷീൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച കരിക്കിൻ തൊണ്ടിനൊപ്പം ജൈവ വസ്തുക്കളായ കോഴിക്കാരം, ചാണകം, കുമ്മായം, റോക്ക് ഫോസ്ഫേറ്റ് എന്നിവയും ട്രൈക്കോഡർമ ആസ്പെരലം എന്ന മിത്ര ജീവാണു മിശ്രിതവും അനുയോജ്യമായ അളവുകളിൽ ചേർത്ത് കൊടുത്തുള്ള കമ്പോസ്റ്റിംഗ് രീതിയാണ് ഏറ്റവും മികച്ചതെന്ന് കണ്ടെത്തി. ഈ കമ്പോസ്റ്റിംഗ് രീതിയിലൂടെ 2 മാസത്തിനുള്ളിൽ തന്നെ ഗുണമേന്മയുള്ള കരിക്കിൻ തൊണ്ട് കമ്പോസ്റ്റ് തയ്യാറായി. കമ്പോസ്റ്റിന്റെ CN റേഷ്യോ അഥവാ കാർബൺ നൈട്രജൻ അനുപാതം 14 എന്ന നിലയിൽ ഏറെ അനുകൂലമായിരുന്നു. കൂടാതെ സസ്യപോഷണത്തിന് പ്രയോജനമാകും വിധം സസ്യമൂലകങ്ങളാൽ സമ്പുഷ്ടവുമായിരുന്നു. ഈ കമ്പോസ്റ്റ് പ്രധാന സസ്യമൂലകങ്ങളായ

0: നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നിവയിൽ മികച്ചു നിന്നു. കൂടാതെ സൂക്ഷ്മമൂലകങ്ങൾ ഇരുമ്പ്, സിങ്ക്, കോപ്പർ എന്നിവയും ഈ കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റിൽ നല്ല അളവിലുണ്ടായിരുന്നു. സൂക്ഷ്മജീവികളുടെ സാന്നിധ്യവും കമ്പോസ്റ്റിൻ്റെ മറ്റൊരു ഗുണമേന്മാ സൂചികയായ ഡീഹൈഡ്രജനേസ് എൻസൈമിൻ്റെ ഉയർന്ന അളവും ഇത്തരം കമ്പോസ്റ്റിൽ കണ്ടെത്തി. പച്ചക്കറി വിളയായ ചീരയിൽ ഈ കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് ജൈവവളമായി ഉപയോഗിച്ചപ്പോൾ ഉയർന്ന വിളവും ഗുണമേന്മയും ലഭിച്ചു. തുടർന്ന് 2024-26 കാലഘട്ടത്തിൽ നടത്തിയ രണ്ടാമത്തെ പരീക്ഷണത്തിൽ സസ്യങ്ങൾക്കുള്ള മികച്ച നടീൽ മിശ്രിതം തയ്യാറാക്കാൻ കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗപ്പെടുത്താമെന്ന് മനസ്സിലാക്കി. ആദ്യ പഠനത്തിലെ തന്നെ കമ്പോസ്റ്റിംഗ് രീതിയിലൂടെ, അതായത് വിഘടിപ്പിച്ച കരിക്കിൻതൊണ്ടിൽ ജൈവവളങ്ങൾ, ജീവാണുമിശ്രിതം, കുമ്മായം എന്നിവ ചേർത്ത് കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് തയ്യാറാക്കി. തുടർന്ന് നടീൽ മിശ്രിതത്തിൽ ചാണകപ്പൊടിക്ക് പകരമായി കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് ഉപയോഗിച്ചാലുള്ള ഗുണഫലങ്ങൾ പഠിച്ചു. നമുക്കറിയാം, സാധാരണ രീതിയിൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ ചേർത്ത് യോജിപ്പിച്ചാണ് നടീൽ മിശ്രിതം തയ്യാറാക്കുന്നത്. എന്നാൽ മണ്ണ്, മണൽ തുടങ്ങിയ ഘടകങ്ങൾക്ക് ലഭ്യത കുറവുണ്ട്. അതിനാൽ മണ്ണിൻ്റെയും മണലിൻ്റെയും അളവ് കുറച്ചുകൊണ്ടും അല്ലെങ്കിൽ മണൽ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടും വ്യത്യസ്ത അളവുകളിൽ കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് ചേർത്ത് കൊടുത്താണ് നടീൽ മിശ്രിതങ്ങൾ തയ്യാറാക്കിയത്. പഠനഫലമായി മണ്ണ്, മണ്ണിര കമ്പോസ്റ്റ്, കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന നടീൽ മിശ്രിതം ഏറ്റവും മികച്ചതാണെന്ന് കണ്ടെത്തി. ഈ മിശ്രിതത്തിൽ കൃഷി ചെയ്ത തക്കാളിക്ക് നല്ല വിളവ് കിട്ടി. കൂടാതെ തക്കാളിക്ക് ശേഷം വളമൊന്നും നൽകാതെ തന്നെ ചീര കൂടി വളർത്തിയെടുക്കാനും മെച്ചപ്പെട്ട വിളവ് ഉൽപാദനം ലഭ്യമാകാനും സാധിച്ചു. മണ്ണ്, മണൽ എന്നീ ഘടകങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിനാൽ കരിക്കിൻ കമ്പോസ്റ്റ് അധിഷ്ഠിത നടീൽ മിശ്രിതത്തിന് ഭാരം കുറവാണ്. അതിനാൽ മട്ടുപ്പാവ് കൃഷി അല്ലെങ്കിൽ ടെറസ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ടെറസ് കൃഷിക്കായി ഭാരക്കുറവുള്ള നടീൽ മാധ്യമങ്ങൾ ആവശ്യമായി വരുന്ന നഗര കർഷകർക്ക് ഈ മിശ്രിതം ഏറെ ഉപയോഗപ്രദമാണ്. നഗരങ്ങളിൽ പുറന്തള്ളപ്പെടുന്ന കരിക്കിൻതൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ മൂല്യവർദ്ധനം നടത്താമെന്നും അത് നഗര കർഷകർക്ക് ജൈവവളമായും നടീൽ മിശ്രിതമായുമൊക്കെ ഉപയോഗപ്പെടുത്താമെന്നും വെള്ളായണി കാർഷിക കോളേജിലെ ഈ പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു.
1: കരിക്കിൻതൊണ്ടിനെ എങ്ങനെ നല്ലൊരു ജൈവവളമാക്കാം, അതുപോലെ തന്നെ നടീൽ മിശ്രിതമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നിങ്ങളെല്ലാവരും ഇതുവരെ കേട്ടത്. ഏറെ ഉപകാരപ്രദമായ ഈ ക്ലാസ് നയിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുധാബി. നാം പാഴാക്കി കളയുന്ന കരിക്കിൻതൊണ്ട് കമ്പോസ്റ്റായി നമുക്ക് ഇനി മുതൽ കൃഷിയിടത്തിൽ ഉപയോഗിക്കാം, നല്ലൊരു വളമായി അത് മാറും. ഈ ക്ലാസ് ശ്രവിച്ച എല്ലാവരും ഇനി മുതൽ കരിക്കിൻതൊണ്ട് പാഴാക്കാതെ കമ്പോസ്റ്റാക്കി മാറ്റി നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കണം എന്നുകൂടി അറിയിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.

0: ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല്ല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
1: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല്ല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ക്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്ത

0: ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ഐ സി ഡി എസിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ഐ സി ഡി എസിലൂടെ നൽകി വരുന്നു. അംബർല ഐ സി ഡി എസ് സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും മൂന്നാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബർല ഐ സി ഡി എസിൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ഐ സി ഡി എസ് വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
1: ഐ സി ഡി എസ് റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ഐ സി ഡി എസ് പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani. The news read by Abhishek Mukhopadhyay. Prime Minister Narendra Modi has said that the centre has embodied the principle of power to empower in his governance approach and work culture. Speaking at the Bloomberg New Economy Forum in New Delhi, Prime Minister Modi said that India's economic growth is taking place on strong foundation amidst global uncertainty. Mr. Modi said country's progress is rooted in collective growth and shared opportunities. He said the government's constant endeavor is to ensure that India's capabilities open new doors of opportunities for other countries as well.
4: नॉलेज सिर्फ कुछ लोगों को आगे बढ़ाएगी या करोड़ों लोगों के लिए नए अवसर बढ़ाएगी? क्या नॉलेज केवल कुछ लोगों की ताकत बनी रहेगी या सबकी क्षमता बढ़ाएगी? यहीं से एक नया विचार जन्म लेता है और ये विचार है पावर टू एम्पावर, पावर टू एम्पावर, पावर टू कंट्रोल से आगे पावर टू एनेबल, पावर टू कॉम्पीट से आगे पावर टू कोलैबोरेट, पावर टू सक्सीड से आगे पावर टू हेल्प अदर सक्सीड. और इसलिए आज मैं यहां जिस विजन के साथ आया हूं वो है पावर टू एम्पावर.
3: UPI merchant discount rate MDR on select person to merchant transactions will be implemented after Diwali. In a social media post, National Payments Corporation of India said that UPI and Services Steering Committee today decided that keeping in mind the festive season, MDR on select person-to-merchant UPI transactions will be implemented immediately post-Diwali. India Today reiterated that Ladakh is an integral and inalienable part of India and no amount of denial by the Chinese side can change this established fact. In response to media queries regarding recent comments made by the Chinese side on Ladakh, External Affairs Ministry spokesperson Randhir Jaiswal said the press release by Home Affairs Ministry is self-explanatory. The announcement mentions that the 28 places located in the Union Territory of Ladakh have been identified with standard place and feature names on the official map of Survey of India. This has been done in consultation with Ladakh and local stakeholders.

0: stakeholders. Mr. Jaiswal said identifying these places formally on the Survey of India map of Ladakh is aimed at facilitating the accurate recognition and better awareness among the public at large. India is hosting the first Bay of Bengal initiative for multi-sectoral technical and economic cooperation BIMSTEC Home Ministers meeting in New Delhi. Speaking on the occasion, Home Minister Amit Shah reaffirmed India's policy of zero tolerance towards terrorism. He called for a collective commitment to ensure that no terrorist network finds space within the region for shelter, recruitment, training, financing or activities against neighbouring countries. Defence Minister Rajnath Singh today met the first Vice Prime Minister and Minister of Industry and Trade of the Czech Republic, Karel Havlicek, in New Delhi. During the talks, both the ministers also discussed the ongoing issues of peace and security and acknowledged the need for greater cooperation to maintain regional stability. Mr. Singh said that both countries agreed to further expand this collaboration under the aegis of the India-Czech Joint Defence Committee to promote Atmanirbhar Bharat. Parliamentary Affairs Minister Kiran Rijiju today said that a Viksit Bharat requires a healthy, empowered and a drug-free youth, noting that substance abuse can hinder the potential of a country's youth. Addressing the Yuva Sambad and the Nasha Mukti Yuva for Viksit Bharat in New Delhi, Mr. Rijiju said any society which comes under the grip of substance abuse, it affects the whole generation. He called for making awareness, prevention and collective action essential for Nasha Mukti Bharat. The Education Ministry has constituted a three-member committee to examine the unfortunate death of a student at the Indian Institute of Information Technology, IIIT Ranchi campus. The committee is headed and chaired by Director of University of Delhi, South Campus, Professor Rajni Abhi. Indian opener Shefali Verma was named the ICC Women's Player of the Month for September 2026, following incredible title-winning outings in the Women's Asia Cup and the Asian Games. On the other hand, Indian captain Shubman Gill was named ICC Men's Player of the Month. And that is the end of this news bulletin.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കിസാൻവാണി. കോൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും ആർ ജോസ് പ്രകാശുമായി നടത്തിയ അഭിമുഖം തിരുവനന്തപുരം റിലേ. 7:20 വിപണി.
2: എവിടെയാണ് മോളുടെ പുതിയ അക്കൗണ്ട്? പിന്നെ എന്റെ KYC അപ്ഡേറ്റും?
3: ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
2: എങ്ങനെ?
3: KYCയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലോ, അഡ്രസ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിലോ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ, മൊബൈൽ, ഓൺലൈൻ അല്ലെങ്കിൽ ലെറ്റർ വഴി സെൽഫ് ഡിക്ലറേഷൻ നൽകുക.
2: അപ്പോ മറ്റു മാറ്റങ്ങൾ?
3: വീട്ടിലിരുന്ന് വീഡിയോ KYC അല്ലെങ്കിൽ ആധാർ OTP അധിഷ്ഠിത eKYC വഴി ബാങ്ക് അംഗീകൃത ചാനലുകളിലൂടെ മാത്രം.
2: ഇത് നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ.
3: RBI പറയുന്നു,
4: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
5: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
1: 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് എ പ്രദീപ്. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, രണ്ടാം ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
7: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം. ചെറിയ തുകയിലൂടെ സ്റ്റാർട്ട്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ സുരേഷ് മൽപാൻ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഒളപ്പമണ്ണയുടെ ഉടകുടം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
1: 7:35 FM ഡയറി തുടരും സമകാലികം. തുറന്നു പറയാം, നിങ്ങൾക്കൊപ്പമുണ്ട് കേരളം. 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നോറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. വായിച്ചത് TS ആശാദേവി. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക്ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മചിന്ത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. അന്ധമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
5: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: ഉച്ചയ്ക്ക് 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, സഹയാത്രിക. അംബികാദേവി കൊട്ടേക്കാട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. എറണാകുളം വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ SGJ അഭിമുഖം. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം, 7:20 വിപണി, 7:25 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, തുറന്നു പറയാം, നിങ്ങൾക്കൊപ്പമുണ്ട്.

0: കേരളം. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം. ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 10:30 ചില്ലു ജാലകം, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
2: പ്രിയ ശ്രോതാക്കളെ, ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 8:05 ചിത്രപതംഗത്തിൽ
3: ആദ്യ സിനിമ ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ്, ഇത്തരത്തിലുള്ള സ്ത്രീ കഥാപാത്രം, ഇത് ആളുകൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ എടുക്കുമോ എന്നുള്ളൊരു ഭയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞ് പ്രേക്ഷകർ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ സിനിമ സ്വീകരിക്കുകയും പല രീതിയിൽ ചർച്ചകൾ നടക്കുകയും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു.
2: നവാഗത സംവിധായകൻ സനൽ സഫർ അതിഥിയായി എത്തുന്നു ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 8:05 ചിത്രപതംഗം.
4: പറയൂ, നിങ്ങൾക്കറിയാമോ?
5: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
4: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
5: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1:00 മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1:00.
6: എൻ്റെ

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. യേശുദാസും സുജാതയും പാടിയ ഗാനമാണിന്ന്. കെ ജയകുമാറിന്റെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

0: മധുരം ഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യേശുദാസും സുജാതയും പാടിയ ഗാനം, കെ ജയകുമാറിന്റെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. സേവന വാർത്തകൾ. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൌൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 04862232205, 04862232205. സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ്, സിബിഎസ്ഇ, ഐസിഎസ്ഇ അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന ഒഇസി എസ്ടി വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇ ഗ്രാൻസ് മുഖേന ഡാറ്റ എൻട്രി ഈ മാസം 20 പൂർത്തിയാക്കണം. വിവരങ്ങൾക്ക് www.egrants.kerala.gov.in.
1: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടുകൂടി ആരംഭിക്കുന്ന സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9400 9416.

0: 1-6. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31.
1: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
2: സാഹിത്യ സുരഭി,
3: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
2: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
3: കേൾക്കൂ.
2: സാഹിത്യ സുരഭി
3: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9 മണിക്ക്.
2: സാഹിത്യ സുരഭി
3: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
2: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ
3: സാഹിത്യ സുരഭി
2: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
3: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9 മണിക്ക്.
2: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
0: കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. ഒഴിവ് 1. ഓട്ടിസം പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് hckrecruitment.keralacourts.in hckrecruitment.keralacourts.in. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് എം ഡി ആർ ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് എൻ പി സി ഐ. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഐ സി സി പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. വാർത്തകൾ വിശദമായി. രാജ്യസുരക്ഷയ്ക്ക് സൈനിക ശേഷിയോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണവും വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ 66-ാമത് ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷയുമായും സാങ്കേതിക വിദ്യയുമായും ബന്ധപ്പെട്ട പ്രയോഗതലങ്ങൾ നിരന്തരം മാറുന്നതായും സങ്കീർണമായ വെല്ലുവിളികളാണ് പുതുതായി രൂപപ്പെടുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കി ണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചൈന എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിനെക്കുറിച്ച് ചൈനീസ് പക്ഷം

0: നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുമെന്നും ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കാൻ അയൽക്കൂട്ട മാതൃകയിൽ സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായൊരു വെൽഫെയർ പ്രോജക്ട് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കട്ടെ. അതിന്റെ ഒരു കമ്പോണന്റ് കെയർ ആണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സിൽവർ ഇക്കോണമിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഈ ആളുകളിലെ അവരുടെ ജീവിത പരിചയം, അവരുടെ നോളജ്, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റണം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കെയർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ മുഴുവൻ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒരു അയൽക്കൂട്ടം പോലുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ എല്ലാ വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഒരാൾ ഒറ്റയ്ക്കായി പോകരുത്. അതാണ് ഈ ബില്ലിന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം.
0: ബിൽ സഭാ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നും സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം കൊടുത്താൽ കൂടുതൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ പ്രതിയായ 19-വയസ്സുകാരന് മദ്യം നൽകിയ 3 ബാറുകൾക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനും ആരോഗ്യരംഗത്തെ വിദഗ്ധർ അംഗങ്ങളുമായാണ് കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത്, വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സ് രൂപം നൽകിയത്. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കി ആരോഗ്യകരമായ വാർദ്ധക്യ സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. നടപ്പാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 15 മുതൽ MDR നടപ്പാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. GST ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും GST കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ സംസ്ഥാന സർക്കാർ 63.37 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 2022-23 സംഭരണ വർഷത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് ബജറ്റ് വിഹിതത്തിൽ നിന്നും തുക അനുവദിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ വിജിലൻസ് FIRന് എതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ED കോടതിയിൽ എതിർത്തു. തോട്ടം മേഖലയിലെ ഉൽപാദനക്ഷമത

0: വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: മലനിരകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ജലസേചനം, റോബോട്ടിക് വിളവെടുപ്പ്, കീടനിയന്ത്രണത്തിനുള്ള ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കും. വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായ അക്കാദമിക സഹകരണവും പദ്ധതിയിലൂടെ ശക്തിപ്പെടുത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കുന്നതിലൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭകത്വ സാധ്യതകളുമാണ് ഇതിലൂടെ തുറക്കം.
0: അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. ഏഷ്യാകപ്പിലും ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവെച്ച മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഷഫാലിക്ക് കരിയറിലെ രണ്ടാമത്തെ പ്ലെയർ ഓഫ് ദ മന്ത് നേടിക്കൊടുത്തത്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലിനെ 5 തവണ പുരസ്കാരത്തിന് അർഹനാക്കിയത്. സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട് നൈറ്റ് കേരളം തിരുവനന്തപുരം നിശാ ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. GV രാജ പുരസ്കാരം, മറ്റ് കായിക പുരസ്കാരങ്ങൾ എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1,109 പോയിന്റും നിഫ്റ്റി 359 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR രേഖപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് സിറാജ് ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് മുഹമ്മദ് ഖാസിം SK. 16 നിയമസഭയുടെ 2 സമ്മേളനത്തിലെ 2 ദിനം വലിയ ഏറ്റുമുട്ടലുകളൊന്നുമില്ലാതെ സൌഹൃദപരമായാണ് സമാപിച്ചത്. പ്രധാനമായും നിയമനിർമ്മാണത്തിനായി ചേർന്ന സഭയിൽ ചോദ്യോത്തരവേള തർക്കങ്ങളില്ലാതെ തന്നെ പൂർത്തിയാക്കി. സംസ്ഥാനത്തെ ആശുപത്രികളിലെ മരുന്നുക്ഷാമവും ചികിത്സാ പിഴവുകൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് ആരോഗ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ഉന്നയിച്ച് പ്രതിപക്ഷാംഗം KV സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. എന്നാൽ കഴിഞ്ഞ പ്രതിപക്ഷം അവതരിപ്പിച്ച അതേ വിഷയമാണെന്നും പറയുന്ന പ്രശ്നങ്ങളൊന്നും ആരോഗ്യവകുപ്പിലില്ലെന്നും ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞാണ് ആരോഗ്യമന്ത്രി K മുരളീധരൻ ആവശ്യം തള്ളിയത്. കഴിഞ്ഞ മാർച്ചിൽ പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് പെർച്ചേസ് ഓർഡർ നൽകിയില്ല. ഇടത് സർക്കാർ മരുന്ന് കമ്പനികൾക്ക് വലിയ കുടിശ്ശിക വരുത്തിയെന്ന് പറഞ്ഞ മന്ത്രി 24 മരുന്നുകൾക്ക് പ്രതിസന്ധിയുണ്ടെന്നും മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ഏജന്റുമാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും പരിഹാസത്തോടെ പ്രതികരിച്ചത് സഭയിൽ ബഹളത്തിനിടയാക്കി. എന്തു പറഞ്ഞാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ജനം നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്തിനെന്ന് ചോദിച്ച KV സുമേഷ് സ്വന്തം വകുപ്പിലെ പ്രശ്നങ്ങളെങ്കിലും മന്ത്രി മനസ്സിലാക്കണമെന്നും ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഒപ്പം നടക്കുന്നതെല്ലാം രാഷ്ട്രീയ സ്ഥലം മാറ്റങ്ങളാണെന്നും ഇതിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതിനിടെ ഗൌരവമുള്ള വിഷയത്തിൽ പരിഹാസത്തോടെ പ്രതികരിച്ച ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. ഇങ്ങനെയാണോ മന്ത്രി മറുപടി പറയേണ്ടതെന്നും പരിണിതപ്രജ്ഞനായ സ്പീക്കർ ഇങ്ങനെയാണോ സഭ നിയന്ത്രിക്കുന്നതെന്നും വിമർശിച്ചു. മന്ത്രി മറുപടി പറഞ്ഞ രീതിയെക്കുറിച്ച് സ്പീക്കർ പരാമർശിക്കേണ്ടതായിരുന്നുവെന്നും പിണറായി സഭയിൽ പറഞ്ഞു. മന്ത്രിയുടെ സമീപനം ആത്മാർത്ഥത

ഇല്ലാത്തതാണ്. ചില മരുന്നുകൾക്ക് കുറവല്ലാതെ ക്ഷാമമില്ലെന്നാണ് മന്ത്രി പറയുന്നത്. ഈ കുറവ് തന്നെയല്ലേ ക്ഷാമം എന്നും പിണറായി ചോദിച്ചു. മരുന്ന് ക്ഷാമത്തിന് പിന്നിൽ സ്വകാര്യ കോർപ്പറേറ്റ്

മുരളീധരനും പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീറും മറുപടി പറഞ്ഞു. കംട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ 2024 മാർച്ചിൽ അവസാനിച്ച കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ടും സഭയുടെ മേശപ്പുറത്ത് വച്ചു. വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പുകൾ ഉൾപ്പെടെ കേരള സർക്കാരിന് സാമ്പത്തിക സേവനങ്ങൾക്ക് കീഴിൽ വരുന്ന വകുപ്പുകളുടെ അനുവർത്തന ഓഡിറ്റുകളുടെ സുപ്രധാന ഫലങ്ങളാണ് റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നത്. തുടർന്ന് 2026 കേരളം മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ സഭയിൽ അവതരിപ്പിച്ചു. ചർച്ചകൾ അവസാനിപ്പിച്ച് ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന വയോജന ക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് സഭയിൽ അവതരിപ്പിച്ചത്. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കുന്ന വയോജന ക്ഷേമ ബില്ലിൽ വയോജനങ്ങളെ വീട്ടുകാർ ഉപേക്ഷിച്ചാൽ 3 വർഷം വരെ തടവും 50,000 രൂപ വരെ പിഴയും ശുപാർശ ചെയ്യുന്നുണ്ട്. ഉപേക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെ മക്കളടക്കമുള്ള കുടുംബാംഗങ്ങൾ, നിയമപരമായ അവകാശികൾ എന്നിവർ പരിചരണ കേന്ദ്രത്തിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ മുതിർന്നവരെ അവരുടെ അനുമതിയില്ലാതെ എത്തിക്കുന്നത് കുറ്റകരമാണ്. കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ പരിചരണ കേന്ദ്രത്തിലെ ജീവനക്കാരോ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാലും ഇതേ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്. പരിചരണ കേന്ദ്ര നടത്തിപ്പുകാർ അന്തേവാസിയുടെ സ്വത്ത് കൈവശപ്പെടുത്തിയാലും 3 വർഷം വരെ തടവും 50,000 രൂപ പിഴയും ശിക്ഷ ലഭിക്കും. രജിസ്ട്രേഷൻ ഇല്ലാതെ പരിചരണ കേന്ദ്രം നടത്തൽ 1 വർഷം വരെ തടവോ 25,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷാർഹമായ കുറ്റമാണ്. വയോജന നിയമപ്രകാരമുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങളുടെയും വിചാരണ 1st-class ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും നടക്കുക. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ സംസ്ഥാന ജില്ലാതല മേൽനോട്ട സംവിധാനങ്ങളും സ്ഥാപിക്കും. വയോജനക്ഷേമ വകുപ്പ് ഡയറക്ടർ അധ്യക്ഷനായി തിരുവനന്തപുരം ആസ്ഥാനമായി സംസ്ഥാന മുതിർന്ന പൌര സംരക്ഷണ യൂണിറ്റും ജില്ലാതലത്തിൽ സംരക്ഷണ ഫോറവും യൂണിറ്റും രൂപവൽക്കരിക്കും. വയോജനങ്ങൾ സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി കഴിയുന്നതിന് പ്രാഥമിക പരിഗണന, മുതിർന്ന പൌരന്മാരുടെ പരാതികൾക്ക് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ നോഡൽ ഓഫീസർ, പരിചരണ കേന്ദ്രങ്ങൾക്ക് രജിസ്ട്രേഷൻ, നിശ്ചിത നിലവാരവും പരിചരിക്കുന്നവർക്ക് പരിശീലനവും സർട്ടിഫിക്കറ്റും, ഒപ്പം താമസിച്ച് പരിചരിക്കുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, സൈബർ പോലീസ് സ്റ്റേഷനുകളിൽ മുതിർന്ന പൌര സൈബർ സെൽ, ഏകോപന ഓഫീസർ എന്നിവ ബില്ലിൽ നിർദ്ദേശിക്കുന്നു. സൈബർ തട്ടിപ്പിനിരയാവാതിരിക്കാൻ ഡിജിറ്റൽ സാക്ഷരതാ പരിപാടി, ഇൻഷുറൻസ്, ദീർഘകാല പരിചരണ പരിരക്ഷ എന്നിവയും ബില്ലിൽ ഉറപ്പു നൽകുന്നു. അവകാശികളില്ലാത്ത അന്തേവാസി വിൽപത്രം തയ്യാറാക്കാതെ പരിചരണ കേന്ദ്രത്തിൽ വെച്ച് മരിച്ചാൽ സ്വത്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടും. അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, പാർക്കിൻസൺസ്, മറ്റ് നാഡീരോഗങ്ങൾ എന്നിവയ്ക്ക് മാത്രമായി സർക്കാർ തല പരിചരണ കേന്ദ്രം, വിധവ, ഭിന്നശേഷി, ഉപേക്ഷിക്കപ്പെട്ടവർ, അതിക്രമത്തെ അതിജീവിച്ച സ്ത്രീകൾ എന്നിവർക്ക് സർക്കാർ പരിചരണ കേന്ദ്രങ്ങളിൽ മുൻഗണന, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി പ്രത്യേക സംസ്ഥാന കരുതൽ നിധി തുടങ്ങിയവയാണ് ബില്ലിൽ മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് നിർദ്ദേശങ്ങൾ. ഇതിനിടെ വിവാദമായ മന്ത്രിമാരുടെ സ്വകാര്യ വിദേശയാത്രയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിലും പ്രതികരിച്ചു. 4 മാസത്തിനിടെ 9 മന്ത്രിമാർ വിദേശയാത്ര നടത്തിയത് സംബന്ധിച്ച പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സ്വന്തം ചെലവിലാണ് മന്ത്രിമാർ വിദേശയാത്ര നടത്തിയതെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി നൽകി. സ്പോൺസർഷിപ്പും പാരിതോഷികവും സ്വീകരിച്ചാണ് മന്ത്രിമാർ യാത്ര ചെയ്തതെങ്കിൽ അത് ചട്ടലംഘനമല്ലേ എന്ന ചോദ്യത്തിന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന ഉത്തരമാണ് മുഖ്യമന്ത്രി നൽകിയത്. 9 മന്ത്രിമാരിൽ കൂട്ടത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥിന്റേത് മാത്രമാണ് ഔദ്യോഗിക യാത്രയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്രയുടെ പൂർണ്ണ ചെലവും വഹിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഏറ്റവും കൂടുതൽ ദിവസം വിദേശത്ത് തുടർന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജിയാണ്. അനുമതിയോടെയും അല്ലാതെയും 5 രാജ്യങ്ങളിലാണ് മന്ത്രി കെ എം ഷാജി പര്യടനം നടത്തിയത്. കേരളത്തിന് പുറത്തുനിന്നെത്തുന്ന ക്രഷർ മെറ്റീരിയലുകളുടെ വരവ് നിലച്ചത് മൂലമുണ്ടായ അസംസ്കൃത വസ്തുക്കളുടെ കടുത്ത ക്ഷാമവും വിലക്കയറ്റവും സംസ്ഥാനത്തെ ഹോളോ ബ്രിക്സ് നിർമ്മാണ മേഖലയുടെ വിതരണ സംവിധാനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും ഇത് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിനും ഉൽപാദന സ്തംഭനത്തിനും കരാറുകാർ നേരിടുന്ന പ്രതിസന്ധിക്കും ഉൽപാദനക്ഷമതയിൽ ഇടിവിനും കാരണമായിട്ടുണ്ടെന്ന് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയെ അറിയിച്ചു. ലഭ്യമായ കണക്കുകൾ പ്രകാരം പ്രതിസന്ധി മൂലം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഹോളോബ്രിക്സ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 27 യൂണിറ്റുകളാണ് പ്രവർത്തനരഹിതമായതെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുൻകൈയെടുത്തു വരികയാണെന്നും ജി സ്റ്റീഫൻ, പി എ മുഹമ്മദ് റിയാസ്, പി പി സുമോദ്, ഒ എസ് അംബിക എന്നിവരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു.
സംസ്ഥാനത്തെ ബാറുകളുടെ നിയമലംഘനങ്ങൾക്കും വഴിവിട്ട ഇടപാടുകൾക്കും എക്സൈസ് വകുപ്പിലെ ജീവനക്കാർ കൂട്ടുനിൽക്കുന്നതായി ലഭിച്ച പരാതികൾ പരിശോധിച്ചിട്ടുണ്ടെന്നും

0: പരിശോധനയിൽ എക്സൈസ് വകുപ്പിലെ ജീവനക്കാർ ഇത്തരം ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും എക്സൈസ് മന്ത്രി എം ലിജു സഭയെ അറിയിച്ചു. ബാർ ഹോട്ടലുകൾ നിർദ്ദിഷ്ട സമയത്തിന് മുൻപ് തുറക്കാനും രാത്രി വൈകി പ്രവർത്തിക്കാനും കോട്ടയം ചങ്ങനാശ്ശേരി മേഖലകളിൽ ചില ഉദ്യോഗസ്ഥർ അനുവാദം നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 28-ന് എക്സൈസ് കമ്മീഷണർ നേരിട്ട് കോട്ടയം ഡിവിഷനിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ എം മാനുവൽ, ലാലു തങ്കച്ചൻ, പ്രവീൺ ശിവാനന്ദ്, സന്തോഷ് ടി, ഷിജു കെ, സിവിൽ എക്സൈസ് ഓഫീസർ എ എസ് വിഷാഖ് എന്നിവർക്കെതിരെ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ നിയമസഭയിൽ പ്രതിപക്ഷ അംഗം വി ജോയ് ഫൈബർ ലാത്തി കൊണ്ടുവന്നത് സംബന്ധിച്ച് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നൽകി. നേരത്തെ ഒരു ബില്ലിന്റെ ചർച്ചാവേളയിൽ ഒരംഗം രണ്ട് കുപ്പി ബിയർ സഭയിൽ പ്രദർശിപ്പിച്ചപ്പോഴും കഞ്ചാവ് വേട്ട സംബന്ധിച്ച ചർച്ചാവേളയിൽ ഒരംഗം കഞ്ചാവ് പൊതി സഭയിൽ പ്രദർശിപ്പിച്ചപ്പോഴും സഭ ഈ നടപടിയെ അപലപിക്കുകയും അനുവദനീയമല്ലാത്ത പദാർത്ഥങ്ങൾ സഭയിൽ കൊണ്ടുവരരുതെന്ന് റൂളിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സഭയിലെ അംഗങ്ങളുടെ പെരുമാറ്റച്ചട്ടപ്രകാരം സഭയിൽ ആയുധങ്ങൾ കൊണ്ടുവരാനോ പ്രദർശിപ്പിക്കാനോ പാടില്ല. ആരോഗ്യ കാരണങ്ങളാലല്ലാതെ വാക്കിംഗ് സ്റ്റിക്ക് പോലും സഭയിൽ കൊണ്ടുവരാൻ പാടില്ല എന്നിരിക്കെ ഫൈബർ ലാത്തി പോലുള്ള വസ്തുക്കൾ സഭയിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് കാസിം കെ ഖാദർ, ബ്യൂറോ ചീഫ്, സിറാജ് ദിനപത്രം, തിരുവനന്തപുരം.
1: ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവൻ ഒരിക്കലും ചെറുതാവുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ ഇന്നും ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നല്ലേ, എന്താണ് വാം അഥവാ വെസിക്കുലർ ആർബസ്കുലാർ മൈക്കോറൈസ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ താരതമ്യേന കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച വരുമാനം നേടാൻ കഴിയുന്ന ഒരു കാർഷിക സംരംഭമാണ് കൂൺ കൃഷി. ആരോഗ്യഗുണങ്ങൾ ഏറെയുള്ള കൂണിന് ഇന്ന് വിപണിയിൽ വലിയ പ്രാധാന്യമാണുള്ളത്. പോഷകസമൃദ്ധമായ ഭക്ഷണം എന്ന നിലയിലും മികച്ച വരുമാനം നൽകുന്ന സംരംഭം എന്ന നിലയിലും കൂൺ കൃഷി കർഷകർക്കിടയിൽ കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത കൃഷി രീതികളിൽ നിന്ന് മാറി ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കൂൺ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഗുണമേന്മ ഉറപ്പാക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും ഇന്ന് സാധിക്കുന്നു. കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും, ഇതേക്കുറിച്ച് തിരുവനന്തപുരം കൈമനത്തുള്ള കൂൺപുരയുടെ പ്രസിഡന്റ് ആർ ജോസ് പ്രകാശുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.

0: കേരളത്തിൽ ഏറെ പ്രചാരമായി മാറിയതാണ് കൂൺ കൃഷി. ഇന്ന് നിരവധി ആൾക്കാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ ഒക്കെ ഈ കൂൺ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂണിൻ്റെ ഉൽപ്പാദനവും ഉപഭോഗവും നമ്മുടെ സംസ്ഥാനത്ത് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചൊരു മേഖലയാണ് ഈ കൂൺ കൃഷിയും അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും ഒക്കെ. ഈ മേഖലയിലുണ്ടായ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പരാമർശിക്കാമോ?
1: നമുക്ക് കൂൺ കൃഷിയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു കൂൺ കൃഷിയിലെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഒരു ഓലപ്പൊലയും കെട്ടി അതിൽ നിന്ന് കിട്ടുന്ന കൂൺ വിഭവങ്ങളെ നമ്മുടെ നാടൻ വിഭവങ്ങളായിട്ട്, നമ്മുടെ വീട്ടിലെ തോരനും പിഴുക്കും അത്തരത്തിലുള്ള വിഭവങ്ങളായി നാം കഴിച്ചുകൊണ്ടിരുന്ന കൂണ്, ഒരുപക്ഷെ ഇന്ന് വലിയ മാറ്റങ്ങൾ. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ, അതുപോലെ തന്നെ ഇന്ന് വൻകിട ഹോട്ടലുകളിൽ ഇത് നൂതന തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിഭവങ്ങളായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം കൃഷിയിലും മാറി. കൃഷി ഇന്ന് ഹൈടെക് ഫാമുകളായി. അവിടെ നമുക്ക് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കിങ്ങനെ പറയാം, ഓലപ്പുരയിൽ നിന്ന് നമ്മളിന്ന് ഹൈടെക് ഫാമുകളിലേക്ക് എത്തിയപ്പോൾ അവിടെ കൃഷിയിലുണ്ടായ മാറ്റങ്ങൾ, ഒന്ന് ഹൈബ്രിഡ് ഇനം വിത്തുകൾ, നമ്മുടെ കാലാവസ്ഥയുമായി ഇണങ്ങിച്ചേരുന്ന തരത്തിലുള്ള പുതിയ വെറൈറ്റി കൂൺ വിത്തുകൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് വർഷത്തിലെല്ലാ സമയവും, മഴക്കാലത്തും ചൂടുള്ള സമയത്തും ഒക്കെ നമുക്ക് ചിപ്പിക്കൂണും പാൽക്കൂണും ഒക്കെ ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിത്തുകൾ നമുക്കിന്ന് ഉണ്ട്. അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള റാ മെറ്റീരിയൽ, ഉദാഹരണത്തിന് നമ്മൾ വൈക്കോലിലും മരപ്പൊടിയിലും ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന നമ്മളിന്ന് കുറച്ചുകൂടി എളുപ്പവും ആയാസരഹിതവും ലാഭകരവുമായിട്ടുള്ള മഷ് പെല്ലറ്റ് പോലുള്ള പുതിയ വിഭവങ്ങളിലേക്ക് നമ്മൾ, അങ്ങനെ വന്നപ്പോൾ കൃഷി കുറച്ചുകൂടി എളുപ്പമായി, സൗകര്യപ്രദമായി, സുരക്ഷിതമായ വിളവ് കിട്ടുന്ന ഒരു കൃഷിയായി കൂൺ കൃഷി മാറി. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, കൂൺ പുരകളിലുണ്ടായ മാറ്റം. നമുക്കറിയാം, നമ്മൾ നന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാലത്ത് നമ്മൾ സ്പ്രെയർ കൊണ്ട് നനച്ചിരുന്ന ഒരു കാലമാണ്. അതിനുശേഷം നമുക്ക് ചില സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉണ്ടായി, മിസ്റ്റുറിയേഷൻ എന്നും നമ്മൾ ഈ പറയുന്ന ഫോഗറും അങ്ങനെ തുടങ്ങി പലതരത്തിലൊക്കെ നമുക്കൊരു ചേഞ്ച് തോന്നും. പക്ഷെ ഇന്ന് നമ്മൾ നാനോ ടെക്നോളജിയിലേക്ക് എത്തി. കുറഞ്ഞ ജലം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് അൾട്രാസോണിക് മിസ്റ്റ് മേക്കർ എന്ന് പറയുന്ന പുതിയ ആധുനിക രീതിയിലുള്ള നനയാണ് ഇന്ന് കൂൺപുരകളിൽ നനയ്ക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് എത്ര ചൂടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ കൂൺ കൃഷി ചെയ്താലും വളരെ പെട്ടെന്ന് തന്നെ ഹ്യൂമിഡിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് അന്തരീക്ഷത്തിലെ ജലാംശം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് അൾട്രാസോണിക് മിസ്റ്റ് മേക്കറിലൂടെ നമുക്ക് ഇന്ന് വെട്ടമ്മ് ക്ലൈമറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കറിയാം, കൂൺ കൃഷിക്ക് തണുപ്പ് വളരെ പ്രധാനമാണ്. തണുപ്പ് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ജലാംശം, ഈ വായുവിലെ ജലാംശത്തിന്റെ അളവ് കൂടുന്ന ഒരു ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് അൾട്രാസോണിക് മിസ്റ്റ് മേക്കർ എന്ന് പറയുന്ന പുതിയ ഈ സംവിധാനം ഉപയോഗിച്ച് നാം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരു എത്ര ചൂടുള്ള ഒരു പ്രദേശത്തെയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരു ഊട്ടിയാക്കി മാറ്റാം. അങ്ങനെ നമുക്ക് ഏതൊരു സ്ഥലത്തും കൂൺ കൃഷി ചെയ്യാം. പ്രത്യേകിച്ച് കൂൺ കൃഷിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതൊരു ഇൻഡോർ കൃഷിയാണ്. മറ്റ് കൃഷികളൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആണ്. നമ്മൾ പാടത്തും പറമ്പത്തും കൃഷി ചെയ്യുമ്പോൾ ഒരുപക്ഷെ കൂൺ കൃഷി ആദ്യമായിട്ട് ഒരു പോളി ഹൗസിനുള്ളിലേക്ക് ഇൻഡോറായി കൃഷി ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് പുതുമഴയത്ത് മിന്നലുള്ളപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ പൊടുന്തനെ പൊട്ടിമുളച്ച് പെട്ടെന്ന് ക്ഷണഭങ്കുരമാണ് കൂണ്. അപ്പൊ ആ പുതുമഴയത്തുള്ള കാലാവസ്ഥ, കൂണ് രൂപാന്തരപ്പെടാൻ അല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്യാൻ ഉണ്ടാകുന്ന ആ സാഹചര്യം, കൃത്രിമമായി നമ്മളൊരു മുറിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡോറിനകത്തേക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവിടെ 100 മേനി വിളവ് നമുക്ക് കിട്ടുകയാണ്.
0: നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ ആൾക്കാരും സാധാരണക്കാരായിട്ടുള്ള, പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഒരു അവരുടെ ഒരു കുടിൽ വ്യവസായം പോലെയും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞ ഒരു ഭാഗത്തായിട്ട് അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കർഷകർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയും ഒരു ഹൈടെക് രീതിയിലുള്ള സംവിധാനങ്ങൾ അഫോർഡബിൾ ആണോ? അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ?
1: പുര ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇത് ബഡ്ജറ്റായിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ നമുക്ക് ഹൈടെക് ആക്കാം. ഞങ്ങളൊരു ആശയം ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത്, നമുക്ക് ടെറസിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തിലോ കോഴിക്കൂടോ നമ്മൾ എന്താണ് ഒഴിഞ്ഞു കിടക്കുന്ന അതിനെ നമുക്ക് കൂൺപുരയായി മാറ്റാം. അവിടെ നമുക്ക് പോളി വൈറ്റ് നെറ്റ് കൊണ്ട് പോളി ഹൗസ് ഉണ്ടാക്കി, അത് ഒരുപക്ഷെ നമ്മുടെ പരിമിതപ്പെട്ട സ്ഥലത്ത് നമുക്ക് ആ പ്രദേശത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എണ്ണം ചിലപ്പോൾ കുറച്ചേ ചെയ്യാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ നമുക്കുള്ള സ്പേസ് ഏതാണോ അത് നമ്മൾ കൂൺപുരയായി മാറ്റുകയാണ്. അല്ലാണ്ട് ഹൈടെക് കൂൺപുര എന്ന് പറയുമ്പോൾ ആ പേര് കൊണ്ട് അർത്ഥമാക്കുന്ന മാതിരി അതിനകത്ത് വലിയൊരു ചെലവ്
0: പ്രതീക്ഷിക്കില്ല.

0: നമ്മൾ ആ ചുരുങ്ങിയ സ്ഥലത്തെ നമ്മൾ ഹൈടെക് ഉണ്ടെന്ന്
1: ഉദ്ദേശിക്കുന്നത്
0: ശാസ്ത്രീയമായ രീതിയിൽ. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, മനുഷ്യനെ പോലെ ഓക്സിജൻ വലിച്ചെടുക്കുന്ന ആണ്, സസ്യങ്ങളെ പോലെ കാർബൺ ഡൈഓക്സൈഡ് വലിച്ചെടുക്കുന്നതല്ല. അവിടെ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു സംഭവമാണത്. അപ്പോൾ നമ്മൾ ഇൻഡോർ കൃഷി ഒരു റൂമിനകത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവിടെ വായു സഞ്ചാരം, ശുദ്ധവായുവിൻ്റെ ലഭ്യത വളരെ ആവശ്യമാണ്. അടഞ്ഞ റൂമുകളാവാം. അതുകൊണ്ട് തന്നെ പോളിവൈറ്റ് നെറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് വായു സഞ്ചാരം സാധ്യമാകുന്ന നെറ്റുകൾ ഉപയോഗിച്ച്, എന്നാൽ മറ്റ് ഈച്ചയും പ്രാണിയൊന്നും കടന്നു കയറാത്ത, നാം കൊടുത്ത ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ അതിൻ്റെ ഹ്യൂമിഡിറ്റിയെ നമുക്ക് മണിക്കൂറുകളോളം അതിനകത്ത് നമുക്ക് നിലനിർത്തിപ്പോണം. അതിന് പറ്റിയ രീതിയിലുള്ള കൂൺപുര അവിടെയാണ് നമ്മൾ ഹൈടെക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടി നമ്മുടെ പരിമിതപ്പെട്ട സാഹചര്യത്തിൽ ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഹൈടെക് ഫാമുകളെ നമ്മൾ ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുവേണ്ടി ഇന്ന പ്രദേശം തന്നെ നമുക്ക്, അങ്ങനെയൊന്നുമില്ല. നമ്മളായിരിക്കുന്നിടം, നമുക്ക് എവിടെയാണോ നമുക്ക് പരിമിതപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തെ നമ്മളിപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ സാഹചര്യങ്ങളാണ് ഈ ഹൈടെക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: നമ്മുടെ കർഷകരൊക്കെ ഈ ഒരു മാറ്റത്തിന് അവിടെ അനുകൂലമായ രീതിയിലാണോ പ്രതികരിക്കുന്നത്?
0: അല്ല, ഇവിടെ നമുക്കൊരു പ്രധാന കാര്യം, നമ്മളിപ്പോൾ ഒരു പരമ്പരാഗത മാർഗത്തിലൂടെയുള്ള ഒരു ഷെഡ്, നമുക്കറിയാം നമ്മൾ ഓരോ പുരകളോ അങ്ങനെ ഒരു പുര നമ്മൾ ചെയ്താൽ അതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് നമുക്ക് വളരെ കൂടുതലാണ്. നമുക്ക് ഓരോ വർഷത്തിലും അത് വീണ്ടും നമുക്ക് മെയിൻ്റനൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു വട്ടം നമ്മളൊരു ഷെഡ് നിർമ്മിക്കപ്പെട്ടാൽ അത് ഏറ്റവും കുറഞ്ഞത് ഒരു 25 വർഷമെങ്കിലും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ഷെഡായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം 1 ടൈം മുടക്കിൽ നമുക്ക് ഒരു മൂലധനത്തിൽ അവന്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് റണ്ണിങ് കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത് നടത്തിക്കൊണ്ട് പോകണം. വീണ്ടും ഷെഡ് പണിയാനാണ് എങ്കിൽ വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള ഷെഡുകളാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരു ടൈം ഒരു ഷെഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പൈസ ചിലപ്പോൾ കൂടുതലായാലും അതിന് വളരെ വർഷങ്ങളോളം നമുക്ക് അതിൽ നിന്ന് ആദായം എടുക്കാം എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് സാധ്യമാണ്.
1: ടോപ്പിലെ റൂഫിന് പകരം ഈ ഷീറ്റ് ഇടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ?
0: നമ്മൾ ശുപാർശ ചെയ്യുമ്പോൾ സിപ്പോളിംഗ് ഷീറ്റ് അതുപോലുള്ളതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടെയും ലോങ് ലൈഫുള്ള അലുമിനിയം ഷീറ്റുകളോ അതുപോലുള്ള ഷീറ്റുകൾ ഇട്ട് ചെയ്യുന്നതിനോടാണ് നമുക്ക്. ഓട് നല്ലതാണ്, ഓട് നമുക്ക് നല്ലതാണ്, കുറച്ചുകൂടി നാച്ചുറൽ ഇത് കിട്ടും. ഓട് ഫ്രെയിം ചെയ്തിട്ട് അതൊരു സീലിംഗ് കൊടുക്കണം, കാരണം ഓട് ഹ്യൂമിഡിറ്റി വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് അതിനകത്ത് റൂമിനകത്തുള്ള ടെമ്പറേച്ചർ ഇത് ഹ്യൂമിഡിറ്റി അങ്ങ് പിടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമുക്കൊരു സീലിംഗ് നമുക്ക് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ഏത് കൂൺപുരയ്ക്കും ഷീറ്റാണെങ്കിലും ഏതാണെങ്കിലും ഒരു നമ്മൾ ഭിത്തി നിർമ്മിക്കുന്ന മാതിരി സീലിംഗ് കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്ക് ഇന്ന് അതിന് വലിയ ചിലവൊന്നുമില്ല, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
1: ഈ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴേ അതിന്റെ ഒരു ഉൽപാദനത്തിൽ ഒരു മികവ് ഉണ്ടാവുന്നുണ്ടോ?
0: ഉൽപാദനത്തിൽ ഒരു വർധനവുണ്ട്. അതിന് കാരണം 3-4 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ പുതിയ നമ്മുടെ ഷെഡുകളിൽ അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയും കൃത്യമായി അളന്ന് തൂക്കി കൊടുക്കാൻ പറ്റും. ഒരുപക്ഷെ അവിടെ അത് കൃത്യമായ അളവിൽ അത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു വിളവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം നാം കൃഷി ചെയ്യുന്ന വിത്ത് അവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് വിത്തുകൾ കുറച്ചുകൂടി ഉൽപാദനക്ഷമത വർദ്ധിച്ച വിത്തുകളാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ റിസർച്ച് സ്റ്റേഷനുകളിലെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ കാർഷിക സർവകലാശാലകൾ, അതുപോലെ തന്നെ ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ആ ഗവേഷണങ്ങളൊക്കെ തന്നെ 2-3 കാര്യങ്ങൾ: ഒന്ന്, ഉൽപാദനം വർദ്ധിപ്പിക്കുക; 2, കൂണിൻ്റെ ഹാർവെസ്റ്റിന് ശേഷം, വിളവെടുപ്പിന് ശേഷമുള്ള സൂക്ഷിപ്പ് കാലാവധി കൂട്ടുക. അത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ കൂൺകൃഷി കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിൽ 2 വെല്ലുവിളികളെന്ന് പറയുന്നത്, ഒന്ന്, അത് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നമ്മളെ വരുമാനത്തിൽ വർധനമുണ്ടാവുള്ളൂ. അതാണ് അതിനകത്ത് ഒന്ന്. 2, കൂണ് വളരെ പെട്ടെന്ന് ചീത്തയായി കേടായി പോകുന്ന ഒരു സംഭവം. അത് എത്ര കണ്ട് നമുക്ക് കൂണിന് ലൈഫ് കൂട്ടാൻ പറ്റും, ഹാർവെസ്റ്റിങ്ങിന് ശേഷം സ്റ്റോറേജ് ലൈഫ് കൂട്ടും, അത് നാച്ചുറലി എത്ര മണിക്കൂറുകൾ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും, അതിനനുസൃതമായിട്ടുള്ള പുതിയ വെറൈറ്റികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പാൽക്കൂട് പൊതുവിൽ നമുക്ക 4-5 ദിവസം പുറത്തിരിക്കും, പക്ഷെ ചിപ്പിക്കൂണിലും അത്തരത്തിലുള്ള വെറൈറ്റികൾ ഇപ്പം നമുക്കുണ്ട്. കുറേ ടെമ്പറേച്ചർ കൂടിയ അന്തരീക്ഷത്തിൽ കുറച്ച് ചൂട് കൂടിപ്പോയാൽ പോലും വിളവ് തരുന്ന തരത്തിലുള്ള പുതിയ വെറൈറ്റികളുണ്ട്.
1: താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ഉൽപ്പന്നങ്ങളിലെ വൈവിധ്യവൽക്കരണം, സ്വന്തം വീട്ടാവശ്യത്തിന് മാത്രമൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇന്ന് നമ്മുടെ വലിയ വലിയ സൂപ്പർ

0: സ്റ്റോറുകളിലൊക്കെ വലിയ മാളുകളിലുമൊക്കെ ഇന്നത് വിൽപ്പനയ്ക്കായി എത്തുന്നു. അതൊരു വലിയൊരു മാറ്റമാണ്. അത് കർഷകർക്ക് നല്ലതാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് എങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്?
1: ഇവിടെ നമുക്ക് കൂൺ പ്രിയരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നാം ഒരു ഭക്ഷണ വസ്തു നാം കഴിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ഗുണം. കൂൺ ഒരു നല്ല ഗുണമുള്ള ഒരു ഭക്ഷണമെന്ന് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂണ് ധാരാളം കഴിക്കുന്നതിൽ ഒരു കാരണം അതിൻ്റെ അകത്തുള്ള ഗുണങ്ങൾ തന്നെയാണ്, പോഷകമൂല്യങ്ങൾ തന്നെയാണ്. രണ്ട്, നമ്മളൊരു ഭക്ഷണം നിത്യോപയോഗമായി മാറണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് മാറണം. നമുക്കറിയാം,
0: രുചികരമാവണം,
1: ആകർഷണീയമാവണം. അത് നിറം കൊണ്ടും മണം കൊണ്ടും ഗുണം കൊണ്ടും ഒക്കെ നമ്മൾ ആകർഷിക്കണം, ടേസ്റ്റ് ആക്കണം. അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒറ്റ കാര്യം മാത്രം വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചിക്കൻ്റെ ഒരു കടന്നു കയറ്റമാണ്. നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത അളവിൽ ചിക്കൻ കടന്നു കയറിയിരിക്കണം നമ്മുടെ കൾച്ചറിൽ. അവിടെ നമുക്ക് ഇന്ന് മഷ്റൂം എടുത്തിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മഷ്റൂം എടുത്ത് സ്ലൈസ് ചെയ്ത് അതിനകത്ത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് ചതച്ച് പുരട്ടി. കാരണം ഇതൊരു മാംസത്തിൻ്റെ ചേർവകളാണ് നമുക്ക് ഈ കൂണിൽ ചേരേണ്ടത്. അത് ചേർത്ത് ചിക്കൻ 65 ഉണ്ടാവുന്ന അതേ മസാലപ്പൊടി ഈ കൂണിലേക്ക് നമ്മൾ പുരട്ടി, അതിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് വെച്ച് ഒരല്പം ടേസ്റ്റ് ആക്കിയിട്ട് ആ മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞ ശേഷം തിളച്ച വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ നമുക്ക് ചിക്കൻ 65 പകരം നമുക്ക് മഷ്റൂം 65 ആയി. ഒരുപക്ഷെ നമ്മൾ ഒരു വട്ടം അത് കഴിച്ചാൽ ചിക്കനിലുണ്ടാക്കുന്ന വിഭവങ്ങളെക്കാളും നമുക്ക് ടേസ്റ്റിയാണിത്. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ വിഭവങ്ങളുടെ ഒരു ചേഞ്ച് അത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ ആളുകളും കൂടുതൽ കൂണ് വാങ്ങുന്നത്. പരമ്പരാഗതമായി നാം നേരത്തെ കഴിച്ച ആ തോരനും മെഴുക്കിൽ നിന്ന് ഇന്ന് നമ്മൾ പുതിയ വിഭവങ്ങളിലേക്ക്, പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആകർഷിക്കുന്ന തരത്തിലുള്ള ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അത് മാറുകയാണ്. അപ്പം നമുക്ക് ദൈനംദിനം അത് കഴിക്കാനുള്ള ഒരു ടേസ്റ്റ്, ഇഷ്ടം, ഒരാകാംക്ഷ, അതൊക്കെ നമുക്ക് ഈ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്.
0: ഈ കർഷകർ ഈ മേഖലയിലേക്ക് വരണമെങ്കിലേ അവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമൊക്കെ വളരെ അത്യാവശ്യമാണല്ലോ.
1: ഞങ്ങൾ കൂൺപുര ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂൺ കൃഷിയിലെ പരിശീലനം പോരാ, കൂൺ കൃഷിയിൽ എങ്ങനെ അത് വിഭവങ്ങളാക്കണം. ഒരു കർഷകൻ നമ്മൾ രൂപാന്തരപ്പെടുത്തി എടുക്കുമ്പോൾ 100 കൂൺ കഴിക്കുന്ന കൂൺ പ്രിയന്മാർ നമ്മളുണ്ടാക്കി. അതുകൊണ്ട് തന്നെ കൂൺപുര ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നതിനൊപ്പം ബൈ പ്രോഡക്റ്റിൻ്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ബൈ പ്രോഡക്റ്റ് എങ്ങനെയാണ് കൂൺ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അത് നമുക്ക് രണ്ട് തരത്തിലാണ് ഉൽപ്പന്നങ്ങൾ. ഒന്ന്, നമ്മൾ ദൈനംദിനം നമുക്ക് എങ്ങനെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മൾ ദൈനംദിനം വീടുകളിൽ ഉപയോഗിക്കുന്ന, ഇപ്പോൾ കൂൺ ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ 65 പകരം മഷ്റൂം 65 അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അച്ചാറായിട്ടും അങ്ങനെ നമുക്ക് കട്ലറ്റായിട്ടും സമോസയായിട്ടും കേക്കായിട്ടും ഐസ്ക്രീമായിട്ടും ബിസ്ക്കറ്റായിട്ടും ഒക്കെ നമുക്ക് കൂണിനെ നമുക്ക് ഉപയോഗിക്കാം. അതിനപ്പുറം നമുക്ക് വ്യാവസായിക സാധ്യതയുള്ള പ്രോഡക്റ്റുകളിലേക്ക് പോവാം. നമുക്ക് വ്യാവസായികമായി അത് അങ്ങനെയുള്ള വിഭവങ്ങളിലേക്ക് അതും നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. കൂൺ ഡ്രൈ പൗഡർ ചെയ്തിട്ട്, കൂൺ സൂപ്പ് പൗഡർ ചെയ്തിട്ട്, അങ്ങനെയുള്ള ഫ്രയാംസുകൾ ഉണ്ടാക്കിയിട്ട്, അങ്ങനെ പലതരത്തിൽ നമുക്ക് കൂണിൻ്റെ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൂണ് ശരിക്കു പറഞ്ഞാൽ കേരളം നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല സ്ഥലമാണ് കേരളം. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഒരു മുഖ്യധാരാ കൃഷിയായിട്ട് നമുക്ക് കൂണിനെ കൊണ്ടുവരാം. അത് നമുക്കൊരു വലിയ തൊഴിലിടം സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരുപക്ഷെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട്. ഒത്തിരി സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്, വായ്പകളിൽ, കാർഷിക വായ്പകളിൽ കൂൺ കൃഷിയെ കൂടി ഉൾപ്പെടുത്തി. എങ്കിലും ചില ബാങ്കുകളിലെങ്കിലും അവരുടെ പഴയകാല നോംസുകളൊന്ന് തിരുത്തേണ്ടി വരും. കൃഷി എന്ന് പറയുമ്പോൾ അത് ഏക്കർ കണക്ക് സ്ഥലത്താണ് കൃഷി. പക്ഷെ നമ്മൾ പരിഷ്കരിക്കപ്പെടേണ്ട ഒരു കാര്യമാണത്. നമുക്ക് അഗ്രികൾച്ചറിൽ കൃഷിയിൽ വെജിറ്റബിളിലായ പോലും നമ്മളിന്ന് അപ്പോഴും നമുക്ക് ഏക്കറിലാണ്, സെന്റിനാണ് സബ്സിഡി എന്ന് പറയുന്നത് മാറി നമ്മൾ ക്രോപ്പിൻ്റെ എണ്ണത്തിന് സബ്സിഡി കൊടുക്കേണ്ട സമയത്തേക്ക് എത്തി. നമ്മളിപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷിയാണ് നമ്മുടെ ഈ ഹൈടെക് കാലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ഒരു പരിഷ്കൃത ഒരു അതിനകത്ത് കർഷകനെ സഹായിക്കാൻ വേണ്ടി അത് വേണ്ടി വരും.
0: കണ്ടീഷൻസൊക്കെ
1: മാറേണ്ടതാണ്. നമുക്കിന്ന് 1 ഹെക്ടർ 6 സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ക്രോപ്പ് അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിള് നമുക്ക് വെറും 1 സെന്റിനകത്ത് നമുക്ക് ഇന്ന് ഹൈടെക് രീതിയിൽ കൃഷി ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ ആ 1 ഹെക്ടർ 6 കൊടുക്കുന്ന സബ്സിഡി ഇപ്പോഴും ടാക്സ് റെസീറ്റ് 1 ഹെക്ടർ 6 കൊടുക്കുമ്പോൾ കിട്ടുന്നതേ സബ്സിഡി തരുള്ളൂ എന്ന് പറയുമ്പോൾ കർഷകൻ പുറകോട്ടടിക്കും. കാര്യം ഇന്നത്തെ യൂത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു

0: ചെറിയ മാറ്റം ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് കൃഷിക്കാരനെ നമ്മൾ സഹായിക്കണം. സബ്സിഡി കൊടുക്കുന്ന കാര്യത്തിൽ, ലോൺ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ
1: ഒരുപാട്
0: മാറ്റങ്ങൾ വരണം. കാരണം ഈ കാലത്തിന്റേതായ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ഉപോൽപ്പന്നങ്ങളിൽ, ഈ ബൈ പ്രോഡക്റ്റിൽ പരിശീലനം കുറച്ചുകൂടി കൊടുക്കണം. ഇന്ന് കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം പുതിയ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക. അത് രണ്ടു തരത്തിലും, ഒന്ന് നല്ല നമ്മുടെ നിത്യോപയോഗ ഭോജനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒന്ന്, രണ്ട് നമുക്ക് ലോങ് ലൈഫുള്ള, നമുക്ക് വലിയ ബിസിനസ് കച്ചവടത്തിന് സാധ്യമാകുന്ന തരത്തിലുള്ള വലിയ വിഭവങ്ങൾ നമുക്ക് പ്രോഡക്റ്റുകളാക്കി മാറ്റണം. അതങ്ങനെയുള്ള പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കണം. എങ്കിലും നമുക്ക് ഈ മേഖലയെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് നമുക്കൊരു വളർച്ചയുണ്ട്. ആ വളർച്ചയെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ മേഖലയിൽ കുറച്ചുകൂടി
1: കൊണ്ടുവരണമെങ്കിൽ
0: ഈ ബൈ പ്രോഡക്റ്റിൽ കൂടി കുറച്ചുകൂടി പരിശീലനമൊക്കെ കൊടുത്ത് അതിൽ ശ്രദ്ധിപ്പിച്ച് കൊണ്ടുവന്നാൽ മാർക്കറ്റിൽ കുറച്ചുകൂടി നമുക്ക് ഇടപെടാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം.
2: ശാസ്ത്രീയ അറിവുകളും കഠിനാധ്വാനവും വിപണിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും കൈമുതലാക്കി കൂൺ കൃഷിയിലേക്ക് കടന്നുവരുന്നവർക്ക് വിജയത്തിന്റെ പുതിയ വഴികൾ തുറക്കാൻ ഈ അഭിമുഖ സംഭാഷണം ഉപകാരമാകും. കൂൺ കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്ന വൈവിധ്യവൽക്കുന്നു. ഇതേക്കുറിച്ച് തിരുവനന്തപുരം കൈമനത്തുള്ള കൂൺപുരയുടെ പ്രസിഡന്റ് ആർ ജോസ് പ്രകാശുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ജോസ് പ്രകാശിന്റെ ഫോൺ നമ്പർ പറയാം. 9037248185.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,600 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 72,700 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,150 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,200 രൂപ വരെയും പൈനാപ്പിളിന് 5,000 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 19,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,400 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
2: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്ന് വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറംപോളകളിൽ തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാൻ ഇടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചുകൊടുക്കുകയും ചെടിയിൽ തളിച്ചുകൊടുക്കുകയും ചെയ്യുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.

0: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, എന്താണ് വാം അഥവാ വെസിക്കുലർ ആർബസ്കുലാർ മൈക്കോറേസ? കൃഷിയിൽ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനും സഹായിക്കുന്ന മികച്ച ഒരു ജൈവവളമാണ് വാം അഥവാ വെസിക്കുലർ ആർബസ്കുലാർ മൈക്കോറേസ. കേരളത്തിലെ മണ്ണുകൾക്ക് അനുയോജ്യമായ ഒരു ജീവാണുവളമാണിത്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

0: പരിപാടി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റും 44 സെക്കൻഡും.

0: ഇപ്പോൾ വിപണി, കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400, ആലപ്പുഴ 25,100, കോട്ടയം 28,300, എറണാകുളം 25,000, കൊച്ചി റെഡി 25,400, ആലുവ 26,700, വടക്കൻ പറവൂർ 26,200. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 15,800, ആലപ്പുഴ പുകരാശി 15,750, എറണാകുളം വടക്കൻ പറവൂർ 15,700. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,600, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 38,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 30,500, വടക്കൻ പറവൂർ ക്വിന്റലിന് 5,000, തൊടുപുഴ 1,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബെൽഡ് 72,900, കൊച്ചി അൺഗാർബെൽഡ് 70,900, ആലുവ 68,500, തൊടുപുഴ 70,000, കട്ടപ്പന 70,700. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,350, കട്ടപ്പന 3,150. ചുക്ക് ക്വിന്റലിന് കൊച്ചി 32,000, തൊടുപുഴ 30,000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 27,000, മൂവാറ്റുപുഴ 26,000, തൊടുപുഴ 25,500. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 18,500, തൊടുപുഴ 19,000. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 1,89,000, ആലുവ 1,85,000. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 84,300, കോഴിമുട്ട 100, വടക്കൻ പറവൂർ 640. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 6,000, അടയ്ക്ക 1,000 എറണാകുളം 4,600, വടക്കൻ പറവൂർ 4,600. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് എറണാകുളം 6,400, വടക്കൻ പറവൂർ 6,300, തൊടുപുഴ 6,700. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ വിപണി, കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
3: പ്രിയ ശ്രോതാക്കളെ, ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 8:05 ചിത്രപഥത്തിൽ

0: സിനിമ ഇത്തരത്തിലുള്ളൊരു കണ്ടന്റ്, ഇത്തരത്തിലുള്ളൊരു സ്ത്രീ കഥാപാത്രം, ഇത് ആളുകൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ എടുക്കുമോ എന്നുള്ളൊരു ഭയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞ് പ്രേക്ഷകർ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ സിനിമ സ്വീകരിക്കുകയും പല രീതിയിൽ ചർച്ചകൾ നടക്കുകയും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു.
1: നവാഗത സംവിധായകൻ സനൽ സഫർ അതിഥിയായി എത്തുന്നു ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 8:05 ചിത്രപതംഗം.
2: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, പാലച്ചുവട് വ്യാസ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം ഇന്ന് രാത്രി 8:45. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജനക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വാർത്തകൾ വിശദമായി. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ മികച്ച തയ്യാറെടുപ്പും തന്ത്രപരമായ ദീർഘവീക്ഷണവും ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 66ാമത് ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് ആധുനിക യുദ്ധതന്ത്രങ്ങൾ വ്യാപിച്ചിരിക്കുന്നതിനാൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതികവിദ്യ, ഡാറ്റ, അറിവ്, നവീകരണം എന്നിവ 21ാം നൂറ്റാണ്ടിന്റെ ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുന്നതിന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറേണ്ടതിന്റെ ആവശ്യകതയ്ക്കും കേന്ദ്രമന്ത്രി ഊന്നൽ നൽകി.
1: आतंकवादियों, उनके सहायकों, आपराधिक नेटवर्क, वित्तीय चैनल और सीमा पार गतिविधियों पर सत्यापित तथा कार्रवाई योग्य सूचना का समय पर आदान प्रदान हमारी सामूहिक सुरक्षा को मजबूत कर सकता है.
0: മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ

0: ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം 10,000 രോഗികൾക്ക് ജീവിതശൈലീ രോഗമരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. മദ്യപിച്ചും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചും വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ. ലഹരിക്ക് അടിമപ്പെട്ട് ബോധപൂർവം എന്ന മട്ടിൽ വാഹനമോടിച്ച് ജീവഹാനി ഉണ്ടാക്കുന്നവരുടെ വാഹനം കണ്ടുകെട്ടാനും ജയിലിലടയ്ക്കാനുമുള്ള നടപടികൾ കർശനമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് കൃത്യമായി പാലിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ പുരോഗതിക്കും വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ആരോഗ്യമുള്ളവരും ശാക്തീകരിക്കപ്പെട്ടവരുമായ ലഹരിമുക്ത യുവത്വം അനിവാര്യമാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് യുവ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം രാജ്യത്തെ യുവതലമുറയുടെ വളർച്ചയെയും കഴിവുകളെയും സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
1: Any society which comes under the grip of the substance abuse in any way, it is killing of the whole generation. If we can't clean our society, if we are not successful in Nasha Mukt, then we will have a huge challenge for Viksit Bharat.
0: വ്യക്തി വ്യാപാര യു പി ഐ ഇടപാടുകൾക്കുള്ള മെർച്ചന്റ് ഡിസ്കൌണ്ട് നിരക്ക് ദീപാവലിക്ക് ശേഷമേ നടപ്പിലാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വരാനിരിക്കുന്ന ഉത്സവ സീസൺ മുൻനിർത്തി ഇന്ന് ചേർന്ന യു പി ഐ ആൻഡ് സർവീസസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. നിരക്കിൽ നടപ്പിലാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ യു പി ഐ ഇടപാടുകളും സൌജന്യമായി തുടരും. 2,000 രൂപയിൽ കൂടുതലുള്ള വ്യക്തി വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ എം ഡി ആർ നിരക്കുകൾ ബാധകമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കരുത്തു പകരുന്നതിനായി ഇന്ത്യ ചെക്ക് റിപ്പബ്ലിക് പ്രതിരോധ സഹകരണം വ്യാപിപ്പിക്കാൻ ധാരണയായതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രി കാരൽ ഹാവ്ലെസെക്കുമായി രാജ്യരക്ഷാമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യാവസായിക പങ്കാളിത്ത പുരോഗതി യോഗം അവലോകനം ചെയ്തു. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് പുതിയ വേഗതയും ദിശയും നൽകിയ പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2021 ഒക്ടോബർ 13 തുടക്കമിട്ട പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിന് ഇന്ന് 5 തികയുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
3: റെയിൽവേ, റോഡുകൾ, തുറമുഖങ്ങൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ, പൊതുഗതാഗതം, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളെ ഏകോപിപ്പിച്ച് രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സമഗ്രമായ ദിശാബോധം നൽകുക എന്നതാണ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭൌമവിവര സംവിധാന അധിഷ്ഠിതമായ ഒരു പൊതുവായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കി ഫലപ്രദമായി ഏകോപിപ്പിക്കുന്ന രീതിയാണ് ഗതിശക്തി മുന്നോട്ട് വയ്ക്കുന്നത്. 2026 ഓഗസ്റ്റ് 11 കണക്കനുസരിച്ച് ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന 396 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാഷണൽ പ്ലാനിംഗ് ഗ്രൂപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അടുത്ത 2 കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 വെള്ളിയാഴ്ച 7 മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി

വർമ്മയിൽ. വനിതാ ഏഷ്യ കപ്പിലെയും ഏഷ്യൻ ഗെയിംസിലെയും മികച്ച പ്രകടനമാണ് ഷഫാലിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അതേസമയം വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ അഞ്ചാം തവണയാണ് ശുഭ്മാൻ ഗിൽ ഈ നേട്ടം സ്വന്തമാക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാ അംഗത്വവും രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്താനും മുഴുവൻ സമയവും പ്രവർത്തിക്കാനുമാണ് രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിമാന സർവീസിലെ നിലവിലുള്ള തടസ്സങ്ങൾ കണക്കിലെടുത്ത് ജിദ്ദ മദീന വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർ, പ്രത്യേകിച്ച് ഉംറ തീർത്ഥാടകർ, വിമാനങ്ങളുടെ തത്സമയ വിവരം കൃത്യമായി പരിശോധിക്കാൻ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നിർദ്ദേശം നൽകി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജനക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: FM Evening.
1: പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം FM ഈവനിംഗിലേക്ക്. FM ഈവനിംഗിൽ ആദ്യം
0: സമകാലികം.
1: കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എ പ്രദീപ് തയ്യാറാക്കിയ അവലോകനം. അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ വിരമിക്കലായിരുന്നു കഴിഞ്ഞ വാരത്തിലെ പ്രധാന സംഭവം. ബ്യൂണസ് അയേഴ്സിലെ മോണുമെന്റൽ സ്റ്റേഡിയത്തിലായിരുന്നു മെസ്സിയുടെ രാജ്യാന്തര ഫുട്ബോളിലെ അവസാന മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 13-ാം സീസൺ ആരംഭിച്ചു. ക്രിക്കറ്റിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയാണ് പ്രധാന സംഭവം.
2: ബെനിനുമായുള്ള മത്സരത്തോടെയായിരുന്നു മെസ്സിയുടെ വിരമിക്കൽ. അവസാന കളിയിൽ ഒരു ഗോളടിക്കുകയും രണ്ടെണ്ണത്തിന് അവസരമൊരുക്കുകയും ചെയ്തു. ആഫ്രിക്കൻ ടീമായ ബെനിന് എതിരെ അർജന്റീന 3 ഗോളിന് ജയിച്ചു. ക്ലബ് ഫുട്ബോളിൽ അമേരിക്കൻ ക്ലബ് ഇന്റർ മിയാമിക്കായി മെസ്സി കളി തുടരും. ഓഗസ്റ്റ് 31-ന് സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പിട്ടാണ് മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നത്. പൂർണ്ണ സമയം കളിച്ച ശേഷം അതിവൈകാരികമായ പ്രസംഗവും നടത്തിയാണ് മടങ്ങിയത്. കുടുംബവും സഹകളിക്കാരും കാണികൾക്കൊപ്പം കണ്ണീരണിഞ്ഞു. അർജന്റീനൻ ജേഴ്സിയിൽ 21 വർഷം പൂർത്തിയാക്കിയാണ് മടക്കം. 208 കളികളിൽ നിന്ന് 126 ഗോളടിച്ചു. 70 ഗോളവസരങ്ങളും ഒരുക്കി. 6 ലോകകപ്പുകളിൽ കളിച്ചു. 2002 ലോകകപ്പ് വിജയമാണ് പ്രധാനം. കഴിഞ്ഞ ലോകകപ്പിൽ റണ്ണറപ്പായി. ലോകകപ്പിലാകെ 21 ഗോളുണ്ട്. 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ സ്വന്തമാക്കി. 1 ഫൈനലസീമയും നേടി. 2 തവണ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ ലഭിച്ചു. 8 തവണ മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരവും സ്വന്തമാക്കി. ക്ലബ് ഫുട്ബോൾ അടക്കം ആകെ

0: ഗോൾ 900 കടന്നു. 2005 ഓഗസ്റ്റിൽ ഹംഗറിക്കെതിരായ മത്സരത്തിലായിരുന്നു അരങ്ങേറ്റം.
1: മെസ്സിയുടെ ലോകകപ്പ് അരങ്ങേറ്റം 18 വയസ്സിലാണ്. 2006 ജർമ്മനി ലോകകപ്പാണ് അത്. സെർബിയയുമായുള്ള കളിയിൽ ആദ്യ ലോകകപ്പ് ഗോൾ. 2010 ഒറ്റ ഗോളുമില്ലാതെ മടങ്ങി. 2014 4 ഗോൾ. ഫൈനലിൽ ജർമ്മനിയോട് തോറ്റെങ്കിലും ലോകകപ്പിലെ മികച്ച താരമായി. 2018 മെസ്സിയും അർജന്റീനയും മങ്ങി. അടിച്ചത് ഒറ്റ ഗോൾ മാത്രം. ഖത്തറിൽ 2022 നടന്ന ലോകകപ്പിൽ സൌദി അറേബ്യയോട് തോറ്റാണ് തുടക്കം. പിന്നീട് കണ്ടത് ടീമിനെ ഒറ്റയ്ക്ക് നയിക്കുന്ന മെസ്സിയെയാണ്. ഫൈനലിൽ ഫ്രാൻസിനെതിരെ 2 ഗോൾ അടിച്ചു. ഷൂട്ടൌട്ടിൽ കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചു. കാത്തിരുന്ന ലോക കിരീടവും സ്വന്തമാക്കി. ആകെ 7 ഗോൾ. 2026 7 കളിയിൽ 8 ഗോൾ അടിച്ചു. 4 അവസരമൊരുക്കി. സ്പെയിനോട് ഫൈനലിൽ തോറ്റെങ്കിലും മെസ്സിയുടെ മറ്റൊരു മികവ് കണ്ട ലോകകപ്പായിരുന്നു അത്.
0: ലയണൽ മെസ്സിക്ക് പിന്നാലെ പ്രതിരോധക്കാരൻ നിക്കോളാസ് ഓട്ടമെന്റിയും അർജന്റീനിയൻ കുപ്പായം അഴിച്ചു. 2009 മുതൽ ഈ 38-കാരൻ ടീമിലുണ്ട്. ലോകകപ്പ് ഉൾപ്പെടെ നേടി. 140 മത്സരത്തിൽ 9 ഗോളും നേടി. അർജന്റീനിയൻ ക്ലബ് റിവർ പ്ലേറ്റിനായി കളി തുടരും. മെസ്സി ഇന്റർ മിയാമിയിൽ ഗോളടി തുടർന്നു. അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ DC യുണൈറ്റഡിനെതിരെ മെസ്സി ഇരട്ട ഗോൾ നേടി. ലൂയിസ് സുവാരസും 2 ഗോൾ അടിച്ചു. മിയാമിക്കായി സീസണിൽ 25 കളിയിൽ നിന്ന് 23 ഗോളായി. കായിക ജീവിതത്തിൽ ആകെ 934 ഗോളുകളും പൂർത്തിയാക്കി.
1: അതേസമയം പോർച്ചുഗൽ ടീമിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് മടങ്ങിവരുമെന്ന കാര്യത്തിൽ ആകാംക്ഷ. നാഷൻസ് ലീഗ് ഫുട്ബോളിനിടെ പരിശീലകൻ ജോർജ് ജെസ്യൂസുമായി കലഹിച്ച് റൊണാൾഡോ ടീം വിട്ടിരുന്നു. വിരമിക്കില്ലെന്ന് റൊണാൾഡോ വ്യക്തമാക്കി. പരിശീലകൻ വാക്കുപാലിച്ചില്ലെന്ന് ഈ 41-കാരൻ വ്യക്തമാക്കി. ടീം ക്യാമ്പിൽ നിന്നും ഇറങ്ങിപ്പോയതിന് റൊണാൾഡോയ്ക്ക് സസ്പെൻഷൻ ഉണ്ടെന്നാണ് വിവരം. ഇതിനിടെ ക്ലബ് ഫുട്ബോളിൽ അൽ നസറിനായി റൊണാൾഡോ ഗോളടിച്ചു. ആകെ 980 ഗോളായി. 1000 ഇനി 20 ഗോൾ കൂടി മതി.
0: ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ടോട്ടനം ഹോട്ട്സ്പർ 1-1 കുരുക്കി. പരിക്ക് സമയം ഡൊമിനിക് സോളങ്കിയാണ് സമനില ഗോൾ നേടിയത്. മാഞ്ചസ്റ്റർ സിറ്റി 3 ഗോളിന് ലിവർപൂളിനെ തകർത്തു. ചെൽസി 5-1 ബോണിമൗത്തിനെ കീഴടക്കി. സ്പാനിഷ് ഫുട്ബോൾ ലീഗിൽ ബാഴ്സലോണ തുടർച്ചയായ 8 ജയം സ്വന്തമാക്കി. ഗെറ്റഫേയെ 3 ഗോളിന് തകർത്ത നിലവിലെ ജേതാക്കൾക്ക് 1 സ്ഥാനത്ത് 5 ലീഡായി. വിയാറയലിനെ 1 ഗോളിന് തോൽപ്പിച്ച റിയൽ മാഡ്രിഡ് 3. അത്ലറ്റിക്കോ മാഡ്രിഡാണ് 2.
1: ആഴ്സണൽ പരിശീലക കുപ്പായത്തിൽ മിക്കൽ അർട്ടേറ്റ 2030 വരെ തുടരും. സ്പാനിഷുകാരനുമായുള്ള കരാർ ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ് 4 കൂടി നീട്ടി. 2019 മുൻ താരം കൂടിയായ അർട്ടേറ്റ ചുമതലയേറ്റത്. FA കപ്പിൽ ആഴ്സണലിനെ ജേതാക്കളാക്കി. കഴിഞ്ഞ സീസണിൽ 22 ശേഷം പ്രീമിയർ ലീഗ് കിരീടവും സമ്മാനിച്ചു. 6 ഫ്രഞ്ച് ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ ബോർഡ്യൂക്സ് ഇത്തവണ 6 ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. കഴിഞ്ഞ തവണ 4 ഡിവിഷനിലാണ് കളിച്ചത്. സാമ്പത്തിക ചട്ടം ലംഘിച്ചതിന് നൽകിയ ശിക്ഷയുടെ ഭാഗമായാണ് തരം താഴ്ത്തൽ. സാമ്പത്തികമായി തകർന്ന ടീമിനെ ഈ സീസണിൽ പുതിയ ഉടമസ്ഥർ ഏറ്റെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഇതിഹാസം സിനദിൻ സിദാൻ ഉൾപ്പെടെ കളിച്ച ക്ലബാണ് ബോർഡ്യൂക്സ്.
0: നോർവേ ഫുട്ബോൾ താരം എർലിംഗ് ഹാലൻഡിന് മത്സരത്തിനിടെ പരിക്കേറ്റു. നേഷൻസ് ലീഗ് ഫുട്ബോളിൽ പോർച്ചുഗലിനെതിരായ മത്സരത്തിനിടെയാണ് ഈ 26-കാരന്റെ വലത് കാൽമുട്ടിന് പരിക്കേറ്റത്. 67 മിനിറ്റിൽ കളം വിട്ടു. ബെൽജിയത്തെ നേഷൻസ് ഫുട്ബോളിൽ തകർത്ത് ഫ്രാൻസ്. 4-1 ജയം. ആദ്യ പകുതി ദോഡി ലുക്കേ ബാക്കിയയിലൂടെ ബെൽജിയം മുന്നിലെത്തി. എന്നാൽ അവസാന 13 4 തിരിച്ചടിച്ച് ഫ്രഞ്ചുകാർ കരുത്തു കാട്ടി. മിക്കേൽ ഒലീസ ഇരട്ട ഗോൾ നേടി. ദിസിരേ ദുബെയും റയാൻ ചെർക്കിയും വല കണ്ടു. ഇറ്റലി 3-1 തുർക്കിയെ തോൽപ്പിച്ചു.
1: ബ്രസീലുമായുള്ള സൌഹൃദ ഫുട്ബോൾ മത്സരത്തിലെ തോൽവിക്ക് പിന്നാലെ ഉറുഗ്വേ ടീമിനോടും ഇന്ത്യ തോറ്റു. 6-1 ഉറുഗ്വേ ജയിച്ചത്. 2 ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേക്കെതിരെ 1 ഗോൾ മടക്കാനായതാണ് മത്സരത്തിൽ പരിശീലകൻ കോച്ച് ഖാലിദ് ജമീലിനും സംഘത്തിനും ആശ്വസിക്കാനുണ്ടായത്. അനിരുദ്ധ് ഥാപ്പയാണ് ഇന്ത്യക്കായി ഗോൾ നേടിയത്. ഉറുഗ്വേക്കായി മാക്സി അറൌഹോ ഇരട്ട ഗോളടിച്ചു. ഡാർവിൻ ന്യൂസസ്, റോഡ്രിഗോ സലാസർ, യുവാൻ മാനുവൽ സെനാബ്രിയ, റോഡ്രിഗോ അഗ്വേറ എന്നിവർ പട്ടിക പൂർത്തിയാക്കി. ഇടിമിന്നൽ കാരണം കൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ 45 മിനിറ്റ് കളി നിർത്തിയിരുന്നു.
0: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 13 സീസൺ ആരംഭിച്ചു. ക്ലബുകളാണ് ഇക്കുറി ലീഗ് നടത്തുന്നത്. ലീഗിൽ കളിക്കുന്ന 13 ടീമുകൾക്കാണ് നടത്തിപ്പിന്റെയും വാണിജ്യ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം. നിലവിലെ ജേതാക്കളായ ഈസ്റ്റ് ബംഗാൾ, മോഹൻബഗാൻ സൂപ്പർ ജയന്റ്, കേരള ബ്ലാസ്റ്റേഴ്സ്, മുംബൈ സിറ്റി FC, ബംഗളൂരു FC, പഞ്ചാബ് FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, ഒഡീഷ FC, ചെന്നൈയൻ FC, FC ഗോവ, സ്പോർട്ടിംഗ് ഡൽഹി, ഇന്റർ കാശി, ചർച്ചിൽ ബ്രദേഴ്സ് ടീമുകൾ ലീഗിൽ കളിക്കും. പ്രവർത്തനം അവസാനിപ്പിച്ച ജംഷഡ്പൂർ FCയെ ഏറ്റെടുത്ത് ചർച്ചിൽ ആദ്യമായാണ് ISL കളിക്കുന്നത്. ആകെ 163 മത്സരങ്ങളാണ് ഈ സീസണിൽ ഉള്ളത്. കഴിഞ്ഞ സീസൺ പ്ലേ ഓഫ് ഉണ്ടായിരുന്നില്ല. 14 ടീമുകളാണ് ഇറങ്ങിയത്. ആകെ 91 മത്സരങ്ങളും. പോയിന്റ് നിലയിൽ മുന്നിലെത്തി ഈസ്റ്റ് ബംഗാൾ ജേതാക്കളായി. ആദ്യ കളിയിൽ ബംഗളൂരു FC

0: 2-1 സ്പോർട്ടിംഗ് ഡൽഹിയെ കീഴടക്കി. കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോളിന് ഇന്റർ കാസ്റ്റിയെ തോൽപ്പിച്ചു.
1: മലയാളി വിങ്ങർ മുഹമ്മദ് സനാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കും. പുതിയ സീസണിലേക്കായി ടീം കൂടാരത്തിലെത്തിക്കുന്ന 4-ാമത്തെ താരമാണ് ഈ 22-കാരൻ. ജംഷഡ്പൂർ എഫ് സിയിൽ നിന്നാണ് മലപ്പുറത്തുകാരനെ 3 വർഷത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. റിലയൻസ് അക്കാദമിയിലൂടെ കളി പഠിച്ച താരം 2023

0: ആദ്യ പകുതിയിൽ 40 മിനിറ്റ് വരെ ഇന്ത്യ പിടിച്ചു നിന്നു. ഗോളി മോണോലിസ ദേവിയുടെ ചെറുത്തുനിൽപ്പാണ് തുണയായത്. എന്നാൽ രണ്ടാം പകുതിയിൽ കൈവിട്ടുപോയി. മലയാളി താരം കാസർഗോഡുകാരി പി മാളവിക കളത്തിലുണ്ടായിരുന്നു. കിര പൊതുക്കോവ ഇരട്ട ഗോൾ നേടി. ലാന ഷെയ്ന, ലാന സിസ്റ്റിനോവ എന്നിവർ പട്ടിക പൂർത്തിയാക്കി. ഫിഫ റാങ്കിങ്ങിൽ റഷ്യ 27-ാം സ്ഥാനമാണ്, ഇന്ത്യ 69-ാം സ്ഥാനത്തും. അണ്ടർ 17 പെൺകുട്ടികളുടെ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ 14 ഗോളിന് ഇറാഖിനെ തോൽപ്പിച്ചു. അനുഷ്ക കുമാരി 5 ഗോൾ അടിച്ചു. ക്യാപ്റ്റൻ അബിസ്ത ബാസ്നസ്റ്റും സിൽക്കി ദേവിയും 2 ഗോൾ വീതം നേടി. രണ്ടാമത്തെ മത്സരത്തിൽ സിറിയയെ 2 ഗോളിന് തോൽപ്പിച്ചു.
1: IFA ഷീൽഡ് ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ചാമ്പ്യന്മാർ. ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെ 1 ഗോളിന് തോൽപ്പിച്ചു. ബോസ്നിയൻ താരം സമീർ സെൽക്കോവിച്ച് ആണ് വിജയ ഗോൾ നേടിയത്. ബഗാന്റെ 22-ാം ഷീൽഡാണ് ഇത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തോൽവി അറിയാതെ കുതിച്ച ഫോഴ്സ കൊച്ചിയെ കണ്ണൂർ വാരിയേഴ്സ് 2-1 തോൽപ്പിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂർ പട്ടികയിൽ 1-ാമതുമെത്തി. 3 മത്സരത്തിൽ 2 ജയവും 1 തോൽവിയും ഉൾപ്പെടെ 7 പോയിന്റാണ് ഉള്ളത്. സെർബിയക്കാരൻ ബോഗ്ദൻ സ്റ്റെമാൻകോവിച്ചും ഫസ്ലു റഹ്മാനുമാണ് ഗോളടിച്ചത്. കൊച്ചിക്കായി രാഹുൽ രാജുവും വല കണ്ടു. കഴിഞ്ഞ കളിയിൽ തിരുവനന്തപുരം കൊമ്പൻസിനോട് ഷൂട്ടൌട്ടിൽ കണ്ണൂർ തോറ്റിരുന്നു.
0: ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഹർമൻപ്രീത് കൗർ രാജിവെച്ചു. സമൂഹ മാധ്യമത്തിലൂടെയാണ് 37-കാരിയെ ഹർമൻപ്രീത് തന്റെ തീരുമാനം പ്രഖ്യാപിച്ചത്. 2016 മുതൽ 2020 ടീമിന്റെ ക്യാപ്റ്റനാണ്. 2022 മിതാലി രാജ് വിരമിച്ച ശേഷം ഏകദിന ടീമിന്റെയും തൊട്ടടുത്ത വർഷം ടെസ്റ്റ് ടീമിന്റെയും ക്യാപ്റ്റനായി. ഇന്ത്യക്ക് ആദ്യമായി ഏകദിന ലോകകപ്പ് സമ്മാനിച്ചു. 2025 ഈ നേട്ടം. 4 ഏഷ്യാകപ്പിലും ജേതാക്കളാക്കി. ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായി 2-ാം തവണയും സ്വർണം നേടി. സമീപകാലത്ത് സ്ഥിരത കണ്ടെത്താൻ വിഷമിക്കുന്നുണ്ട് ഈ വലങ്കൈ ബാറ്റർ. ഭാവി മുന്നിൽ കണ്ട് ഹർമൻപ്രീതിനെ മാറ്റാൻ BCCI ഒരുങ്ങുന്നുവെന്ന് വാർത്തകളുണ്ടായിരുന്നു. വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ധനയാണ് പുതിയ നായിക.
1: വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ജയം നേടി. 8 വിക്കറ്റിനാണ് ജയിച്ചത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തകർപ്പൻ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് അനായാസ ജയമൊരുക്കിയത്. ശ്രേയസ് 43 പന്തിൽ 102 റണ്ണുമായി പുറത്താകാതെ നിന്നു. 10 ഫോറും 6 സിക്സറും അടിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസിനെ 171 റണ്ണിനാണ് പുറത്താക്കിയത്. മറുപടിക്കെത്തിയ ഇന്ത്യ 14.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ജയം നേടി. ഇന്ത്യക്കായി സ്പിന്നർ നമൻ ധീർ 3 വിക്കറ്റെടുത്തു. അക്സർ പട്ടേലിനും കുൽദീപ് യാദവിനും 2 വിക്കറ്റ് വീതമുണ്ട്. രണ്ടാം മത്സരത്തിൽ വിൻഡീസ് തിരിച്ചടിച്ചു. 6 വിക്കറ്റിനാണ് ജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 250 റൺ ലക്ഷ്യം 18.3 ഓവറിൽ വിൻഡീസ് അടിച്ചെടുത്തു. 20 സിക്സറും 21 ഫോറുമായിരുന്നു വിൻഡീസ് ഇന്നിംഗ്സിൽ. 45 പന്തിൽ 102 റണ്ണുമായി പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ ഷായ് ഹോപ്പ് ആണ് വിജയശില്പി. 37 പന്തിൽ 84 റണ്ണുമായി ഷെർഫാനെ റുദർഫോർഡും 13 പന്തിൽ 34 റണ്ണോടെ റൊമാരിയോ ഷെപ്പേർഡും പിന്തുണ നൽകി. 2020 വിൻഡീസ് പിന്തുടർന്ന് നേടുന്ന ഏറ്റവും വലിയ വിജയമാണ് ഇത്. 38.3 ഓവറിൽ 501 റണ്ണാണ് മത്സരത്തിൽ ആകെ പിറന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 249 റണ്ണാണ് എടുത്തത്. മലയാളി താരം സഞ്ജു സാംസൺ 41 പന്തിൽ 82 റൺ നേടി. വിൻഡീസിനെതിരായ 3-ാം 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് 14 റൺ ജയം നേടി. ഇതോടെ 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. അഭിഷേക് 30 പന്തിൽ 69 റണ്ണടിച്ച് ഇന്ത്യൻ റണ്ണടിയിൽ നിർണായകമായി. ഇന്ത്യ 223 പുറത്തായി. വിൻഡീസ് 7 209 റണ്ണിന് അവസാനിപ്പിച്ചു. ആകെ 5 മത്സരങ്ങളാണ് പരമ്പരയിൽ.
0: 4 വർഷത്തിനുശേഷം പരിചയസമ്പന്നനായ പേസർ ഭുവനേശ്വർ കുമാർ ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തി. ന്യൂസിലാൻഡിനെതിരായ 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള സംഘത്തിലാണ് ഈ 36-കാരൻ ഉൾപ്പെട്ടത്. 2022 നവംബറിലാണ് അവസാനമായി ഇന്ത്യൻ കുപ്പായമിട്ടത്. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസണുമുണ്ട്. 22 ക്രൈസ്റ്റ് ചർച്ചിലാണ് ആദ്യ 2020. ഇന്ത്യൻ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സൌരാഷ്ട്രക്കായി കളിക്കും. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് ശേഷമാണ് ആഭ്യന്തര ക്രിക്കറ്റിലെത്തുന്നത്. ന്യൂസിലാൻഡിനെതിരെ അടുത്ത മാസം നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ജഡേജയുടെ ലക്ഷ്യം. നവംബർ 19 വെല്ലിംഗ്ടണിലാണ് ആദ്യ ടെസ്റ്റ്.
1: IPL ക്രിക്കറ്റ് ടീം ഡൽഹി ക്യാപിറ്റൽസിന്റെ മുഖ്യ പരിശീലകനായി സൌരവ് ഗാംഗുലിയെ നിയമിച്ചു. ഹേമങ് ബദാനിക്ക് പകരമാണ് മുൻ ഇന്ത്യൻ നായകന്റെ നിയമനം. ഡൽഹിയുടെ ഉപദേശകനായിരുന്ന ഗാംഗുലി ഫ്രാഞ്ചൈസിയുടെ ദക്ഷിണാഫ്രിക്കൻ ക്ലബായ പ്രെട്ടോറിയ ക്യാപിറ്റൽസിന്റെ കോച്ചായിരുന്നു. യുവരാജ് സിംഗ് ആണ് ഡൽഹിയുടെ ബാറ്റിംഗ് പരിശീലകൻ. പാകിസ്ഥാൻ 2020 ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി സാഹിബ് സദാ ഫർഹാനെ ചുമതല. സൽമാൻ ആഗയെ പുറത്താക്കിയാണ് ഏഷ്യൻ ഗെയിംസിൽ വെള്ളി സമ്മാനിച്ച ഫർഹാനെ പുതിയ നായകനായി പ്രഖ്യാപിച്ചത്. ശ്രീലങ്കയുമായുള്ള 3 മത്സര പരമ്പരയിൽ 30-കാരന് കീഴിലാകും പാകിസ്ഥാൻ ഇറങ്ങുക.
0: രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ക്യാപ്റ്റൻ. ജാർഖണ്ഡിനെതിരെ 11 ജംഷഡ്പൂരിലാണ് കളി. ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പിലുള്ളത്.

0: ഏഷ്യൻ ഗെയിംസിന് പിന്നാലെ ജാപ്പനീസ് നഗരമായ നഗോയ ഭിന്നശേഷി കായിക താരങ്ങൾക്കുള്ള പാരാ ഗെയിംസിന് ഒരുങ്ങുന്നു. 18 മുതൽ 24 വരെ 18 ഇനങ്ങളിലാണ് ഗെയിംസ്. ഇന്ത്യക്ക് 176 അംഗ ടീമാണ്. പാരാ ബാഡ്മിന്റൺ താരം പ്രമോദ് ഭഗത്തും ടേബിൾ ടെന്നീസ് താരം ഭവിന പട്ടേലും ടീമിനെ നയിക്കും. കഴിഞ്ഞ തവണ 27 സ്വർണമടക്കം 108 മെഡലുകളുമായി 6 സ്ഥാനത്തായിരുന്നു. ചൈനയായിരുന്നു ജേതാക്കൾ.
1: ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ മലയാളി താരങ്ങളായ വി കെ മുഹമ്മദ് ലസാനും വി എസ് സെബാസ്റ്റ്യനും സ്വർണം നേടി. 110 മീറ്റർ ഹർഡിൽസിൽ സർവീസസിനെതിരെ മത്സരിച്ച ലസാൻ 13.70 സെക്കൻഡിൽ ഒന്നാമതെത്തി. ട്രിപ്പിൾ ജമ്പിൽ സർവീസസിന്റെ തന്നെ സെബാസ്റ്റ്യൻ 16.54 മീറ്റർ ചാടിയാണ് സ്വർണം നേടിയത്. മറ്റൊരു സർവീസസ് താരം മിജോ കുര്യൻ 400 മീറ്ററിൽ 46.45 സെക്കൻഡിൽ മൂന്നാമതെത്തി. ഡെക്കാത്ലണിൽ കേരളത്തിന്റെ കെ ആർ ഗോകുൽ 6975 പോയിന്റിൽ വെങ്കലം സ്വന്തമാക്കി. വനിതകളുടെ 100 മീറ്റർ ഹർഡിൽസിൽ ഓൾ ഇന്ത്യ പോലീസിനായി മത്സരിക്കുന്ന സി അഞ്ജലി 13.50 സെക്കൻഡിൽ വെള്ളി നേടി. ഫാദർ ഫ്രാൻസിസ് സാലസ് ട്രോഫി ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മാന്നാനം സെന്റ് എഫ്രൈംസ് HSSഉം പെൺകുട്ടികളിൽ കോഴിക്കോട് പ്രൊവിഡൻസ് HSSഉം ജേതാക്കളായി. കോഴിക്കോട് സിൽവർ ഹിൽസ് HSSനെ 72-63 പരാജയപ്പെടുത്തിയാണ് സെന്റ് എഫ്രൈംസിന്റെ നേട്ടം. എറണാകുളം സെന്തരാസസ് HSSനെ 51-17 തകർത്താണ് പ്രൊവിഡൻസ് ചാമ്പ്യന്മാരായത്.
2: നിങ്ങൾ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. എ പ്രദീപ് തയ്യാറാക്കിയ അവലോകനം.
3: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ. സമകാലികം.
4: क्या आपको किसी सरकारी विभाग से जुड़ी कोई शिकायत दर्ज करनी है?
5: तो आपकी सहायता करेगी भारत सरकार के प्रशासनिक सुधार और लोक शिकायत विभाग के सीपी ग्राम्स पोर्टल पर समाधान दीदी.
4: समाधान दीदी 22 भारतीय भाषाओं में आपकी बात सुनती और समझती है. आपको बस अपनी शिकायत को बोलना है. समाधान दीदी की AI तकनीक आपकी शिकायत को सीधे सही मंत्रालय तक पहुँचाती है.
5: आज ही www.pjportal.gov.in पर जाएं और अपनी शिकायत दर्ज करें.
4: सारी शिकायतों का समाधान सीपी ग्राम्स की സമാധാന ദീദി.
6: അമ്പോ, പകുതി വിലയോ?
7: യെസ്, സിറ്റി സിൽക്സിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡിലൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
8: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ARAI, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
4: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
3: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ARAI, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
4: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
3: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
5: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം.

കെഎസ്ഇബി അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ അയ്യപ്പള്ളിക്കാവ് അമ്പലം, പൊന്നിയാരി, ഓക്കംപറമ്പ്, ലേബർ അയ്യപ്പള്ളിക്കാവ് റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: എന്ന കഥയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. മാൻഡലിൻ മേട്ടാനോ പാടാനോ ലീക്ക് അന്ന് നേരം കിട്ടിയതേയില്ല. രാത്രി മുഴുവൻ അയാൾ നെടുവീർപ്പിട്ടും ഞെരങ്ങിയും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒരു പോള കണ്ണടച്ചില്ല. ചെൻപോഷിയും ഭാര്യയും പാതിരാത്രി വരെ ലീയുടെ പാട്ട് കേൾക്കാൻ കാത്തിരുന്നു. പക്ഷേ അയൽപ്പക്കം തീർത്തും നിശബ്ദമായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ചെൻ ഭാര്യയെ നോക്കി. ചെൻ പന്തയത്തിൽ ജയിച്ചുവെന്ന് ഭാര്യയ്ക്ക് സമ്മതിക്കാതെ തരമില്ലായിരുന്നു. പിന്നെയും രണ്ടു ദിവസങ്ങൾ രാപ്പകലില്ലാതെ ലീ പണത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. അയാൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. മൂന്നാം ദിനം പുലർന്നപ്പോഴേക്കും ലീ അവശനായി. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശക്തിയില്ലാതെ ലീ തളർന്നു വീണു. അബോധാവസ്ഥയിൽ കിടന്ന ലീയുടെ സ്വപ്നത്തിൽ ഭാഗ്യദേവത പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ലീ, പണം വന്നാൽ സ്വസ്ഥത പോകും. നിനക്ക് സന്തോഷമാണ് വലുതെങ്കിൽ പണത്തെ പാടെ മറന്നേക്കൂ. കിടക്കപ്പായയിൽ നിന്നും ചാടിയെണീറ്റ് ലീ പണക്കിഴിയുമായി ചെൻപോഷിയുടെ വീട്ടിലേക്കോടി. വരൂ വരൂ ലീ, എന്തായി നിന്റെ പുതിയ പദ്ധതികൾ? ചെൻ ചോദിച്ചു. അങ്ങുന്നേ, പണം തിരിച്ചു തരാനാണ് ഞാൻ വന്നത്. ദയവായി ഇത് തിരിച്ചു വാങ്ങിയാലും. ഇത്രമാത്രം പറഞ്ഞ് പണക്കിഴി തന്റെ ധനികനായ അയൽക്കാരന്റെ മുന്നിൽ വെച്ച് ലീ തിരിഞ്ഞു നടന്നു. ഒരു വലിയ ഭാരം തന്റെ ചുമലിൽ നിന്നും ഇറക്കി വച്ചതുപോലെ ലീക്ക് തോന്നി. സമാധാനത്തോടെ ലീ വീട്ടിലേക്ക് പോയി. പായയിൽ നീണ്ടു നിവർന്നു കിടന്നു. കിടന്ന നിമിഷം തന്നെ ലീ നല്ല ഉറക്കവുമായി. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ലീ എഴുന്നേറ്റ് പതിവ് പോലെ പണിക്ക് പോയി. വൈകുന്നേരം തിരിച്ചെത്തി. ആഹാരം കഴിച്ച് മാൻഡലിനുമായി മുറ്റത്തേക്കിറങ്ങി. അന്ന് രാത്രി ഹൃദയം നിറഞ്ഞു കവിയുന്ന സന്തോഷത്തോടെ ലീ മാൻഡലിൻ വായിച്ച് പാടി. മധുരമായ ആ പാട്ട് അയൽപ്പക്കത്തേക്ക് ഒഴുകിയെത്തി. അതാ ലീ വീണ്ടും പാടുന്നു. ചെൻ ചിരിച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, പണവും പാട്ടും. ഈ കഥ നിങ്ങൾക്കായി വായിച്ചത് പ്രീതി.
1: സുവർണാവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആകാശവാണി FM വാർത്തകൾ.
1: സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യവും വേർപെടുത്താനാവാത്തതുമായ ഭാഗമാണെന്നും ചൈനീസ് പക്ഷം എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വയോജനക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയില്ലെന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂവെന്ന് NPCI. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ആഗോളതാപനവും ഉഷ്ണതരംഗവും വർത്തമാനകാലത്തെ ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പരാമർശിക്കുമ്പോൾ പലതവണ വിശദീകരിച്ച് അല്പം ആവർത്തന വിരസത ഉളവാക്കുന്ന വിഷയമാണെങ്കിൽ കൂടി ആഗോളതാപനത്തെക്കുറിച്ചും യൂറോപ്യൻ വൻകരയിലെ രാജ്യങ്ങൾ സമീപകാലത്ത് അഭിമുഖീകരിക്കുന്ന ഉഷ്ണതരംഗത്തെക്കുറിച്ചും പറയാതെ വയ്യ. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഉഷ്ണതരംഗമാണ് അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉഷ്ണതരംഗം? ഒരു പ്രദേശത്ത് സാധാരണയായി അനുഭവപ്പെടുന്നതിനേക്കാൾ വളരെ ഉയർന്ന താപനില ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവസ്ഥാവിശേഷമാണ് ഉഷ്ണതരംഗം എന്ന് പറയാം. ഡീഹൈഡ്രേഷൻ അഥവാ ശരീര ജലാംശം കുറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കൂടാതെ ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. മുതിർന്ന പൗരർ, ശിശുക്കൾ, ഗർഭാവസ്ഥയിലുള്ളവർ തുടങ്ങിയവർക്കാണ് ഇതിൻ്റെ തിക്തഫലങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരിക. നാം നേരിടുന്ന ആഗോളതാപനത്തിൻ്റെ പ്രശ്നങ്ങളായി കുറേ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹിമാനികളുടെ ഉരുകലും തുടർ പ്രവർത്തനമായ സമുദ്രനിരപ്പിൻ്റെ നിയന്ത്രണമില്ലാത്ത ഉയർച്ചയും തീരപ്രദേശങ്ങൾക്കും താഴ്ന്ന പ്രദേശങ്ങൾക്കും ഉണ്ടാകുന്ന ഭീഷണിയും വരൾച്ച മൂലമുണ്ടാകുന്ന കുടിവെള്ളക്ഷാമവും കാർഷിക ഉൽപ്പാദനക്കുറവും ജീവികളുടെ ചത്തൊടുങ്ങലും വംശനാശ ഭീഷണിയുമെല്ലാം നിലനിൽക്കെയാണ് ഉഷ്ണതരംഗ ഭീഷണി എന്നോർക്കണം. ഇവ തമ്മിൽ ബന്ധമുണ്ടുതാനും ആഗോളതാപനം ഉയരുമ്പോഴാണ് ഉഷ്ണതരംഗങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത്. ജീവന്റെ നിലനിൽപ്പിന് ഹരിതഗ്രഹ പ്രഭാവം എന്ന പ്രതിഭാസം ആവശ്യമാണെങ്കിലും ഹരിതഗ്രഹവാതകങ്ങളുടെ അമിത സാന്നിധ്യം ആഗോളതാപനത്തിലേക്ക് നയിക്കും എന്ന് നമുക്കറിയാം. ഫോസിൽ ഇന്ധനങ്ങളായ കൽക്കരി, പെട്രോളിയം, ഡീസൽ തുടങ്ങിയവയുടെ ഉപയോഗം കുറച്ച് പാരമ്പര്യേതര ഊർജത്തിന് പ്രാധാന്യം നൽകണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ലോകരാഷ്ട്രങ്ങളിലെ ഭരണകൂടങ്ങളെയും ജനങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വർത്തമാന

0: വർത്തമാനകാല ഉഷ്ണതരംഗ തീവ്രത അതിരൂക്ഷമായി അനുഭവപ്പെടുന്നത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. ഇവിടെയും പരിഹാരം കാർബൺ ബഹിർഗമിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടുക എന്നതുമാത്രമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അമേരിക്കയുടെ നേരെയാണ്. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് മതിയാക്കി ഉത്തരവാദിത്തപരമായി അന്തരീക്ഷ മലിനീകരണത്തിനെതിരായി രാഷ്ട്രങ്ങളെ ആഹ്വാനം ചെയ്യുവാൻ നേതൃത്വം നൽകണമെന്നാണ് അവർ അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ അവരാകട്ടെ ചൈന, ഇന്ത്യ മുതലായ രാഷ്ട്രങ്ങളെ പഴിപറഞ്ഞ് കൈ കഴുകുവാനാണ് ശ്രമിക്കുന്നത്. പാരിസ്ഥിതിക ദുരന്തങ്ങൾ രാജ്യാതിർത്തി അറിഞ്ഞുകൊണ്ടല്ല സംഭവിക്കുന്നതെന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ട് ഈ വൻശക്തികൾ മനസ്സിലാക്കുന്നില്ല എന്ന ചോദ്യം നിലനിൽക്കുന്നു. കേരളത്തിൽ ജൂലൈ മാസത്തിൽ മഴ കുറയുന്നു എന്ന വസ്തുത ഇതോടൊപ്പം ചേർത്ത് പറയാവുന്ന ഒന്നാണ്. നമ്മുടെ സംസ്ഥാനവും രാജ്യവും നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു ചെറിയ സാമ്പിൾ മാത്രമാണിത്. യൂറോപ്പ് ഉഷ്ണതരംഗത്തിന്റെ അഗ്നിയിലകപ്പെടുമ്പോൾ സംഗതികളുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ ഈ പ്രതിസന്ധി ലഘൂകരിക്കുവാനുള്ള മാർഗങ്ങളിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ലോകം തന്നെ ഒരു തീച്ചുളയായി മാറുവാൻ അധികകാലം വേണ്ടിവരില്ല.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിടരുന്ന മുട്ടുകളിൽ കാക്കനാട് പാലച്ചുവട് വ്യാസ വിദ്യാലയത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ഇന്നാദ്യം ഇഷാനി പാടുന്ന ഈ ലളിതഗാനം കേൾക്കാം.

പറന്നുയരും.

0: അക്ഷര പറയുന്ന ഒരു കഥ കേൾക്കാം.
1: ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ഫോണിനെ ഒഴിവാക്കാനുള്ള ഒരു കഥയാണ്. ഫോണിനൊരു ദിവസം ജീവൻ കിട്ടിയപ്പോൾ ആദി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കനായൊരു കുട്ടിയായിരുന്നു. പഠനത്തിലും കളിയിലും അവൻ മിടുക്കനായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അവന് വലിയൊരു ദൗർബല്യമുണ്ടായിരുന്നു, ഫോൺ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഫോൺ, ഹോംവർക്ക് ചെയ്യുമ്പോൾ ഫോൺ, എന്തിന് സ്കൂൾ ബസ് കാത്തിരിക്കുമ്പോഴും ഫോൺ. രാത്രി എല്ലാവരും ഉറങ്ങിയാലും ആദിയുടെ മുറിയിൽ നിന്ന് മാത്രം ചെറിയൊരു വെളിച്ചം കാണാം. അത് അവൻ്റെ ഫോൺ സ്ക്രീനായിരുന്നു. അമ്മ പലപ്പോഴും പറയും, മോനെ കുറച്ചു നേരം ആ ഫോണൊന്ന് താഴെ വെക്ക്. പക്ഷേ ആദിയുടെ മറുപടി എപ്പോഴും ഒന്ന് തന്നെ, അമ്മ ഇതും കൂടി, ഇത് കഴിഞ്ഞാൽ ഞാൻ നിർത്താം. പക്ഷേ അതിനൊരു അവസാനം ഉണ്ടായില്ല. ഒരു രാത്രി അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സ്ക്രീനൊന്ന് ബ്ലിങ്ക് ചെയ്തു. അടുത്ത നിമിഷം ഫോൺ സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, ഒടുവിൽ എനിക്ക് പറയാനൊരു അവസരം കിട്ടി. ആദി പേടിച്ച് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആരാ സംസാരിച്ചത്? ഫോൺ പറഞ്ഞു. ഞാനാ, നിന്റെ ഫോൺ. ആദി പേടിച്ച് ഫോൺ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. താഴെ വീണ ഫോൺ പറഞ്ഞു. പതുക്കെ എൻ്റെ സ്ക്രീൻ പൊട്ടു. ആദി പതിയെ ഫോൺ എടുത്തു. നിനക്ക് സംസാരിക്കാൻ അറിയാമോ? ആദി ചോദിച്ചു. ഫോൺ പറഞ്ഞു. നീ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പറയാറുള്ളത്? പാസ്വേഡ് മുതൽ നിന്റെ സീക്രട്സ് വരെ എല്ലാം എനിക്കറിയാം. ആദിക്ക് അത്ഭുതമായി. ഫോൺ വീണ്ടും പറയാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റാലുടൻ നിനക്ക് എന്നെ വേണം. നീ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ നിന്റെ കൂടെ വേണം. അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ. ആദി ഒന്നും പറഞ്ഞില്ല. ഫോൺ വീണ്ടും പറയാൻ തുടങ്ങി. എനിക്ക് ബാറ്ററി തീർന്നാൽ ചാർജറുണ്ട്. പക്ഷെ നിന്റെ എനർജി തീർന്നാലോ? എന്നെ ചാർജ് ചെയ്യാൻ നീ ഓർക്കുന്നു, പക്ഷെ നിന്നെയോ? ആദിയുടെ മുഖം മാറി. അവൻ ചുറ്റും നോക്കി. അലക്ഷ്യമായിട്ടിരിക്കുന്ന മേശപ്പുറം, വായിക്കാതെ കിടന്നിരുന്ന പുസ്തകങ്ങൾ, അച്ഛനും അമ്മയും വാങ്ങിക്കൊടുത്ത അവൻ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ക്രിക്കറ്റ് ബാറ്റ്, അവനെല്ലാം ശ്രദ്ധിച്ചു. ഫോൺ വീണ്ടും പറയാൻ തുടങ്ങി. എന്നെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഓർക്കണം, ഞാൻ നിന്റെ ജീവിതത്തിലെ ഒരു ഉപകരണം മാത്രമാണ്, നിന്റെ ജീവിതം ഞാനല്ല. അവൻ ഫോൺ ഓഫ് ചെയ്തു, ആദ്യമായി സ്വന്തം ഇഷ്ടപ്രകാരം. പിറ്റേന്ന് രാവിലെ അച്ഛനമ്മമാരോടൊപ്പം സംസാരിച്ചു, ആഹാരം കഴിച്ചു, വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം കളിച്ചു, സന്തോഷത്തോടെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ അച്ഛനും അമ്മയും വന്ന് ചോദിച്ചു, ഇന്ന് ഫോൺ എവിടെ? ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവനിന്ന് വിശ്രമം കൊടുത്തിരിക്കുകയാണ്. അന്ന് രാത്രി ഫോൺ വീണ്ടും അവനോട് സംസാരിച്ചു. താങ്ക് യു ആദി. എന്തിന്? അവൻ ചോദിച്ചു. ഇന്ന് നീ എന്നെ ഉപയോഗിച്ചില്ല എന്നതിനല്ല, എന്നെ നീ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചതിനാണ്. ആദി ഫോൺ ഉപേക്ഷിച്ചില്ല. പക്ഷേ അവൻ്റെ ജീവിതം ഫോൺ ആയിരുന്നില്ല. ആദി ഒരു ചെറിയ കുറിപ്പ് തൻ്റെ മേശമേൽ ഒട്ടിച്ചു. ചാർജ് യുവർ ഫോൺ ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു ചാർജ് യുവർ ലൈഫ്. ഒരു നല്ല സംഭാഷണം, വായന, കുടുംബത്തോടൊപ്പമുള്ള കളിചിരികൾ, കൂട്ടുകാരോടൊപ്പമുള്ള സമയം, ഇവയ്ക്കൊന്നും വൈഫൈ ആവശ്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ വിലയേറിയ മൊമെന്റ്സിന് ഒരു സ്ക്രീൻ വേണ്ട, നല്ലൊരു ഹൃദയം മാത്രം ഉണ്ടായാൽ മതി.
0: ഇനിയൊരു കവിതയാണ്. ഈ കവിത ചൊല്ലുന്നത് ഗോഡ്സൺ.
2: ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയാണ്.

0: നിന്റെ കൺമുനകളിൽ നിറയുന്നു കണ്ണുനീർ തുള്ളി പോലെ.
1: അടുത്തത് ഒരു കവിതയാണ്, സമീര രാമചന്ദ്രൻ ചൊല്ലുന്നു.
2: ശ്രീ ഇഞ്ചക്കാട്ട് ബാലചന്ദ്രൻ രചിച്ച ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. മനുഷ്യരുടെ അമിതമായ ഇടപെടൽ കാരണം ഭൂമിയിൽ വാസം സാധ്യമോ എന്ന കവിയുടെ ആശങ്കയാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. കവിത:
0: ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറ

0: തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ.
1: അടുത്തതൊരു കഥയാണ്. ഈ കഥ പറഞ്ഞു തരുന്നത് പ്രാർത്ഥന ശ്യാം മേനോൻ.
2: കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സിനിമ കണ്ടായിരുന്നു. ആ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അതിൽ സൂപ്പർ ഹീറോസ് ഒന്നുമില്ല, മാന്ത്രിക ശക്തിയുമില്ല, പക്ഷെ ഒരു സാധാരണ കുട്ടി തൻ്റെ ബുദ്ധിയും ധൈര്യവും ഉപയോഗിച്ച് ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്ന കഥയാണ് ഇത്. ആ സിനിമയുടെ പേര് ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ്. ആഫ്രിക്കയിലെ മലാവി എന്ന രാജ്യത്തിൽ വില്യം എന്ന ബാലൻ താമസിച്ചിരുന്നു. വില്യത്തിന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. പഴയ ഇലക്ട്രിക് ഉപകരണങ്ങൾ, സൈക്കിൾ എന്നിവയെല്ലാം എടുത്ത് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കും. ഒരു റേഡിയോ പ്രവർത്തിക്കാണ്ടായാൽ ഇതിനുള്ളിൽ എന്തായിരിക്കാം പ്രശ്നം എന്ന് ചിന്തിച്ചുകൊണ്ട് അത് തുറന്നു നോക്കും. ചിലപ്പോൾ ശരിയാക്കാൻ കഴിയും, ചിലപ്പോൾ കഴിയില്ല. എങ്കിലും അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വില്യത്തിൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. കൃഷിയെ ആശ്രയിച്ചാണ് അവൻ്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. ഒരിക്കൽ ആ ഗ്രാമത്തിൽ ഒരു വലിയ പ്രശ്നം വന്നു. മഴ ശരിയായി കിട്ടുന്നില്ല, കൃഷി നശിക്കാൻ തുടങ്ങി. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണവും പതുക്കെ തീർന്നു തുടങ്ങി. ഗ്രാമത്തിലുള്ള പല കുടുംബങ്ങളും പട്ടിണിയിലായി. വില്യത്തിൻ്റെ വീട്ടിലും പണമില്ലാണ്ടായി. അവൻ തൻ്റെ പഠിത്തം നിർത്തേണ്ടി വന്നു. പഠിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടിയോട് ഇനി സ്കൂളിൽ വരണ്ട എന്ന് പറഞ്ഞാൽ എത്ര വിഷമം കാണും. പക്ഷെ അവൻ ഒരു കാര്യം തീരുമാനിച്ചു, സ്കൂളിൽ പോകാൻ കഴിയില്ലെങ്കിലും താൻ പഠിത്തം നിർത്തില്ല. അങ്ങനെ അവൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഒരു വലിയ കാട്ടാടിയുടെ ചിത്രമുണ്ടായിരുന്നു. കാട്ടി വീശുമ്പോൾ അതിൻ്റെ ചിറകുകൾ കിറങ്ങും, അങ്ങനെ ഊർജമുണ്ടാക്കാം. അവൻ ആ ചിത്രം വീണ്ടും വീണ്ടും നോക്കി. അപ്പോഴാണ് അവൻ്റെ മനസ്സിൽ ഒരു ആശയം വന്നത്. കാട്ടിനുപയോഗിച്ച് വെള്ളം പുറത്തെടുക്കാൻ കഴിഞ്ഞാലോ, ആ വെള്ളം വയലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാലോ, അപ്പോൾ വീണ്ടും കൃഷി ചെയ്യാൻ കഴിഞ്ഞാലോ. ആശയം നല്ലതായിരുന്നു, പക്ഷേ അവൻ്റെ കയ്യിൽ പണമൊന്നുമില്ലായിരുന്നു, പുതിയ യന്ത്രങ്ങളും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ കാട്ടാടി ഉണ്ടാക്കാം? അവൻ ചുറ്റും നോക്കി. പഴയ സൈക്കിളിൻ്റെയും പഴയ വയറിൻ്റെയും പഴയ യന്ത്രങ്ങളുടെയും പഴയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളുടെയും ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവൻ പരീക്ഷിക്കാൻ തുടങ്ങി. ആദ്യം അവനെ എല്ലാവരും കളിയാക്കി. അവൻ്റെ അച്ഛനും ആദ്യമാണ് വിശ്വസിച്ചില്ല. വില്യത്തിന് തൻ്റെ പരീക്ഷണത്തിന് അച്ഛൻ്റെ സൈക്കിളിലെ ഒരു ഭാഗം വേണമായിരുന്നു. പക്ഷേ അവൻ്റെ അച്ഛൻ അദ്ദേഹം സമ്മതിച്ചില്ല. പക്ഷേ അവൻ തൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. അവൻ അച്ഛനോട് പറഞ്ഞു, ഇത് പ്രവർത്തിച്ചാൽ നമുക്ക് വെള്ളം കിട്ടും, വെള്ളം കിട്ടിയാൽ വീണ്ടും കൃഷി ചെയ്യാം. ഒടുവിൽ അവൻ്റെ അച്ഛൻ സമ്മതിച്ചു. കാരണം അവൻ്റെ മനസ്സിലുള്ളത് വെറും ആശ്രയമല്ല, അവൻ അവൻ്റെ കുടുംബത്തെയും തൻ്റെ ഗ്രാമത്തെയും സഹായിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ വില്യം തൻ്റെ കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും സഹായത്തിൽ കാട്ടാടി നിർമ്മിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കാറ്റൊന്നും ഉണ്ടായില്ല, എങ്കിലും പതുക്കെ കാറ്റ് വീശാൻ തുടങ്ങി. കാറ്റാടി പ്രവർത്തിക്കാൻ തുടങ്ങി. കാറ്റിൻ്റെ ശക്തി യന്ത്രത്തിലേക്ക് എത്തി. അതിലൂടെ വെള്ളം ഭൂമിക്കടയിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഉണങ്ങി നിന്ന മണ്ണിൽ കൂടെ വെള്ളം വരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാവരും സന്തോഷിച്ചു. ഒരു കുട്ടിയുടെ മനസ്സിലുള്ള ഒരു ആശ്രയം, ഒരു

0: ഗ്രാമത്തിനെ രക്ഷിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അവന് മാന്ത്രിക ശക്തിയുമില്ല, അവനൊരു സൂപ്പർ ഹീറോയും അല്ലായിരുന്നു. പക്ഷേ അവൻ എല്ലായിടത്തും നോക്കി ചിന്തിച്ച് ആ ഗ്രാമം രക്ഷിച്ചു.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്നുമുട്ടുകൾ അവതരിപ്പിച്ചത് കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാരാണ്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

സേവന വാർത്തകൾ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾ അംഗങ്ങളായിട്ടുള്ള സ്വയം സഹായ സംഘങ്ങൾക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം വായ്പ തുകയുടെ 75% സബ്സിഡി അനുവദിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. പ്രായപരിധി 55 വയസ്സ്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 04842424256. 04842424256.

കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള 2026-27 അധ്യയന വർഷത്തെ സ്കോളർഷിപ്പിന് അപേക്ഷകൾ ക്ഷണിച്ചു. സർക്കാർ സ്ഥാപനങ്ങളിലോ സർക്കാർ അംഗീകരിച്ച സ്ഥാപനങ്ങളിലോ 8-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 0481-2560-421, 0481-2560-421.

ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ജില്ലാ ഭരണകൂടം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് 2026 നോമിനേഷനുകൾ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 25. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0477-2253-870. 0477-2253-870.

കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള ഈ മാസം 14 ആലപ്പുഴയിൽ നടക്കും. സിവിൽ സ്റ്റേഷനിലെ സമ്പാദ്യ ഭവൻ കോൺഫറൻസ് ഹാളിൽ രാവിലെ 10 മുതലാണ് മേള. താൽപര്യമുള്ളവർ രാവിലെ 9:30 യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ബയോഡേറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. എഞ്ചിനീയറിംഗ്, ഐടിഐ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാം. ജില്ലയിലെ പ്രമുഖ സർക്കാർ, പൊതുമേഖല, വ്യാവസായിക സ്ഥാപനങ്ങൾ അപ്രന്റീസുകളെ നേരിട്ട് തിരഞ്ഞെടുക്കും. മറ്റ് വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അപ്രന്റീസുകളെ തിരഞ്ഞെടുക്കുന്നതിന് രജിസ്ട്രേഷൻ സൌകര്യം ലഭ്യമാണ്. ഫോൺ നമ്പർ 0477223

വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരമുണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0491-2971-633 0491-2971-633

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. ജ്വൽ തീഫ് എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്, മജു സുൽത്താൻപുരിയുടെ വരികൾ, എസ് ഡി ബർമന്റെ സംഗീതം.

എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടുകൂടി ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0486 827 2262, 0486 827 2262. കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തിൽ ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ രജിസ്ട്രേഷന്റെ സമയപരിധി ഈ മാസം 15 വരെ നീട്ടി. വിശദവിവരങ്ങൾ നവോദയ .nic.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. നവോദയ .nic.in. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗിൽ ഇനിയൊരു ഗാനം കേൾക്കാം. പിതാമകൻ എന്ന ചിത്രത്തിൽ ശ്രീറാം പാർത്ഥസാരഥി, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത് പളനി ഭാരതിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

സേവന വാർത്തകൾ. കോട്ടയം പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ പഠനമുറി പദ്ധതിക്ക് ഈ മാസം 19 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. 1000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന, വാർഷിക കുടുംബ വരുമാനം 1,00,000 രൂപയിൽ താഴെയുള്ള, 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷയും അനുബന്ധ രേഖകളും പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. ഫോൺ നമ്പർ 8304-87-71-79, 8304-87-71-79. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@kusa.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9895025773 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9895025773. FM ഇവനിംഗിൽ അടുത്തതായി ഒരു ഗാനം കേൾക്കും.

മേരിയുടെ മാറോട് ചേർന്ന് കുഞ്ഞു റൈനോൾസ് പൗരാണിക വിശുദ്ധി നിറയുന്ന അർത്തുങ്കൽ ദേവാലയം കണ്ടു. നിലമ്പൂർ തേക്കിൽ തീർത്ത കൂറ്റൻ തുലാമിനുമേൽ മച്ചിൽ വരച്ച സഭാചിത്രങ്ങളിൽ അവന്റെ കണ്ണുകൾ തിളങ്ങി. ദാരുശില്പ നിർമ്മിതിയുടെ കൊത്തുപണികൾ നിറഞ്ഞ അൾത്താരയിൽ നിന്ന് മാലാഖവൃന്ദം അവനെ നോക്കി പുഞ്ചിരിച്ചു. നെടിയ അങ്കിയും വെള്ള ഉത്തരീയവും ധരിച്ച് സങ്കീർത്തിയിൽ നിന്നും അൾത്താരയിലേക്ക് പ്രവേശിക്കുന്ന പാതിരിയെ കണ്ട് ജൽത്രൂത് താത്തി കുഞ്ഞിനെയും എടുത്ത് സ്നാന നീർത്തൊട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അൾത്താര ബാലന്മാർ വീശിക്കൊണ്ടിരുന്ന ധൂപക്കുറ്റിയിൽ നിന്നും കുന്തിരിക്ക ഗന്ധമുയർന്നു. പാതിരി സ്നാന പുസ്തകം തുറന്നു. ആളുകൾ നെറ്റിയിൽ കുരിശു വരച്ച് നീർത്തൊട്ടിയുടെ സമീപത്തേക്ക് നീങ്ങി.

പ്രതിഷ്ഠാതൈലം പൂശുമ്പോഴും ഹന്നാൻ വെള്ളം നെറുകയിൽ ഒഴിക്കുമ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ സ്വാന്തനിപ്പിക്കാൻ പതിരിഞ്ഞമ്മ പാടുപെട്ടു. മാമോദീസ കഴിഞ്ഞ് കുട്ടിയെ കൈകളിലെടുത്തു. കർത്താവിന്റെ ബലിപീഠത്തെ ഈ കുഞ്ഞു സ്വന്തമാക്കട്ടെ എന്ന് പാതിരി പ്രാർത്ഥിക്കുന്നത് കേട്ട് മേരിയുടെ കണ്ണു നിറഞ്ഞു. പള്ളിയിലെ കർമ്മങ്ങൾക്ക് ശേഷം വൈശ്യനപ്പാപ്പന്റെ കുഴിമാടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പാളക്കോണാനും ചുറ്റി അപ്പാപ്പന്റെ കൈപിടിച്ചു നടന്ന ബാല്യം പുരയ്ക്കൽ കുഞ്ഞുവർക്കിയുടെ മനസ്സിൽ തെളിഞ്ഞു. കടൽ വെച്ചുപോയ കരയിലെ മണൽത്തിട്ടകൾ ചെറിയ കുന്നുകൾ പോലെ ഉയർന്നു നിൽക്കുന്നതിനു മീതെ പുതു തെങ്ങിന്റെ ഇളം നാമ്പ് കാറ്റിലാടി. മൂത്തേടത്തു കൈമൾമാർ നിരോധനകരം ചുമത്തുകയും പിന്നീട് കുത്തകപ്പാട്ടത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്ത അർത്തുങ്കൽ തീരത്തെക്കുറിച്ച് അപ്പാപ്പനൊരു ചൊല്ലുണ്ട്: കടല് വെച്ചു തന്ന കരയാണ് ആകാശത്തോളം.

0: തര ഉയർത്തി തന്നതിലും കൂടുതൽ അത് എടുത്തോണ്ട് പോവും. സർവനാശമുണ്ടാകാതിരിക്കാനാണ് തീരത്ത് കുരിശു നാട്ടിയത്. മൂത്തേടത്ത് കൈമൾമാരുടെ അനുവാദത്തോടെ മാനുവൽ ടേക്സിറ സായിപ്പ് പാതിരി സ്ഥാപിച്ച കുരിശിനെ വണങ്ങാൻ വിശ്വാസികൾ ഒത്തുകൂടിയ സ്ഥലമായതുകൊണ്ട് അത് അർത്തികുളങ്ങരയായി, കാലാന്തരത്തിൽ അർത്തികുളങ്കൽ എന്നും പിന്നീട് അർത്തുങ്കലായെന്നുമുള്ള ചരിത്രം നാൾ വഴിയിൽ എഴുതി വച്ചത് വൈശനപ്പാപ്പനായിരുന്നു. 4 നൂറ്റാണ്ട് മുൻപ് ശബരിയാരി പുണ്യാളൻ നടന്നുപോയ നിണവഴികളുടെ തിരുവഴുത്തുകൾ. കുഴിമാടത്തിൽ വളർന്നു നിന്ന കാട്ടുപുല്ല് പിഴുതു കളയുമ്പോൾ ജോസഫും മേരിയും കുഞ്ഞിനെയും എടുത്ത് അരികിലെത്തി. അപ്പാ പോകാം. മൺകൂനയിൽ കുരിശു വരയ്ക്കുമ്പോൾ അയാളുടെ പെരുവിരലിൽ പഴമയുടെ മണ്ണ് പടർന്നു. തേട്ടിവന്ന സങ്കടത്തിനു മീതെ വിറയാർന്ന വാക്കുകൾ. ഇത് ഞങ്ങളുടെ അപ്പാപ്പന്മാരുടെ മണ്ണായിരുന്നു. തീരത്തെ കുരിശടിയെ വണങ്ങി കുഞ്ഞുവർക്കി വ്യാളീമുഖമുള്ള ചെമ്പ് കെട്ടിയ ഊന്നുവടിയെടുത്തു. ചൊരിമണലിലൂടെ ബൗത്തീസിന് വന്നവർ ചെത്തിയിലേക്ക് മടങ്ങുമ്പോൾ പുറം കടലിൽ നിന്നൊരു 12 വള്ളം കരയിലേക്ക് വന്നുകൊണ്ടിരുന്നു. വള്ളത്തിന്റെ അമരത്ത് അർത്തുങ്കൽ മൽപ്പാൻ സെബാസ്റ്റ്യൻ പാതിരി വെഞ്ചരിച്ച പുണ്യാളച്ചന്റെ കൊടി പാറി. പാതി പോലും നിറയാത്ത വള്ളക്കള്ളിയിൽ നോക്കി സാലസ് പിറുപിറുത്തു. ഇത് പറ്റു തീർക്കാനേ ഉള്ളൂ. വഞ്ചിയുടെ വില്ലിപ്പടിയിലിരുന്ന ഗീവറീതരേന് ചൊറിഞ്ഞു. 12 വള്ളം ചെത്തുമ്പഴേ കോയിക്കലാശാരി പറഞ്ഞതാ, 9 അല്ലേ 13 ആളാണ് കണക്കെന്ന്. തമ്പുരാൻ കർത്താവിന്റെ ശിഷ്യന്മാരുടെ എണ്ണം 12 ആയതുകൊണ്ട് 12 അളവി മതിയെന്ന് ഈ ഒരെണ്ണം കെട്ടവനാ ബലം പിടിച്ചത്. വള്ളം നീരണിയണി അന്ന് 1 വശം കോടി വീണുപോയ ആശാൻ തെണ്ണപ്പെട്ട് പറഞ്ഞതാ. ഗീവറീതരയാ, അതൊരു കൊനഷ്ട് കണക്കായിപ്പോയി. ഒരു നല്ല കോര് കിട്ടാൻ താൻ പെടാപ്പാട് പെടുന്നു. ഇതെപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാത്തിനാ? മീൻപൊലപ്പ് വലയെ കയറാം, മാലാഹമാരുടെ പള്ളിയും കൂടെ ഒരു പങ്ക് നേര്. നേർച്ചക്കാര്യം പറഞ്ഞിട്ട് സാലസ് തൊണ്ട കീറി. നിന്റെ അടിയാർ ഞാനതിനാൽ എന്റെ സന്ധികൾ കാപ്പാനായി വെളിവിനൂടെ മാലാഹയെ എനിക്ക് നീ തരണം കർത്താവേ. പുറം കടലിൽ നിന്ന് കരയുടെ തുണ്ട് കണ്ടു തുടങ്ങുമ്പോൾ സാലസ് പാടുന്ന മാലാഖയുടെ പാട്ട് കര കണ്ടു തുടങ്ങിയതിന്റെ ആദ്യ സൂചന.
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഹേമലത.
2: സോപാന സംഗീതം. കേരളത്തിന്റെ തനതായ സംഗീത സമ്പ്രദായമാണ് സോപാന സംഗീതം. കർണാടക സംഗീതത്തോട് സാമ്യമുള്ള പല അംശങ്ങളും ഇതിൽ കാണാം. കേരളത്തിൽ സ്വാതി തിരുനാളിന്റെ കാലത്താണ് കർണാടക സംഗീത സമ്പ്രദായം പ്രചരിച്ചതെന്നും അതിനു മുൻപ് സോപാന സംഗീതമാണ് നിലനിന്നിരുന്നത് എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. കഥകളി സംഗീതം സോപാന സമ്പ്രദായത്തിലുള്ളതാണ്. ശ്രുതി, സ്വരം, രാഗം, താളം തുടങ്ങിയ അടിസ്ഥാനങ്ങളിൽ കർണാടക സംഗീതത്തിനും സോപാന സംഗീതത്തിനും ധാരാളം സാദൃശ്യങ്ങളുണ്ട്. എന്നാൽ ഗാനരീതിയിൽ ഇവ വ്യത്യസ്തത പുലർത്തുന്നുമുണ്ട്. സോപാന സംഗീതം പതിഞ്ഞ മട്ടിലാണ് ആലപിക്കുക. രാഗവിസ്താരമോ സ്വരസ്ഥാനമോ കൂടാതെ ലഘുവായ രീതിയിൽ സഞ്ചാരം ഒരു സ്ഥായിക്കുള്ളിൽ ഒതുക്കിയാണ് സോപാന സംഗീതത്തിന്റെ ആലാപനം നിർവഹിക്കുക. ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിനു മുൻപിലുള്ള സോപാനത്തിന്റെ അരികിൽ നിന്ന് ഇടക്കയുടെ അകമ്പടിയോടുകൂടി അഷ്ടപതിയും മറ്റും ആലപിച്ചിരുന്നതിൽ നിന്നാണ് സോപാന സംഗീതം എന്ന പേര് ഉത്ഭവിച്ചത് എന്ന അഭിപ്രായമുണ്ട്. സോപാനം എന്ന പദം ഒരു ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന്റെ പവിത്രമായ പടികളെയാണ് സൂചിപ്പിക്കുന്നത്. സോപാനത്തിൽ എന്ന പോലെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സംഗീതം എന്ന അർത്ഥം കൽപ്പിക്കുന്നവരുമുണ്ട്. സോപാനത്തിൽ പാട്ട് എന്ന പേരിൽ ആരംഭിച്ച് സോപാന സംഗീതമായി പ്രസിദ്ധി നേടിയ ഈ സമ്പ്രദായം കഥകളിയിൽ നടന്മാരുടെ അഭിനയത്തിനനുസരിച്ച് ആലപിക്കുന്നു.

0: ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായ രീതി പിന്തുടർന്നു എന്നാണ് വിശ്വാസം. മലയാളത്തിലോ സംസ്കൃതത്തിലോ ഉള്ള ദേവീദേവ സ്തുതികളും ജയദേവരുടെ ഗീതാഗോവിന്ദത്തിലെ 24 ഗീതങ്ങളും സോപാന സംഗീതത്തിൽ അവതരിപ്പിച്ചു വരുന്നുണ്ട്. അഷ്ടപതി എന്ന പേരിലാണ് ഗീതാഗോവിന്ദത്തിലെ ഈ ഗീതങ്ങൾ അറിയപ്പെടുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വന്ന സോപാന സംഗീതത്തെ ജനകീയവൽക്കരിച്ചത് ഞെരളത്ത് രാമപൊതുവാളാണ്. ജനഹിത സോപാനം എന്ന ജനകീയമായ രൂപം അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞെരളത്ത് ഹരിഗോവിന്ദൻ, പുതുശ്ശേരി രാഘവക്കുറുപ്പ്, നാറാത്ത് കൃഷ്ണമണിമാരാർ, അമ്പലപ്പുഴ വിജയകുമാർ, ഏലൂർ ബിജു എന്നിവരും അറിയപ്പെടുന്ന സോപാന സംഗീതജ്ഞരാണ്. ഹൃദ്യമായ സംഗീതവും സാഹിത്യഭംഗിയും കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന കലാരൂപമാണിത്. കേരളത്തിന്റെ അനന്യമായ ഒരു സംസ്കാരത്തെ കൂടി സോപാന സംഗീതം പ്രതിഫലിപ്പിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ സുരേഷ് മൽപാൻ. 6:10 പ്രഭാതഗീതം, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഒളപ്പമണ്ണയുടെ ഉടകുടം എന്ന കവിത. മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും സമകാലികം. തുറന്നു പറയാം നിങ്ങൾക്കൊപ്പമുണ്ട് കേരളം. 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. എട്ടഞ്ചിന് നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 സഹയാത്രിക, അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. തുടർന്ന് എറണാകുളം വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ SGJ അഭിമുഖം. 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI ഉപാധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ഉത്തരം: കേണൽ GV രാജ എന്ന ഗോദവർമ്മ രാജ. 1961-65 കാലയളവിലാണ് അദ്ദേഹം BCCI വൈസ് പ്രസിഡന്റ് ആയിരുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI ഉപാധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ഉത്തരം: കേണൽ GV രാജ എന്ന ഗോദവർമ്മ രാജ. 1961-65 കാലയളവിലാണ് അദ്ദേഹം BCCI വൈസ് പ്രസിഡന്റ് ആയിരുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. വൈവിധ്യമാർ ദിനങ്ങളുമായി FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:25.

0: New Delhi reaffirms Ladakh is an integral part of the country, says no denial by China can change this fact. UPI merchant discount rate on select person-to-merchant transactions to be implemented after Diwali. Domestic stock markets rally over 1.5%. Sensex closes at 73,034. And Anand Kumar Velkumar wins bronze in the 500-meter sprint at the World Skate Games 2026 in Paraguay. And that is all in the news at 9. Good night.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 15. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഉള്ളത്തെ അള്ളിത്ത എന്ന ചിത്രത്തിൽ മനോ, സുജാത എന്നിവർ പാടിയത്. പളനി ഭാരതിയുടെ വരികൾ, സിർപ്പിയുടെ സംഗീതം.

0: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484-24-2543.
1: അടുത്ത ഗാനം മുതൽ നീ മുടിവും നീ, ഈ ചിത്രത്തിൽ ജോനിത ഗാന്ധി പാടിയത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:30 പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കഥാപ്രസംഗം. കഥ ഒരു സംഗമം, അവതരിപ്പിക്കുന്നത് കെ ജയകുമാർ.
1: അഭിനന്ദനെ, നിങ്ങൾക്ക് എന്റെ വിനയാന്വിതമായ കൂപ്പുകൈ. ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരത കഥയിലെ ഒരു അനർഘ നിമിഷം ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. കഥ ഒരു സംഗമം. വിശാലമായ ഗംഗാ നദീതീരം.
2: ആ നദീതീരം വിജനമാണ്.
1: ഒരു പാഴ്മരം പോലും അവിടെ കാണാനില്ല. ആ നദീതീരത്തുകൂടെ ഒരു വൃദ്ധസ്ത്രീ ദാ ഓടി വരുന്നു. മുഷിഞ്ഞ വേഷങ്ങൾ, കാറ്റിൽ പറക്കുന്ന നരച്ച തലമുടി, ഒട്ടിയ കവിളിലൂടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ സ്ത്രീ ഇടയ്ക്കിടെ എന്തൊക്കെയോ പുലമ്പുന്നു. എവിടെ എന്റെ മോൻ? എന്റെ മോൻ എവിടെ? മോനെ കർണ, നിന്റെ അമ്മ വന്നടാ. നിന്റെ അമ്മ മാപ്പ് ചോദിക്കാൻ വന്നു മോനെ. ഒരു നിമിഷം ആ വൃദ്ധസ്ത്രീ പൂഴിമണ്ണിൽ പിടഞ്ഞു വീണു. തന്റെ ബോധം മറയുന്ന പോലെ, തന്റെ ഓർമ്മകൾ പഴയ കാലങ്ങളിലേക്ക് ചിറകു വിരിച്ചു. കുന്തിബോധ മഹാരാജാവിന്റെ വിശാലമായ ഒരു ഉദ്യാനം. 17 മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി പൂക്കളെടുത്ത് പൂക്കുമ്പിയുടെ പിന്നാലെ പാഞ്ഞ് ആടിപ്പാടി കളിക്കാം.

അവിചാരിതമായി ഒരു മഹർഷി അവളുടെ മുമ്പിലേക്ക് വന്നു. അവൾ ഭയം നിറച്ച് കൊട്ടാരത്തിലേക്ക് ഓടി കുന്തിഭോജ മഹാരാജാവിൻ്റെ അടുക്കലെത്തി. അച്ഛാ, ഒരു മഹർഷി വന്നിരിക്കുന്നു അച്ഛാ. ഏ, മഹർഷിയോ? എവിടെ? കുന്തിഭോജൻ കൊട്ടാരവാതിൽക്കലെത്തി. ദുർവാസാവ് മഹർഷിയെ കണ്ടപാടെ ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ദുർവാസാവ് മഹർഷിക്ക് ഈ കുന്തിഭോജന്റെ പ്രണാമം. ഈ രാജ്യം ധന്യമാകാൻ പോകുന്നു പ്രഭു. വരൂ, അകത്തേക്ക് എഴുന്നള്ളിയാലും അടിയൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാലും. കുന്തിഭോജൻ, ഞാൻ ഏകനല്ല, എന്റെ കൂടെ 1000 ശിഷ്യന്മാർ കൂടിയുണ്ട്. അതിനെന്താ പ്രഭു? അങ്ങയുടെ പാദസ്പർശനത്താൽ ഈ രാജ്യം പവിത്രമായി തീർന്നിരിക്കുന്നു. വരൂ പ്രഭു, അകത്തേക്ക് എഴുന്നള്ളിയാലും. അടിയൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാലും തീരുമാനം.

0: മനസ്സേ, കുന്തിഭോജൻ, ഒരു വർഷക്കാലം എന്റെ ഹോമതപജപാദികൾ നിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഈ രാജകൊട്ടാരത്തിൽ നടത്താൻ നാം ആഗ്രഹിക്കുന്നു.
1: ഇതിൽ കൂടുതൽ ഭാഗ്യം വടിയനുണ്ടോ? വരൂ, അകത്തെ കഴുന്നല്ലയാലും.
0: പക്ഷെ നീ എന്നെ നല്ലവണ്ണം അറിയും. ഈ ഒരു വർഷക്കാലം എന്നെ പരിചരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പിഴ വന്നുപോയാ നിന്നെ മാത്രമല്ല ഈ രാജ്യം തന്നെ ഒരു പിടി ചാമ്പലാക്കി ഞാൻ.
2: കുന്തിഭോജൻ ഒന്ന് ഞെളിഞ്ഞു, പിന്നെ വളരെ ആദരവോടുകൂടി മഹർഷിയെ കൊട്ടാരത്തിലേക്ക് അണയിച്ചു.
0: എത്ര ആലോചിച്ചിട്ടും ആ മനസ്സിൽ ഒരു വഴിയേ കടന്നു വന്നു. തന്റെ വളർത്തുമകൾ കുന്തി 13 വയസ്സേ ഉള്ളൂവെങ്കിലും അവൾ ബുദ്ധിമതിയാണ്. മാത്രവുമല്ല, കുന്തിദേവിയെ തന്നെ മഹർഷിയെ പരിചരിക്കാൻ വേണ്ടി നിയോഗിച്ചാൽ അത് മഹർഷിക്ക് ഏറെ സന്തോഷവുമാണ്. പിന്നെ ഒട്ടും വൈകിയില്ല, ദുർവാസവ മഹർഷിയെ പരിചരിക്കാൻ വേണ്ടി കുന്തിദേവിയെ നിയോഗിച്ചു. ഒരു കുറവും കൂടാതെ ഒരു തപസ്യ പോലെ തികഞ്ഞ ഏകാഗ്രതയോടെ കുന്തി ഒരു വർഷക്കാലം ദുർവാസാവിനെ പരിചരിക്കുകയും ചെയ്തു. മഹർഷിക്ക് യാത്ര പറയേണ്ട സമയമായി. കുന്തി ആ കാൽക്കൽ വീണു.
1: മഹാമുനി, എനിക്ക് ആശീർവാദം.
2: മോളെ, നിനക്കെന്നും എന്നും എന്റെ ആശീർവാദം.
1: കുന്തി, നിനക്ക് ഞാൻ എന്താണ് മോളെ തരേണ്ടത്? മഹാമുനി, എനിക്ക്
2: മോളെ,
1: ലോകത്തൊരു സ്ത്രീക്കും എന്നെ ഇതുപോലെ പരിചരിക്കാനാവില്ല. ലോകത്തൊരു സ്ത്രീക്കും സാധ്യമാകാത്തത് നിനക്ക് സാധ്യമായതിനാൽ ലോകത്തൊരു സ്ത്രീക്കും ലഭിക്കാത്ത ഒരു വരം ഞാൻ നിനക്ക് തരാം.
2: കുന്തി, ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാകുന്ന സമയം ഏതാണെന്ന് നിനക്കറിയാമോ?
1: എനിക്കറിയില്ല.
2: മഹർഷിയാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാകുന്ന സമയം ഇഷ്ടപുരുഷന്റെ സാമീപ്യമുള്ള സമയം.
1: താൻ ആഗ്രഹിക്കുന്ന പുരുഷൻ തന്റെ സമീപത്തുണ്ടാവുക.
2: ഇതിൽ കവിഞ്ഞ് ഒരു സ്ത്രീക്ക് എന്താണ് മോളെ വേണ്ടത്?
1: മോളെ,
2: 5 മന്ത്രങ്ങൾ ഞാൻ നിനക്ക് തരാം.
1: ഈ 5 മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രം നീ ഉരുവിട്ടാൽ നീ ആഗ്രഹിക്കുന്ന പുരുഷൻ, അവൻ ദേവനാകട്ടെ ദേവേന്ദ്രനാകട്ടെ ആരുമാകട്ടെ, നിന്റെ ഇംഗിതം സാധിക്കാൻ നിന്നരികിലെത്തും.
2: 5 മന്ത്രങ്ങൾ നൽകി ദുർവാസവ മഹർഷി യാത്രയായി.
1: എനിക്കെന്തിനീ 5 മന്ത്രങ്ങൾ? അവൾ ആ മന്ത്രങ്ങൾ മറക്കാൻ ശ്രമിച്ചു. പക്ഷേ മറക്കുംതോറും ആ മന്ത്രം മനസ്സിൽ ഉളിയിട്ട് കടന്നു പോകും.
2: പതിവ് പോലെ തെളിഞ്ഞ ഗംഗാജലത്തിൽ അവൾ അതിരാവിലെ മുങ്ങിക്കുളിച്ച് നനഞ്ഞ വസ്ത്രങ്ങൾ കൈത്തണ്ടയിൽ ഒതുക്കി കാറ്റിൽ പറക്കുന്ന മുടി വലം കയ്യാൽ തലോടി നഗ്നമായ മാറിടം കൈകൾ കൊണ്ട് വിലക്കി വെണ്ണ തോൽക്കുന്ന പാദങ്ങളിലെ തങ്ക പാദസരങ്ങൾ കിളിക്കി അവൾ കൽപ്പടവുകൾ ചവിട്ടിച്ചു.
1: എന്തൊരു കാറ്റ്!
2: അവൾ കാറ്റിനോട് പരിഭവിച്ച് മട്ടുപ്പാവിൽ തന്റെ മുറിയിൽ
1: നനഞ്ഞ വസ്ത്രങ്ങൾ
2: അഴിയിൽ വെച്ചു. എന്തോ ജീവിതത്തിൽ ആദ്യമായി
1: പാദാതി കേസങ്ങളിൽ ഒരു തരിപ്പ്.
2: എന്തിനോ വേണ്ടി മോഹം. അർദ്ധനഗ്നയായി വികാരവതിയായി അവൾ കുളിരണിഞ്ഞു നിന്നു.
3: രജനീ സ്വപ്നങ്ങൾ രതിച്ചിന്ത

0: അറിയാതെ അഞ്ചു മന്ത്രങ്ങളിലൊന്ന് ഉരുവിട്ടുപോയി. നിമിഷം വൈകിയില്ല, കത്തി ജ്വലിച്ചു നിൽക്കവേ സൂര്യദേവൻ അവളുടെ മുമ്പിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശധാര. അവൻ രണ്ടു കൈ കൊണ്ട് മുഖം നിർത്തി. ആ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ശക്തിയില്ല. ഇളകിയാടുന്ന കുണ്ടലം കണ്ടു, വിരിഞ്ഞു തിളങ്ങുന്ന കവചം കണ്ടു. കുന്തി, മന്ത്രശക്തിയാൽ ഞാൻ എത്തിക്കഴിഞ്ഞു, ഇനി നിന്നെ പ്രാപിക്കാതെ നിവൃത്തിയില്ല.
1: അയ്യോ, എന്നെ പ്രാപിക്കുകയോ? അയ്യോ,
0: അവൾ ഭയം നൊതുങ്ങി ഒരു ഭാഗത്തേക്ക് മാറി. സൂര്യദേവൻ ഒരു ചെന്താമരപ്പൂ പോലെ അവളുടെ മാറിലേക്ക് ചാഞ്ഞു. അഴിഞ്ഞ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട് അവൾ ഭയം നൊതുങ്ങി ഒരു ഭാഗത്തേക്ക് മാറുന്നു. ശീതളകിരണങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ച് സൂര്യദേവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. കുന്തി, നീ എപ്രകാരം എന്നെ കാണുന്നു, അതുപോലെ കവചകുണ്ടലങ്ങളോട് കൂടിയ വീരനായ ഒരു പുത്രൻ നിനക്ക് ജനിക്കും. സൂര്യൻ അപ്രത്യക്ഷനായി.
2: അതേ ശബ്ദം
1: അന്ന് കേട്ട
2: അതേ ശബ്ദം.
1: മോനെ, മോനെ, നീ എവിടെയാടാ ഉള്ളത്? നീ എവിടെയാടാ? എന്റെ അമ്മ മാപ്പ് ചോദിക്കാൻ വന്നു മോനെ. നീ എവിടെയാടാ ഉള്ളത് മോനെ?
0: ആ അമ്മ എഴുന്നേൽക്കാൻ ശ്രമിച്ചു, വീണ്ടും പൂഴിമണ്ണിലേക്ക് പിടഞ്ഞു വീണു. തൊട്ടടുത്ത് ദാ ദീർഘകായനായ ഒരു യുവാവ് സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നു.

0: തന്റെ പിന്നിലാരോ വീണ പോലെ കർണൻ തിരിഞ്ഞു നോക്കി. ആരിവൾ? ഭ്രാന്തിയോ? അവരെ താങ്ങിയെടുത്ത് തൊട്ടടുത്ത മരച്ചുവെട്ടിൽ കൊണ്ടുപോയി തന്റെ മടിയിൽ കിടത്തി ഒട്ടിയ കവിളിലെ പൂഴിമണ്ണ് തുടച്ചു.
1: ഭദ്രേ, നീ ആര്?
0: ഞാൻ അംഗരാജ്യം ഭരിക്കുന്ന സൂതപുത്രനായ കർണനാണ്. പറയൂ, നിങ്ങളാരാ?
1: ആ അമ്മ ഇഴഞ്ഞു നീങ്ങി. മോനെ, ഞാൻ ആരാണെന്ന്?
0: നിങ്ങൾ ആരാണെന്ന് പറയൂ, എനിക്ക് പോകാൻ ധൃതിയുണ്ട്, യുദ്ധക്കളത്തിലേക്ക് പോകണം. പറയൂ, നിങ്ങൾ ആരാണ്?

ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ പറയേണ്ടി വന്നല്ലോടാ. ഞാൻ ചെയ്ത പാപം ഞാനാണ്, ഞാനാണ് നിന്റെ അമ്മ. നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മയും പാണ്ഡവ മാതാവുമായ

0: ിലേക്ക് പോയാൽ ആദ്യ ശരത്തിന് ഞാൻ മരിച്ചു വീഴും.
1: സത്യമാണടാ, സത്യമാണടാ, ഞാനാണ് നിന്റെ അമ്മ, ഞാനാണ് നിന്റെ.
0: നിങ്ങൾ അമ്മയായിരുന്നെങ്കിൽ, പേറ്റുനോ പറഞ്ഞവളായിരുന്നെങ്കിൽ, നൊന്തു പ്രസവിച്ച സ്ത്രീയായിരുന്നെങ്കിൽ ഈ ഒരു വാക്ക് നിങ്ങൾക്ക് അന്ന് പറയാമായിരുന്നില്ലേ?
1: ഞാൻ എന്ന് പറയണമെന്നായിരുന്നു മോനെ, മോനെ, ഞാൻ മറന്നുപോയി മോനെ.
0: മറന്നുപോയി അല്ലേ? പ്രസവിച്ച ഉടനെ ആരോരും അറിയാതെ മുലപ്പാല് പോലും തരാതെ ഒരു നദിയിലേക്ക് ഒഴുക്കി കളഞ്ഞ കടിഞ്ഞൂൽ പുത്രനെ നിങ്ങൾക്ക് ഇത്രയും കാലം മറക്കാം. പിന്നെ നിങ്ങൾ മറ്റെന്തോർക്കാനാണ്? പക്ഷെ എനിക്കത് മറക്കാനാവില്ല. ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഓർത്തു നോക്ക്. അന്ന് ഹസ്തിനപുരിയിൽ വെച്ച് പാണ്ഡവരുടെയും കൗരവരുടെയും ആയുധാഭ്യാസരങ്ങേറ്റം നടക്കുന്ന സമയത്ത് അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ സഭാമധ്യത്തിൽ നിൽക്കുമ്പോ കൃപാചാര്യർ എന്ന ഗുരു എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, കർണ, നീ ആര്? ഏത് കുലത്തിൽ നീ പിറന്നു? ഏത് രാജമാതാവ് നിന്നെ പ്രസവിച്ചു എന്ന്? സൂതപുത്രൻ എന്ന് ഞാൻ വിളിച്ചു പറയവേ ആ സഭ ഒന്നടങ്കം എന്നോട് വിളിച്ചലറി, സൂതപുത്ര കടക്ക് പുറത്ത്!
1: അപമാനം സഹിക്കവയ്യാതെ ഞാൻ അന്ന് സഭാമധ്യത്തിൽ വെച്ച് മരിച്ചുപോയി.
0: അന്ന് സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്ത് ഏറ്റവും മുൻനിരയിൽ നിങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു കേട്ടു.
1: നിങ്ങൾക്കന്നൊരു വാക്ക് പറയാമായിരുന്നില്ല. ഞാനാണ് നിന്റെ അമ്മ.
0: നിങ്ങൾ അന്നത് പറഞ്ഞില്ല. ഇന്ന് അമ്മയാണ് അമ്മയാണെന്ന് പറഞ്ഞെന്റെ പിന്നാലെ വരുന്നു. പോകൂ എന്റെ മുമ്പിൽ നിന്ന്.
1: സത്യമാണടാ, അഭിമാനം കാക്കാൻ അപമാനിതയാകാതിരിക്കാൻ നാവ് കടിച്ച് കാതടച്ച് ഞാൻ
0: മോനെ. ഇന്ന് നീ രാജാവല്ലേടാ,
1: തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കുന്നവനല്ലേടാ നീ. എനിക്ക് ശിക്ഷയില്ലേ? പ്രസവിച്ച ഉടനെ ആരോരും അറിയാതെ മുലപ്പാല പോലും തരാതെ ഒരു നദിയിലേക്ക് ഒഴുക്കി കളഞ്ഞ നീചയും പാപിയുമായ എനിക്ക് ശിക്ഷയില്ലടാ. കൊന്നുകളയടാ.
0: എന്റെ കരവാള് കൊണ്ട് എന്റെ കഴുത്തറുത്ത് മാറ്റുമോനെ. ഈ ദുഷ്ടയുടെ രക്തം ഒഴുക്കുമോനെ.
1: പക്ഷേ ഒരേ ഒരു നിമിഷം മുലപ്പാല പോലും നുണയാത്ത ആ ചുണ്ടുകൊണ്ട് അമ്മയെ നമ്മൾ വിളിച്ചിട്ട്
0: ആ അമ്മ മകനോട് യാചിക്കുന്നു,
1: അമ്മയെന്നൊന്ന് വിളി.

0: സാവധാനം അമ്മയുടെ അടുക്കലേക്ക് ചെന്നു.
1: അമ്മേ, അമ്മേ.
0: ആ മകന്റെ മനസ്സൊന്നലിഞ്ഞു. കോപം കൊണ്ട് പറഞ്ഞുപോയ പാഴ്വാക്കിന് മാപ്പ് തരുമോ?
1: എനിക്ക് മാപ്പ് തരുമോ അമ്മേ?
0: അമ്മയെ മാറോട് ചേർത്ത് പിടിച്ച് ചുക്കിച്ചുളിഞ്ഞ കവിളിൽ തന്റെ തുടുത്ത കവിളൊരച്ച് ഹൃദയം നൊന്ത് വിളിച്ചു.
1: എനിക്ക് മാപ്പ് തരുമോ അമ്മേ?
0: മകൻ സാവധാനം അകന്നു മാറി. അമ്മ എന്തിനു വന്നു എന്നെനിക്കറിയാം. എനിക്കിപ്പോൾ മനസ്സിലായി അമ്മേ. ഇന്ന് ഞാൻ കൂടി പാണ്ഡവപക്ഷത്തേക്ക് വരണം. ഇല്ലമ്മേ, ഞാനൊരിക്കലും പാണ്ഡവപക്ഷത്തേക്ക് വരില്ല. ഞാൻ കൂടെയുണ്ടെന്നോർത്താണ് ദുര്യോധനൻ യുദ്ധത്തിനൊരുങ്ങിയത്. എൻ്റെ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചവനെ അവൻ്റെ ആപത്തിൽ നിന്ന് ഞാൻ കൈവിടാമോ? ഇല്ലമ്മേ, ഞാനൊരിക്കലും പാണ്ഡവപക്ഷത്തേക്ക് വരില്ല. മാത്രവുമല്ല, കുന്തിക്ക് 5 മക്കളേ ഉള്ളൂ എന്ന് ലോകം ഇന്നും പറയുന്നു. ഇന്ന് ഞാൻ കൂടി വന്ന് 6 മക്കളുണ്ടെന്ന് എന്തിനു പറയിപ്പിക്കണം അമ്മേ?
1: അമ്മേ,
0: അമ്മയുടെ കടിഞ്ഞൂൽ പുത്രനല്ലേ ഞാൻ? യുദ്ധക്കളത്തിലേക്ക് പോകുകയല്ലേ അമ്മേ? എൻ്റെ പെറ്റമ്മയുടെ നിറഞ്ഞ മനസ്സോടെയുള്ള അനുഗ്രഹം കിട്ടിയ ഞാൻ ഈ കുരുക്ഷേത്ര യുദ്ധം ജയിച്ചു വരും. തീർച്ച അനുഗ്രഹിക്കൂ അമ്മേ, അനുഗ്രഹിക്കൂ. ആ മകൻ അമ്മയുടെ പാദങ്ങളിൽ കെട്ടിവീണു. വൃദ്ധയെങ്കിലും അവരുടെ മുലച്ചിരുന്നു. വിറയാർന്ന തൻ്റെ കൈകൾ ഉയർത്തി അമ്മ മകനെ അനുഗ്രഹിക്കുന്നു.
1: മോനെ, നിനക്ക് ഈ യുദ്ധത്തിൽ സർവമം.
0: കർണൻ തല ഉയർത്തി നോക്കി. അമ്മ പുറന്തിരിഞ്ഞു നിൽക്കുന്നു. ഓഹോ, എനിക്കറിയാം അമ്മ എന്നെ അനുഗ്രഹിക്കില്ല അല്ലേ? അറിയാം, അമ്മ എന്നെ അനുഗ്രഹിച്ചാൽ അമ്മയ്ക്ക് മറ്റൊരു പുത്രൻ നഷ്ടപ്പെടും, വീരനായ അർജുനൻ അല്ലേ? മാതൃത്വം എന്ന മഹത്തായ ഗുണം നിങ്ങൾക്ക് ഈശ്വരൻ കനിഞ്ഞരുളി. പക്ഷേ ആ ഈശ്വരൻ തന്നെ സ്വാർത്ഥതയുടെ കാളകൂടത്തേക്കാൾ കട്ടിയാർന്ന കൊടും വിഷം ഈ നെഞ്ചിലെങ്ങിനെ തറച്ചു തന്നു. മകൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക്. ആ അമ്മ ഗംഗാതീരത്തുകൂടെ ഒരു ഭ്രാന്തിയെപ്പോലെ അലഞ്ഞു തിരിയുന്നു. സ്നേഹിതരെ, ഇന്നും കുന്തിദേവിമാർ ആധുനിക സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാഥ മന്ദിരങ്ങളുടെ അമ്മത്തൊട്ടിലിൽ കുരുന്ന് ജീവനം നിക്ഷേപിച്ച സംതൃപ്തിയോടെ അവർ ജീവിക്കും. പ്രിയമുള്ളവരെ, ഒരു സംഗമം എന്ന ഈ കഥ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.

0: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8038359523, മറ്റൊരു നമ്പർ 0484242253.
2: പ്രിയ ശ്രോതാക്കളെ, ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 8:05 ചിത്രപതംഗത്തിൽ
3: ആദ്യ സിനിമ ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ്, ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ കഥാപാത്രം, ഇത് ആളുകൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ എടുക്കുമോ എന്നുള്ളൊരു ഭയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞ് പ്രേക്ഷകർ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ സിനിമ സ്വീകരിക്കുകയും പല രീതിയിൽ ചർച്ചകൾ നടക്കുകയും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു.
2: നവാഗത സംവിധായകൻ സനൽ സഫർ അതിഥിയായി എത്തുന്നു ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 8:05 ചിത്രപതംഗം.
4: പറയൂ, നിങ്ങൾക്കറിയാമോ?
5: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
4: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
5: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359033 അല്ലെങ്കിൽ 0484242453.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിരാഗം, പഴയ കാല ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യ ഗാനം ചിരിക്കുടുക്ക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, യൂസഫലി കേച്ചേരിയുടെ വരികൾ, ശങ്കർ ഗണേഷിന്റെ സംഗീതം.

അംബ അംബിക അംബാലിക ഈ ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനമാണിനി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

സുശീലയും സംഘവും പാടിയ ഗാനമാണിനി സ്മൃതിരാഗത്തിൽ. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം. ചിത്രം മല്ലനും മാദേവനും.

മധുരം തിരുമധുരം എന്ന ചിത്രത്തിൽ എസ് ജാനകി, കൊച്ചിൻ ഇബ്രാഹിം എന്നിവർ പാടിയ ഗാനമാണിനി. ഗാനരചന രവി വള്ളത്തോൾ. സംഗീതം നൽകിയത് എ. ടി. ഉമ്മർ.

ചിത്രം ലക്ഷ്മി വിജയം. കെ പി ബ്രഹ്മാനന്ദനും സംഘവും പാടിയ ഗാനത്തിന്റെ വരികളെഴുതിയത് മുല്ലനേഴി, സംഗീതം നൽകിയത് ശ്യാം.

സ്വപ്നാടനം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തതായി നാത്തൂൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, അഞ്ജലി എന്നിവർ പാടിയത്. ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പി, MS ബാബുരാജ്.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനമാണിനി. വയലാർ രാമവർമ്മയുടെ വരികൾ, MK അർജുനന്റെ സംഗീതം.

സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം ഭൂഗോളം തിരിയുന്നു എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

പ്രിയ ശ്രോതാക്കളെ, നടി റാണി ചന്ദ്രയുടെ ചരമദിനമായിരുന്നു ഇന്നലെ. അവർ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് സ്മൃതിരാഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.